നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 8, 2026 ജൂൺ 22 തിങ്കളാഴ്ച ദിവസം. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 58:33. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്മകൾ നിറഞ്ഞ നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: 1 2 3 4 ടൈം ചെക്ക്, റേഡിയോ ടൈം. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 16 സെക്കൻഡ്.
2: ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. അന്താരാഷ്ട്ര യോഗാ ദിനത്തെ ആഗോള ആഘോഷമാക്കിയവരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ക്ഷേമത്തിനും നല്ല ആരോഗ്യത്തിനും വേണ്ടി എല്ലാ രാഷ്ട്രങ്ങളിലെയും ആളുകൾ യോഗയിലൂടെ ഒരുമിക്കുന്നത് പ്രോത്സാഹജനകമാണെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 അംഗരാജ്യങ്ങളിലെ സുരക്ഷാ മേധാവികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷനാവും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റിന്മേൽ പൊതുചർച്ചയും ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് നിപ്പ നിയന്ത്രണ വിധേയമെന്ന് മന്ത്രി കെ മുരളീധരൻ. നിലവിൽ ക്വാറന്റൈനിൽ കഴിയുന്ന ആർക്കും രോഗലക്ഷണമില്ലെന്നും സമ്പർക്ക പട്ടികയിൽപ്പെട്ട എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും 2 വീതവും തൃശൂർ, മലപ്പുറം, വയനാട് എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേലച്ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കം. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കായികരംഗം. മാഞ്ചസ്റ്ററിൽ വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എടുത്തു.
2: ന്യൂസ് റെയിൻബോ.

ആരാധന. മനസ്സും ശരീരവും ഏകാഗ്രമാകാൻ തെല്ലുനേരം ധ്യാനനിരതം.

ഓരോ ദിവസവും ഭയത്തെ കീഴ്പ്പെടുത്തുന്നവൻ, പഠിക്കാത്തവൻ, ജീവിതത്തിന്റെ പാഠങ്ങൾ പഠിച്ചിട്ടില്ല. മരണത്തെക്കുറിച്ചുള്ള ഭയമല്ലാതെ നമുക്ക് ഭയക്കാൻ മറ്റൊന്നുമില്ല. റാൽഫ് വാൾഡോ എമേഴ്സൺ.

0: ടൈം ചെക്ക് റേഡിയോ ടൈം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമീകൃതി 6:15:25.
2: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ ബെഡ് കോഫി റെഡി.

0: ഒരു വിഡ്ഢി സ്വയം ബുദ്ധിമാൻ എന്ന് ചിന്തിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ഒരു വ്യക്തി തന്നെ ഒരു വിഡ്ഢിയായിട്ടായിരിക്കും കണക്കാക്കുന്നത്. അതായത് തൻ്റെ അറിവ് വളരെ തുച്ഛമാണ്, ഇനിയും ധാരാളം തനിക്ക് പഠിക്കാനുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകും ബുദ്ധിയും വിവേകവും കൂടുന്തോറും. പ്രിയപ്പെട്ടവരെ, ഷേക്സ്പിയറുടെ ഈ സ്റ്റേറ്റ്മെൻ്റാണ് ഇന്ന് ബെഡ് കോഫിയുടെ ഡോർ നമുക്ക് തുറന്നു തരുന്നത് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ബുദ്ധിയും വിവേകവും വിനയവും ഒക്കെ നല്ലോണമുള്ള എല്ലാ ചങ്ങാതീസും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഈ ശബ്ദം. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ടാണ്. ആൻഡ് എല്ലാവർക്കും എ വാം ആൻഡ് ലവിംഗ് വെൽക്കം ബെഡ് കോഫിയിലേക്ക്. ഓക്കെ, വിഡ്ഢി ബുദ്ധിമാൻ എന്നൊക്കെ ആദ്യം പറഞ്ഞ സ്ഥിതിക്ക് ഒരു ബുദ്ധിമാൻ കഥ കൂടി വേണ്ടേ നമുക്ക്? അതാണല്ലോ അതിൻ്റെ ഒരു രീതി. ദാ പിടിച്ചോ കഥ. അറിവിൻ്റെ കൊടുമുടികൾ താണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെയുള്ളവർക്ക് ഭൗതിക വസ്തുക്കളിൽ താല്പര്യം കുറയുമല്ലോ. ഇദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു. ആള് രാവിലെ അങ്ങാടിയിൽ വന്നിരിക്കും, ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കും എന്ന് കരുതിയിരിക്കും. ആളുകൾക്കാണെങ്കിൽ ഇദ്ദേഹം ഒരു നേരം പോക്കാണ്. പുള്ളിക്കാരൻ്റെ അടുത്ത് അവര് എന്നും ഒരു വലിയ നാണയവും ഒരു ചെറിയ നാണയവും കാണിക്കും. മൂപ്പര് പക്ഷേ ചെറിയ കോയിനെ എടുക്കുള്ളൂ. ആളുകൾ ഇത് കണ്ട് ചിരിക്കുകയും ചെയ്യും, എന്ത് മണ്ടൻ എന്ന തരത്തിൽ. ഇത് ദിവസവും കണ്ട് ആ വ്യക്തിയെ എല്ലാവരും പരിഹസിക്കുന്നത് കണ്ട് വലിയ വിഷമം തോന്നിയ ഒരാൾ അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു, ആളുകൾ നിങ്ങൾക്ക് രണ്ട് നാണയം തന്നിട്ട് ഏതെങ്കിലും എടുക്കാൻ പറയുമ്പോൾ വലിയത് തന്നെ എടുത്തൂടെ, എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പണം കിട്ടില്ലേ? ആരും വിഡ്ഢി എന്ന തോന്നലിൽ പരിഹസിക്കുകയില്ല. അപ്പോൾ അദ്ദേഹം തിരിച്ചെന്താണ് പറഞ്ഞത്? അങ്ങ് പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഞാൻ വലിയ നാണയം തന്നെ എടുക്കാൻ തുടങ്ങിയാൽ ആളുകൾ പതുക്കെ പണം തരുന്ന പരിപാടി അങ്ങ് നിർത്തും, ഞാൻ വിഡ്ഢിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ പണം ഇല്ലാതായാൽ എനിക്ക് ആഹാരവും ഇല്ലാതാകും. അപ്പോൾ ഒരു വിഡ്ഢിയെ പോലെ അഭിനയിച്ച് ഇങ്ങനെ പോവുകയല്ലേ നല്ലത്? ചെറിയ നാണയം എടുത്തുകൊണ്ട് അതാണ് ശരിക്കും ബുദ്ധിയുള്ള പ്രവൃത്തി. അതെ ഫ്രണ്ട്സ്, ബുദ്ധിമാൻ എന്ന് സ്വയം ചിന്തിക്കുന്നവരുടെ, അതായത് വിഡ്ഢികളുടെ മുന്നിൽ വിഡ്ഢിയായി അഭിനയിക്കാൻ കഴിയുന്നവൻ തന്നെയാണ് യഥാർത്ഥ ബുദ്ധിമാൻ.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ൽ ബെഡ്

0: Very often, the judgments by ordinary citizens may be better than those by professional economists, being more rooted in reality and less narrowly focused. മിക്കപ്പോഴും സാധാരണ മനുഷ്യരുടെ നിർണയങ്ങൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ പ്രൊഫഷണലായ സാമ്പത്തിക വിദഗ്ധരുടേതിനേക്കാൾ മെച്ചമായി കണ്ടുവരാറുണ്ട്. കാരണം അവ യാഥാർത്ഥ്യത്തിലൂന്നിയതും ഇടുങ്ങിയ ഫോക്കസിലൂടെ മാത്രമല്ലാതെ വരുന്നതും കൊണ്ട്. യെസ്, മിക്കപ്പോഴും അല്ലെങ്കിലും ചിലപ്പോഴെങ്കിലും ജീവിതാനുഭവങ്ങളുടെ വിസ്തൃതമായ വെളിച്ചത്തിലൂടെ വെളിപ്പെടുന്ന വീക്ഷണങ്ങൾ അതത് മേഖലയിലെ പ്രൊഫഷണലിൻ്റെതിനേക്കാൾ ബെറ്ററായി വരാറുണ്ട്. ഈ ഒരു സംഗതി പറഞ്ഞിരിക്കുന്നത് ഒരു സാമ്പത്തിക വിദഗ്ധൻ തന്നെയാണ്, പ്രശസ്തനായ സൗത്ത് കൊറിയൻ ഇക്കണോമിസ്റ്റ് ഹാ ജൂൺ ചാങ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്കണോമിക്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന മേഖലയിലാണ് അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്ര സംബന്ധിയായ ധാരാളം ബെസ്റ്റ് സെല്ലിംഗ് ബുക്സിൻ്റെ എഴുത്തുകാരൻ കൂടിയാണ് ഹാ ജൂൺ ചാങ്. അവയിൽ ഏറ്റവും പ്രസിദ്ധമായത് 2002 പബ്ലിഷ് ചെയ്ത കിക്കിംഗ് അവേ ദ ലാഡർ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി ഇൻ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് എന്ന പുസ്തകമാണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചത് പെറ്റ് കോഫിയുടെ രണ്ടാമത്തെ സെഗ്മെന്റ്.
1: മ്യൂസിക്കലി യോഴ്സ്, FM Rainbow 107.5. സ്റ്റേ ട്യൂൺഡ്.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: പ്രതിഭയുടെ അഥവാ ഉത്കൃഷ്ടതയുടെ രഹസ്യം എന്താണെന്നോ? ഉള്ളിലുള്ള കുട്ടിത്തം, അതിൻ്റെ സ്പിരിറ്റ്, അത് വാർദ്ധക്യത്തിലേക്കും കൊണ്ടുപോകുന്നതാണ്. അതായത് നിങ്ങളുടെ ആവേശം, നിങ്ങളുടെ ഉത്സാഹം, അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. യെസ്, ഈ ഉത്സാഹമുണ്ടല്ലോ, എൻതൂസിയാസം, അതാണ് ലോകത്തിലെ പല കണ്ടുപിടുത്തങ്ങളും പല നേട്ടങ്ങളും ഒക്കെ ഉണ്ടായതിൻ്റെ പിറകിലെ ഡ്രൈവിംഗ് ഫോഴ്സ്. അമേരിക്ക എന്ന വൻകര കണ്ടുപിടിക്കപ്പെട്ടതിന് പിന്നിലും ഈ ആവേശം തന്നെയാണ് അടിസ്ഥാന കാരണം. കച്ചവടത്തിനും സുഗന്ധ വ്യഞ്ജനങ്ങൾക്കും അങ്ങനെ കിഴക്കിൻ്റെ സമ്മാനങ്ങൾക്ക് വേണ്ടിയുള്ള ആവേശം. ഇതേക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു ബെറ്റ് കോഫിയുടെ മൂന്നാമത്തെ സെഗ്മെന്റിൽ. ക്രിസ്റ്റഫർ കൊളംബസ് എന്ന ഇറ്റലിക്കാരൻ നാവികൻ ഭൂമി ഉരുണ്ടതാണ് എന്ന ഭ്രാന്തൻ വിശ്വാസക്കാരനായിരുന്നു അന്നത്തെ അറിവ് വച്ച്. അന്നൊക്കെ ഭൂമി പരന്നതാണ് എന്നായിരുന്നല്ലോ ധാരണ. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ, അതായത് ഭൂമി ഉരുണ്ടതാണ് എന്ന് ചിന്തിക്കുമ്പോൾ, അവരുടെ ആവേശമായിരുന്ന ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെത്താൻ കിഴക്കോട്ട് ഏറെ സഞ്ചരിച്ച് ആഫ്രിക്കയും ചുറ്റിപ്പോകുന്നതിന് പകരം പടിഞ്ഞാറോട്ട് യാത്ര ചെയ്താൽ എളുപ്പത്തിൽ എത്തിക്കൂടേ എന്നായിരുന്നു കൊളംബസിന്റെ സംശയം. കാരണം പുള്ളിക്കാരൻ്റെ മനസ്സിലെ ഭൂമി ഉരുണ്ടതാണല്ലോ, അപ്പോൾ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇന്ത്യയിലേക്ക് എത്താമല്ലോ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കിഴക്കുള്ള പ്രദേശത്തേക്ക് പോകാൻ ഇതുവരെ ആരും പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച ചരിത്രമില്ല. അന്നുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആരും, അധികാരികൾ ഉൾപ്പെടെ ആരും കൊളംബസിൻ്റെ ഈ ആശയത്തിൽ ഒരു താല്പര്യവും കാണിച്ചില്ല. പടിഞ്ഞാറോട്ട് പോയി ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ എത്താം എന്ന ആശയത്തോട്. ഇന്നത്തെ പോലെ തന്നെ അറിവില്ലാത്തതോ തങ്ങൾക്ക് അറിയാത്തതോ ആയ സംഗതികളെപ്പറ്റി ആരും എക്സൈറ്റഡ് ആവാറില്ല. അന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ പര്യവേക്ഷകർക്ക് എന്നും ആവേശം തന്നെയാണ്. അപ്പോൾ കൊളംബസിനും അതുപോലെ തന്നെ. അദ്ദേഹം ഒരു നാവികനാണല്ലോ, പര്യവേക്ഷകനാണല്ലോ. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആവേശകരമായ ആശയമായിരുന്നു പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് കിഴക്കിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെത്തുക എന്നത്. കേട്ടവരും അറിഞ്ഞവരും എല്ലാവരും നിരുത്സാഹപ്പെടുത്തി. എന്നിട്ടും കൊളംബസിൻ്റെ ആവേശത്തിന് ഒരു കുറവും വന്നില്ല. നാട്ടിൽ നിന്നും, അതായത് ഇറ്റലിയിൽ നിന്നും ഒരു തരത്തിലുള്ള സപ്പോർട്ടും കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ പുള്ളിക്കാരൻ നേരെ സ്പെയിനിലേക്ക് പോയി. കപ്പലോട്ടങ്ങളെയും നാവികരെയും ഏറെ പ്രോത്സാഹിപ്പിച്ചിരുന്നവരാണ് സ്പെയിനിലെ ഫെർഡിനൻഡ് രാജാവും ഇസബെല്ല രാജ്ഞിയും. അവരെ തൻ്റെ ആശയം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമേ കാര്യം നടക്കൂ എന്ന് കൊളംബസ് തിരിച്ചറിഞ്ഞു. ഈ ആശയം അവരുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് തൻ്റെ കഴിവുകളെ ആദ്യം പരിചയപ്പെടുത്തണം. കൊട്ടാരത്തിൽ രാജാവിൻ്റെയും രാജ്ഞിയുടെയും മുൻപിൽ എത്തിയ വഴി കൊളംബസ് അതാണ് ചെയ്തത്. തൻ്റെ കഴിവുകളെ വളരെ വിജയകരമായി തന്നെ അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്തു. എന്നിട്ട് വലിയ ആവേശത്തോടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റുമായി കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ സ്പെയിനിലുണ്ടാകുന്ന ലാഭത്തെ എണ്ണി എണ്ണി വിവരിച്ചു. ധനലാഭം മാത്രമല്ല, പ്രസിദ്ധിയും ഉയരുകയില്ലേ. പുതിയ ഒരു ട്രേഡ് റൂട്ട്, പടിഞ്ഞാറ് വഴിയുള്ള കച്ചവടപാത, അത് കണ്ടുപിടിക്കുന്നതിനെപ്പറ്റി ഉറച്ച ശബ്ദത്തിൽ അത്യന്തം ഉത്സാഹത്തോടെ കത്തിക്കയറിക്കൊണ്ട് പറഞ്ഞു കൊളംബസ്. ആ ആവേശമുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ആ ഒരു എൻതൂസിയാസം, അത് രാജാവിലും രാജ്ഞിയിലും രാജസദസ്സിലും ഊർജത്തിൻ്റെ കനലുകൾ തെളിയിച്ചു.

മൂന്ന് കപ്പലുകളും അതിനൊത്ത ക്രൂവും കൊളംബസിനായി നൽകപ്പെട്ടു. ആ മൂന്ന് ഫേമസ് കപ്പലുകളുടെ പേരാണ് ദ നീന, ദ പിന്റ ആൻഡ് ദ സാന്റ മാരിയ. യെസ്, 1492 നടന്ന ആ സംഭവത്തിൻ്റെ ബാക്കി ഓഫ് കോഴ്സ് ചരിത്രമാണ്. ഇന്ത്യയെ തേടി പടിഞ്ഞാറോട്ട് യാത്ര പുറപ്പെട്ട കൊളംബസ് അമേരിക്ക കണ്ടെത്തിയത് ചരിത്ര നിയോഗം. യെസ് ബഡീസ്, ഇങ്ങനെയുള്ള ഒരു ആവേശം അല്ലെങ്കിൽ ഉത്സാഹം നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണുള്ളത് അറിയാമോ? ഇല്ലെങ്കിൽ കണ്ടുപിടിക്കണം, അറിയാമെങ്കിൽ അത് മാക്സിമം ഉപയോഗപ്പെടുത്തണം. കൂടെ പെറ്റ് കോഫി ഉണ്ട് 7 മണി വരെ. അതുവരെ കേൾക്കാൻ പറ്റുള്ളൂ എങ്കിലും എന്നും എപ്പോഴും കൂടെ ഉണ്ട് കേട്ടോ. സോ സ്റ്റേ

0: യായ ഡോറത്തി നെവിലാണ് കേട്ടോ. എന്നാൽ മനസ്സിലായി കാണുമല്ലോ, ബെഡ് കോഫിയുടെ ലാസ്റ്റ് സെഗ്മെന്റിലെ വിഷയവും സംഭാഷണം തന്നെയാണ്. വില്യം ഗില്ലറ്റ് 20th century ആദ്യ വർഷങ്ങളിൽ പാശ്ചാത്യ നാടക സിനിമാ രംഗങ്ങളിൽ തിളങ്ങിയിരുന്ന നടനാണ്. ഇദ്ദേഹം നടനാകുന്നതിന് മുൻപ് സ്റ്റെനോഗ്രഫി പഠിച്ചിരുന്നു കുറെ കാലം. ആ സമയം അദ്ദേഹം ഒരു ബോർഡിംഗ് ഹൗസിലാണ് താമസിച്ചിരുന്നത്. ഈ ഷോർട്ട് ഹാൻഡ് പരിശീലിക്കുന്ന സമയത്തെ, അത് തുടങ്ങിയ സമയത്ത് ക്ലാസ് കഴിഞ്ഞ് മടങ്ങിയെത്തിയാൽ അത് പഠിക്കുന്നതും പരിശീലിക്കുന്നതുമായിരുന്നു ഗില്ലറ്റിന് ഏറ്റവും ഇഷ്ടം. അതിന് വലിയ തിടുക്കമായിരുന്നു മൂപ്പർക്ക്. ഇതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും താൻ താമസിച്ചിരുന്ന ഡോർമിറ്ററിയിലെ മറ്റ് സുഹൃത്തുക്കളുടെ സകല സംഭാഷണവും ഈ ചുരുക്കെഴുത്തിലൂടെ പകർത്തിവെക്കുമായിരുന്നു ഷോർട്ട് ഹാൻഡിലൂടെ. എന്താണ് പറയുന്നതെന്നോ എഴുതുന്നതെന്നോ ഒന്നും പുള്ളിക്കാരൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഷോർട്ട് ഹാൻഡ് പ്രാക്ടീസ് ചെയ്യുക മാത്രമായിരുന്നു ലക്ഷ്യം. വർത്തമാനങ്ങൾ കേട്ട രീതിയിൽ അങ്ങ് പകർത്തി, അത്ര തന്നെ. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ് വർഷങ്ങളേറെ കഴിഞ്ഞുപോയി. പലരും പല വഴിക്കും പോയി. ഇദ്ദേഹമോ പേരെടുത്തൊരു നടനായി മാറി. ഒരിക്കൽ വില്യം ഗില്ലറ്റ് തൻ്റെ ആ പഴയ ഷോർട്ട് ഹാൻഡ് നോട്ട്സ് വീണ്ടും ശ്രദ്ധിക്കാനിടയായി. എപ്പോഴായിരിക്കാം, സ്വാഭാവികമായും സാധനങ്ങളെല്ലാം അടുക്കി വയ്ക്കുന്ന സമയത്ത് പഴയ നോട്ട്ബുക്ക് കയ്യിൽ കിട്ടിയേ. ഈ പുസ്തകം കണ്ടപ്പോൾ തൻ്റെ സുഹൃത്തുക്കളുമായി ചെലവഴിച്ച ആ സന്തോഷകരമായ നാളുകളിലേക്ക് ഒരിക്കൽ കൂടി തിരിച്ചു പോകണമെന്ന് അദ്ദേഹത്തിന് തോന്നി. നമുക്കാണെങ്കിലും തോന്നില്ലേ? ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്തുന്നോ, ആ നോട്ട്സൊക്കെ ഒന്ന് വായിക്കാൻ തുടങ്ങി. പക്ഷേ ഓരോ പേജ് വായിക്കും തോറും സന്തോഷത്തിന് പകരം ഗില്ലറ്റിന് നിരാശയാണ് തോന്നിയത്. കാരണം ഏകദേശം ഒരു മാസത്തെയൊക്കെ വർത്തമാനങ്ങൾ വായിച്ചു തീർത്തപ്പോൾ ആ സംഭാഷണങ്ങളിൽ ആർക്കെങ്കിലും ഉപകാരമുണ്ടാകുന്ന രീതിയിലോ നല്ലത് വരുന്ന തരത്തിലോ ഉള്ള ഒരു വാക്ക് പോലും ആരിൽ നിന്നും വന്നില്ല എന്നതായിരുന്നു. വെറും ചപ്പും ചവറും എന്ന് പറയാവുന്നതായിരുന്നു അത്രേ ആ വർത്തമാനങ്ങൾ അത്രയും. ചങ്ങാതീസ്, ഒരുപക്ഷെ വർത്തമാനത്തിന് നല്ല വിഷയങ്ങൾ ഉണ്ടാകാത്തതാകാം അത് പലപ്പോഴും ഇങ്ങനെ തരംതാണ രീതിയിലായി പോകുന്നത് അല്ലേ? നമ്മുടെയൊക്കെ പല വർത്തമാനങ്ങളും ഒന്ന് തിരിഞ്ഞു നിന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇങ്ങനെയുള്ള പോരായ്മകളൊക്കെ കാണാൻ കഴിഞ്ഞേക്കാം. പക്ഷെ ആരും പെട്ടെന്ന് അത് സമ്മതിച്ചു തരില്ല എന്നേ ഉള്ളൂ. ആർക്കെങ്കിലും ഉപകാരമുള്ള കാര്യങ്ങൾ കാണില്ല എന്നതിലുപരി ഒരു ഗുണവുമില്ലാത്ത വിഷയങ്ങളായിരിക്കും പലപ്പോഴും സംസാരത്തിൽ വരുന്നത്. അതും പോട്ടെ എന്ന് വെച്ചാലും ചിലപ്പോഴെങ്കിലും ഈ ക്വാളിറ്റി ഇല്ലാത്ത സംസാരം മറ്റുള്ളവർക്ക് പലതരത്തിൽ ദോഷകരമായി തീരാറുണ്ട്. അതാണ് പ്രശ്നം. അശ്രദ്ധ കൊണ്ട് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ വായിൽ നിന്നും പുറത്തു വരും. മനഃപൂർവ്വം പറഞ്ഞതല്ലെങ്കിൽ പോലും അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു മാറാനാവില്ല. ഇങ്ങനെയുള്ള തെറ്റുപറ്റുന്നത് എപ്പോഴാണ്? നമുക്ക് വ്യക്തമായും കൃത്യമായും അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആധികാരികമായി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അറിയാവുന്ന കാര്യങ്ങളെ ഒന്നുകൂടി കുട്ടപ്പനാക്കി ചില പൊടിപ്പും തൊങ്ങലും ഒക്കെ ചേർത്ത് അവതരിപ്പിക്കുമ്പോൾ. ഇതൊഴിവാക്കാൻ വളരെ സിമ്പിളായ ഒരു വഴിയുണ്ട്. എന്താണ്? അറിയാവുന്നതിനപ്പുറം മറ്റുള്ളവരെ കുറിച്ച് ഒന്നും പറയുകയില്ല എന്ന് ഉറപ്പിക്കുക. ഇനി ഒരു പടി കൂടി മുന്നോട്ട് കയറി അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ആവശ്യമില്ലാതെ പറയില്ല എന്നൊരു തീരുമാനം എടുക്കുക. സംഗതി ഓക്കെ ആവുന്നു. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലാതെ ആവില്ല. അത് ആരെയും ദോഷകരമായി ബാധിക്കില്ല. ഓക്കെ. ആ, ഇങ്ങനെ നല്ല കുട്ടികളായിട്ടിരിക്കുമ്പോഴായിരിക്കും മറ്റു ചിലർ മറ്റുള്ളവരുടെ കുറ്റങ്ങളുടെയും കുറവുകളുടെയും ലിസ്റ്റുമായി വന്ന് അവരുടെ സംസാര രീതിയിലേക്ക് നമ്മളെയും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അവിടെ ഓർമ്മയിൽ വയ്ക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, വേറെ ഒരാളെ പറ്റി ഇങ്ങോട്ട് കുറവുകൾ പറയുന്നയാളെ നമ്മളെ പറ്റി മറ്റുള്ളവരോടും ഇതൊക്കെ തന്നെയായിരിക്കും പറയുക എന്ന്. ഇവിടെ നമുക്ക് ഷേക്സ്പിയറുടെ ഒരു പ്രസ്താവന കൂടി കേൾക്കാം. മര്യാദകേടില്ലാത്ത ഹൃദ്യത, പക്ഷാപാതമില്ലാത്ത നർമ്മം, സഭ്യതയുള്ള സ്വാതന്ത്ര്യം, പൊങ്ങച്ച പ്രകടനമില്ലാത്ത പാണ്ഡിത്യം, കാപട്യമില്ലാത്ത പുതുമ, ഇവ സംഭാഷണത്തിൽ വേണം. യെസ്, ഈ ഒരു ചിന്ത കൂടി നമുക്ക് മനസ്സിലോർക്കാം. ഓർത്താൽ മാത്രം പോരാ, ഉൾക്കൊള്ളുകയും വേണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ബെഡ് കോഫി ഇന്ന് ഇവിടെ അവസാനിക്കുന്നത് കേട്ടോ. കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ നാളെ മോർണിംഗ് ഇതേ സമയം മീറ്റ് ചെയ്യും. ഓക്കെ. എൻ്റെ എല്ലാവർക്കും ഒരു ഉഗ്രൻ ദിവസമായിരിക്കട്ടെ ഇന്ന് എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് സുരേഷ് കാഞ്ഞിരക്കാട്ടാണ് ബൈ പറയുന്നത്. ബൈ ഫോർ നൗ. ടേക്ക് കെയർ.
1: യു ആർ ലിസണിംഗ് ടു

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് പറയുകയും വേണ്ടാത്തവ അനവസരത്തിൽ പറയാതിരിക്കുകയും ചെയ്യുക എന്നതാണ് സംഭാഷണ കലയുടെ അടിസ്ഥാന തത്വം. യെസ്, ഇത് പറഞ്ഞത് ബ്രിട്ടീഷ് എഴുത്തുകാരി.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികളെ കുറിച്ചുള്ള പ്രോഗ്രാം ഹൈലൈറ്റ്സിലേക്ക്. ഈ ഹൈലൈറ്റ്സിന് ശേഷം കേൾക്കാം ഗാനരചയിതാവ് പൂവച്ചൽ ഖാദറിന്റെ ഓർമ്മ ദിവസമായ ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമമർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക സ്വാഗതം കൊച്ചി കേൾക്കാം ഇന്ന് ഈ പ്രോഗ്രാം ഹൈലൈറ്റ്സിന് ശേഷം. 8:30 സവാരി ടൈം, രാവിലെ 10 മണിക്ക് പാട്സപ്പ്, ഉച്ചയ്ക്ക് 12 മണിക്ക് യു ആർ ചോയ്സ്, വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ വിവിധ ഭാരതി റിലേ പരിപാടികൾ കേൾക്കാം, 5 മണിക്ക് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്, 5:30 ഫിഫ വേൾഡ് കപ്പ് സ്പെഷ്യൽ പ്രോഗ്രാം ലോകകപ്പ് ഓളപ്പെരുക്കം.

രാത്രി 8 മണിക്ക് ഇസൈ തെൻട്രൽ. ഇന്ന് വിജയ് ബർത്ത്ഡേ സ്പെഷ്യൽ കേൾക്കാം രാത്രി 8 മണിക്ക്. 10 മണിക്ക് അരികെ, 11 മണിക്ക് ഹിന്ദിയിൽ വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകൾ.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സ്വാഗതം.
2: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.
2: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം.

കാലം എത്ര കഴിഞ്ഞാലും വീണ്ടും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഈ ഗാനങ്ങളുടെ രചനയ്ക്ക് പിന്നിലുള്ള പ്രതിഭ. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തികച്ചും ലളിതമായ രീതിയിൽ ഭാവത്തിൽ ലയത്തിൽ മലയാളത്തിൽ വരച്ചെഴുതിയ പ്രതിഭ. ഗാനരചയിതാവ് പൂവച്ചൽ ഖാദർ. ഇന്ന് June 22 അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമാണ്. ഇന്നത്തെ സ്വാഗതം കുച്ചി ആ പ്രതിഭയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. കളമശ്ശേരി സ്വദേശിനി ഫൗസിയയാണ് ഇന്ന് അദ്ദേഹം ഗാനരചന നിർവഹിച്ച ഗാനങ്ങൾ നമുക്കായി അയച്ചു നൽകിയിരിക്കുന്നത്. ഈ യാത്രയിൽ കൂടെ പ്രിയരോടൊപ്പം നിങ്ങളുടെ സ്വന്തം ജലീൽ. ഇന്നത്തെ സ്വാഗതം കുച്ചിക്ക് കുറച്ച് പ്രത്യേകതകൾ കൂടിയുണ്ട്. ഈ ഗാനങ്ങൾക്കൊപ്പമുള്ള കുഞ്ഞ് വിവരണത്തിനൊപ്പം പൂവച്ചൽ ഖാദർ മുമ്പ് സംഗീത സംവിധായകരെക്കുറിച്ചും പാട്ടെഴുത്തിനെക്കുറിച്ചും പറയുന്ന പഴയ കുറച്ച് ശബ്ദ ശകലങ്ങൾ കൂടി ഇന്നത്തെ സ്വാഗതം കുച്ചിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ ഗാനം പാടിയത് യേശുദാസും ലതികയും ചേർന്ന്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ, ചിത്രം വിധിച്ചതും കൊതിച്ചതും.

0: കവി, ഗാനരചയിതാവ്, എഞ്ചിനീയർ എന്നീ നിലകളിൽ പ്രശസ്തനായ പൂവച്ചൽ ഖാദർ അബൂബക്കർ പിള്ളയുടെയും റാബിയത്തുൽ അദബിയ ബീവിയുടെയും അഞ്ചാമത്തെ മകനായി 1948 ഡിസംബർ 25 തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചലിൽ ജനിച്ചത്. ചെറുപ്പത്തിൽ ട്യൂഷൻ പഠിപ്പിച്ച വിശ്വേശ്വരൻ നായർ എന്ന അധ്യാപകനാണ് ഖാദറിനെ വായനയുടെയും എഴുത്തിന്റെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയത്. അക്കാലത്ത് നാട്ടിൽ നിന്നും പ്രസിദ്ധീകരിച്ച ഒരു കൈയെഴുത്ത് മാസികയിൽ ഒരു കവിത എഴുതിക്കൊണ്ടാണ് തുടക്കം. നാട്ടുകാരനും കവിയുമായ കെ സി കാട്ടാക്കട ഈ കവിത കാണുകയും ഖാദറിനെ കവിതാ ലോകത്തേക്ക് നയിക്കുകയും ചെയ്തു. അതുവഴി ആനുകാലികങ്ങളിൽ നിരവധി കവിത എഴുതാനും സാധിച്ചു. ഇതിനിടെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും സിവിൽ എഞ്ചിനീയർ കഴിഞ്ഞ ഖാദർ ഉദ്യോഗസ്ഥനായി കോഴിക്കോട് എത്തുന്നു. അവിടെ വെച്ച് ഒരു പ്രധാന മാധ്യമത്തിന്റെ വീക്ക്ലി എഡിറ്ററായ കാനേഷ് പൂണൂരുമായി പരിചയപ്പെടുന്നു. അദ്ദേഹത്തിൽ കൂടിയാണ് അന്ന് കലാസംവിധായകനും സഹസംവിധായകനുമായ ഐ വി ശശിയുമായി പരിചയപ്പെടുന്നത്. തുടർന്നുള്ളത് പൂവച്ചൽ ഖാദറിന്റെ ശബ്ദത്തിലൂടെ തന്നെ നമുക്ക് ഇപ്പോൾ കേൾക്കാം.
1: അങ്ങനെ ആ ഒരു ബന്ധത്തിലാണ് ശശി അസോസിയേറ്റഡ് ഡയറക്ടറായി വർക്ക് ചെയ്ത ഒരു പടം കവിത എന്ന് പറയുന്ന പടം. കവിത എന്ന് പറയുന്നത് വിജയ നിർമ്മല ഡയറക്ട് ചെയ്ത പടമാണ്. വിജയ നിർമ്മല എന്ന് പറയുന്നത് നമ്മുടെ

ഭാർഗവി നിലയം എന്ന ചിത്രത്തിന്റെ നായികയായിരുന്നു. അന്ന് മലയാളത്തിൽ ഭാർഗവി കുട്ടി എന്നൊരു ടൈറ്റിൽ അറിഞ്ഞിരുന്ന നായികയായിരുന്നു. അവര് ആയിരുന്നു ഈ പടത്തിന്റെ സംവിധാനം. അതിന്റെ അസോസിയേറ്റ് ഡയറക്ടറും ആർട്ട് ഡയറക്ടറും ഐ ബി ശശിയായിരുന്നു. പിന്നെ ഷെറീഫ് എന്ന് പറയുന്ന ഷെറീഫും ഈ ചന്ദ്രീയ വീക്കിലിയിൽ നോവല് നിറങ്ങൾ നിറങ്ങളുടെ സംഗീതം എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ ശ്രദ്ധിക്കപ്പെട്ട നോവൽ എഴുതിയിരുന്ന ഇതാണ്. ആ നിറങ്ങൾ ആണ് പിന്നീട് കാറ്റു വിതച്ചവൻ എന്ന് പറഞ്ഞ് പടമാകുന്നത്, ക്രിസ്ത്യൻ ആർട്സിൻ്റെ. അപ്പം അങ്ങനെ ഈ കോഴിക്കോട് ഒരു സർക്കിളാണ് നമ്മൾ സിനിമയിലേക്ക് വരാനുണ്ടായ ഒരു കാരണമായി.

പൂവച്ചൽകാദർ ആദ്യമായി സ്വതന്ത്രമായി ഗാനരചന നിർവഹിച്ച 1973 പുറത്തിറങ്ങിയ കാറ്റ് വിതച്ചവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് നമ്മൾ കേട്ടത്. എസ് ജാനകി പാടിയ ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം പീറ്റർ റൂബൻ. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കാത്തിരിക്കുന്ന ആ നിമിഷം എത്തിയിരിക്കുകയാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ. അവസാന ഗാനത്തിന് തൊട്ട് മുമ്പ് നമ്മൾ കേൾപ്പിക്കുന്ന ഗാനം കണ്ടെത്താനാണ് ശ്രോതാക്കൾക്ക് ഒരു അവസരം നൽകുന്നത്. ഇനി നേരെ സൂചനകളിലേക്ക് പോവുകയാണ്. ആദ്യത്തെ

നമ്മൾ കേൾപ്പിക്കുന്ന ഗാനം കണ്ടെത്താനാണ് ശ്രോതാക്കൾക്ക് ഒരു അവസരം നൽകുന്നത്. ഇനി നേരെ സൂചനകളിലേക്ക് പോവുകയാണ്. ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് യേശുദാസ് പാടിയ യുക്മ ഗാനമാണ് ഇത്. രണ്ടാമത്തെ സൂചന പൂവച്ചൽ ഖാദർ എഴുതിയ വരികൾക്ക് കെ ജെ ജോയ് സംഗീതം നൽകിയതാണ് ഈ ഗാനം. ഇനി മൂന്നാമത്തെ ക്ലൂ, ഇതൊരു ഒപ്പന പാട്ടാണ്. ഇനി നാലാമത്തെ, അതായത് അവസാനത്തെ ക്ലൂ എന്ന് പറയുന്നത് ഈ ഗാനം അടങ്ങിയ ചലച്ചിത്രത്തിന്റെ പേരിന് വിദേശ രാജ്യങ്ങളുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോകുന്നതുമായി ബന്ധമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഉത്തരം മനസ്സിലായെങ്കിൽ വേഗം തന്നെ ഫേസ്ബുക്കിലെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ അയച്ചു തുടങ്ങിക്കോളും. പൂവച്ചൽ ഖാദർ സംഗീതം, പൂവച്ചൽ ഖാദർ ഗാനരചന നിർവഹിച്ച ഗാനങ്ങളിലൂടെയുള്ള സ്വാഗതം കൊച്ചിയുടെ യാത്ര തുടരുന്നു. പ്രിയരോടൊപ്പം കൂടെ ജലീൽ. പൂവച്ചൽ ഖാദർ ഗാനരചന നിർവഹിച്ച ഗാനങ്ങളിൽ ചില ചിത്രങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഗാനങ്ങളെല്ലാം തന്നെ അതിന്റെ പ്രശസ്തി കൊണ്ട് മാത്രം പ്രദർശന വിജയം നേടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമുക്ക് എ ടി ഉമ്മറിന്റെ സംഗീത സംവിധാനത്തിൽ എസ് ജാനകി പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം കടൽ കാക്കകൾ.

സിനിമയിൽ എത്തും മുമ്പേ ആകാശവാണിയിൽ പാട്ടുകൾ എഴുതി പേരെടുത്ത പൂവച്ചൽ ഖാദർ രാഘവൻ മാസ്റ്റർക്കൊപ്പവും എം ജി രാധാകൃഷ്ണനുമായി ചേർന്നും നിരവധി ലളിത ഗാനങ്ങൾ ഒരുക്കുകയുണ്ടായിരുന്നു. അക്കാലത്തെ ആകാശവാണിയിലെ ഗാനങ്ങളുടെ എഴുത്തും എം ജി രാധാകൃഷ്ണനൊപ്പമുള്ള സൗഹൃദത്തെക്കുറിച്ചും തകര എന്ന സിനിമയിലേക്ക് പാട്ടെഴുതാൻ എത്തിയതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം.

രാധാകൃഷ്ണൻ ചേട്ടനുമായിട്ടുള്ള ഒരു ബന്ധം എന്തെന്ന് പറഞ്ഞാൽ, നമ്മള് സിനിമയിൽ പാട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പാട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആകാശവാണിക്ക് വേണ്ടി രാമായണ കിളി, ശാരികപ്പെങ്കിളി, ജയദേവ കവിയുടെ ഗീതികൾ കേട്ട് എൻ്റെ രാധയെ ഉറക്കമായോ, അനുരാഗ് ലേഖനം, മനതാരിൽ എഴുതിയ പ്രിയതമനയുടെ തോഴി, ഇതൊക്കെ നമ്മൾ ആകാശവാണിക്ക് വേണ്ടി ചെയ്ത പാട്ടുകളായിരുന്നു. അപ്പോൾ ഈ ആകാശവാണിയിൽ അന്ന് ലളിത സംഗീത പാഠം എന്ന് പറയുന്ന വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ അതിൽ ഒരു ഒരു ലളിത സംഗീത പാഠം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു 10 പടത്തിന് പാട്ട് എഴുതുന്നതിനേക്കാളും പോപ്പുലാരിറ്റി കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആകാശവാണിക്ക് വേണ്ടിയാണ് ആദ്യം ഈ പാട്ടുകൾ ചെയ്യുന്നത്. പക്ഷേ ഈ ആകാശവാണിക്ക് വേണ്ടി ചെയ്ത പാട്ടുകളാണ് തകര എന്ന പടത്തിൽ പാട്ട് ചെയ്യാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നതായിരുന്നു. കാരണം ഈ തകരയിലെ പാട്ട് ചെയ്യുന്നതിന് മുമ്പ് ഭരതേട്ടൻ എന്നെ അറിയില്ലായിരുന്നു. കാരണം പാട്ട് കേട്ടിട്ടുണ്ട്, സിനിമയിലെ പാട്ടും കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പുള്ളി ഈ രാമായണക്കിളിയും ജയദേവ കവിയൊക്കെ പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ രാധാകൃഷ്ണൻ ചേട്ടൻ കണ്ടപ്പോൾ പറഞ്ഞു, പിന്നെ കാരണം നമ്മൾ ഭരതന് വേണ്ടി ചിലപ്പോൾ ഒരു പടം ചെയ്യേണ്ടി വരും കേട്ടോ, പുള്ളി നമ്മുടെ ഈ പാട്ടുകളൊക്കെ വളരെ ലളിതാനങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെട്ട് ഇട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു 4-5 മാസം കഴിഞ്ഞ് ആണ് ഈ തകരയ്ക്ക് വേണ്ടി ഭരതേട്ടൻ എന്നെ വിളിക്കുന്നത്.

0: തകര എന്ന ചിത്രത്തിന് വേണ്ടി എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 50 സെക്കൻഡും. പ്രിയരെ, ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനം സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി അവലോകനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തെ ആഗോള ആഘോഷമാക്കിയതിന് ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും ശക്തമായ മഴ തുടരും. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളിന് പരാജയപ്പെടുത്തി സ്പെയിൻ. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനം സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യയുടെ പ്രോജക്ട് ചീറ്റ സംരംഭത്തിന്റെ പുരോഗതി രാഷ്ട്രപതി അവലോകനം ചെയ്തു. പദ്ധതിയുടെ സ്ഥിതിയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ രാഷ്ട്രപതിക്ക് വിശദീകരിച്ചു. പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന് കീഴിൽ 2022 സെപ്റ്റംബറിലാണ് പ്രോജക്ട് ചീറ്റ ആരംഭിച്ചത്. രാഷ്ട്രത്തിന്റെ സാമ്പത്തികവും തന്ത്രപരവുമായ മുന്നേറ്റത്തിൽ ശക്തമായ സമുദ്രശേഷി നിർണായക ഘടകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം. INS അഗ്രേ, INS ദുനഗിരി, INS സൻശോധക് എന്നീ കപ്പലുകളാണ് കമ്മീഷൻ ചെയ്തത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തെ ആഗോള ആഘോഷമാക്കിയതിന് ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. നല്ല ആരോഗ്യത്തിനായുള്ള കൂട്ടായ പരിശ്രമത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ യോഗ ഒരുമിച്ച് കൊണ്ടുവന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. യോഗയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഇത്തരം ദിനാചരണങ്ങൾ ആളുകൾക്ക് പ്രചോദനമാകട്ടെയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സമ്മേളനത്തിൽ 11 അംഗ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
2: ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ഇന്ത്യ, ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നീ രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. ലോകം ഇന്ന് നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയം യോഗം ചർച്ച ചെയ്യും. ഉയർന്നുവരുന്ന സുരക്ഷാ അപകട സാധ്യതകളിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ പങ്കിനെക്കുറിച്ചും ചർച്ചകൾ നടക്കും. ആശയവിനിമയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിലെ സുരക്ഷ സംബന്ധിച്ച് അടുത്തിടെ നടന്ന ബ്രിക്സ് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗത്തിൽ ഉയർന്നുവന്ന വിഷയങ്ങൾ സമ്മേളനം അവലോകനം ചെയ്യും. നിലവിലെ അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും പ്രധാന ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും ബ്രിക്സ് അംഗരാജ്യങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11th യോഗത്തിന് ഇന്ത്യ അധ്യക്ഷത വഹിക്കും. ഹരിയാനയിൽ ഈ മാസം 25-26 തീയതികളിലാണ് യോഗം. 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നാളെ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സമ്മേളനം അവസാനിക്കും. കേരളത്തിൽ നിപ ബാധിതനായ രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നു. നിലവിൽ ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല.

0: സമ്പർക്കപ്പട്ടികയിൽ നിന്ന് ഇതുവരെ പരിശോധിച്ച എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 49 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ന് കൊച്ചിയിൽ. പാലാരിവട്ടത്ത് നടക്കുന്ന MSME സംരംഭകത്വ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. രാവിലെ 9:30 പരിപാടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28 രാവിലെ 11. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. UGC നെറ്റ് പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. ഈ മാസം 30 വരെയാണ് ദേശീയതലത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടക്കുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ നടത്തുന്നത്. CBSE 12 ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലങ്ങൾ ഘട്ടംഘട്ടമായി പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. ലഭിച്ച ആകെ അപേക്ഷകളുടെ 87% ഇന്നലെ പ്രഖ്യാപിച്ചതായി CBSE അറിയിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ പരിശോധിക്കാവുന്നതാണ്. ആധികാരിക വിവരങ്ങൾക്ക് CBSEയുടെ ഔദ്യോഗിക ആശയവിനിമയങ്ങളെ മാത്രം ആശ്രയിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളത്തിൽ പ്ലസ് 1 ഏകജാലക പ്രവേശനത്തിന്റെ രണ്ടാംഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശന നടപടികൾക്ക് ഇന്ന് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: രണ്ടാം ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇന്ന് രാവിലെ 10 മുതൽ നാളെ വൈകിട്ട് 5 വരെയുള്ള സമയത്തിനിടയിൽ രക്ഷിതാക്കൾക്ക് ഒപ്പം സ്കൂളുകളിൽ പ്രവേശനത്തിന് ഹാജരാകണം. ഒന്നാം ഘട്ട അലോട്ട്മെന്റിൽ താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് രണ്ടാം ഘട്ടത്തിൽ ഉയർന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ പുതിയ അലോട്ട്മെന്റ് ലെറ്റർ ആവശ്യമില്ല. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിരപ്രവേശനമോ നേടാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് അറിയിച്ചു.
0: ഫിഫ ലോകകപ്പിൽ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ കരുത്തരായ സ്പെയിൻ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 പരാജയപ്പെടുത്തി. 10 മിനിറ്റിൽ കൌമാരതാരം ലാമിൻ യമാലാണ് സ്പെയിനിന്റെ ആദ്യ ഗോൾ നേടിയത്. മറ്റൊരു മത്സരത്തിൽ ഇറാൻ ബെൽജിയത്തെ ഗോൾരഹിത സമനിലയിൽ തളച്ചു. രാവിലെ നടന്ന ഉറുഗ്വേ കേപ് വെർദെ മത്സരവും 2 സമനിലയിൽ പിരിഞ്ഞു. ഇപ്പോൾ നടക്കുന്ന ന്യൂസിലാന്റ് ഈജിപ്റ്റ് മത്സരം ആദ്യപകുതി പിന്നിടുമ്പോൾ ന്യൂസിലന്റ് 1 മുന്നിലാണ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് പരാജയം. ഇന്നലെ മാഞ്ചസ്റ്ററിൽ നടന്ന മത്സരത്തിൽ 6 ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. 159 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 5 ബാക്കി നിൽക്കെ 4 നഷ്ടത്തിൽ 161 റൺസ് എടുത്തു. രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അസം, മേഘാലയ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, തെലങ്കാന എന്നിവിടങ്ങളിലും ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്നലെ രാത്രി മടങ്ങിയെത്തി. മദീനയിൽ നിന്ന് ഫ്ളൈ അദീൽ എയർലൈൻസ് വിമാനത്തിൽ 350 പേരടങ്ങുന്ന സംഘമാണ് എത്തിയത്. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് സ്വീകരണം നൽകി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സ്വിറ്റ്സർലൻഡിലെ ബെർഗൻസ്റ്റോക്കിൽ അമേരിക്ക ഇറാൻ ചർച്ചകൾ തുടരുന്നു. ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിൽ US വൈസ് പ്രസിഡന്റ്, ഇറാൻ സ്പീക്കർ, വിദേശകാര്യമന്ത്രി എന്നിവരാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതേസമയം ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഇറാൻ അനുകൂലികളെ തടഞ്ഞില്ലെങ്കിൽ ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ലേബർ പാർട്ടി നേതൃസ്ഥാനം ഒഴിയണമെന്ന ആവശ്യവുമായി പാർട്ടിയിലെ ഒരു വിഭാഗം രംഗത്ത്. പകരം ആന്റി ബേൺഹാം പാർട്ടി നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് പ്രധാന ആവശ്യം. കഴിഞ്ഞ ദിവസം വടക്കൻ ഇംഗ്ലണ്ടിലെ മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പിൽ ആന്റി ബേൺഹാം ഉജ്ജ്വല വിജയം നേടിയതോടെയാണ് സ്റ്റാർമർക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് വേഗമേറിയത്. അതേസമയം കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും സ്ഥാനമൊഴിയാൻ കെ സ്റ്റാർമർ

തയ്യാറായിട്ടില്ല. 19th മുംബൈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്നലെ തിരശീല വീണു. ലോകത്തിലെ ഏറ്റവും മികച്ച ചലച്ചിത്രമേളയിൽ ഒന്നാണിതെന്ന് സമാപന ചടങ്ങിൽ മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണുദേവ് വർമ്മ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. മധ്യപ്രദേശിലെ പുനോ ദേശീയോദ്യാനം സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി അവലോകനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തെ ആഗോള ആഘോഷമാക്കിയതിന് ലോകമെമ്പാടുള്ള ജനങ്ങളോട് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിനെ കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും ശക്തമായ മഴ തുടരും. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 പരാജയപ്പെടുത്തി സ്പെയിൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

പൂവച്ചൽ ഖാദർ ഗാനരചന നിർവഹിച്ച ഗാനങ്ങളിലൂടെയുള്ള സ്വാഗതം കൊച്ചിയുടെ യാത്ര തുടരുന്നു. പ്രിയരോടൊപ്പം കൂടെ ജലീൽ. 1980s പൂവച്ചൽ ഖാദറിന്റെ മികച്ച രചനകൾ പുറത്തുവന്നത്. ലളിതമായ ഭാഷയും ഹൃദയസ്പർശിയായ വികാരഭേദങ്ങളും സംഗീതത്തോട് ചേർന്ന് നിൽക്കുന്ന കവിതാ സൗന്ദര്യവും അദ്ദേഹത്തിന്റെ ഗാനവരികളിൽ ജനപ്രിയത വർദ്ധിപ്പിച്ചു. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഒരു ഗാനമാണ് അടുത്തത്. ചിത്രം 1 വർഷം 1 മാനം.

0: ഒരു വർഷം ഒരു മാസം ഈ ചിത്രത്തിലെ ഗാനമാണ് നമ്മൾ കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ 40 മിനിറ്റും 29 സെക്കൻഡും. കെ രാഘവൻ, ജി ദേവരാജൻ, എം കെ അർജുനൻ, എം ജി രാധാകൃഷ്ണൻ, ഇളയരാജ, ഗംഗൈ അമരൻ, രവീന്ദ്രൻ, രഘുകുമാർ, ജോൺസൺ, ശ്യാം തുടങ്ങിയ അക്കാലത്തെ ഒട്ടുമിക്ക സൂപ്പർ ഹിറ്റ് സംഗീത സംവിധായകർക്കൊപ്പവും പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു ഗാനരചയിതാവ് കൂടിയായിരുന്നു പൂവച്ചൽ ഖാദർ. ട്യൂൺ ആദ്യം തയ്യാറാക്കിയതിനു ശേഷം പാട്ടെഴുതുന്ന ആ രീതിക്ക് വേണ്ടിയും ആ കാലത്ത് പൂവച്ചൽ ഖാദർ ഗാനങ്ങൾ എഴുതിയിരുന്നു.
1: അപ്പൊ ശ്യാം സാറൊക്കെ പറഞ്ഞിട്ടുണ്ട് കമ്പോസിംഗ് ടൈമിൽ തന്നെ പുള്ളിയെല്ലാം പറയാം, ഖാദർ ഇങ്ങനെ ഈ ട്യൂണിന് ഈ തുടക്കം ആ ഒരു വാക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ പുള്ളി. ഞാൻ പറഞ്ഞു ട്രൈ ചെയ്യാൻ നോക്ക്. അത് കഴിഞ്ഞ് പാട്ട് എഴുതി കഴിയുമ്പോൾ പുള്ളി വളരെ പിന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞത്. അതുപോലെ ജോൺസൺ ഇപ്പോൾ അനുരാഗിണിയൊക്കെ നമ്മൾ ട്യൂണിന് എഴുതിയ പാട്ടാണ്. അപ്പോൾ പുള്ളി തന്നെ അത് പാടി നോക്കുന്ന സമയത്ത് വളരെ ഇതായിട്ട് വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് പുള്ളി പറഞ്ഞിട്ടുള്ളത്. ആദ്യം ജോൺസണും ഞാനും തമ്മിൽ മീറ്റ് ചെയ്യുന്ന 82 തുറന്ന ജയിൽ എന്നുള്ള പടം. അതായത് പുള്ളി 81 പുള്ളി സ്വതന്ത്രമായി മ്യൂസിക് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത വർഷം തന്നെ ഞങ്ങൾ മീറ്റ് ചെയ്യണം. അപ്പോൾ 3 പടമാണെന്നാണ് എൻ്റെ ഓർമ്മ. ആദ്യം ഇണയത്തേടി പിന്നെ വയൽ എന്ന പടം, ഇത് തുറന്ന ജയിൽ 3 പടമായിരുന്നു. ശശികുമാർ സാറായിരുന്നു എൻ്റെ ഡയറക്ടർ. അപ്പോൾ അതിൽ ഞങ്ങൾ പാട്ട് എഴുതിയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത് ചെയ്യുന്ന പടം പാളങ്ങളാണ്, ഭരതേട്ടൻ്റെ പടം. പക്ഷെ അതിൽ പുള്ളി ട്യൂൺ കമ്പോസ് ചെയ്തിട്ട് ആണ്. പക്ഷെ ഇത് രണ്ടും നമ്മൾ നോക്കുമ്പോൾ ഏതാണ് എഴുതി ചെയ്തത് ഏതാണ് ട്യൂൺ ചെയ്തതെന്ന് ആ ഒരു വ്യത്യാസം തോന്നില്ല. അപ്പോൾ അത് ഒരു എഴുത്തുകാരൻ്റെയും സംഗീത സംവിധായകൻ്റെയും ഒരു ഹാർമണി എന്ന് പറയുന്ന ഒരു അവസരം, ആ ഒരു മനസ്സിൻ്റെ ഐക്യം കൂടെ ഇതിന് വളരെ പ്രധാനമാണ്.

മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ ചരിത്രത്തിൽ മായാത്ത ഒരു മുദ്ര പതിപ്പിച്ച ഗാനരചയിതാവ് കൂടിയായിരുന്നു പൂവച്ചൽ ഖാദർ. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾക്ക് പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് കെ രാഘവൻ സംഗീതം നൽകിയ വിരലിലെണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അവയിലൊന്നാണ് 1980 പുറത്തിറങ്ങിയ മലങ്കാറ്റ് എന്ന ചിത്രം. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനത്തിലേക്ക്.

പൂവച്ചൽ ഖാദറിന്റെ ഗാനങ്ങളിൽ പ്രണയഗാനങ്ങൾ ശാരീരികമായ ആകർഷണത്തിനുപരി ആത്മബന്ധത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. സ്ത്രീ മനസ്സിന്റെ സൂക്ഷ്മഭാവങ്ങൾ അവയിൽ ഒതുങ്ങി നിന്നിരുന്നു. രവീന്ദ്രൻ സംഗീതം നൽകിയ ഈ ഗാനം മഴനിലാവ് എന്ന ചിത്രത്തിന് നല്ലൊരു ദൃശ്യാനുഭവം നൽകി. യേശുദാസും ലതാരാജുവും ചേർന്ന് പാടിയിരിക്കുന്നു.

0: നദിയോരം.
1: സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റും 45 സെക്കൻഡുമായിരിക്കും. നമ്മൾ ഇന്നത്തെ ശ്രോതാവുമായി സംസാരിക്കേണ്ട സമയമാണ്, പക്ഷേ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചില്ല. നേരെ ഞാൻ ശ്രോതാവിൻ്റെ കത്തിലേക്ക് പോവുകയാണ്. ഞാൻ ഫൗസിയ, എൻ്റെ വീട് കളമശ്ശേരിയിലാണ്. സ്വാഗതം കൊച്ചി എന്നും സ്ഥിരമായി കേൾക്കുന്ന ഒരു ശ്രോതാവാണ് ഞാൻ. ഇതിനു മുമ്പ് കത്തുകൾ അയച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. ഇത്തവണയെങ്കിലും എൻ്റെ കത്ത് പരിഗണിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ പാട്ടുകൾ എഴുതി അയക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഗാനരചയിതാവാണ് പൂവച്ചൽ ഖാദർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസത്തിൽ ഈ ഗാനങ്ങൾ കേൾപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മലയാള ഗാനലോകത്തിന് അനേകം ഹൃദയസ്പർശിയായ ഗാനങ്ങൾ സമ്മാനിച്ച പ്രശസ്ത ഗാനരചയിതാവ് കൂടിയായിരുന്നു പൂവച്ചൽ ഖാദർ. ലളിതമായ ഭാഷയും ഹൃദയസ്പർശിയായ വരികളും പൂവച്ചൽ ഖാദറിൻ്റെ ഗാനങ്ങളുടെ ഒരു പ്രത്യേകതയായിരുന്നു. പ്രണയം, വിരഹം, പ്രകൃതി, ജീവിതാനുഭവങ്ങൾ എന്നിവയെ സാധാരണക്കാരുടെ മനസ്സിലേക്ക് നേരിട്ടെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അദ്ദേഹം ഗാനരചന നിർവഹിച്ച ഗാനങ്ങൾ ഇതോടൊപ്പം ചേർക്കുന്നു. ഫൗസിയ കളമശ്ശേരിയാണ് കത്ത് അയച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കത്തുകൾ അയക്കുമ്പോൾ അതിൽ നിങ്ങളെ വിളിച്ചാൽ ലഭ്യമാകുന്ന 2 നമ്പറുകളെങ്കിലും ഉൾപ്പെടുത്തണം എന്നുകൂടി വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നെറ്റ്വർക്ക് കവറേജിൻ്റെ പ്രശ്നം വന്നാൽ നമുക്ക് നൽകിയ അഡീഷണൽ നമ്പറിൽ വിളിക്കുന്നതിന് വേണ്ടിയാണ് 2 നമ്പറുകൾ വേണമെന്ന് പറയുന്നത്. പ്രിയരെ, ഇതുപോലെ നിങ്ങൾക്കും സ്വാഗതം കുറിച്ചിലേക്ക് കത്തുകൾ അയക്കാം. 20 പാട്ടുകൾ അടങ്ങിയ കത്താണ് അയക്കേണ്ടത്. കത്തുകൾ അയക്കേണ്ട വിലാസം: സ്വാഗതം കൊച്ചി, റെയിൻബോ കെയർ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അതുപോലെ വാട്സപ്പ് നമ്പറിലേക്കും കത്തുകൾ അയക്കാം. 8547341075 ഇതാണ് വാട്സപ്പ് നമ്പർ. ഇനി ഇമെയിൽ വഴിയാണ് അയക്കുന്നതെങ്കിൽ fmrainbowinbox@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് കത്തുകൾ അയക്കാം. ജി ദേവരാജൻ സംഗീത സംവിധാനം നിർവഹിച്ച മാനവധർമ്മം എന്ന ചിത്രത്തിലെ ഒരു ഗാനം നമുക്കിനി കേൾക്കാം. ഈ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസ്.

പ്രിയരെ, ഇന്ന് നമ്മുടെ സ്വാഗതം കൊച്ചിൽ അവസാന ഗാനത്തിൽ തൊട്ടുമുമ്പ് കേൾപ്പിക്കുന്ന ഗാനം ഏതാണെന്ന് കണ്ടെത്താൻ കുറച്ച് സൂചനകൾ ഞാൻ നൽകിയിരുന്നു. ഒരിക്കൽ കൂടി കേൾക്കാത്ത പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് യേശുദാസ് പാടിയ യുഗ്മഗാനമാണ് ഇത്. രണ്ടാമത്തെ സൂചന, പൂവച്ചൽ ഖാദർ എഴുതിയ വരികൾക്ക് കെ ജെ ജോയ് സംഗീതം നൽകിയ ഒരു ഗാനമാണിത്. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് ഇതൊരു ഒപ്പനപ്പാട്ടാണ്. ഇനി നാലാമത്തെ സൂചന, ലാസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത്, ഈ ഗാനം അടങ്ങിയ ചലച്ചിത്രത്തിന്റെ പേരിന് വിദേശ രാജ്യങ്ങളുമായി ഒരു ബന്ധമുണ്ട്. ഉത്തരം മനസ്സിലായി എങ്കിൽ വേഗം തന്നെ ഫേസ്ബുക്ക് പേജിലെ കമന്റ് സെക്ഷനിലൂടെ നിങ്ങളുടെ ഉത്തരങ്ങൾ എഴുതി അയക്കുമെന്ന് വിചാരിക്കുന്നു. 8 മണി കഴിഞ്ഞ് 1 മിനിറ്റും 22 സെക്കൻഡും. ഗാനരചനയിൽ തനിക്ക് ഹാസ്യഗാനങ്ങളും വഴങ്ങുമെന്ന് പൂവച്ചൽ ഖാദർ തെളിയിച്ചിട്ടുണ്ട്. എ ടി ഉമ്മറിന്റെ സംഗീതത്തിൽ ജയചന്ദ്രനും സി ഒ ആൻഡോയും ചേർന്ന് പാടിയ ഗാനം ഇതാ. ചിത്രം എതിരാളികൾ.

0: ബാലാജി ഫിലിംസിന്റെ ബാനറിൽ ബാലാജി നിർമ്മിച്ച് കൃഷ്ണമൂർത്തി സംവിധാനം ചെയ്ത പ്രേമാഭിഷേകം വരുന്നത് 1982. ഗംഗയമരൻ പൂവച്ചൽ ഖാദർ കൂട്ടുകെട്ടിൽ വന്ന ഇതിലെ ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു.
1: തമിഴിലെ പ്രസിദ്ധനായ ലിറിക് റൈറ്ററാണ്. പിന്നെ അതുപോലെ തന്നെ മിസ് ഡേറ്റാണ്. പിന്നെ ഇളയരാജയുടെ ബ്രദറാണ്. അതായത് ഒരു പാവലർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ്, അതായത് പാവലർ വരദരാജൻ, ഇളയരാജ, ഇത് ഗംഗയമരൻ, പിന്നെ ഒരു ബ്രദറും കൂടെ. അപ്പോൾ ഇവര് ചേർന്നിട്ട് അവർക്ക് ഒരു പ്രൊഡക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് വളരെ ഇതായിട്ട് പുള്ളി അപ്രീഷിയേറ്റ് ചെയ്യും. നല്ല നല്ല ലൈൻസ് കാണുമ്പോൾ തന്നെ പുള്ളി വളരെ ഒരു ലിറിക് റൈറ്റർ മറ്റൊരു ലിറിക് റൈറ്റർ മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു ഇതും കൂടെ അതിനുണ്ടായിരുന്നു.

സമയം 8 മണി കഴിഞ്ഞത് ആ 10 മിനിറ്റ് 10 സെക്കൻഡും ആയിരിക്കാൻ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, കാത്തിരുന്ന ആ നിമിഷം എത്തിയിരിക്കുകയാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിൽ. ഞാൻ 4 സൂചനകളോട് ചോദിച്ച ആ ഗാനം ഏതാണ് എന്ന് അതിന്റെ ഉത്തരം പറയുകയാണ്. പാസ്പോർട്ട് എന്ന ചിത്രത്തിലെ വെളുത്ത പട്ടിൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ശരി ഉത്തരം. കൃത്യമായി അയച്ചിട്ടുണ്ടായിരുന്നത് ബിന്ദു ദിലീപ്, കൊടകര, ജിഷ ജോൺസൺ, ജോജോ എടപ്പാട്ട്, എൻ കെ വിജയൻ കിഴക്കമ്പലം, സൽമ ജമാലുദ്ദീൻ, ഉഷ വാസുദേവൻ, മാഗി ജോർജ്, ബീനാരാജ് ഐക്കാട്, ജയകുമാർ ബി ആർ, മേഴ്സി തോമസ്, സനൽ മേച്ചേരി, ഗംഗാധരൻ കെ സി, എം പി പൗലോസ് മാസ്റ്റർ, കുമാരി വിശ്വനാഥ്, എ പി സിൽവസ്റ്റർ, മുരളി കേസറിൽ ഇവരെല്ലാം കൃത്യമായിട്ട് ഉത്തരം അയച്ചിട്ടുണ്ടായിരുന്നു. പ്രിയരെ, ആ ഗാനത്തിലേക്ക്.

1973 ഗാനരചിതാവ് എന്ന നിലയിൽ കലാജീവിതം ആരംഭിച്ച പൂച്ചൽ ഖാദർ എന്ന സൗമ്യനായ ഗാനരചിതാവ് ഏതാണ്ട് 350 ചിത്രങ്ങളിലായി 1200 പാട്ടുകൾ രചിച്ചു. സിനിമയ്ക്ക് പുറത്ത് എന്നും മലയാളികൾക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരുപിടി ലളിത ഗാനങ്ങളും. പാട്ടെഴുത്തിന്റെ സർഗ പ്രക്രിയയിൽ മലയാളം

0: ആർജി ജലീൽ.
1: കണ്ണും കരളും ഇരിക്കുന്നു, വെളുത്ത പട്ടിൻ പത്തമണിഞ്ഞ് വെള്ളി നിലാവിൽ.
0: പ്രിയരെ, ഇനി 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിലെ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: You are listening to FM Rainbow 107.5, musically yours.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: You are listening to Rainbow FM 110.5, musically yours.
2: Rainbow FM presents Try and Dog Waves. Try and Dog Waves.
3: Let's play football.
2: FIFA World Cup 2026 updates. ഇരുപത്തിമൂന്നാം തീയതി പുലർച്ചെ 2:30 ഗ്രൂപ്പ് എൽ പോരാട്ടം, ഫ്രാൻസ് വേഴ്സസ് ഇറാഖ്. പുലർച്ചെ 5:30 നോർവേ വേഴ്സസ് സെനഗൽ. രാവിലെ 8:30 ഗ്രൂപ്പ് ജയിൽ ജോർദാൻ വേഴ്സസ് അൾജീരിയ. 23rd തീയതി രാത്രി 10:30 ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗൽ തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ ഏറ്റുമുട്ടുന്നു ഉസ്ബെക്കിസ്ഥാനുമായി. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

ഗുഡ് മോർണിംഗ് കൊച്ചി. സമയം 8 മണി കഴിഞ്ഞ് ഇതാ 39:19 ആയിരിക്കാണ്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ഇതാ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ സവാരി ടൈമിലേക്ക്. പ്രകൃതിയുടെ പച്ചപ്പും മഴയുടെ സംഗീതവും ജീവിതത്തിന്റെ പുതുമയും നിറഞ്ഞ മറ്റൊരു മനോഹരമായ ഒരു പ്രഭാതം കൂടി ഇതാ വന്നെത്തിയിരിക്കുകയാണ്. തിങ്കളാഴ്ച ദിവസമാണ്, ഒരു അവധി ദിവസം കഴിഞ്ഞു വരുന്നതിന്റെ ഒരു തിരക്ക് ഇപ്പൊ റോഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും.

കാരണം എന്താ വെച്ചാൽ ഈ തിങ്കളാഴ്ച ഒരു ദിവസം അവധി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും വരുന്നൊരു ദിവസം ഒരു തിങ്കളാഴ്ച ദിവസമായിരിക്കും. അപ്പോൾ ഈ രാവിലെ അതിൻ്റെതായ ചെറിയൊരു ട്രാഫിക്കിന്റെ ഒരു ബ്ലോക്കൊക്കെ ഉണ്ടാവുന്ന ഒരു ദിവസം കൂടിയാണ്. അതുമാത്രമല്ല ഇന്ന് June 22 ഇന്ന് രാവിലെ നമ്മൾ സ്വാഗതം കുറിച്ച് ഇപ്പോൾ വെച്ചാൽ കാതൽ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ട്രിബ്യൂട്ട് നൽകിക്കൊണ്ട് നമ്മൾ ഒരു പ്രോഗ്രാം സ്വാഗതം കുറിച്ചിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 80s, 85s ശേഷവും അദ്ദേഹം ഗാനരചന നിർവഹിച്ച ഒത്തിരി ഗാനങ്ങൾ തീർച്ചയായിട്ടും ഇന്നത്തെ സവാരി ടൈമിലും ഇനി വരുന്ന പ്രോഗ്രാമിലൊക്കെ ആ പാട്ടുകളൊക്കെ ഉണ്ടാവും. ഒപ്പം നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ടുകളും നിങ്ങളുടെ യാത്രാ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വിളിക്കാവുന്നതാണ്. 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അതുമാത്രമല്ല ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ നോക്കിയാണ് ഇന്ന് June 22 ലോകമെമ്പാടും ലോക മഴക്കാടുകളുടെ ദിനം, അതായത് വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേ ആചരിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇന്നത്തെ ദിവസം. അതായത് 2017 മുതൽ ആചരിച്ചു വരുന്ന ഈ ഒരു ദിനം ഭൂമിയുടെ ശ്വാസകോശങ്ങളായി അറിയപ്പെടുന്ന മഴക്കാടുകളുടെ പ്രാധാന്യം ലോകത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്യമിടുന്നത്. ഈ മഴക്കാടുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ വിസ്തൃതിയുടെ ചെറിയൊരു ഭാഗം മാത്രമേ ഉൾക്കൊള്ളുന്നു എങ്കിലും ലോകത്തിന്റെ, അതായത് നമ്മുടെ ലോകത്തിലുള്ള മറ്റുള്ള ജീവികളുടെ ഏകദേശം പകുതിയോളം ജൈവ വൈവിധ്യത്തിന്റെ ഒരു ആവാസ കേന്ദ്രം കൂടിയാണ്. അപ്പം കാലാവസ്ഥയെ സന്തുലിതമാക്കാനും മഴയുടെ ആ ഒരു ചക്രം നിലനിർത്താനും ജീവിന്റെ നിലനിൽപ്പിന് ആവശ്യമായ അനേകം വിഭവങ്ങൾ നൽകാനും മഴക്കാടുകൾ ഒരു നിർണായകമായ പങ്ക് വഹിക്കുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലെ കാര്യം പറയുന്നത് ഒരു മരം നട്ടുപിടിപ്പിക്കുമ്പോൾ നാം ഒരു തണൽ മാത്രമല്ല, അതായത് മരം നമ്മളിപ്പോൾ ഒരു നമ്മുടെ പരിസ്ഥിതിനൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ മരങ്ങളൊക്കെ നടന്ന് നമ്മൾ കാണാറില്ല, പക്ഷെ പിന്നീട് അതിനെ ആരും തിരിഞ്ഞു നോക്കുന്നതായിട്ട് കാണാറില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു വർഷത്തിൽ ഒരു മരം നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം അതിന്റെ അപ്ഡേറ്റ്സ് ആണ് നമ്മളിപ്പോൾ സ്റ്റാറ്റസ് ആയിട്ട് ഇടേണ്ടത്. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിക്കാൻ ശ്രമിക്കേണ്ടത് എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ഒരു മരം നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് ഒരു തണൽ മാത്രമല്ല സ്ഥലത്ത് സൃഷ്ടിക്കുന്നത്, വരും തലമുറകൾക്കൊരു നല്ലൊരു നാളെയുടെ പ്രതീക്ഷ കൂടിയാണ് നമ്മൾ അതിലൂടെ നൽകുന്നത്. അപ്പൊ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ഉത്തരവാദിത്തമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ പ്രകൃതിയോട് കൂടുതൽ ചേർന്ന് നിൽക്കാനും മരങ്ങളെ സ്നേഹിക്കാനും പ്രകൃതി സംരക്ഷണത്തിനായി ചെറിയ രീതിയിലെങ്കിലും ഒരു ചുവടുവയ്പ് നടത്താനും നമുക്ക് ശ്രമിക്കാം. എന്തായാലും ഈ ഒരു മനോഹരമായ പ്രഭുത്വത്തിൽ നിങ്ങളുടെ യാത്രകൾക്ക് കൂട്ടായി പാട്ടുമായി ഞാനുണ്ടാവും നിങ്ങൾക്കൊപ്പം ഈ ഡ്രൈവിംഗ് സീറ്റിൽ 10 വരെ. അപ്പൊ വേഗം തന്നെ വിളിച്ചോളൂ, 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒപ്പം ഇഷ്ടമുള്ള പാട്ടുകളും നിങ്ങളുടെ യാത്രാ വിശേഷങ്ങളും ഒക്കെ നമുക്ക് പങ്കുവെച്ചുകൊണ്ട് ആ ഒരു യാത്ര തുടരാം. യെസ്, ദശരഥം എന്ന മൂവിയിലെ പാട്ടിലേക്ക്.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഇത് കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈം വിത്ത് മീ ആർ ജെ ജലീൽ. യെസ്, 8 മണി കഴിഞ്ഞ് 46 മിനിറ്റ് 47 മിനിറ്റിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കൂടെ യാത്രാ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി ഒരാൾ വിളിച്ചിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: എന്റെ പേര് സിന്ധു എന്നാണ്, ഞാൻ തേവരയെന്ന് വിളിക്കുന്നത്.
0: ഓക്കെ, തേവര എന്ന് പറയുന്നത് തേവരയിൽ എവിടുന്നാണ്?
1: തേവര ഫെറി.
0: തേവര ഫെറിയുടെ അടുത്താണ് താമസിക്കുന്നേ?
1: ആഹാ, ഫെറിയുടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്.
0: ഓക്കെ, നല്ല സ്ഥലമുള്ള വൈകുന്നേരമൊക്കെ അവിടെ വന്ന് അല്ലേ?
1: നല്ല സ്ഥലമാണ്, ഞങ്ങളുടെ വീടിന്റെ ബാക്കിൽ കായലാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്.
0: ആഹാ, അപ്പൊ കായലൊക്കെ ആണെങ്കിൽ അപ്പൊ കുറച്ച് എന്താ പറയാ, ഈ കൂട് കൃഷിയൊക്കെ നടത്താൻ പറ്റൂല അവിടെ സൈഡിലാണെങ്കിൽ?
1: അത് പറ്റില്ല, നിറയെ കണ്ടല് വളർന്നിട്ടേ.
0: ഓ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.
1: പറ്റില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.
0: ഓക്കെ, ഇപ്പൊ എങ്ങോട്ടേക്കാണ് ഇന്ന് യാത്ര?
1: ഇന്ന് യാത്ര ഞാൻ ഒന്ന് എറണാകുളം വരെ പോവാൻ വേണ്ടിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു.
0: ആണോ, എന്താണ് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ?
1: ഇല്ല, ചുമ്മാ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി.
0: പർച്ചേസിംഗിനാണ്? അപ്പൊ എറണാകുളത്ത് എവിടെ? ബ്രോഡ്വേന്നാണോ?
1: എറണാകുളം ബ്രോഡ്വേയില്.
0: ആഹാ, ഓക്കെ. ആ തിരക്കിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോ ഒരു പ്രത്യേക സുഖമാണല്ലോ. പ്രത്യേക വൈബാണ്. കാരണം എന്താ വെച്ചാല് വാഹനങ്ങളാണെങ്കിൽ അധികം അധികം പോവാൻ പറ്റത്തില്ല, കൂടുതൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുക എന്ന ഇതാണ് കാണാറ്.
1: പാർക്ക് ചെയ്തിട്ട് ചെറിയ കാനവഴിയുടെ സൈഡിൽ കൂടെ അങ്ങനെ അങ്ങ് പോവാം.
0: ആഹാ, ഓക്കെ. ഞാൻ ഇടയ്ക്ക് ഈ തേര ഫെറി ഭാഗത്ത് ബസ്സിലൊക്കെ പാർക്ക് ചെയ്യുന്നില്ല, അവിടെയൊക്കെ ഞാൻ വരാറുണ്ട്. അപ്പൊ കൂടുതൽ ആ സൈഡില് നമുക്കിങ്ങനെ ബസ് വരാൻ വൈകിയാലും നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്താലും സമയം പോണത് അറിയത്തില്ല.
1: അവിടെ സ്പേസ് ഉണ്ടിരിക്കാം.
0: ആ അതെ അതെ,
1: ചെറുതായിട്ടൊന്ന് ഒരു ചായ കുടിക്കണം എന്ന് പറഞ്ഞാല് അതിനും കടകളുണ്ട്.
0: അതെ അതെ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എനിക്കൊന്നും വൈകുന്നേരമൊക്കെ രാത്രി മിഡ് നൈറ്റിലൊക്കെ അവിടെ സെയിൽ ഉണ്ടെന്ന് തോന്നുന്നു, രാത്രിയും കടകളൊക്കെ ഓപ്പൺ ആണെന്ന് തോന്നുന്നു.
1: ഉണ്ട്, ആളുകൾ ഒത്തിരി, ഈ കോളേജിലെ പിള്ളേരൊക്കെ ഒത്തിരി വന്നിരിക്കാറുണ്ട് അവിടെ.
0: ആഹാ, ഓക്കെ. അപ്പൊ നേരത്തെ പണ്ടും ആ ഭാഗത്ത് ബസ് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പണ്ട് എങ്ങനെയായിരുന്നു?
1: എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 31 വർഷമായി. അപ്പൊ ഞാൻ വരുമ്പോ മുതൽ ഇവിടെ ബസ് സർവീസ് ഉണ്ട്. 19 വർഷമായി തോന്നുന്നു ബസ് ഓടി
0: തുടങ്ങിയിട്ടില്ല. അപ്പൊ ചേച്ചിയുടെ ശരിക്കും സ്ഥലം എവിടെയാണ് വീട്?
1: എന്റെ സ്ഥലം നായരമ്പലം.
0: നായരമ്പലം, ഓക്കെ. എന്റെ നായരമ്പലമാണ് ഇഷ്ടം, തേവരാണ് ഇഷ്ടം.
1: അതിപ്പോ രണ്ടും ഇഷ്ടം.
0: ഞാൻ എന്ത് പറയൂന്ന് അറിയാൻ വേണ്ടിട്ട് മനഃപൂർവ്വം ചോദിച്ചാണ്.
1: അല്ല, രണ്ടും ഇഷ്ടമാണ്.
0: കാരണം നമ്മളെ
1: കുറച്ച് പാടങ്ങളും ചെറിയ തോടുകളൊക്കെ ആയിട്ട് ഒരു ശരിക്കൊരു ഗ്രാമപ്രദേശം ഞങ്ങൾ താമസിച്ചോണ്ടിരുന്നിരുന്നത്. ഇപ്പൊ ഇവിടെ വന്നാല് നമ്മള് പട്ടണത്തിന്റെ നടുവിൽ തന്നെ പറയാം.
0: സാധാരണ നമ്മളെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വേറെ ഏത് നമ്മൾ പഠിച്ച കോളേജായിരിക്കും ഏറ്റവും നല്ലത്, അതുപോലെ നമ്മുടെ വീട് ഇരിക്കുന്ന സ്ഥലമായിരിക്കും എപ്പോഴും നല്ലതെന്ന് കൂടുതലും പേര് പറയാറുണ്ട്. ഓക്കെ, ഇതെന്തായാലും രണ്ട് സ്ഥലം രണ്ടും ഇഷ്ടപ്പെട്ടു പോയി. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?

0: ഇന്ന് അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട്, ഫെബ്രുവരി വിളിച്ചിരുന്നു. ഞങ്ങളൊരു നായരമ്പല സ്കൂള്, ഭഗവതി വിലാസം ഹൈസ്കൂള്,
1: ഓക്കെ,
0: അവിടെ 1984 ബാച്ചിന്റെ ഒരു കൂട്ടായ്മ ഉണ്ട്. അപ്പൊ ഞങ്ങള് സ്ഥിരം ഒരു ടൂർ പോക്കുണ്ട്. പിന്നെ ഒരു എന്റെ ഒരു ഫ്രണ്ട് സിന്ധു തന്നെ സ്ഥിരം വിളിക്കും.
1: ആ ഓക്കെ ഓക്കെ, ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങളെ ഇപ്പൊ ഈ അടുത്തിടക്ക് മറ്റേ അക്കരെ തൊട്ടില് അവിടെ പോയതില്ലേ?
0: കൊട്ടിയൂർ.
1: ആ ഓക്കെ ഓക്കെ, ഞാൻ അതിന്റെ ഐതിഹ്യമൊക്കെ തേടി പോയായിരുന്നു കുറച്ച്. അത് ആ ചേച്ചി പറഞ്ഞതിന് ശേഷം അതിന്റെ ഇങ്ങനെ ഐതിഹ്യമൊക്കെ കണ്ടെത്താൻ വേണ്ടി ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് നല്ലൊരു പോവേണ്ട ഒരു സ്ഥലമായിട്ട് തോന്നി അവിടെ. ഇനി പക്ഷെ അടുത്ത വർഷമല്ലേ എനിക്ക് തോന്നുന്നു, അത് എന്തോ
0: അടുത്ത വർഷമാണ്, ഈ മെയ് 23 മുതല്, അല്ല മെയ് 31 മുതല് ജൂൺ 23 വരെ അവിടെ നട തുറക്കുന്നത്.
1: ആ അങ്ങനെ ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണല്ലേ. ഓക്കെ,
0: കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ.
1: അപ്പൊ എന്തായാലും ഇത്തവണ പോകാൻ പറ്റില്ല, ഇനി ഏതെങ്കിലും ഒരു സമയത്ത് ഉറപ്പായിട്ടും പ്ലാൻ ചെയ്ത് കണ്ണൂർ പോവുകയാണെങ്കിൽ, അത് കണ്ണൂരിൽ നിന്ന് എനിക്ക് കണ്ണൂർ ടൗണിൽ നിന്ന് 65 കിലോമീറ്റർ എങ്ങാണ്ട് ഉള്ളൂ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ദൂരം.
0: 5 കിലോമീറ്റർ ഉണ്ട് ദൂരമുണ്ട് ശരിക്കും. ഞങ്ങൾ ഇവിടുന്ന് വെളുപ്പിന് 3 മണിക്ക് പോയിട്ട് ഡ്രൈവറേന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങള് 3 മണിയായി അവിടെ എത്തിയപ്പോ വൈകിട്ട്.
1: പക്ഷെ ഞാൻ അതിന്റെ വീഡിയോസ് കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായി, അവിടെ ഈ ആളുകൾ കൂടുതലും ഈ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉപേക്ഷിക്കുന്ന വളരെ സങ്കടമുള്ള കുറെ കാര്യങ്ങൾ കണ്ടു. എനിക്ക് മറ്റുള്ള അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആളുകൾ അത് വലിയ വൃത്തിയിൽ നീറ്റാർന്നല്ലേ. ഓക്കെ,
0: ഞങ്ങളോട് പേടിച്ചിട്ട് തന്നെ പോയത്, 8 മണിക്കൂർ ക്യൂ നിൽക്കണം എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, 1.5 മണിക്കൂർ നിന്ന് ഞങ്ങൾക്ക് നല്ല ഭംഗിയിൽ പോകാനെ തൊഴാൻ പറ്റി.
1: ഓക്കെ, അപ്പൊ ഇനിയും ഒരുപാട് യാത്രകള് ഈ സൗഹൃദം എന്തും ഇതുപോലെ മുന്നോട്ട് പോകട്ടെ ഞാൻ ആശംസിക്കുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് കൊതിയാവുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ ഈ സംസാരം. ഇന്ന് ഏത് പാട്ടാണ്? ഓക്കെ, അപ്പൊ എന്തായാലും ആ പാട്ട് വരുന്നുണ്ട് സ്പെഷ്യൽ ആയിട്ട് ഈ പറഞ്ഞ ബാച്ചിലുള്ള എല്ലാവർക്കും കൂടി വേണ്ടി. ഓക്കെ, പാട്ട് വരുന്നുണ്ടേ.
0: ഓക്കെ.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സമയം കൃത്യം 9:56 56 ആയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ രാത്രിയിൽ അരിക്കുന്ന കൂട്ടുകാരൊക്കെ വേഗം തന്നെ വിളിച്ചോളൂ. 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇപ്പോ നമ്മുടെ കൂടെ ഒരാളെ ജോയിൻ ചെയ്യുന്ന ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: നമസ്കാരം, എന്റെ പേര് രമ.
0: രമ, എവിടെ നിന്ന് വിളിക്കുന്നു?
1: ഞാൻ കോതമംഗലം തൃക്കാര്യൂരിൽ നിന്ന് വിളിക്കുന്നു.
0: തൃക്കാര്യൂർ. ഇന്നിപ്പോ എങ്ങോട്ടേക്കാണ് യാത്ര?
1: ഇന്ന് എന്റെ അനീറ്റയുടെ വീട്ടിലേക്ക് ഒന്ന് പോവുക. അവളുടെ ബർത്ത്ഡേ ആണ്, ചുമ്മാ ഒരു രസത്തിന് പോണയാ.
0: ആണോ?
1: ആഘോഷിക്കാമെന്ന് കരുതി.
0: ഓക്കെ, അപ്പൊ ഇന്ന് അനീറ്റിയുടെ വീട്ടിലാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലേ?
1: അതെ അതെ അതെ.
0: ഓക്കെ, അനീറ്റി എന്താ ചെയ്യുന്നേ?
1: അനീറ്റി ഹൗസ് വൈഫ് ആണ്.
0: ഹൗസ് വൈഫ് ആണ്. ആഹാ, ഓക്കെ. വേറെ എന്തെങ്കിലും ജോലി എന്തെങ്കിലും ഉണ്ടോ?
1: ഇല്ല, ജോലിയില്ല. പ്രായമായ പിള്ളേരൊക്കെ ഉണ്ട്, എനിക്കും ഉണ്ട്, അവൾക്കും ഉണ്ട്.
0: ആണ്? അപ്പോ പ്രായം ഉണ്ടെന്ന് ഈ ശബ്ദം കേട്ടാ പറയൂലോ.
1: എനിക്ക് പ്രായമായി കല്യാണം കഴിച്ച രണ്ട് ആൺകുട്ടികളുണ്ട്. മകൻ പാരീസിലാണ്, ഇളയ മകൻ ഓസ്ട്രേലിയയാണ്.
0: അടിപൊളി. രണ്ടുപേരും രണ്ട് രാജ്യങ്ങളിലേക്ക് വിട്ടേക്കാണല്ലേ?
1: ആണ്, പോയേക്കാണ്. അനീത്തയുടെ മകൾ ദുബായിലാണ് വിവാഹം ചെയ്ത്.
0: ഓക്കെ.
1: ഹസ്ബൻഡ് കുഞ്ഞുമായിട്ട് താമസിക്കുന്നെ. മകൻ പഠിച്ചോണ്ടിരിക്കുന്നു.
0: ഓക്കെ, അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങളല്ലേ.
1: അതെ.
0: മക്കള് പുറത്തുപോയിട്ട് എപ്പോഴെങ്കിലും അമ്മേനെ കൊണ്ടുപോയിട്ടുണ്ടോ?
1: ഇല്ല, അമ്മ പോവാനിരിക്ക.
0: എന്താണ് പോകുന്നത്?
1: എന്നാന്ന് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ല, പോവാനിരിക്കോ.
0: ഓക്കെ, അപ്പൊ ഏത് സ്ഥലത്തേക്കാ പോകുന്നേ?
1: അങ്ങനെ തിരിച്ച് വന്നില്ല, രണ്ടും റെഡി ആയിട്ടിരിക്കുക.
0: എങ്ങോട്ട് വേണേലും പോവാം അല്ലേ?
1: പോകാം. അതെ.
0: ഓക്കെ, അപ്പൊ ലാസ്റ്റ് എപ്പോഴാ വന്നവര് വെക്കേഷനില്?
1: ലാസ്റ്റ് ഒരു 5-6 മാസം മുന്നേ മകളുണ്ടായിരുന്നു, പൊങ്കാല ഇടാൻ. മകന്റെ വൈഫ്, മോന്റെ വൈഫ് എന്നെ കൊണ്ടുപോയി പൊങ്കാല ഇടാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പേ ഇളയ മോൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആരെങ്കിലും ഒക്കെ മാറി മാറി വരുന്നുണ്ട്.
0: വരുന്നുണ്ട് അല്ലേ. ഓക്കെ, ഏറ്റവും ദൂരത്തേക്ക് യാത്ര പോയിക്കുന്ന സ്ഥലം എവിടെയാണ്?
1: ഏറ്റവും ദൂരത്തേക്ക് പോയിക്കുന്ന, ഞാൻ പുറത്തു പോയിട്ടുണ്ട്, ലണ്ടനൊക്കെ പോയിട്ടുണ്ട്.
0: ആഹാ, അവിടെയൊക്കെ പോയ ആളാണല്ലേ?
1: മൂത്ത ആള്.
0: ആ, ഞാൻ വിചാരിച്ചു ഇതുവരെ പോയിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്നു.
1: പോയിട്ടുണ്ട്, പോയിട്ടുണ്ട്.
0: ആണോ? എങ്ങനെയുണ്ട് ലണ്ടൻ?
1: നല്ല
0: അടിപൊളിയാണ്.
1: അടിപൊളി മീൻസ് ഒരു പ്രാവശ്യം പോയി കാണാനൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ.
0: അത്രേ ഉള്ളൂ അല്ലേ, നമ്മുടെ ഇവിടുത്തെ അത്ര ഒന്നുമില്ല. എന്നാലും ഒരു രാഷ്ട്രം പോയി കാണാനല്ലോ അല്ലെ, ഒറ്റത്തവണ പോകാനുള്ള.
1: ഒറ്റത്തവണ പോകാനുള്ള.
0: അവിടെ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം എന്താണ്, കാര്യം എന്താണ്?
1: അവിടെ കണ്ടതിൽ ഒരു അത്ഭുതമായിട്ട് തോന്നിയത് മാഡം ദുസാർട്സിലെ ആ മെഴുകിന്റെ പ്രതിമയുണ്ടല്ലോ, അത് വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി.
0: ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ്.
1: അതെ.
0: ഓക്കെ, ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട് അവിടുത്തെ?
1: ഭക്ഷണം കുഴപ്പമില്ല, നല്ലതാ.
0: നമുക്ക് ഇഷ്ടമുള്ള എന്തും കിട്ടും.
1: ആ, കിട്ടും, പിന്നെ കിട്ടില്ലേ, എല്ലാം കിട്ടും.
0: കാലാവസ്ഥയോ?
1: കാലാവസ്ഥ മോശമാണ്, നമുക്ക് ശരിയാവില്ല. എന്നും തണുപ്പും ഒരു കാറ്റും ഒക്കെ ഉണ്ട്. നമുക്കിവിടെ നല്ല സുഖമായിട്ട് ഇഷ്ടമുള്ള ഡ്രസ് വിട്ട് നടക്കാന്നല്ലേ, മറ്റേ അത് പാടാം.
0: അത് പറ്റത്തില്ല,
1: ഇച്ചിരി പാടാം.
0: അവിടെ തണുപ്പായതിന്റെ ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോ എന്തായാലും ഒരു ഹാപ്പി ജേണി ഞാൻ എന്താ വിഷയമാണ്. അപ്പോ ഇനി
1: അധികം ആയുരാരോഗ്യ സൗഖ്യങ്ങളും എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവക്ക് വേണ്ടി കണ്ണാന്തുമ്പി പോരാമോ ആ പാട്ടെന്ന് വെക്കണം.
0: ആ പാട്ടാണ് ഇഷ്ടം.
1: ആ പാട്ട് ചേച്ചി അനീറ്റി ബന്ധമാണല്ലോ.
0: ആ, ചേച്ചി അനീറ്റി ബന്ധം ആയതുകൊണ്ട് ഈ പാട്ട് കേൾക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ മനസ്സിലേക്ക് വരാറുണ്ടോ?
1: ചെറുപ്പകാലത്ത് തല്ലുകൂടിയതും ഒക്കെ വരാറുണ്ട്.
0: ചെറുപ്പകാലത്ത് തല്ലുകൂടിയത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റുമോ?
1: അങ്ങനെ പറയാൻ ഓർക്കണില്ല, തല്ലുകൂടാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു അധ്യാപിക

0: ായി എന്റെ അമ്മക്ക് തലവേദന ഉണ്ടാക്കുന്ന തല്ലുകൂടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്നാലും ഞങ്ങള് വലിയ സ്നേഹമാ, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അച്ഛനും അമ്മയും ഇല്ല, വേറെ സഹോദരങ്ങളും ഇല്ല.
1: ഓക്കെ, അപ്പൊ ചെറുപ്പത്തില് ഭയങ്കര കുരുത്തക്കേട്. ഏറ്റവും കൂടുതൽ ആരായിരുന്നു? അനീതിയായിരുന്നു ചേച്ചി?
0: ഞാനായിരുന്നു.
1: ആണോ? ഇപ്പൊ അമ്മയും അച്ഛനുമായിട്ട് നിങ്ങൾ രണ്ടുപേരാണ് കൂടെ പിറപ്പുകളായിട്ട്, അല്ലേ?
0: അത്രേ ഉള്ളൂ.
1: അപ്പോ എപ്പോഴും നമ്മുടെ ജീവിതത്തില് എന്ത് പ്രശ്നം സങ്കടമൊക്കെ വന്നാലും എത്ര അടിപിടി ഉണ്ടായാലും നമുക്ക് കൂട്ടായിട്ട് എപ്പോഴും നമുക്ക് വിശ്വസിച്ച് കൂടെ എടുത്താൻ പറ്റുന്നത് കൂടപ്പിറപ്പുകളാണ്.
0: തീർച്ചയായിട്ടും.
1: അപ്പോ ഇനിയും ഒരുപാട് വർഷം ഇതുപോലെ സ്നേഹത്തില് നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ ആരോഗ്യ സൗഖ്യത്തോടുകൂടി ജീവിക്കാൻ കഴിയുമെന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കുമ്പോ നമുക്ക് ആ പഴയ കുട്ടിക്കാലത്തേക്ക് ഒന്ന് പോയാലോ? എന്റെ പേര് ജലീൽ എന്നാണ്.
0: ഓക്കെ,
1: അപ്പൊ ആ പാട്ട് വരുന്നുണ്ടേ. ഓക്കെ, അപ്പൊ എനിക്കും സന്തോഷമായി. അപ്പൊ ആ പഴയ ഓർമ്മകളിലേക്ക് നമുക്ക് പതിയെ അങ്ങോട്ട് പോവാം.
0: ഓക്കെ
1: ഓക്കെ.

അതന്നെയാണ് ചോദിക്കുന്നത്, എന്നോട് ഇഷ്ടം കൂടാമോ, റെയിൻബോയോട് ഇഷ്ടം കൂടാമോ? വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇത് കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം വിത്ത് മീ ആർ ജെ ജലീൽ. ഈ സമയം 9 മണി കഴിഞ്ഞ് 9 മിനിറ്റും ദാ 39 സെക്കൻഡിലേക്ക് നമ്മളിങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വിളിക്കാം, ഒപ്പം നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു പാട്ട് ചോദിക്കാവുന്നതാണ്. അപ്പൊ ആ പാട്ടൊക്കെ വെച്ച്

0: യാത്രാ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ വിളിക്കേണ്ട നമ്പർ 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇപ്പോ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ
0: ജിജി. ജിജി എവിടെ നിന്ന് വിളിക്കണേ?
1: ഞാൻ
0: ചെങ്ങമനാട്. ഓക്കെ, ടീച്ചറല്ലേ? ആ ഓക്കെ ഓക്കെ, ഞാൻ ഓർക്കുന്നുണ്ട്, കുറെ നാൾ മുമ്പ് നമ്മൾ എപ്പോഴോ സംസാരിച്ചാലും ഓർക്കുന്നുണ്ട്. ഇപ്പൊ എങ്ങോട്ടാ യാത്ര?
1: ഇപ്പൊ സ്കൂളിലേക്ക് പോവാ.
0: സ്കൂളിലേക്ക് പോവാണ്. അപ്പൊ 9 മണിക്ക് 10 മിനിറ്റ്. എപ്പോഴെത്തണം സ്കൂളില്?
1: 9:30
0: ആവുമ്പോ എത്തിയാ മതി. ഓക്കെ, അപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിപ്പിക്കണേ? യു പി ഹിന്ദി ആണല്ലേ. ആ ഞാന് ഓർക്കുന്നുണ്ട്, മറ്റേ എന്തോ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് അതല്ലേ? ആ ഓക്കെ, പക്ഷെ അന്ന് എനിക്കൊന്ന് അമ്മ കോള് കട്ടായി പോയായിരുന്നു.
1: ലാസ്റ്റ് സംസാരിച്ചോളൂ, ബാക്കി ഞാൻ കാര്യങ്ങള് പേഴ്സണലായിട്ട്.
0: ആ എന്നിട്ട് ഞാൻ പറഞ്ഞു, അതിനുശേഷം എന്നെ വിളിച്ചു. അപ്പൊ
1: ഞാൻ
0: കേട്ടല്ലേ. അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഇങ്ങനെ ഈ പരീക്ഷയൊക്കെ എഴുതി ജയിക്കുന്നവരോട് എനിക്കൊരു പ്രത്യേകമായ ഒരു അസൂയാണ്. കാരണം എനിക്ക് പലപ്പോഴും ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ്. കാരണം എന്ന് വെച്ചാല് ഞാനിങ്ങനെ ഈ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിനുവേണ്ടി കുറച്ച് പ്രയത്നിച്ചു, പക്ഷെ അങ്ങോട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റണില്ല, അതാണ് മെയിൻ പ്രശ്നം.
1: അതിനുവേണ്ടി
0: ആ അതുണ്ടാവും, പക്ഷെ നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ ആയിരിക്കും. എന്നിട്ട് ഞാൻ അവസാനം മറ്റേ പി എസ് സിയുടെ ക്ലാസ്സിലൊക്കെ പോയി ഒരു 1-2 മാസമൊക്കെ ഇങ്ങനെ തലകുത്തി എന്നൊക്കെ പഠിച്ചു. പിന്നെ ആ ഒരു ടച്ച് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെയും ഭയങ്കര പ്രശ്നമാണ്. എന്നാലും കുഴപ്പമില്ല, അവസാനം കറങ്ങി തിരിഞ്ഞ് ഇവിടേക്ക് എത്തി. അപ്പൊ അതിന്റെ ഇതിലായത് വലിയ വിഷമമൊന്നും ഇല്ല. എന്നാലും നിങ്ങളോട് കാണുന്ന ഒരു പ്രത്യേക റെസ്പെക്ട് ആണ്, പ്രത്യേകിച്ചും ടീച്ചേഴ്സിനെ കാണുമ്പോ.
1: അതെ, ഞങ്ങൾക്കും അതങ്ങനെ തന്നെയാണ്. എന്തായാലും നമുക്ക് ജീവിത അവസാനം വരെ കിട്ടുന്ന ഒരു പേര്, ആ ഒരു വിളിയുണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷമുള്ള.
0: അതായത് നമ്മളിപ്പോ പഠിപ്പിച്ചിട്ട് കുട്ടികൾ ഇപ്പൊ റോഡ് സൈഡിൽ എവിടെയെങ്കിലും വെച്ചാൽ ടീച്ചറെ എന്ന് പറഞ്ഞ് വിളിച്ച് അടുത്തേക്ക് വരുമ്പോ കിട്ടുന്ന ആ ഒരു സന്തോഷം,
1: അത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ആൺകുട്ടികളാണ് കൂടുതലും പെൺകുട്ടികളെക്കാളും
0: അറ്റാച്ച്മെന്റ് അല്ലേ.
1: അതെ അതെ അതെ, നമുക്ക് അങ്ങനെ അവരെവിടെ വെച്ച് കണ്ടാലും പെട്ടെന്ന് പെൺകുട്ടികൾക്കൊരു എന്താ ഒരു ചമ്മലോ എന്താ അറിയില്ല അങ്ങനെയാന്ന്.
0: ഓക്കെ, അപ്പൊ ഇനിയൊരു ജന്മം ഉണ്ടാവണെങ്കിൽ എന്ത് ഫീൽഡിലേക്ക് പോകാനാണ് ആഗ്രഹം?
1: എന്താ
0: ഇനിയൊരു ജന്മം ഉണ്ടാവണെങ്കിൽ ടീച്ചറായിട്ട് തന്നെ ജോലി കിട്ടിയാൽ മതി എന്നാണോ? ഇത് തന്നെ മതി അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും
1: ഇത്രയും സന്തോഷം കിട്ടുന്ന, അതായത് 1st യു പി ക്ലാസ് അല്ലേ, ചെറിയ കുട്ടികളല്ലേ, അപ്പൊ അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ്.
0: പക്ഷെ ഇച്ചിരി കുരുത്തക്കേടൊക്കെ ഉണ്ടാവുമല്ലോ.
1: അത് സാരമില്ല, അത് അവരുടെ പ്രായത്തിന്റെ അല്ലേ.
0: അപ്പൊ അത് നമ്മൾ അങ്ങോട്ട് ക്ഷമിച്ചു കൊടുക്കും.
1: അത് ക്ഷമിക്കലല്ലോ, വഴക്കൊക്കെ പറയാറുണ്ട്, പക്ഷെ എന്നാലും നല്ല സ്നേഹമാണ്.
0: വഴക്ക് പറഞ്ഞു അടിക്കോ ടീച്ചർ?
1: അടിക്കല് ഇപ്പൊ എന്തായാലും അടുത്ത വർഷം പെൻഷനാവും, ഈ വർഷം അടിക്കണ്ടെന്ന് വിചാരിച്ചേക്കണേ.
0: വേണ്ട വേണ്ട, അവ എന്തായാലും അതൊന്നും വേണ്ട, അവരുടെ സ്നേഹത്തിൽ അങ്ങോട്ട് ശാസിച്ചാ മതി.
1: അതെ അതെ,
0: അപ്പൊ അവർക്ക് മനസ്സിലാവും.
1: അതെ,
0: പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ബാക്ക് ഇങ്ങനെ റൊട്ടേഷൻ ഉണ്ടോ? പണ്ടൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ബെഞ്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യായിരുന്നു. ഇപ്പൊ
1: ക്ലാസ് ടീച്ചർമാർ അങ്ങനെ ചെയ്യുന്നുണ്ട്.
0: ഓക്കെ, അപ്പൊ ഞാൻ പഠിച്ച സ്കൂള് ഒരു മഠത്തിന്റെ ഒക്കെ സ്കൂളിലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും വർത്താനം പറയുമ്പോൾ ടീച്ചർ എന്ന് വെച്ചാൽ പെൺകുട്ടികളേക്ക് അടുത്തിരിക്കും, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി അങ്ങനെയൊക്കെ ഇരുത്തുമായിരുന്നു അന്ന് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ പിന്നെ നമുക്ക് അനങ്ങാൻ പറ്റില്ല, നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ടീച്ചർ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
1: ഇന്ന് ഞാനിപ്പോ ഒരു പാട്ട്.
0: ആ ഏതാണ്?
1: ധോനിയിലൊരു പാട്ടാ.
0: ഓക്കെ, ധോനിയിൽ ഏതെങ്കിലും പാട്ട് മതി അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും
1: ലോകാത്രിയാണ് ഇഷ്ടം.
0: ആ അതാണ് കൂടുതൽ ഇഷ്ടം.
1: ആ ഇന്നലെ മ്യൂസിക് ഡേ ആയിരുന്നല്ലോ, അപ്പൊ അതിന്റെ ഒരു.
0: ഓക്കെ, ആ പാട്ടാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ നമ്മൾ ആ ഒരു ഇഷ്ടത്തെ മാനിക്കുന്നു തീർച്ചയായിട്ടും. ഒരു രാഗമാല കോർത്തു അതല്ലേ ചോദിച്ചേ? അനുരാഗ ലോല. ഓക്കെ ഓക്കെ, എനിക്ക് പാട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയതാണ്. ഓക്കെ, അപ്പൊ ആ പാട്ടാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ ആ ഒരു ഇഷ്ടം തന്നെ മാനിച്ചിരിക്കുകയാണ്. ആ പാട്ട് വരുന്നുണ്ടേ. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചാലും ഒത്തിരി സന്തോഷം.
1: ഹസ്ബൻഡിന്റെ
0: പേരെന്താണ്?
1: പ്രസന്നകുമാർ.
0: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും
1: ഓക്കെ,
0: എനിക്ക് തോന്നുന്നു മ്യൂസിക് ഡേ എന്നൊക്കെ പറഞ്ഞത് പെട്ടെന്ന് അതുമായിട്ട് റിലേറ്റഡ് ആവാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ കൊണ്ട് നമുക്ക് ഈ പാട്ട് സമർപ്പിക്കാം. എന്തായാലും ഒത്തിരി സന്തോഷം ടീച്ചർ വിളിച്ചതില്. അപ്പൊ എന്തായാലും കുട്ടികളുടെ അടുത്തൊരു ഞങ്ങളൊരു പ്രത്യേക അന്വേഷണം പറഞ്ഞോളൂ.
1: നിങ്ങൾ
0: ഒരു അങ്കിൾ ഒരു പ്രത്യേക അന്വേഷണം പറഞ്ഞു പറഞ്ഞു.
1: പറയാം.
0: ഓക്കെ, അപ്പൊ പാട്ട് വരുന്നുണ്ടേ. ഓക്കെ ബൈ. ഓക്കെ ബൈ.

വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സമയം 9 മണി കഴിഞ്ഞതാ 23 മിനിറ്റിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇത് സവാരി ടൈമാണ്. യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വിളിക്കാം. ഒരാൾ വിളിച്ചിട്ടുണ്ട്, നമുക്ക് ആരാണോ നോക്കാം.

യെസ്. അപ്പൊ എന്തായാലും ആള് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നെ ഹോൾഡ് ചെയ്ത് പോയി തോന്നുന്നു. എന്തായാലും വീണ്ടും വിളിക്കുന്നു വിചാരിക്കുന്നു. 9 മണി കഴിഞ്ഞ് 23 മിനിറ്റ് 54 സെക്കൻഡും ആയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു പ്രോഗ്രാമിലേക്ക് യാത്രയിലായിരിക്കുന്ന കൂട്ടുകാർക്ക് വിളിക്കാം. വിളിക്കുന്ന നമ്പർ 0484 242 8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നിങ്ങൾക്ക് യാത്രാ വിശേഷങ്ങൾ പറയാം, ഒപ്പം നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു പാട്ട് ഈ ഒരു സമയത്ത് കേൾക്കണം എന്നൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു രാവിലത്തെ ആ ഒരു മോർണിംഗ് വൈബിൽ കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ടൊക്കെ കേൾക്കണം എന്നൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും ആ ഒരു പാട്ടും ഒക്കെ റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0484 242 8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. യെസ്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ പൂവച്ചൽ കാല അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമാണ്. അപ്പൊ നമ്മൾ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ കേൾക്കുന്നതിനിടയിൽ നമുക്കൊരു റിക്വസ്റ്റ് കുറച്ചും വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പാട്ടാണ് പ്ലേ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കോളിനിടയിൽ കോൾ ഡ്രോപ്പ് ആയി പോയതാണ്. അപ്പൊ ഏതായാലും നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോകാം. യെസ്, യേശുദാസ് പാടിയ ഒരു പാട്ടാണ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ക്ഷണക്കത്ത് എന്ന മൂവിയിലെ പാട്ടിലേക്ക്. അപ്പൊ മറക്കണ്ട, നിങ്ങളുടെ കോൾസിന് വേണ്ടി ഞാൻ വിളിക്കുകയാണ്. 0484 242 8101 എന്ന നമ്പറിലേക്ക്. ജലീലാണ് കൂടെയുള്ളത് സവാരി ടൈമിൽ നിങ്ങൾക്കൊപ്പം. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ട് ദാ ഇവിടെ.

0: എന്തായാലും യാത്രയിലായിരിക്കുന്ന നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. അപ്പൊ നല്ലൊരു പാട്ട് കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ പാട്ടൊക്കെ റിക്വസ്റ്റ് ചെയ്യാം. അപ്പൊ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 0484 242 8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരാളുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഇതാരാണ്?
1: സുനിത.
0: സുനിത, എവിടെ നിന്ന് വിളിക്കണേ?
1: ഞങ്ങള് മട്ടാഞ്ചേരി ആയിരുന്നു, ഇപ്പൊ ഷിഫ്റ്റ് പള്ളുരുത്തിയിലേക്കായി.
0: ആണോ, എന്തു പറ്റി മട്ടാഞ്ചേരി ഇങ്ങോട്ടേക്ക് മാറിയത്?
1: അത് പിന്നെ വീടൊക്കെ ഒന്ന് അവകാശങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർക്കാൻ വേണ്ടി.
0: ഓക്കെ, ഇപ്പൊ പള്ളുരുത്തി സ്വദേശിനിയായി.
1: അതന്നെ.
0: ഓക്കെ, എന്തുണ്ട് പള്ളുരുത്തിയിലെ വിശേഷങ്ങള്?
1: ഇവിടെ ഞങ്ങൾ ഇപ്പൊ 8-ാം തീയതി ഇങ്ങോട്ട് പോന്നേക്കണത്. വന്നിട്ട് കൊഴപ്പൊന്നുമില്ല, നല്ലതാണ് തോന്നണത്.
0: ആ, കൊറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ.
1: 8-ാം തീയതി പോന്നേ.
0: ഓക്കെ, അപ്പൊ ഇന്നിപ്പോ എങ്ങോട്ടാണ് യാത്ര? എങ്ങോട്ടാണ്?
1: ഞങ്ങൾക്കേ ഞങ്ങളൊരു കുടുംബ യൂണിയൻ, ഐക്യവിലാസം ഫാമിലി എന്നും പറഞ്ഞുകൊണ്ട്.
0: ഓക്കെ.
1: ഉപ്പാട ഇതാണ്. അപ്പൊ ഞങ്ങൾ എല്ലാ വർഷവും അങ്ങനെ കൂടാറുണ്ട്. അപ്പൊ ഇപ്പൊ ഈ വർഷത്തെ ഞങ്ങളെ മീറ്റിംഗ് വാഗമണ്ണിൽ വെച്ചിട്ട് നടത്താന്നുള്ള ഇതില് എല്ലാവരും അങ്ങോട്ട് പോകാനുള്ള ഒരു കപ്പ് ഓരോരുത്തരെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഞങ്ങള്.
0: ഓക്കെ, അപ്പൊ
1: തുടങ്ങാൻ പോകണുള്ളൂ.
0: എത്ര പേരുണ്ട് അപ്പൊ നിങ്ങള്?
1: എന്റെ ഉപ്പ 4 ദേശീയന്മാരാണ്. അവർക്കൊക്കെ 3-ഉം 4-ഉം കുട്ടികള്, അവരാ ഫാമിലി. അങ്ങനെ ഇപ്പൊ എല്ലാരും കല്യാണം കഴിഞ്ഞല്ലോ, അപ്പൊ അവർക്ക് ഫാമിലികളായില്ലേ.
0: അപ്പൊ അവരെല്ലാവരും ഉണ്ടാവും.
1: വലിയൊരു കുടുംബമാണ്. അതിലിപ്പോ ഉപ്പാടെ അനിയൻ മാത്രമേ ഇന്നിപ്പോ നമ്മുടെ ആയത്തിലുള്ളൂ, ബാക്കി എല്ലാവരും പോയി.
0: ഓക്കെ, അപ്പൊ നിങ്ങള് മക്കൾസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തമ്മില് എപ്പോഴും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ പോണോണ്ട് ഒരു കണക്ഷൻ ഉണ്ടാവുമല്ലോ.
1: ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾ എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും അവരുമായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്താറുണ്ട്.
0: വാട്സപ്പ്
1: മാത്രല്ല, അല്ലാതെ ഞങ്ങള് സമയം കിട്ടുമ്പോഴൊക്കെ പലയിടത്തായിട്ടൊക്കെ ഇങ്ങനെ കൂടും.
0: ഓക്കെ, അപ്പൊ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ കൊറേ ഗുണങ്ങളൊക്കെ ഉണ്ട്.
1: എന്തായാ, അത് തന്നെ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും പരസ്പരം അറിയാനും കേൾക്കാനൊക്കെ പറ്റുമല്ലോ.
0: ഓക്കെ,
1: ഇന്നത്തെ കാലത്ത് ബന്ധങ്ങളൊക്കെ അറ്റുപോണ സമയങ്ങളാണ്.
0: ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ ഈ വാഗമണ്ണിലൊക്കെ? പോയിട്ടുണ്ടോ
1: വാഗമണ്ണിലൊക്കെ? കുടുംബശ്രീ വഴിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു.
0: കുടുംബശ്രീയുടെ ഒരു മെമ്പർ കൂടിയാണ്.
1: ആ, അതൊരു അംഗം. അപ്പൊ അങ്ങനെ പോയിട്ടുണ്ട്. അതെല്ലാവരും ഇപ്പൊ കുടുംബമായിട്ട് പോണത്, ഇപ്പൊ എല്ലാവരും കൂടി പോണത് ഇപ്പൊ ആദ്യമായിട്ടാണ്.
0: ഓക്കെ, അപ്പൊ ഒരു ഹാപ്പി ജേണി ഞാൻ വിഷ് ചെയ്യണം. അപ്പൊ പോയി വരുമ്പോ വിശേഷങ്ങളൊക്കെ പറയണം, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. എപ്പോഴൊക്കെ ഇങ്ങനെ യാത്രയൊക്കെ പോവാറുണ്ടോ?
1: അങ്ങനെ ഒന്നും എപ്പോഴും പോകുന്ന കൂട്ടത്തിലല്ല. കൂട്ടുകാരൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ഈ അടുത്തൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് പോകുന്നൊക്കെ അല്ലാതെ പിന്നെ കുടുംബശ്രീ വഴിയായിട്ടാണ് കൂടുതലും പോയത്. ഫാമിലി ആയിട്ട് ദൂരം പോയിട്ടില്ല.
0: അപ്പൊ
1: ആദ്യമായിട്ടാണ് ഈ പോണത്. അപ്പൊ അതിന്റെ ഒരു ത്രില്ലും കൂടി എന്ത്, എല്ലാവരും കൂടി ചേരണല്ലേ. അപ്പൊ ആ ഒരു ഇതിന്റെ സന്തോഷം കൊണ്ടിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് എല്ലാവരും പുറത്തൊക്കെ ഇങ്ങനെ ഓരോ കാര്യത്തിനൊക്കെ നിക്കണ മാറിയിട്ട് അങ്ങനെ സംസാരിക്കണത്.
0: ഓക്കെ, അപ്പൊ കുടുംബശ്രീയിലാണ് ഇതുപോലെ യാത്രകളൊക്കെ പോകാൻ പറ്റും?
1: ആ, അതിലൊക്കെ പോയങ്ങള് എല്ലാ വർഷത്തിലും പോക്കുള്ളതാണ്.
0: ഓക്കെ,
1: വാർഷിക ആഘോഷങ്ങൾ, ഇത് ലിറോയൽ എന്നാണ് ഞങ്ങളെ ഗ്രൂപ്പിന്റെ പേര്. അപ്പൊ ഞങ്ങള് വാർഷിക ആഘോഷിക്കുമ്പോ ഞങ്ങള് ആ കൗൺസിലറിന് ഞങ്ങളെ വീട്ടില് ഞങ്ങളെ ഇത് വിളിച്ചൊരു ഗിഫ്റ്റ് കൊടുത്തിട്ട് ഞങ്ങളുടെ ആഘോഷം ഇങ്ങനെയൊക്കെ പോയിട്ട് തന്നെയാണ്.
0: ഓക്കെ, അപ്പൊ ഇനിയും ഈ ഒരു സന്തോഷം നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. അപ്പൊ ഒരു ഹാപ്പി ജേണി വിഷ് ചെയ്തുകൊണ്ട് ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: പാട്ടൊന്നും ഞാനൊന്നും പെട്ടെന്ന് കിട്ടിയതല്ലേ, അപ്പൊ എനിക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകൾ ഉണ്ട് മനസ്സില്, പക്ഷെ ഒന്നും പറയാനായിട്ട്
0: കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ ഏത് പാട്ടാ പ്ലേ ചെയ്യുന്നത്? ഏതെങ്കിലും പാട്ട് മതിയോ, അല്ലെങ്കിൽ ഓർമ്മകളിലേക്ക് പോണ പാട്ട് വല്ലതും വേണോ?
1: മതി, ഓർമ്മകൾ തന്നെ ആയിക്കോട്ടെ, അതെല്ലാം.
0: ഓക്കെ, അപ്പൊ എന്തായാലും ആ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പാട്ട് തന്നെ ഇതാ വരുന്നുണ്ട്, ഓർമ്മകൾ ഓർമ്മകൾ. ഓക്കെ, അപ്പൊ എന്തായാലും അടിച്ചു പൊളിക്ക, ഒരു ഹാപ്പി ജേണി വിഷ് ചെയ്യുന്നു. നമുക്കപ്പോ പതിയൊന്ന് കുറച്ച് ഓർമ്മകളിലേക്ക് അങ്ങോട്ട് പോവാം, ആ പഴയ കാലത്തെ ഓർമ്മകളിലേക്ക്. ആഹാ, ഒത്തിരി സന്തോഷം, എന്തായാലും ഓർത്തിരിക്കുന്നുണ്ട് എന്തായാലും അറിഞ്ഞല്ലേ. അപ്പൊ പാട്ട് വരുന്നുണ്ടേ. ഓക്കെ, ബൈ. ഓക്കെ, ബൈ.

ഈ പാട്ട് കേൾക്കുമ്പോൾ സമയത്താണെങ്കിലും അറിയാതെയാണെങ്കിലും ഓർമ്മകളിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു പാട്ടാണ്. എത്ര വർഷം കഴിഞ്ഞാലും ഈ ഒരു പാട്ടിന്റെ ആ ഒരു ബീജം കേൾക്കുന്ന സമയത്താണെങ്കിലും കുറേ നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരൂലേ. പലപ്പോഴും നമ്മളിങ്ങനെ ജീവിതത്തിന്റെ ഒരു ഒട്ടപ്പാച്ചിലിനിടയിൽ ഇന്ന് നമുക്ക് നഷ്ടമാകുന്നത് ഈ ഓർമ്മകളാണ്. പണ്ട് നമ്മളിങ്ങനെ ഒരുപാട് സമയം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറെ മെമ്മറീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് സമയമില്ല, കാരണം ഈ മൊബൈൽ ഫോണൊക്കെ വന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു കൂടുതൽ സമയം നമ്മൾ ഈ ഒരു സ്ക്രീൻ ടൈം, നമ്മൾ കൂടുതലും സ്ക്രീൻ ടൈമിലാണ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതുപോലുള്ള സമയങ്ങൾ കിട്ടുന്നില്ല, നമുക്ക് സുഹൃത്തുക്കളോട് സംസാരിക്കാൻ കഴിയുന്നില്ല, നേരിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരുമായുള്ള യാത്രകൾ പോകാൻ പറ്റുന്നില്ല, കാരണം അതിനൊന്നിനും നമുക്ക് സമയം തികയുന്നില്ല. അപ്പോൾ ഈ ഓർമ്മകൾ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾസിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അവർക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉണ്ടായ അതുപോലുള്ള ഓർമ്മകളൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ അവർക്ക് കാണിച്ചു. അവർക്കും കുറച്ച് ഓർമ്മകൾ നമ്മൾ സമ്മാനിക്കില്ലേ? അപ്പോൾ അങ്ങനെ ഓർമ്മകൾ സമ്മാനിക്കണം എന്ന് ഓർമ്മിപ്പിച്ചു നമ്മൾ അടുത്ത കോളിലേക്ക് പോവുകയാണ്. ആരാണ് നോക്കാം? ഹലോ,

0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ റേഡിയോ അടുത്തുനിന്ന് മാറിയിക്കോ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയുന്നത് തിരിച്ച് ഇങ്ങോട്ട് ഞാൻ വീണ്ടും കേൾക്കേണ്ടി വരും.
1: ഞാൻ മാറിയിട്ടുണ്ട്.
0: മൊബൈൽ ഫോൺ അല്ലേ?
1: അതെ, മൊബൈലാണ്.
0: ഓക്കെ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ വാസന്തിയാണ് വിളിക്കുന്നത്.
0: വാസന്തി ചേച്ചി, ഇന്ന് എങ്ങോട്ടേക്കാണ് യാത്ര?
1: ഞാൻ എന്റെ മോളുടെ അടുത്തേക്ക് പോവുകയാണ്.
0: ആഹാ, അടിപൊളി. അപ്പോ ഇടക്കൊക്കെ പോവാറുണ്ടോ?
1: ആ, പോവാറുണ്ട്.
0: ഓക്കെ, ഇപ്പൊ ഇതെവിടെ, സ്ഥലം എവിടെയാണ്?
1: ഇത് ഇരിങ്ങാലക്കുടക്ക് അടുത്ത് ഞങ്ങൾ ഇരിക്കുന്ന ഇടം വിഷ്ണുപുരം.
0: വിഷ്ണുപുരം,
1: വിഷ്ണുപുരം.
0: നല്ല അടിപൊളി പേരാളെ, പെട്ടെന്ന് ഓർത്തിരിക്കും. വിഷ്ണുനെ ഓർത്തു കഴിഞ്ഞാൽ സ്ഥലം പെട്ടെന്ന് മനസ്സിലാക്കും. അപ്പൊ വിഷ്ണുപുരത്താണ്. എന്താണ് ചെയ്യുന്നത്? ജോലി എന്താണ്?
1: ജോലി ചെറിയൊരു ചായക്കടയുണ്ട്, ലോട്ടറി കച്ചവടമുണ്ട്.
0: ഓ, ചെറിയൊരു ചായക്കട അല്ലേ? ഇച്ചിരി ചായ, ഇച്ചിരി കടയും. അപ്പൊ എങ്ങനെ, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉണ്ടോ?
1: രാവിലെ 5 മണിക്ക് ഞാൻ കട ഓപ്പൺ ചെയ്യും, വൈകിട്ട് 4 മണിക്ക് ഷട്ടർ ഇടും.
0: ഓക്കെ, ഷട്ടർ ഇടും. അപ്പൊ രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും?
1: രാവിലെ ഒരു 3:30, 3:30 ആകുമ്പോൾ എഴുന്നേൽക്കും.
0: എല്ലാ ദിവസവും തന്നെ എണീക്കും, അല്ലെങ്കിൽ അലാറൊക്കെ വെച്ച് എണീക്കണോ?
1: അലാറം വെച്ച് എണീക്കാറുണ്ട്. പല അലാറത്തിന്റെ ആവശ്യമൊന്നുമില്ല, അലാറത്തേക്കും കണ്ണു തെളിക്കും.
0: ഓട്ടോമാറ്റിക് എഴുന്നേക്കും അല്ലേ? ഞാനിതുപോലെ കുറെ നാളൊരു 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ദിവസവും 4 മണിയാകുമ്പോൾ എഴുന്നേക്കും. പിന്നെ വീണ്ടും പോയി കിടന്നാലും ഉറക്കം വരുള്ളൂ. അപ്പൊ അലാറം വേണ്ട, നമ്മൾ കുറെ നാളിങ്ങനെ ഒരു സമയത്ത് എഴുന്നേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് എഴുന്നേറ്റ് വരും. ഓക്കെ, അപ്പൊ വൈകിട്ട് പിന്നെ മൊത്തം ഫ്രീ ആണ്. 4 മണിക്ക് ഷട്ടർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഫ്രീ ആണ്.
1: മൊത്തം ഫ്രീ ആണ്. പിന്നെ പുറത്ത് പർച്ചേസിങ് നാളത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ.
0: ആഹാ, ഓക്കെ. എത്ര പേരുണ്ട് ഷോപ്പിൽ നിങ്ങള്?
1: ഷോപ്പില് ഞാനും എന്റെ ചേച്ചിയാണ്. ചേച്ചിയാണ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഞാനാണ് രാവിലെ 5 മണി തൊട്ട് 1 മണി വരെ ഞാനാണ് നിൽക്കുന്നത്.
0: ഷോപ്പിന് എന്തെങ്കിലും വാടക എന്തെങ്കിലും ഉണ്ടോ?
1: ഇല്ലില്ല, നമ്മുടെ സ്വന്തം.
0: ഓ, അപ്പൊ പിന്നെ ഒന്നും പോവാനില്ല, എല്ലാം നമ്മള്. സ്റ്റാഫിന്റെ പൈസ പോവില്ല, വാടക പോവില്ല, ആകെ മേടിക്കുന്ന ആ ഒരു സംഭവങ്ങൾ മാത്രമല്ല, അതിന്റെ ഉള്ള എമൗണ്ട് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇപ്പൊ ചായക്ക് എത്ര രൂപയാക്കി?
1: ചായ ഇപ്പൊ 12 രൂപ. ഞാൻ ഈ ജൂൺ 1 തൊട്ടാണ് 12 ആക്കിയത്.
0: അതുവരെ 10 രൂപ കൊടുത്തോണ്ടിരുന്നല്ലേ?
1: അതുവരെയും 10 രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്നു. ഒന്നാമത് ചില്ലറയുടെ പ്രശ്നം, 2 രൂപയുടെ ചില്ലറയുടെ പ്രശ്നം കാരണമാണ് കൂട്ടാഞ്ഞത്. പിന്നെ എല്ലായിടത്തും 12 ആക്കിയപ്പോ നമ്മളും 12 ആക്കണ്ടേ? എല്ലാവരുടെ കൂട്ടത്തിൽ നമ്മൾ കൂട്ടണമല്ലോ.
0: അപ്പൊ അതുകൊണ്ടാക്കിയതാണ്. അതല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും 10 രൂപയിലും തൊടരുമായിരുന്നു.
1: 10 രൂപ.
0: 10 രൂപയ്ക്ക് ചായ കൊടുക്കുകയാണെങ്കിൽ അത് അത്ഭുത. കാരണം വെച്ചാൽ ഇവിടെ ഞങ്ങളുടെ എറണാകുളത്തൊക്കെ 12-ഉം 15-ലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. ഇനി എത്രയിലേക്ക് പോണേന്ന് അറിയില്ല.
1: അവിടെയൊക്കെ പിന്നെ ടൗൺ ഏരിയ അല്ലേ? അപ്പൊ പൊക്കോളും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉൾപ്രദേശമാണ്, ഗ്രാമപ്രദേശമാണ്.
0: സാധാരണക്കാരിൽ സാധാരണക്കാരുള്ള സ്ഥലങ്ങളാണ്.
1: അതന്നെ.
0: ഓക്കെ, എന്നിട്ട് അവിടെ റേഡിയോ ഒക്കെ വെക്കാറുണ്ടോ?
1: റേഡിയോ വെക്കാറുണ്ട്. ഞാൻ റേഡിയോ 3-4 എണ്ണമായി വാങ്ങിക്കുന്നു, കേടായി പോയിട്ട്. ഞാനെന്നിട്ടിപ്പോ അടുത്തന്നെ ഒരു റേഡിയോ വാങ്ങിച്ച് റേഡിയോ രാവിലെ വെക്കും. ഞാൻ ഈ നമ്പറിലേക്ക് എന്നും വിളിക്കും, കിട്ടണ്ടേ?
0: കിട്ടാറില്ല അല്ലേ? ഇന്ന് എന്തായാലും ഭാഗ്യമുള്ള ദിവസമാണ്. അപ്പൊ ലോട്ടറി കച്ചവടം ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഇന്ന് ആ വഴി പോണവരോട് പ്രത്യേകം പറയണം. ഞാനിങ്ങനെ പ്രോഗ്രാമിന് വിളിച്ചു കിട്ടി. അപ്പൊ നിങ്ങൾ എന്തായാലും എടുത്തോളൂ, ഭാഗ്യം ഉറപ്പായും വരും എന്ന് പറഞ്ഞോ. ഓക്കെ ചേച്ചി, എന്തായാലും ഒത്തിരി സന്തോഷം. എന്തായാലും വേറെ ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് അമ്മ, 2 ചേച്ചിമാര്, എനിക്ക് 2 പെൺകുട്ടികളെ. ഹസ്ബൻഡ് വീട് പെരുമ്പാവൂരാണ്. ഞാനിപ്പോ ഇവിടുന്ന് വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് 13 വർഷമായി. ആളായിട്ട് സെപ്പറേറ്റഡ് ആണ്.
0: ഓക്കെ ഓക്കെ. അപ്പൊ എന്നാലും ഒറ്റയ്ക്ക് ആണെങ്കിൽ പോലും എന്താ പറയാ, നമ്മൾ മറ്റുള്ളവർക്കൊരു പ്രോത്സാഹനമായിട്ട് ഇങ്ങനെ ജീവിച്ച് കാണിക്കൂ അല്ലേ?
1: പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനായിട്ട്, ഞാൻ എനിക്കിപ്പോ 52 ഏജ് ആയി, വയസ്സായി. ഞാൻ എന്റെ പഠിപ്പ് ഞാൻ 7ാം ക്ലാസ്സിൽ വെച്ച് നിർത്തിയതാണ്. ഇപ്പൊ എന്നിട്ട് ഞാൻ ഈ തുല്യതാ പരീക്ഷയില്ലേ, അത് 10ാം ക്ലാസ് എഴുതിയെടുത്തു. പിന്നെ +1 എഴുതി പാസ്സായി. ഇപ്പൊ +2 ക്ലാസ് നടന്നോണ്ടിരിക്കുകയാണ്. ഈ ഒരു മാസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എക്സാം ആണ്.
0: അടിപൊളി, വൻ സംഭവമാണ്.
1: അപ്പൊ അതില് വിജയിക്കാൻ കൂടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ.
0: ഉറപ്പായിട്ടും വിജയിക്കും. ഞാൻ ഇവിടുന്ന് ഇപ്പഴേ ആശംസ ഉള്ളതിരിക്കുന്നു. ഈ +2 കഴിഞ്ഞ് നമ്മള് ഡിഗ്രി എഴുതും.
1: ഡിഗ്രി എനിക്ക് താല്പര്യമില്ല, അസൈൻമെന്റ് എഴുതി തോൽക്കും നമ്മള്.
0: അത് കുഴപ്പമില്ല, നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് ഏതെങ്കിലും എടുത്താൽ മതി, ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്ത് നമുക്കൊരു വാശിയായിട്ട് എടുക്കണം. എത്ര, 52 പറഞ്ഞ വയസ്സ്?
1: അതെ, 53.
0: ഇച്ചിരി കുറച്ചാലും സമ്മതിക്കില്ലല്ലേ, കൂട്ടാനേ സമ്മതിക്കുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ പ്രായത്തിലും ഈ പറഞ്ഞ പരീക്ഷയൊക്കെ എഴുതിയെടുത്ത് ആ ഒരു വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് ജീവിതത്തിൽ വിജയിച്ച് മുന്നേറുന്ന ചേച്ചി മറ്റുള്ളവർക്കൊരു മാതൃകയാണ്. അപ്പം നമ്മുടെ ഈ പ്രോഗ്രാം കേൾക്കുന്ന ഇതുപോലെ ചെറിയ ക്ലാസ്സിൽ പഠിത്തം നിർത്തിയവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെ പരീക്ഷ എഴുതാനുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നുകൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഒരു പരീക്ഷാ വിജയം മോളുടെ അടുത്ത് ചെല്ലുമ്പോ ഒരു പ്രത്യേക അന്വേഷണം പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
1: ഏതെങ്കിലും ഒരു പാട്ട് വെച്ചാ മതി, എന്ന് വെച്ചാൽ പെട്ടെന്ന് കിട്ടിയ കാരണം പാട്ടൊന്നും സെലക്ട് ചെയ്തില്ല.
0: ഓക്കെ.

0: ഓക്കെ, അപ്പൊ ഏതെങ്കിലും പാട്ട് മതിയില്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു പാട്ട് വെച്ചുതരാം. അപ്പൊ നമ്മുടെ ഷോപ്പിൽ വരുന്ന എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് ഇരിക്കട്ടെ. ഓക്കെ, കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഷോപ്പ് എവിടെയാണെന്ന് പറഞ്ഞു, ഇത് കേൾക്കുകയാണെങ്കിൽ ഞാൻ ആ വഴി പോകണി വരാലോ.
1: അപ്പൊ അവിടെ വിഷ്ണുപുരം സ്റ്റോപ്പ് ഉണ്ട്, വിഷ്ണുപുരം സ്റ്റോപ്പിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ കല്യാണി ടീ സ്റ്റാളും ശിവപാർവതി ലോട്ടറി ഏജൻസി.
0: ഓക്കെ, അപ്പൊ കല്യാണി ടീ സ്റ്റാളിൽ ചായ കുടിക്കുന്ന എല്ലാവർക്കും ഒരു പ്രത്യേക അന്വേഷണം പറഞ്ഞിരിക്കുകയാണ്. നമുക്കപ്പോ ഒരു പാട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഒത്തിരി സന്തോഷം അമ്മ വിളിച്ചതില്. അപ്പൊ ഇനിയും ഇതുപോലെ യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വിളിക്കാം, സംസാരിക്കാം. ഓക്കെ, അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഈ സംസാരിക്കുന്ന മുഴുവൻ സമയം അമ്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു, അതാണ് എനിക്ക് ഏറ്റവും ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്. നമ്മളെപ്പോഴും എനിക്ക് തോന്നുന്നു അവിടെ ചായ കുടിക്കാൻ വന്നവർക്കൊക്കെ ഒരു കുറച്ച് പോസിറ്റീവ് ആയിട്ട് ഈ ഒരു ചിരിയും കൂടിയും കിട്ടുമ്പോഴേ ഒരു എനർജി കിട്ടും കൂടുതലായിട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ ഒരു ഞാൻ ഈ പരീക്ഷ വിജയങ്ങളെ ആശംസിച്ച് എക്സാം എഴുതി കഴിഞ്ഞ് ജയിച്ചു കഴിയുമ്പോൾ വിളിച്ച് പറയണം എക്സാമിന് പാസ്സായി എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ ആ പാട്ട് വരുന്നുണ്ടേ. ഓക്കെ, ബൈ.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സമയം 9 മണി കഴിഞ്ഞ 51 മിനിറ്റും 24 സെക്കൻഡും ആയിരിക്കുകയാണ്. അപ്പോൾ യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484248101 എന്ന നമ്പറിലൊക്കെ. എനിക്ക് തോന്നുന്നു ഇനി ചിലപ്പോൾ സമയം ഉണ്ടാവില്ല, നമ്മുടെ പ്രോഗ്രാമിലെ ലാസ്റ്റ് കോളർ ആവാനാണ് സാധ്യത. എന്തായാലും മാക്സിമം ഞാൻ ഒരു കോൾ എടുക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പൊ ആരാണ് നമ്മുടെ കൂടെ ഉള്ളതെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, ഇതാരാണ്? ജോർജ് ഫ്രം നീറിക്കോട്. ഇന്ന് എങ്ങോട്ടാണ് യാത്ര? ഓക്കെ, ഇപ്പൊ എങ്ങനെയാണ്, ബസ്സിലാണോ? ആ, ബസ് നിർത്തിയിട്ടേക്കാണ്. ആ, ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണോ? ഓക്കെ, നീറിക്കോടുന്ന് കളമശ്ശേരിയിൽ വന്നു ഇനി അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എങ്ങനെയുണ്ട് വരുന്ന സമയത്ത് എവിടെയെങ്കിലും ട്രാഫിക് ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടോ? പ്രീമിയറിന്റെ ആ ഭാഗത്ത് അല്ലേ? അതെനിക്ക് തോന്നുന്നു വാഹനങ്ങൾ യൂട്ടേൺ എടുത്ത് വരുന്ന ആ ഒരു സ്ഥലത്ത് ഒട്ടുമിക്ക സമയത്തും അത് അതിന്റെ ഒരു ചെറിയ ബ്ലോക്ക് ഉള്ളൂ. എങ്ങനെയുണ്ട്, പുറത്ത് മഴയൊക്കെ ഉണ്ടോ? ആ, വലിയ കാര്യമായ ഒരു മഴയൊന്നും പെയ്തിട്ടില്ല. പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, എന്താണ് ചേട്ടൻ, എന്താ ചെയ്യുന്നത്, ജോലി എന്താണ്? ആഹാ, ഓക്കെ. അപ്പൊ ഇന്നിപ്പോ ജോലിക്ക് പോയില്ലേ? പോവാനുണ്ട്. അപ്പൊ അതാണ് ഇന്ന് ലീവാക്കി. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? ഏതാണ് ഏതാണ് സിനിമയുടെ പേര്? എന്താണ്? ഓക്കെ, ആ മൂവിയിലെ പാട്ട് മതി അല്ലേ? ഓക്കെ, അപ്പൊ ആ മൂവിയില് ഒരു പൂവണിഞ്ഞു മാനസ. ഇന്ന് എനിക്ക് ഈ പാട്ട് പൂവച്ചൽ ഖാദർ എഴുതിയ പാട്ടാണ്. അപ്പൊ ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം കൂടിയാണ്. അപ്പൊ എന്തായാലും ചോദിച്ച ആ സെലക്ഷൻ നല്ലൊരു പാട്ടാണ്. ഞാനപ്പോ എന്തായാലും ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ആ, പറഞ്ഞോളൂ, ആർക്കൊക്കെയാണ്?
1: എന്റെ തെങ്ങന്മാര് ഒരാള് വാഴക്കാല
0: ചെമ്പുക്ക്,
1: പിന്നെ ഒരു പെങ്ങള് കാഞ്ഞൂരി, പിന്നെ ഒരു പെങ്ങള് പുതിയതാവ്.
0: ഓക്കെ,
1: കുരിക്കാട്.
0: ഓക്കെ,
1: മോളി, പിന്നെ പലോമി.
0: ആ, ഓക്കെ. അപ്പൊ മൂന്ന് പെങ്ങന്മാർക്കും കൂടി ഒരു ആങ്ങളേ ഉള്ളോ?
1: ഇല്ല, നാലാങ്ങളുണ്ട്.
0: ആ, വേറെ ഉണ്ടല്ലേ. ഓക്കെ, എന്തായാലും പെങ്ങന്മാരോട് ഇത്രയും സ്നേഹമുള്ള ഒരു ആങ്ങള, ഒരു ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ആ പാട്ട് തന്നെ വെച്ചിടാം ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിട്ട്. അപ്പൊ ഒത്തിരി സന്തോഷം വിളിച്ചേലേ. ഓക്കെ, ഇതേ പാട്ട് വരുന്നല്ലേ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സമയം 9 മണി കഴിഞ്ഞതാ 59 മിനിറ്റും ദാ 29 സെക്കൻഡും ആയിരിക്കും നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ഉള്ള ടൈം ആയിരിക്കും. അപ്പൊ ഇന്ന് പ്രോഗ്രാമിലേക്ക് വിളിച്ച എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് സോങ് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ട്, അതായത് വിളിച്ച് കിട്ടാത്തവരാണ് അവർക്കും കൂടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് പറഞ്ഞുകൊണ്ടിതാ. ഇന്നത്തെ പ്രോഗ്രാമിൽ നിന്നും തൽക്കാലത്തേക്ക് ഞാൻ ജലീൽ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകുകയാണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് കൂട്ടായിട്ട് നിങ്ങളുടെ കൂടെ ഇതാ ജുവൽ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് പാർട്ട്സപ്പിൽ ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് തരാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ജലീലാണ്. അപ്പൊ നമുക്ക് വീണ്ടും റെയിൻബോ എഫ് എം കൊച്ചിയിലെ മറ്റൊരു പ്രോഗ്രാമിലൂടെ കേട്ടുമുട്ടാം. എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആവട്ടെ ഇന്നത്തെ ദിവസം എന്ന് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ ചുരു ചേച്ചി എപ്പോഴും

സംസാരിക്കുമ്പോൾ ചിരിച്ച് ആ ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി സംസാരിക്കുന്നത് കേട്ടപ്പോൾ പലപ്പോഴും നമുക്കും മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്ന അതാണ്. ഒരു നെഗറ്റീവ് ഇതിലിരിക്കുന്ന അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് നമുക്ക് അയാൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി അയാൾക്ക് പകർന്നു കൊടുത്ത് അയാളുടെ ചുണ്ടിലൊരു പുഞ്ചിരി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതൊക്കെയല്ലേ ഏറ്റവും വലിയൊരു കാര്യം. ചേർത്ത് പിടിക്കലാണ് ഈ ലോകത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. സങ്കടപ്പെട്ടിരിക്കാലും വിഷമിച്ചിരിക്കാലും അവർ പറയുന്നത് കേൾക്കാനായിട്ട് നമുക്ക് കുറച്ചു നേരമെങ്കിലും നിന്ന് കൊടുക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കണം എന്ന ആ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി ഇന്നത്തെ സവാരി ടൈമിൽ നിന്നും ഞാൻ ജലീൽ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. അപ്പൊ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം റെയിൻബോ എഫ് എം കൊച്ചിയിലെ മറ്റൊരു പ്രോഗ്രാമിലൂടെ. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, വിത്ത് ലവ് ഫ്രോം ജലീൽ, സൈനിങ് ഓഫ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുൻ ഗവൺമെന്റ് 3 മാസം മുൻപ് പ്രഖ്യാപിച്ച പദ്ധതിയാണിതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിലെത്തിക്കുന്ന നടപടി തുടരുമെന്ന് മുഖ്യമന്ത്രി. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന വാഗ്ദാനത്തിൽ നടപടി ആരംഭിച്ചതായും വി ഡി സതീശൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. നെല്ല് സംഭരണത്തിന് പോരായ്മകൾ പരിഹരിക്കുന്നതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി അനൂപ് ജേക്കബ്. ബാങ്ക് കൺസോർഷ്യം വഴി നെല്ല് സംഭരണത്തിന് അനുവദിച്ച വായ്പാ പരിധി 1100 കോടി രൂപയിൽ നിന്ന് 1600 കോടി രൂപയാക്കി ഉയർത്തിയതായും മന്ത്രി നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ഇന്നു മുതൽ 4 ദിവസം മംഗോളിയയും ദക്ഷിണ കൊറിയയും സന്ദർശിക്കും. ഇന്ന് മംഗോളിയയിലെത്തുന്ന ജയശങ്കർ വിദേശകാര്യമന്ത്രി ബി ബാറ്റ്സെഗുമായി ചർച്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസന പദ്ധതികൾ പലതും കേരള ജനതയ്ക്ക് പ്രയോജനകരമായില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ആലപ്പുഴയിൽ നവഭാരത സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നീറ്റ് യുജി പുനഃപരീക്ഷ 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതിയതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കർശന സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിൽ രാജ്യത്തെ 5440 കേന്ദ്രങ്ങളിലും വിദേശത്തെ 14 കേന്ദ്രങ്ങളിലുമാണ് പുനഃപരീക്ഷ നടത്തിയത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘം തിരിച്ചെത്തി. മദീനയിൽ നിന്ന് ഫ്ളൈ അദീൽ എയർലൈൻസ് വിമാനത്തിൽ 350 പേർ അടങ്ങുന്ന സംഘമാണ് കണ്ണൂരിൽ എത്തിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലൻഡിനെതിരെ ഈജിപ്തിന് ജയം. 1-3 ഗോളുകൾക്കാണ് ഈജിപ്ത് വിജയിച്ചത്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. ന്യൂസ് റെയിൻബോ.
1: വാട്സ്ആപ്പ്. വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. WhatsApp on Rainbow FM Kochi 107.5, musically yours.

ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം എന്താ 10 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. വാട്സപ്പിന്റെ സമയമാണ് ഇനി അങ്ങോട്ട്. വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വാട്സപ്പിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ വരുന്ന സമയം, ഒപ്പം എന്തെങ്കിലും ഡെഡിക്കേഷൻസ് ഉണ്ടെങ്കിലും അയക്കാൻ മറക്കണ്ട. അപ്പൊ ഡെഡിക്കേഷൻസ്, ഏത് സിനിമയിലെ പാട്ടാണ്, ഏത് പാട്ടാണ്, ആർക്കാണ്, ഇന്നത്തെ ദിവസത്തിന് നിങ്ങളുടെ വീട്ടിലെ ഒക്കെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം പറഞ്ഞിട്ട് ഇങ്ങ് മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ ഏകദേശം ഒരു 9:55 മുതലിവിടെ മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഏകദേശം ഒരു 10 മണിയുടെ മെസ്സേജ് തൊട്ടാണ്, കറക്റ്റ് 10 മണിയുടെ മെസ്സേജ് തൊട്ടാണ് നോക്കുന്നുള്ളൂ. അപ്പോൾ അതിന് മുമ്പ്, 10 മണിക്ക് മുമ്പ് മെസ്സേജ് അയച്ചവർ ദയവായി ശ്രദ്ധിക്കുക, ഒന്നും കൂടെ ആ മെസ്സേജ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഒന്നും കൂടെ അയച്ചോളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ഒട്ട് സമയം കളയണ്ട, അല്ലെങ്കിൽ തന്നെ വാട്സപ്പിന് സമയം കുറവാണെന്ന് എല്ലാവരും ഒരു പരാതിയാണ്. അപ്പോൾ പരാതിയൊക്കെ ായിട്ട് വേഗം വേഗം അങ്ങ് വായിച്ചു പോകാം. അപ്പൊ കൂടെ ഉണ്ട് വാട്സപ്പുമായിട്ട് ഞാൻ ആർജെ ജ്വൽ. 10 മണിക്ക് വന്ന മെസ്സേജോടുകൂടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ 10 മണിക്ക് വന്നത് നമ്മുടെ ഗുഡ് മോർണിംഗ്, പാട്ട് ചോദിക്കുന്നില്ല, ചോദിച്ചാൽ കിട്ടില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞ് നമ്മളെ ആദ്യം തന്നെ രാവിലെ തന്നെ നെഗറ്റീവ് ആയിക്കല്ലേ, പോസിറ്റീവ് ആകൂ. പാട്ട് ചോദിച്ചാൽ കിട്ടും, ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. ഇനി ഈ ഒരാഴ്ചകളിലായിട്ട് പാട്ട് ചോദിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമേ നമ്മൾ പാട്ടിട്ട് തരാൻ പറ്റുള്ളൂ. കാരണം ബാക്കി ഇതുപോലെ എല്ലാവരും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇതാരാണ് നമുക്ക് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്? അശോകനാണ് വലിയ പറമ്പിൽ നമുക്ക് കൊടുങ്ങല്ലൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് കേട്ടോ ജ്വൽ. എന്നാലും പറ്റൂല കേട്ടോ, പാട്ട് ഈ ആഴ്ചകളിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ പറഞ്ഞോ, പാട്ട് വെച്ച് തരാം. അല്ലെങ്കിൽ എല്ലാ ദിവസവും

ഇപ്പം എല്ലാവർക്കും പാട്ട് വെച്ച് കൊടുക്കുന്നു എന്നുള്ളൊരു പരാതിയൊക്കെ ഉള്ളതുകൊണ്ടാണ്, നിങ്ങൾ മനസ്സിലാക്കുമല്ലോ നമ്മളെ അല്ലേ. അപ്പൊ എന്തായാലും സങ്കടപ്പെടുകയൊന്നും വേണ്ട, നമ്മുടെ നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകണമെങ്കിൽ സോണിക മോഹൻ മെസ്സേജ് അയച്ചിരിക്കുന്നു, പ്ലീസ് പ്ലേ ദ സോങ് കണ്ണമ്മ എൻ കണ്ണമ്മ മൂവി കര, അല്ലെങ്കിൽ ഏതാണ് ഡ്യൂഡിലെ പാട്ട്, അല്ലെങ്കിൽ ബീസ്റ്റിലെ പാട്ട്, അല്ലെങ്കിൽ വാരിസിലെ പാട്ട്. ഇങ്ങനെ കുറേ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ മെസ്സേജൊക്കെ അയച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ടുഡേ ആക്ട്രസ് മമിത ബേജുവിന്റെ ബർത്ത്ഡേ ആണ്, അതുപോലെ തന്നെ ആക്ടർ വിജയ് ഇവരുടെയൊക്കെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡിയർ, എന്തായാലും സോണികയാണ് നമ്മളെ എല്ലാ തവണ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിച്ചു തരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ആക്ട്രസ് ആയിട്ടുള്ള മമിത ബേജു ഇപ്പോൾ മലയാളത്തിൽ നിന്ന് തമിഴിലേക്കും തെലുങ്കിലേക്കും ഒക്കെ പോയി അടിപൊളി സിനിമകളിലൂടെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ എത്തുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. എന്നാലും പോവല്ലേ, ഇവിടെയും കൂടെ സിനിമ ചെയ്യണം കേട്ടോ അല്ലേ, അതാണ് നമ്മുടെ റിക്വസ്റ്റ് ഉള്ളൂ. എന്തായാലും മമിത ബേജുവിനും ആക്ടർ വിജയ്ക്കും നമ്മുടെ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകാൻ നമ്മുടെ ഭായ് സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. വർമ്മ ടീംസ് ആണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മീര കാ മെഹൻ എന്ന് പറയുന്ന ഒരു സിനിമയിലെ സോങ് ആണ്, അത് തന്നെയാണോ അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല, ഞാൻ ഒന്ന് നോക്കട്ടെ, പെട്ടെന്ന് മെസ്സേജ് വന്ന് വായിച്ചതാ. എന്തായാലും കുറേ പാട്ടുകൾ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് മെസ്സേജിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, മാഗി ജോർജ് മെസ്സേജ് അയച്ചിരിക്കുന്നു, ശ്രുതിലയ മധുരം സൗന്ദര്യ പിണക്കം എന്ന മൂവിയിലെ, അല്ലെങ്കിൽ തകര എന്ന മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ട്രിബ്യൂട്ട് ടു പൂവച്ചൽ ഖാദർ സാറിന് വേണ്ടിയിട്ട് ആണ് ഈ ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ഈ ഒരു ഗാനം മാഗി ജോർജ് വൈപ്പിനിൽ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഞാൻ ആനി ബിജു കൊരട്ടിയിൽ നിന്നാണ്, എനിക്ക് ചുരാലിയ എന്ന് തുടങ്ങുന്ന സോങ് അല്ലെങ്കിൽ സമ്മർ ഇൻ ബേദ്ലഹേമിലെ സോങ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതിലേതെങ്കിലും പാട്ട് വെച്ച് തരുമോ എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും എന്താ വൺ ബൈ വൺ ആയിട്ട് നിങ്ങളുടെ പാട്ടുകൾ വരുന്ന സമയമാണ്, പുതിയ പാട്ടുകൾക്കായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. വാട്സപ്പ് അപ്പോൾ കൂടെ ഉണ്ടാവും, ഞാൻ മെസ്സേജ് അയക്കുക, അപ്പോൾ നല്ല നല്ല പാട്ടുകളും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ടു 107.5 FM Rainbow.

യു ആർ ലിസണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

സമ്മർ ഇൻ ബേദലഹേമിലെ മനോഹരമായിട്ടുള്ള ഗാനം അല്ലെ, സമ്മർ ഇൻ ബേദലഹേമിലെ, എന്താണെന്നറിയില്ല, രാവിലെ തന്നെ നാക്കുളുക്കുകയാണ്. അപ്പൊ എന്തായാലും ചൂളമടിച്ച് പാട്ടിനൊക്കെ ശേഷം തിരിച്ചു തിരിക്കുകയാണ് വാട്സപ്പിലേക്ക്. സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ 22 മിനിറ്റ് ആയി കഴിഞ്ഞു. കേട്ടുകൊണ്ടിരിക്കുന്നു 107.5 FM റെയിൻബോ. ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ആരെങ്കിലും വിചാരിക്കുക എങ്ങനെയാണ് ഇതിനകത്തേക്ക് മെസ്സേജ് അയക്കേണ്ടതെന്ന്. ഇത്രേ ഉള്ളൂ, 8537341075 ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. വേഗം തന്നെ ആ വാട്സപ്പ് നമ്പർ സേവ് ചെയ്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഏത് പാട്ടാണ്, ഏത് സിനിമയിലെ ഗാനമാണ്, ഇനി ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം സഹിതം ഇങ്ങ് അയച്ചോ, ഞാൻ വായിച്ച് പാട്ടുകാരനായിരിക്കും. പിന്നെ നേരെ മെസ്സേജിലേക്ക് പോയാലോ. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്ന അഴകിയ രാവണൻ സിനിമയിലെ ഓ ദിൽ രുബ ഈ ഗാനം വേണം. വിനീത ഷിബുവാണ് പൂച്ചാക്കൽ നിന്ന് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്, വെച്ച് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് വിജിയാണ്, ഇടക്കൊച്ചിയിൽ നിന്നാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ, ആൺകിളിയുടെ താരാട്ട് എന്ന സിനിമയിലെ എന്റെ വിണ്ണിൽ വിടരും നിലാവേ എന്ന പാട്ടാണ് വേണ്ടത്. ഈ പാട്ട് റെയിൻബോയിൽ എല്ലാ സ്റ്റാഫിനും വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, എനിക്ക് സ്വാഗതം കൊച്ചി എന്ന പ്രോഗ്രാമിലേക്കുള്ള അഡ്രസ് കൂടി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞു തരാലോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് വെരി ഗുഡ് മോർണിംഗ് റെയിൻബോ, വി ആർ ഫ്രം ഒറ്റപ്പാലം. വിജയൻ, സീന, വൈഷ്ണവി, ദിഗ്വിജയ്, വിജയകുമാരി, വി നീഡ് വൺ സോങ്. ഏതാണ്? ഞാൻ ഗന്ധർവൻ എന്ന മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഏത് സോങ് എന്ന് പറഞ്ഞിട്ടില്ല. ഏത് സോങ് ആണെന്ന് കൂടി വേഗം മെസ്സേജ് അയക്കണേ. അതും ഞാൻ ഗന്ധർവൻ എന്ന മൂവിയിലെ ഏതെങ്കിലും പാട്ട് മതിയോ, അതും കൂടി ഒന്ന് പറഞ്ഞേക്ക്. സരസ്വതി രാജൻ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു മലയാളം സോങ് വെക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗമനം എന്ന മൂവിയിലെ സോങ് ആണ്, സിന്ദൂര പൂമനസിൽ എന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, സരസ്വതി രാജൻ ഉദയംപേരൂരിൽ നിന്ന്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇന്ദു ആണ് വൈക്കത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഡെഡിക്കേഷൻ ടു ഓൾ ആർ ജേസിന് വേണ്ടി പവിഴമല്ലി പൂത്തലൊഞ്ഞു നീലവാനം ഈ ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് മുഹമ്മദ് വടക്കേ വാവനൂർ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഇന്ന് ജന്മദിനം, വിവാഹവാർഷികം, മറ്റ് വിശേഷങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഒന്നാമൻ സിനിമയിലെ മാനത്തെ തുടിയുണരും എന്ന ഗാനം കേൾപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഹലോ വാട്സപ്പ്, ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുളുന്തുരുത്തിയിൽ നിന്നും രജിതയാണ് ഡെഡിക്കേഷൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്ന അജിയാണ്, ബോഡി ഗിയർ ഇന്റർനാഷണൽ ക്വാളിറ്റി സെഷനിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ കൂട്ടുകാരികളായ സോഫി, ഷൈൻ, കല, സിനി, ഷീജ, നീതു, ബിന്ദു ഇവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ, അതുപോലെ എൻ്റെ എല്ലാ കൂട്ടുകാരികൾക്കും ഒരു ഹായ് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഹായ് ഹായ് ഹായ്. എല്ലാ കൂട്ടുകാരും സന്തോഷമായിട്ട് എപ്പോഴും നല്ല നല്ല കൂട്ടുകാരികളായിട്ട് നിലനിൽക്കട്ടെ നിങ്ങളുടെ ബന്ധം എന്ന് കൂടെ ആശംസിക്കുകയാണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, എന്നും നിങ്ങളോടൊപ്പം ഈ യാത്രയിൽ കൂടെ ഉണ്ട് കേട്ടോ, പാട്ട് കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് സരോജയാണ്, പുത്തൻ കുരിശിൽ നിന്നാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ ഡിയർ, ഞങ്ങളോടൊപ്പം കൂടെ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം അല്ലേ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, കുഞ്ഞാറ്റ കിളികൾ എന്ന ചിത്രത്തിലെ ചിത്രപാടിയ ആകാശഗംഗാ തീരത്ത് എങ്ങ് ഈ ഒരു സോങ് ഇടുമോ ചോദിച്ചിരിക്കുന്ന ഗംഗാധരനാണ് പയ്യന്നൂർ കണ്ണൂരിൽ നിന്നാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് തുമ്പൂർ കാശ്മീര ഡിസൈൻസ്.

ഹലോ. ഓക്കെ, ഇന്ന് ലിജി, രാധിക, സന്ധ്യ, വിനീത, അഖില എന്നിവർക്കായിട്ട് പൂവായി വിരിഞ്ഞും പൂന്തേൻ നുകർന്നും എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് ജിൻസു മജോയ് ആണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ ഡിയേഴ്സ്, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് ഞങ്ങൾക്ക് വേണ്ടി കുഞ്ഞിക്കിളിയുടെ, കുഞ്ഞിക്കിളിയേ കൂടെവിടേ. ഈ ഗാനം ഇന്ദ്രജാലം മൂവിയിലെയാണ് വെക്കാമോ സമർപ്പിക്കുന്നത്. തുറവൂരിലുള്ള പ്രഭാകരൻ രാഗിണി ദമ്പതികൾക്ക് വേണ്ടിയിട്ടാണ്. ചേർത്തല, തണ്ണീർ മുക്കത്ത് നിന്ന് പൊന്നപ്പൻ, സുമ എന്നിവരാണ് നമുക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് നോക്കുവാണെങ്കിൽ സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇസ്മായിലാണ് കരിമുകളിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു ഗാനം വെച്ച് തരുമോ, നരൻ എന്ന മൂവിയിലെ സോങ് ആണ് വേൽമുരുക എന്ന ഗാനം. ഓൾ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ, റെയിൻബോ ഫ്രണ്ട്സിനും ആർ ജെസിനും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ പാട്ട് വരുന്നുണ്ട് വൺ ബൈ വൺ ആയിട്ട്. ഒപ്പം നിങ്ങളുടെ മെസ്സേജുകൾ വേഗം പോരട്ടെ. 8547341075 വാട്സപ്പുമായിട്ട് കൂടെയുണ്ട് ഞാൻ ആർ ജെ ജ്വൽ.

0: Musically yours, this is FM Rainbow 107.5.
1: Your favorite music station.
2: വെൽക്കം ബാക്ക് ഡിയ സമയം ഇങ്ങനെ 10 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയി കഴിഞ്ഞു. കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഈ മെസ്സേജ് മൊത്തം വായിച്ച് പാട്ടിട്ടിട്ട് പോകണമെങ്കിൽ എനിക്കൊരു ഒരു ദിവസമെങ്കിലും വേണ്ടി വരും. എന്നാലും ഞാനങ്ങ് വായിച്ച് വായിച്ചങ്ങ് പോവുകയാണ്, പാട്ടുകളും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് മെസ്സേജ്, ഗുഡ് മോർണിംഗ് ജ്വൽ, ഷാരിക രവി ശ്രീമൂല നഗരത്ത് നിന്നുമാണ്. മൂവി അമ്പിളി ആരാധികയെ സോങ് ആണ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഹായ് റെയിൻബോ, നമസ്കാരം. വാട്സപ്പിലൂടെ വീണ്ടും കേട്ടുമുട്ടുന്നു. ഞായറാഴ്ച ദിവസത്തിൻ്റെ ആലസ്യത്തിൽ വീണ്ടും തിങ്കളാഴ്ച ദിവസത്തിൻ്റെ പുതിയ പ്രഭാതത്തിലൂടെ ജോലി തിരക്കുകളിലൂടെ ഇങ്ങനെ ഓടി നടക്കുന്നു. എല്ലാവരും നക്ഷത്രവിളക്കിൻ്റെ പ്രഭകളായി മാറട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട്. ഖിലാബാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേർത്തലയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് ആക്ടർ ഡാൻസർ ചീഫ് മിനിസ്റ്റർ തമിഴ്നാട് വിജയുടെ ബർത്ത്ഡേയാണ്, വിഷസ് പറയണം എന്ന് പറഞ്ഞിട്ട് അനു രാജേഷാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഫ്രം കോയമ്പത്തൂരിൽ നിന്നാണ്. എല്ലാവർക്കും ഒന്ന് ഡാൻസ് കളിപ്പിക്കാൻ തോന്നിക്കുന്ന വിജയുടെ ഹിറ്റ് സോങ്സ് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡിയർ. പക്ഷേ ഈ ഹിറ്റ് സോങ്സും അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ നമുക്ക് 2 മണിക്ക് ട്രിപ്പിൾ ട്രീറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ് ഓരോ ദിവസത്തെയും ബർത്ത്ഡേയുടെയൊക്കെ പാട്ടുകൾ വരുന്നത്. എന്തായാലും നമ്മുടെ തളപതിക്ക്, നമ്മുടെ ചീഫ് മിനിസ്റ്റർ തമിഴ്നാടു, ആക്ടർ ഡാൻസർ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വിജയ്ക്ക് നമ്മൾ വിഷസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അനു രാജേഷിൻ്റെയും ഒക്കെ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ്, നമ്മുടെ സ്പെഷ്യൽ വിജയ്. അതുപോലെ തന്നെ മമിതയുടെയും ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇതാ കൊടുത്തിട്ടുണ്ട്. പാട്ട് വരുന്നത് 2 മണിക്കാണ്. ട്രിപ്പിൾ ട്രീറ്റിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയായിരിക്കും. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ധന്യയാണ്, മൂവാറ്റുപുഴയിൽ നിന്നാണ്. തളപതി ബർത്ത്ഡേ ആണ് ഇന്ന്. ഇന്നിസൈ പാടി വരും എന്ന പാട്ട് വെക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പാട്ട് നമ്മൾ 2 മണിക്ക് ട്രിപ്പിൾ ട്രീറ്റിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, സിന്ധു നെല്ലായി മെസ്സേജ് അയച്ചിരിക്കുന്നു. ഞങ്ങൾ ഇരിങ്ങാലക്കുടയിലെ പുല്ലൂർ കശുവണ്ടി കമ്പനി ഫാക്ടറിയിലെ തൊഴിലാളികളാണ്. കുറച്ച് പേരുടെ പേരൊന്ന് പറയട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഷൈജ, ഷൈനി, ലീന, മായ, ലത, സുഗതൻ, രാധാമണി, സിന്ധു ബിജു, വനജ, സനില, ജിഷ, അജിതാമണി. ഇതിപ്പോൾ ഒരു റോയിലുള്ള ആളുകളാണ്. എൻ്റെ അമ്മ, അപ്പം ഇനി കുറേ റോയിലേയും കൂടെ അയച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് നിങ്ങളുടെ പേര് മാത്രം പറയേണ്ട വന്നേനെ. ഓക്കെ, എന്തായാലും സന്തോഷം, എല്ലാവരുടെ പേരുകളും വായിച്ചു, എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കിഴക്കുണരും പക്ഷി എന്ന മൂവിയിലെ സൗപർണികാമൃത എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് രാഹുലാണ്, ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. എനിക്ക് കുബേരൻ സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് ബ്രദർ ആയിട്ടുള്ള സാജിദ് ഭായിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഇന്ന് എൻ്റെ നെയിം സഫ്ന, എൻ്റെ ഫ്രണ്ട് സുൽഫത്തിൻ്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് കളിയൂഞ്ഞാൽ ഫിലിമിൻ്റെ കല്യാണ പല്ലക്കിൽ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡിയർ. അപ്പോൾ എന്തായാലും സുൽഫത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും വക ഹാപ്പി ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഞങ്ങളുടെ കമ്പനിയുടെ ചെയർമാൻ പിള്ള സാറിന് വേണ്ടിയിട്ട്. സാറിന് ഇഷ്ടപ്പെട്ട പാട്ടാണ് കളഭൻ തരാൻ ഭഗവാൻ എൻ മനസ്സും തരാം. ഈ പാട്ട് ഇട്ട് തരണോട്ടോ. സാറിന് 92 വയസ്സായി. സാർ അമേരിക്കയിലാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സാറാണ്. കമ്പനി ബോഡി ഗിയർ ആണ് ഇത് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. രാജേശ്വരി ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ രാജേശ്വരി നിങ്ങളുടെ

0: ചെയർമാൻ പിള്ള സാറിന് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സാറിന് ഈ നമ്മൾ ഈ സംസാരിക്കുന്നതൊക്കെ ഒരു റെക്കോർഡ് ചെയ്ത് അങ്ങ് അയച്ചു കൊടുക്കും. അപ്പോൾ സാറിന് ഒരു സന്തോഷമാവട്ടെ അല്ലേ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വക ആശംസകൾ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ പാട്ട് വെച്ച് തരാം കേട്ടോ. എന്നാൽ പിന്നെ നേരെ നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നാലോ. സ്റ്റേ ട്യൂൺ ടു 107.5 FM റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുന്നു. പാട്ട്സ് അപ്പ് കൂടെ ഉണ്ട്. ഞാൻ ആർ ജെ ജ്വൽ.
1: Musically yours, this is 107.5 FM Rainbow. Your best place for infotainment.

വെൽക്കം ബാക്ക് ഡിയർ. സമയം ഇങ്ങനെ 10 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആകുമ്പോൾ വാട്സപ്പിന്റെ സമയമാണ്. വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ വരുന്ന സമയം. പക്ഷെ കുറേ മെസ്സേജുകൾ അയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ എന്തായാലും പാട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് മെസ്സേജിലേക്ക് തന്നെ പോവാം. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്ന അനുവാണ് തൊടുപുഴയിൽ നിന്ന്. ഞാൻ ആദ്യമായി അയച്ച മെസ്സേജ് വായിക്കുകയും ആവശ്യപ്പെട്ട പാട്ട് വെച്ച് തരികയും ചെയ്തു. അതുകൊണ്ട് ഇന്ന് പാട്ടൊന്നും ആവശ്യപ്പെടുന്നില്ല. എന്റെ മെസ്സേജ് വായിച്ച് കേൾക്കുന്നത് തന്നെയാണ് ഏറ്റവും സന്തോഷം. ഓ, അങ്ങനെയുണ്ടല്ലേ. ഓക്കെ, എന്തായാലും വായിച്ചു കേട്ടുകാണുമല്ലോ, സന്തോഷമായല്ലോ. നെക്സ്റ്റ് മെസ്സേജ്, എന്റെ എല്ലാ കൂട്ടുകാർക്കുമായിട്ട് ഒരു നാൾ വരുമെന്ന മൂവിയിലെ മാവിൻ ചോട്ടിലെ മണമുള്ള എന്ന് തുടങ്ങുന്ന ആ മനോഹര ഗാനം വെക്കാമോ, ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ സീതാ രമേശ്. ആണ് കടക്കരപ്പള്ളിയിൽ നിന്ന് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് നോക്കുവാണെങ്കിൽ, ഞാൻ ബിന്ദു ആണ്, വൈക്കത്ത് നിന്നാണ്. സോങ് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? പോരു നീ വാളിര വാരിയിളം. നാഗനാക്കൊടുക്കുകയാണ്, വേണ്ട പാടുണ്ടാലേ. ചന്ദ്രലേഖ ഫ്രം ദ മൂവി കാശ്മീർ മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ, നല്ല പാട്ടാണല്ലേ. നെക്സ്റ്റ് മെസ്സേജ്, ജ്വൽ, ഞാൻ സ്ഥിരം ശ്രോതാവാണ്, കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്നായിരിക്കും. ഞാൻ എന്നും മെസ്സേജ് അയക്കും, എന്നിട്ടും എൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ട് എനിക്ക് പാട്ട് തന്നില്ല. 25-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, വിളിച്ചിട്ടും കിട്ടിയില്ല. എനിക്ക് പരിഭവം ഉണ്ടട്ടോ, അതുകൊണ്ട് ഞാൻ പാട്ട് ചോദിക്കുന്നില്ല. റാണി ബാബു ആണ് കോതമംഗലത്ത് നിന്ന്. അയ്യോ, അങ്ങനെ പെണങ്ങല്ലേ. ഇതാണ് നമ്മൾ ഈ എല്ലാ ദിവസവും മെസ്സേജ് അയച്ചു പോകും. പക്ഷെ നമ്മൾ അത്യാവശ്യത്തിന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയോ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ ചിലപ്പോൾ പാട്ട് കിട്ടിയെന്ന് വരില്ല. അതിനേക്കാളും ബെറ്റർ വേ, നിങ്ങളുടെ സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെച്ചു തരും. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ ഞാൻ പാട്ട് ചോദിച്ചിട്ടില്ല. ഇന്നെൻ്റെ സ്പെഷ്യൽ ഡേ ആണ്, ഇന്ന് ബർത്ത്ഡേ ആണ്, ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ്, എനിക്ക് പാട്ട് വേണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പാട്ട് വെച്ച് തരും കേട്ടോ. അപ്പോൾ റാണി ചേച്ചി ഇത് ഓർത്തോളുക, ഇനി എപ്പോഴും എപ്പോഴും മെസ്സേജ് അയക്കേണ്ട, സ്പെഷ്യൽ ഡേയ്സിൽ മെസ്സേജ് അയച്ചാൽ മതി, ബാക്കി എല്ലാ ദിവസവും കേട്ടുകൊണ്ട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ, എല്ലാ ദിവസവും വരുന്ന മെസ്സേജ് നമ്മളിങ്ങനെ മെസ്സേജ് ലിസ്റ്റ് കാണുമല്ലേ, അപ്പോൾ അതൊന്നും ഓർത്തോണേ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഹിതേന്ദ്രദാസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ആസാമിൽ നിന്നാണ്. ഹായ് ഹിതേന്ദ്ര ജി, പ്ലീ എനി സോങ് ടു റീഡ് ഔട്ട് മൈ നെയിം പ്ലീസ് ആർ ജെ ജി എന്ന് പറഞ്ഞു എന്താ മെസ്സേജ് വായിച്ചിരിക്കുന്നു, പേരും പറഞ്ഞിരിക്കുന്നു. ഹിതേന്ദ്രദാസ് ആണ് ആസാമിൽ നിന്ന് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, നല്ല പാട്ട് വരുന്നുണ്ട് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, നെക്സ്റ്റ് മെസ്സേജ് ആരുടെയാണ്? ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് അമ്പിളി ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അമ്പിളി, അനിൽ വാളകം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് സൂര്യ ഗായത്രിയിലെ തമ്പുരു കുളിർ ചൂടിയോ എന്ന ഗാനം. ഇന്ന് 3 ദിവസമായി ഈ ഗാനം ചോദിക്കുന്നു. ഇന്നെങ്കിലും പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും നോക്കട്ടെ, സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെച്ച് തരാം. കുറേ മെസ്സേജുകളുണ്ട്. ഈ പറഞ്ഞ പോലെ ബർത്ത്ഡേക്കാരുടെയും വെഡിങ് ആനിവേഴ്സറിക്കാരുടെയും ഒക്കെ മെസ്സേജുകൾ മുങ്ങിപ്പോവരുതല്ലോ. എന്തായാലും നോക്കട്ടെ കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫാലിമി എന്ന സിനിമയിലെ മഴവില്ലിലെ വെള്ളയെ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ പാട്ട് എനിക്കും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് ഇസയാണ്, ചേരാനെല്ലൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ജ്വൽ, ഞാൻ ആർഷ അനീഷ് കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. എനിക്ക് അങ്ങാടിത്തെരു മൂവിയിലെ ഉൻ പേരെ സൊല്ലും എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് വാട്സപ്പ്, ഹൈ ജ്വൽ, ആലുവയിൽ നിന്ന് വിനീതയാണ്. ഒരു പാട്ട് വെച്ച് തരുമോ, ഗുരു മൂവിയിലെ മിന്നാരം മാനത്ത് എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ദേവി ആണ് തുടങ്ങുന്ന സോങ്. ആ ഓക്കെ, ഞാൻ ഗന്ധർവൻ എന്ന മൂവിയിലെ സോങ് ഏതാണെന്നും ചോദിച്ചിരുന്നല്ലേ. ഓക്കെ, നോക്കട്ടെ, സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെച്ചു തരാം കേട്ടോ. യവന കഥയിലെ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ, അന്ന ആണ് ചിത്രം, അന്ന എന്ന് ജിജീഷ് ആണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, എടയാറിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു, കൂട്ടുകാരി ബാനുവിൻ്റെയും ഷമീറിൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്, അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ. കാര്യസ്ഥൻ മൂവിയിലെ മംഗളങ്ങൾ വാരി തൂകി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഗ്രീഷ്മ, സിന്ധു, മിനി, രമ, രാഗിണി ഇവരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരി ബാനുവിനും ഷമീറിനും ഞങ്ങളുടെയും വക ഹാപ്പി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ചേർത്തല കവളങ്കോടതി നിന്നും സിബിയാണ്. സ്വപ്ന മകൾ അദ്വൈത, ഫാൻഡം എന്ന സിനിമയിലെ വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവേ എന്ന ഗാനം വെച്ച് തരുമോ. ഈ ഗാനം എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാന്ന് നോക്കട്ടെ. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത്

തമിഴ് സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അഴകൂരിൽ പൂത്തവളെ തിരുമലേ എന്ന മൂവിയിലെ സോങ് ആണ്. ഒരു പട്ടാമ്പൂച്ചി എന്ന് തുടങ്ങുന്ന ഓക്കെ തിരുമലേ എന്ന മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഓൾ വിജയ് ഫാൻസിനും ഹാപ്പി ബർത്ത്ഡേ വിജയ്. ഹാൽവിൻ ഒൾനാടാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വിജയ്യുടെ ഒരു പാട്ട് ഞാൻ എന്തായാലും തീർച്ചയായിട്ടും വെച്ച് തരും. ബാക്കിയുള്ള പാട്ടുകൾ നമ്മൾ 2 മണിക്ക് ട്രിപ്പിൾ ട്രീറ്റിൽ കേൾക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ കേൾക്കാൻ മറക്കണ്ട, എല്ലാവരും ബർത്ത്ഡേ സ്പെഷ്യൽ ട്രിപ്പിൾ ട്രീറ്റിൽ പാട്ടുണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ്.

വെൽക്കം ബാക്ക് ഡിയേഴ്സ്. അപ്പോൾ സമയം ഇങ്ങനെ പോയതുകൊണ്ട് വേഗം മെസ്സേജുകൾ വായിക്കാനുള്ളത് കൊണ്ടും ഞാൻ ദാ കയറുകയാണ്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണ്. ഏകാന്തം എന്ന സിനിമയിലെ കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം എന്ന പാട്ട് വെച്ച് തരും.

0: മോ എന്ന് ചോദിച്ചിരിക്കുന്നത്. പ്രസാദാണ് ചന്ദ്രനഗർ പാലക്കാട് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് സോങ് വെച്ച് തന്നില്ലെങ്കിലും പരാതിയില്ല, മെസ്സേജ് വായിച്ചതിൽ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഓണർ ശ്രീജിത്ത് ചേട്ടൻ രാഖി ചേച്ചിക്ക് ഒരു ഹായ് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഹായ് ഹായ് ഹായ് ശ്രീജിത്തിനും രാഖിക്കും ഒരു ബിഗ് ഹായ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് ഒരു പാട്ട് തരുമോ? പേര് ദിലീപാണ്, നോർത്ത് പറവൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു വടക്കൻ വീരഗാഥയിലെ പാട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ കൂടെ ഉണ്ട് കേട്ടോ, മാമ്പറയിൽ നിന്ന് സിന്ധു നാരായണനാണ്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഗുഡ് മോർണിംഗ്, കുമാർ മുടപ്പല്ലൂരിൽ നിന്നാണ്, ഞാൻ കൂടെ ഉണ്ട്. ദേവദൂതൻ എന്ന ചിത്രത്തിലെ ഒരു പാട്ട് തരുമോ? ഏതായാലും കുഴപ്പമില്ല, കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ആൻഡ് ബീന രാജ് ആയിക്കാട് മെസ്സേജ് അയച്ചിരിക്കുന്നു, തമിഴ് സിനിമയിലെ രാജരാജ ചോളൻ എന്ന ഗാനം വെച്ച് തരുന്ന എല്ലാ റെയിൻബോ കൂട്ടുകാർക്കുമായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, പാട്ട് കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് കേട്ടോ, നമസ്തേ, നസീർ സെയ്ദാണ്, പള്ളിനടയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, നമുക്ക് ഇനി പാട്ടും മെസ്സേജും കൂടെ വായിക്കാനുള്ള സമയമില്ല, അതുകൊണ്ടാണ്. ബിജോയ് ബെർണാഡാണ് തൈക്കൂടത്തുനിന്ന്, കൺമണി നീ വരെ കാത്തിരുന്നേൻ, തമിഴ് പാട്ടാണ്, ഡെഡിക്കേറ്റ് ടു മൈ വൈഫ് ജോമ ആൻഡ് ഓൾ ലിസ്ണേഴ്സിന് വേണ്ടിയിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ മെസ്സേജ് ഇത്ര വായിക്കാൻ വൈകുന്നത് എന്ന് പറയും. വയലാർ നീലമംഗലത്ത് നിന്ന് അഭിലാഷാണ്, എനിക്ക് എറണാകുളം പത്മയ്ക്കടുത്തുള്ള SAS ഹോസ്റ്റലിൽ താമസിക്കുന്ന ആദിശങ്കറിനും എൻ്റെ ഫ്രണ്ടിനും വേണ്ടി എന്നിട്ടും നീ പാടിയില്ലല്ലോ എന്ന ഗാനം വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ ആം വെയ്റ്റിംഗ് എന്ന് പറഞ്ഞത് ആ മെസ്സേജ് വായിച്ചിരിക്കുന്നു, പക്ഷെ പാട്ടിന്ന് വെച്ച് തരാനുള്ളൊരു സമയമില്ലാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ്, ജുവൽ പാട്ട് കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താണ്, മിനി ഇരിങ്ങാലക്കുടിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പാട്ടും കൂടെ വയ്ക്കാനുള്ളൊരു സമയമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കറുത്ത പെണ്ണേ എന്ന സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, തേന്മാവിൻ കൊമ്പത്തിലെ പാട്ടാണ്. എടമുറ്റത്ത് തൃശ്ശൂരിൽ നിന്ന് സജനയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനിയത്തിയുടെ കുട്ടികൾക്ക് മാലിയ, റഫീഖ്, അമീൻ, പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ. എൻ്റെ മെസ്സേജ് വായിക്കുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുക, മെസ്സേജ് വായിച്ചിരിക്കുന്നു. എല്ലാ ആർജേഴ്സിനും വേണ്ടിയിട്ടാണ് ഈ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞ് തസ്നി ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആൻഡ് റെയിൻബോ, ഞാൻ അനൂപ് മൂന്നാർ നിന്നാണ്, ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി പാട്ട് വയ്ക്കാനുള്ള സമയമില്ല, എന്നാലും എന്താ നമ്മുടെ തേന്മാവിൻ കൊമ്പത്തിലെ പാട്ട് ഇനി പാട്ട് കിട്ടാത്ത എല്ലാവർക്കുമായിട്ട് വരുന്നു. സ്റ്റേ ട്യൂൺഡ്.
1: പെണ്ണേ, നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ,

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, വാർത്തകൾ. പകർച്ചവ്യാധി വ്യാപനം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സിപിഐഎമ്മിലെ പി എ മുഹമ്മദ് റിയാസ് ആണ് നോട്ടീസ് അവതരിപ്പിച്ചത്. കേരളത്തിൽ എംബോള എന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിലെ പരാമർശം തെറ്റാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യയിൽ എവിടെയും എബോള സ്ഥിരീകരിച്ചിട്ടില്ലെന്നും സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം ഭയക്കേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. നിപ റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ ആവശ്യമായ ചികിത്സ കോഴിക്കോട്ടെ രോഗിക്ക് നൽകാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് LDF ഗവൺമെന്റ് പകർച്ചവ്യാധിക്കെതിരെ ഫെബ്രുവരി മുതൽ ഒരു മുൻകരുതലും സ്വീകരിച്ചില്ലെന്നും അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകവേ മുരളീധരൻ പറഞ്ഞു. UGC നെറ്റ് പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. ഈ മാസം 30 വരെയാണ് ദേശീയ തലത്തിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടത്തുക. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കീം പ്രവേശന പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മന്ത്രി റോജി എം ജോണാണ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ സോമ പ്രസാദ്, മറ്റ് കമ്മീഷൻ അംഗങ്ങളായ KNK നമ്പൂതിരി, അമരവിള രാമകൃഷ്ണൻ എന്നിവർ നാളെ രാവിലെ വിയ്യൂർ സെൻട്രൽ ജയിൽ സന്ദർശിക്കും. മുതിർന്ന തടവുകാരുമായി സംസാരിക്കും. കൊച്ചി വൈപ്പിനിൽ സ്വകാര്യ കപ്പലിന് പുലർച്ചെ തീപിടിച്ചു. സ്വകാര്യ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണിക്ക് എത്തിച്ച കപ്പലിനാണ് തീപിടിച്ചത്. ആർക്കും അപകടമില്ല. ആവി പിടിക്കുന്നതിനിടെ പൊള്ളലേറ്റ് വിദ്യാർത്ഥി മരിച്ചു. വലക്കാവ് നെല്ലാനി സ്വദേശി കളപ്പുരയ്ക്കൽ ഏഞ്ചലോ ആണ് മരിച്ചത്. 14 വയസ്സായിരുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ.
3: Do you know? Essential information to assist people.

ഹായ്, ഹലോ, നമസ്കാരം. ഡു യു നോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. സാധാരണക്കാർക്ക് ഉതകുന്ന ഒരുപാട് പദ്ധതികളെ കുറിച്ചും സർവീസുകളെ കുറിച്ചും ഒക്കെ നമ്മൾ ഡു യു നോയിലൂടെ അറിയിക്കുന്നുണ്ട്. ഇന്ന് ഡു യു നോയിൽ നമ്മൾ എടുത്തിരിക്കുന്ന പദ്ധതി ഏതാന്ന് വെച്ചാൽ, പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന എന്ന ഇൻഷുറൻസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപകട മരണത്തിനും അപകടത്തെ തുടർന്നുള്ള മരണത്തിനോ വൈകല്യത്തിനോ ഉള്ള വൈകല്യ പരിരക്ഷ വാഗ്ദാനം ചെയ്യുന്ന ഒരു അപകട ഇൻഷുറൻസാണ് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന. ഓരോ അംഗത്തിനും പ്രതിമാസം 20 രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രീമിയം വരുന്നത്. ഓരോ വാർഷിക കവറേജ് കാലയളവിലും ഒരു നിശ്ചിത ഡേറ്റിനുള്ളിൽ ഓട്ടോ ഡെബിറ്റായിട്ടാണ് അക്കൗണ്ടിൽ നിന്നും പ്രീമിയം ഈടാക്കുന്നത്. നമ്മൾ വാർഷിക പ്രീമിയം അടയ്ക്കുന്നത് വഴി 1 June to May 31 വരെ ഒരു വർഷത്തേക്ക് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന പ്രകാരമുള്ള കവറേജ് കിട്ടുന്നതായിരിക്കും. ഡു യു നോ ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഡു യു നോയിൽ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജനയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡു യു നോയുമായി പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ചേരുന്നു ഞാൻ അച്ചു. കേട്ടുകൊണ്ടേയിരിക്കും ആകാശവാണി FM Rainbow 107.5 Musically Yours.

വെൽക്കം ബാക്ക് ടു ഡൂയിനോ. ഡൂയിനോയിൽ നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന ഇൻഷുറൻസിനെ കുറിച്ചാണ്. ഈ ഇൻഷുറൻസ്, അതായത് ഈ അപകട പരിരക്ഷ ഇൻഷുറൻസ് കട്ടാകുന്ന ഒരു അവസ്ഥ വരും. അതെപ്പോഴാണെന്നറിയോ? ഇൻഷുറൻസ് എടുത്ത അംഗത്തിന് 70 വയസ്സ് തികയുമ്പോൾ. അതല്ലെങ്കിൽ ബാങ്കിലെ അക്കൗണ്ട് അവസാനിപ്പിക്കലോ, അതല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രാബല്യത്തിൽ നിലനിർത്താൻ ആവശ്യമായ ബാങ്ക് ബാലൻസ് ഇല്ലാതാവുകയോ, അതല്ലെങ്കിൽ ഒന്നിലധികം അക്കൗണ്ടുകൾ വഴി ഈ പറയുന്ന ആള് PMSBY ഉൾപ്പെടുകയും ഇൻഷുറൻസ് കമ്പനിക്ക് അബദ്ധവശാൽ പ്രീമിയം ലഭിക്കുകയും ചെയ്താൽ ഇൻഷുറൻസ് പരിരക്ഷ 2 ലക്ഷം രൂപയായിട്ട് പരിമിതപ്പെടുത്തും. ഈ ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി എന്താണെന്ന് വെച്ചാൽ 18 വയസ്സിനും 70 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഈ ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ വാർഷിക പ്രീമിയം ഓട്ടോ ഡെബിറ്റ് ചെയ്യാനായിട്ട് സമ്മതം നൽകുന്നവരെയുമാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുള്ളൂ. പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജനയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡു യു നോയിൽ.

പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജനയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡൂയുനോയില്. അപ്പോ ഈ ഇൻഷുറൻസ് എടുക്കുന്നത് വഴി കിട്ടുന്ന ആനുകൂല്യങ്ങളെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന വ്യക്തി മരണപ്പെട്ടാൽ നോമിനിക്ക് 2 ലക്ഷം രൂപ ലഭിക്കും. ഇനി ഇൻഷുറൻസ് എടുത്ത വ്യക്തിക്ക് അപകടത്തിൽ 2 കണ്ണുകളുടെയും കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുകയോ 2 കൈകളുടെയും 2 കാലുകളുടെയും ഉപയോഗം നഷ്ടപ്പെടുകയോ ചെയ്താൽ ആ വരിക്കാരന് 2 ലക്ഷം രൂപ ലഭിക്കും. ഇനി 1 കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടപ്പെടുകയോ 1 കൈയുടെയോ കാലിൻ്റെയോ ഉപയോഗം നഷ്ടപ്പെടുകയോ ചെയ്താൽ വരിക്കാരന് 1 ലക്ഷം രൂപ ലഭിക്കും. ഇനി പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജനയ്ക്ക് അപേക്ഷിക്കേണ്ട നടപടിക്രമങ്ങളാണ് പറയാൻ പോകുന്നത്. PMSBY ഓഫ്ലൈനായിട്ട് ചേരുന്നതിന് നമുക്ക് സേവിങ്സ് ഉള്ള ബാങ്ക് സന്ദർശിക്കുക, അതല്ലെങ്കിൽ ഔദ്യോഗിക സൈറ്റ് സന്ദർശിക്കാം. അതിൽ ഫോം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത ശേഷം ഉദ്യോഗാർത്ഥിക്ക് എല്ലാ വിശദാംശങ്ങളും പൂരിപ്പിച്ചതിന് ശേഷം ആവശ്യമായ രേഖകൾ സഹിതം ബാങ്കിൽ സമർപ്പിക്കാവുന്നതാണ്. എല്ലാം കറക്റ്റായിട്ട് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വരിക്കാരന് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു അക്നോളജ് സ്ലിപ്പ് ലഭിക്കുന്നതായിരിക്കും. പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജനയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേട്ടുകൊണ്ടേയിരിക്കുക ആകാശവാണി FM Rainbow 107.5. ഇത് ഡു യു നോ.

0: ഡൂയുനോ ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജനയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ആധികാരികമായിട്ട് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജനയെ കുറിച്ച് പറഞ്ഞു തരുന്നത് ബാങ്ക് മാനേജർ ധന്യ രാധാകൃഷ്ണൻ.
1: നമസ്കാരം, ഞാൻ ധന്യ രാധാകൃഷ്ണൻ. ഞാനൊരു ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പലപ്പോഴും ഞങ്ങൾ നിർബന്ധമായും നിങ്ങൾ എല്ലാവരും ചേർന്നിരിക്കണമെന്ന് സജസ്റ്റ് ചെയ്യാറുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് PMSBY, പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന. ഇതൊരു ആക്സിഡൻറ്റ് ഡെത്ത് ഇൻഷുറൻസ് ആണ്. അതായത് ആക്സിഡൻറ്റ് സംഭവിച്ചാണ് ഒരാൾക്ക് മരണം സംഭവിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ നോമിനിക്ക് 2 ലക്ഷം രൂപ കിട്ടുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ പ്രീമിയമാണ്, വെറും 20 രൂപയാണ്. അതായത് ഒരു വർഷത്തേക്ക് ഒരു കസ്റ്റമറുടെ നിന്ന് ഈടാക്കുന്നത് ഒരു 20 രൂപ മാത്രമാണ്. നമ്മളൊരു ചായയും കടിയും കുടിക്കാൻ പോയാൽ പോലും 20 രൂപ നമുക്ക് തികയില്ല. അത്രയും തുച്ഛമായ തുകയ്ക്ക് നമുക്ക് ഇൻഷുറൻസ്, ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാൻ പറ്റുക എന്നുള്ളത് ഈ PMSBY മാത്രമേ ഉള്ളൂ. ഇനി 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആർക്കും ഈ പദ്ധതിയിൽ ചേരാം. 18 മുതൽ 70 വയസ്സ് വരെയാണ് ഇതിൻ്റെ കവറേജ് പീരീഡ്. ഇനി എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി നമുക്ക് മരണമല്ല സംഭവിക്കുന്നത്, പാർഷ്യൽ ഡിസബിലിറ്റി ആണെങ്കിൽ 1 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ നിർബന്ധമായും നിങ്ങളെല്ലാവരും ഈ PMSBY, പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന എന്ന പദ്ധതിയിൽ ചേരണമെന്നാണ് എൻ്റെ ഒരു സജഷൻ. രണ്ടാമത്തെ കാര്യം, ഇത് എല്ലാ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസിലും നിങ്ങൾക്ക് ചേരാവുന്നതാണ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓട്ടോ ഡെബിറ്റ് ആയിട്ട് എല്ലാ വർഷവും മെയ് 31 നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് 20 രൂപ ഡെബിറ്റായി നിങ്ങൾ ഇൻഷുറൻസ് പരിരക്ഷ നിങ്ങൾക്ക് നേടാൻ പറ്റും. ഒരു തവണ 20 രൂപ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ 1 വർഷത്തേക്കാണ് നമുക്ക് പരിരക്ഷ കിട്ടുന്നത്. നെക്സ്റ്റ് മന്ത് മെയ്യിലാണ് ഇതിൻ്റെ റിന്യൂവൽ വരിക. ആ സമയത്ത് 20 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പുവരുത്തിയാൽ മാത്രം മതി നമുക്ക് അടുത്ത വർഷവും ഇതിൻ്റെ കവറേജ് കിട്ടുന്നതാണ്.

പ്രിയ ശ്രോതാക്കളെ, ഡൂയിനോയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ പറഞ്ഞ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജനയെക്കുറിച്ചുള്ള അറിവുകൾ, ആ ഇൻഷുറൻസിന്റെ വിശദാംശങ്ങൾ കേൾക്കുന്ന എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ഡൂയിനോയിൽ മറ്റൊരു പദ്ധതിയുമായിട്ട് കൂട്ടുകൂടാം. ഇതുവരെ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഡൂയിനോയുമായി കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അച്ചു. കേട്ടുകൊണ്ടേയിരിക്കും ആകാശവാണി എഫ് എം റെയിൻബോ 107.5. ഇവിടെ മാത്രമേ ഉള്ളൂ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027. നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

Your choice. ഗുഡ് ആഫ്റ്റർനൂൺ. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. യെസ്, യു ആർ ചോയ്സിന്റെ സമയമാണ്. ഇനി നിങ്ങളുടെ ചോയ്സിലുള്ള പാട്ടുകളിലേക്ക് നമ്മൾ പോകാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ കുറേ പ്രത്യേകതകളൊക്കെ ഇങ്ങനെ നോക്കി വരുവാണെങ്കിൽ, ഇന്ന് വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേ ആണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബീയിങ് യു ഡേ, അതായത് നിങ്ങൾ തന്നെ ആയിരിക്കുക എന്നുള്ളൊരു ദിവസമാണ്. അതുപോലെ ലോക മഴക്കാടുകളുടെ ദിനം. അപ്പോൾ ഈ രണ്ട് ദിവസങ്ങളും കൂടെ ഇങ്ങനെ ഒന്നിച്ചു ചേർന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കുറേ ആശയങ്ങളൊക്കെ വന്നു. പലപ്പോഴും നമുക്ക് നമ്മളായിരിക്കാൻ സാധിക്കാതെ വരാറുണ്ടല്ലേ, നമ്മുടെ ഉള്ളിലെ നമ്മളെ തിരിച്ചറിഞ്ഞ് അതുപോലെ ജീവിക്കാൻ പലപ്പോഴും പലർക്കും കഴിയാറില്ല. പക്ഷെ അതുപോലെ ജീവിച്ചവരും ഉണ്ട്. ഇപ്പോൾ ഈ ലോക മഴക്കാടുകളുടെ ദിനമൊക്കെ എടുക്കുകയാണെങ്കിൽ, ഒരു മഴ തന്നെ ഒരു ഫോറസ്റ്റ് തന്നെ സൃഷ്ടിച്ചവരൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ വീടിനടുത്തും ഒക്കെ ഒരു, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ പറമ്പിൽ ഒരു ഫോറസ്റ്റ് തന്നെ സൃഷ്ടിച്ച് ഈ പരിസ്ഥിതിക്കൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഉതകുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഉതകുന്ന നല്ല ഓക്സിജൻ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട്. അങ്ങനെ ഈ ലോക മഴക്കാടുകളുടെ ദിനത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു പോകുന്ന ചില വ്യക്തികളാണ്. അപ്പോൾ അവരെയൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട്, കുറേ അമ്മമാർ, കുറേ അച്ഛന്മാർ, അവരെല്ലാം അവർ ജീവിച്ചിരുന്ന സമയങ്ങളിൽ, അവർ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ വലിയ വലിയ മഴക്കാടുകളും റെയിൻ ഫോറസ്റ്റുകളും ഒക്കെ ഉണ്ടാക്കിയവരാണ്. അവരവരുടെ പറമ്പിൽ തന്നെ ഫോറസ്റ്റ് ഉണ്ടാക്കിയവരെയൊക്കെ നമ്മൾ നിരവധി സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ വായിച്ചറിഞ്ഞു. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഇന്ന് മനസ്സിൽ ഓർക്കാം. അപ്പം ഈ ഞാനീ പറഞ്ഞ പോലെ നമുക്ക് നമ്മളായിരിക്കാൻ സാധിക്കാറുണ്ടോ? അത് ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ തരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ എന്നെ വിളിക്കാം, ഈ ചോദ്യത്തിനുള്ള ഉത്തരമൊക്കെ പറയാം കേട്ടോ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. അപ്പോൾ ഇന്ന് യുവർ ചോയ്സിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ ആർ ജെ ജ്വൽ. അപ്പോൾ എന്നെ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484-242-8101. അപ്പോൾ നല്ലൊരു പാട്ട് കേട്ട് ഒന്ന് ജിൽ ജില്ലായിട്ട് വേഗം എന്നെ വിളിച്ചോ.

0: തുടർച്ച വോയിസ് അപ്പൊ നല്ല കിട്ടിലും പാട്ടോട് കൂടി നമ്മളങ്ങ് തുടങ്ങിയിരിക്കുകയാണ്. സമയം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആകുമ്പോ നമ്മുടെ കൂടെ ഒരാൾ ചേരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ആരാണിത്?
1: ശ്രീനിവാസൻ ഫ്രം മലപ്പുറം.
0: ഓക്കേ, എന്തൊക്കെയാണ് വിശേഷം മലപ്പുറത്ത്?
1: മലപ്പുറത്ത് ഇപ്പോ ഇന്ന് മഴയൊന്നും ഇല്ല.
0: ഇന്നൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ്. മഴ മാറിയപ്പോക്ക് നല്ല ചൂട് വന്നു എല്ലായിടത്തും.
1: ചൂടാണ്.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഇപ്പൊ ഞാനും ഭാര്യ, എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്, സൗമ്യ രമ്യ. അവരെ രണ്ടാളെയും കല്യാണം കഴിച്ചു പോയി.
0: ഓ,
1: 4 പേരമക്കളുണ്ട്. ആദിത്യ, ആദിശങ്കരൻ, ആർദ്ര, അർച്ചന.
0: ഓക്കേ, വൈഫിന്റെ പേര്?
1: വൈഫിന്റെ പേര് കമലം.
0: കമലം
1: ഒരു പ്രൈവറ്റ് പ്രസിൽ വർക്ക് ചെയ്യാണ്. പിന്നെ മരുമക്കളുടെ പേര് ലാലു, സുരേഷ് ബാബു.
0: ഓക്കേ, എല്ലാരും സന്തോഷായിട്ടിരിക്കുന്നു.
1: സന്തോഷായിരിക്കും. ഞാൻ കാഴ്ച പരിമിതി ഉള്ള ഒരാളാണ്, പെട്ടെന്ന് കാഴ്ചയൊക്കെ പോയ ആളാണ്.
0: 34 വയസ്സുവരെ
1: കാഴ്ച ഉണ്ടായിരുന്നു.
0: 34 വയസ്സുവരെ അല്ലേ? ഓ,
1: തയ്യൽ തൊഴിലാളിയൊക്കെയായിരുന്നു. സ്വന്തമായിട്ട് തയ്യൽ യൂണിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. 2-3 ജോലിക്കാര് കൂടെ ഉണ്ടായിരുന്നു.
0: അയ്യടാ, ഇപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഇപ്പൊ ഒന്നും ചെയ്യാൻ വയ്യ.
0: വയ്യ അല്ലേ?
1: അപ്പൊ പെട്ടെന്നായതുകൊണ്ടേ
0: നമുക്ക് പെട്ടെന്ന് അതുമായിട്ട് ജീവിക്കാൻ വയ്യ.
1: ഒരു പ്രൈവറ്റ് പ്രസ്സിൽ ജോലി ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ മക്കളൊക്കെ വിവാഹം കഴിച്ചു, ഒരു സുഖമായിട്ട് ജീവിക്കണം.
0: ഓക്കെ, അപ്പൊ അതിന്റെ പഠിച്ചോ? നമുക്കിപ്പോ മൊബൈലിൽ വിളിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒക്കെ പഠിച്ചോ?
1: മൊബൈലിൽ ഒത്തിരി കൂട്ടി, ഈ റേഡിയോ സുഹൃത്തുക്കൾ ഒത്തിരി കൂട്ടുകാരുണ്ട്. 14 ജില്ലയിലും കൂട്ടുകാരുണ്ട്.
0: നല്ല കാര്യം.
1: പിന്നെ ഞങ്ങളെ മഞ്ചേരി അപ്പമ്മിന്റെ പരിപാടി ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. റേഡിയോ സംഗമം.
0: ഓ,
1: അതിനെല്ലാ മഞ്ചേരിയിലെ എല്ലാ പരിപാടി സംഗമത്തിനും
0: പങ്കെടുക്കാറുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. എനിക്ക് ഈ
1: നിങ്ങളെ കൊച്ചിയിലുള്ള ഒരാൾ വന്നിരുന്നു, അവിടുത്തെ ഡയറക്ടർ വലിയ
0: ആളുണ്ടായിരുന്നില്ലേ,
1: പ്രദീപ് കുമാർ.
0: ആഹാ, സാറുണ്ടായിരുന്നല്ലേ?
1: ആ, സാറുണ്ടായിരുന്നു. സാറിനൊക്കെ പരിചയപ്പെട്ടു വന്നെ.
0: എന്തായാലും ഒത്തിരി സന്തോഷം. ഇപ്പോ നമ്മളെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നറിയുമ്പോ ഭയങ്കര സന്തോഷം. മലപ്പുറത്തുനിന്ന് വിളിച്ചു അല്ലേ? കുറെ നാള് കൂടിയല്ലേ വിളിക്കുന്നേ?
1: അതെ, ഞാൻ എനിക്ക് ഒരു 2-3 ആള് ഡെഡിക്കേഷൻ പറഞ്ഞോട്ടെ.
0: പറഞ്ഞോളൂ.
1: ഒരു എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്, പ്രദീപ് കുമാർ എളമക്കര. വർഷങ്ങളായിട്ട് 10-30, 32 വർഷത്തോളമായി ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ്
0: പോകണ്ടാണ്.
1: പിന്നെ ഒരു ആലത്തിയുണ്ട്. പിന്നെ ഒരു പ്രമീള ഒരു കൂട്ടുകാരിയാണ് ഇവിടെ ഒറ്റപ്പാലം. പിന്നെ ഒരു കുഞ്ഞപ്പൻ തരും, കുഞ്ഞപ്പൻ. മൂപ്പർക്ക് ഇപ്പൊ പെട്ടെന്ന് എന്തോ കിഡ്നിക്കൊക്കെ ചെറിയൊരു ഇത് വന്നപ്പോ അവിടെ മെഡിക്കൽ കോളേജിൽ
0: അഡ്മിറ്റ്
1: ആണ്. ബ്ലൈൻഡ് ആയിട്ടുള്ള എല്ലാ കൂട്ടുകാരും ആ സുഹൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാം.
0: ഓക്കെ, അപ്പൊ ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനകൾ കൂടെ ഉണ്ടാവും. അപ്പൊ ഇന്ന് ഒരു ദിവസത്തിന് ഒരു പ്രത്യേകത, ഇന്റർനാഷണൽ ബീയിങ് യു ഡേ ആണ്. അത് നമ്മളായി തന്നെ ഇരിക്കുക, നിങ്ങളായി തന്നെ ഇരിക്കുക എന്നുള്ളൊരു ദിവസമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, ഈ പലരും ഇങ്ങനെ ജീവിതത്തിൽ നമ്മളെ മറച്ചു വെച്ച് അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവങ്ങളിലെ നല്ല വശം മാത്രം മറ്റുള്ളവരെ കാണിച്ച് അങ്ങനെ ജീവിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ ജീവിക്കുന്നവരെ കുറിച്ചും അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് നമ്മളായിരിക്കാൻ കഴിയാറുണ്ടോ? കുഴപ്പല്ലോ, പോട്ടെ പോട്ടെ. അപ്പൊ എന്തായാലും സന്തോഷായിട്ടിരിക്കുക എല്ലാവർക്കും വേണ്ടിട്ട്.
1: ചിരിയോ ചിരിയുള്ള പാട്ടാണ്, ഇന്ദ്രൻ യേശുദാസൻ പാടിയൊരു പാട്ടാണ്. സമയരഥങ്ങളിൽ ഞങ്ങൾ മറുകരത്തെ

0: പാട്ട്.
1: ഓക്കെ, തീർച്ചയായിട്ടും ചിരിയോ ചിരിയില്ല ഈ പാട്ടിട്ടായിരുന്നു.
0: റെയിൻബോ എഫ്എം കേട്ടത് എല്ലാ കൂട്ടുകാർക്കും കൂട്ടുകാർക്കുള്ള ഈ പാട്ട്, അതായത് ആ എഫ്എമ്മിലെ എല്ലാ സ്റ്റാഫിനും വേണ്ടി ഈ പാട്ട് സമർപ്പിക്കാൻ.
1: തീർച്ചയായിട്ടും അപ്പൊ പാട്ട് വരുന്നുണ്ട്, കേട്ടോളൂ.
0: ഓക്കെ
1: ഓക്കെ, ബൈ.
0: ഓക്കെ, താങ്ക് യു, ബൈ.

0: സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.

0: 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആവുമ്പോൾ ആ ഒരാളും കൂടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ, നമസ്കാരം.
2: ഹലോ,
1: ആരാണിത്?
2: ബി വി
1: എവിടെ നിന്നാ? ഓക്കെ, എന്ത് ചെയ്യുന്നു?
2: ഞാന് വീട്ടില് വീട്ടുപണിയാണ്.
1: വീട്ടുപണിയൊക്കെ തീർന്ന് ഓ, ഇപ്പൊ സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കുന്നു. വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടില് ഞാൻ ഹസ്ബൻഡ് മാത്രമേ.
1: ഹസ്ബൻഡിന്റെ പേരെന്താ? അവരൊക്കെ പേര്?
2: കല്യാണം കഴിഞ്ഞു. മൂത്ത ആൾക്ക് രണ്ടു കുട്ടികള്, ഇളയാൾക്ക് ഒരു കൊച്ച്. അവരൊക്കെ മാറി താമസിക്കുന്നു. ഒരാള് എന്നെ പരിപാടികളെ, മൂത്ത ആള് ഡ്രൈവർ.
1: ഓ,
2: അതിന്റെ മരുമോള് സ്കൂളിൽ പോണ്.
1: ഓക്കെ ഓക്കെ. അവരുടെയൊക്കെ പേര് പറഞ്ഞു, എല്ലാവരുടെയും പേര് പറഞ്ഞു.
2: മൂത്ത മോൻ സക്കീർ ഹുസൈൻ, അതിന്റെ ഭാര്യ സുമയ്യ, ആ മോള് അൻസിയ, പിന്നെ ഒരൻസിയ, പിന്നെ ഇളയ മോൻ ഉജാസ്, അതിന്റെ ഭാര്യ രഞ്ജിത, അതിന്റെ മോള് ഇനായ, മൂന്നാം ക്ലാസ്സിൽ പഠിക്കണ്.
1: അപ്പൊ ഇന്നിങ്ങനെ എല്ലാരുടെ അടുത്തും പറയില്ലേ, ഇന്ന് വിളിച്ചിട്ട് കിട്ടി, എല്ലാരുടെയും പേര് പറഞ്ഞിട്ടുണ്ട്. റേഡിയോ എപ്പോഴും കേൾക്കുന്ന ആളാണോ? ഇപ്പൊ കൊറേ നാളായല്ലേ വിളിച്ചിട്ട്? ഓ, അപ്പൊ ഇന്ന്
2: എല്ലാ പരിപാടിയും കേൾക്കും. റെയിൻബോ രാവിലെ, സുരേഷ് കാഞ്ഞിരക്കാട്, ബേബി കിരൺ, പിന്നെ സൗമ്യ, ഒരുപാട് ആൾക്കാരുണ്ട്.
1: എല്ലാരും പ്രോഗ്രാംസും കേൾക്കും.
2: പരിപാടി ഇങ്ങനെ മാറി മാറി കേട്ടോണ്ടിരിക്കും.
1: ഓ, സന്തോഷം.
2: ഏറ്റവും പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം.
1: ഓക്കെ,
2: നമ്മൾ ചിലപ്പോ ആഗ്രഹിക്കുന്ന പാട്ടുകൾ ചിലപ്പോ കേട്ടോണ്ടിരിക്കും, ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റാറുണ്ട്. ഭയങ്കര സന്തോഷം.
1: അപ്പൊ ഇന്ന് ഏത് പാട്ടാ?
2: ഇന്ന് മറ്റേ എന്റെ ജന്മം നീ എടുത്തു.
1: നമ്മുടെ ഇതാ ഒരു ധിക്കാരി, ആ മൂവിയിലെ സിനിമ.
2: അത് സോമനും ശ്രീജയൻ അഭിനയിക്കുന്ന പടം.
1: ആ സിനിമ കണ്ടിട്ടുണ്ടോ?
2: ആ ഓ, കണ്ടിട്ടുണ്ട്. സിനിമ ഒക്കെ ഒരുപാട് കാണാറുണ്ട്.
1: ആണല്ലേ? ഓ, അപ്പൊ ഇപ്പൊക്കെ സിനിമ കാണാറുണ്ടോ, പുതിയ സിനിമകളൊക്കെ?
2: ഇപ്പൊ നമ്മുടെ മൊബൈലിലുള്ള ടിവി കാണാറില്ലല്ലോ.
1: മൊബൈൽ
2: കൂടുതലും റേഡിയോ ആണ്. രാവിലെ അവിടെ വൈകുന്നേരം വരെ.
1: ഓ, ഞങ്ങളാണ് കൂട്ടുകാര്.
2: 12 മണി വരെ നിങ്ങളുടെ പരിപാടി, 11 മണി വരെ കേട്ടത് ഞാൻ
1: കേട്ടു. കൊള്ളാം. എന്തായാലും ഒത്തിരി സന്തോഷം. ഞങ്ങളുടെ ഒരു ഇത്രയും പ്രിയപ്പെട്ട ഒരു ശ്രോതാവിന്റെ അടുത്ത് വർത്തമാനം പറയാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും പാട്ട് വെച്ച് തരാം കേട്ടോ. ജുവലു തന്നെയാണ്, പെരുമ്പാവൂരുകാരാണ്. നമ്മള് പെരുമ്പാവൂരുകാരാണ്. അതെ, വെങ്ങോല.
2: വെങ്ങോല.
1: അപ്പൊ എന്തായാലും പാട്ട് വരുന്നുണ്ട്, പ്രിയപ്പെട്ട പാട്ട്. ഇതാ കേട്ടോളൂ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: You are listening to FM Rainbow 107.5, musically yours.
3: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ കൂടെ ഒരാളും കൂടെ ജോയിൻ ചെയ്യാണ്. ഹലോ, നമസ്കാരം.
4: ഹലോ
3: ഹലോ, ഇതാരാണ്?
4: മിനി
3: രാജു. എവിടെ നിന്നാ?
4: മുപ്പത്തടം.
3: ഓക്കേ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ മുപ്പത്തടത്ത്?
4: നല്ല വിശേഷം.
3: സുഖമായിട്ടിരിക്കുന്നോ?
4: വീട്ടിലാരൊക്കെയുണ്ട്?
3: അവരുടെയൊക്കെ പേര് പറഞ്ഞോ. ആ, എമില. പിന്നെ
4: രണ്ടാമത്തെ
3: എമില. ഇവരെ എന്ത് വിളിക്കും വീട്ടില്?
4: വീട്ടില് മൂത്തേനും മാളൂനും രണ്ടാമത്തേ ശ്രീക്കുട്ടി.
3: ആ, മിമില എമില എന്നൊക്കെ വിളിച്ചു വരുമ്പോ സമയമില്ല, അതാ ഞാൻ ചോദിച്ചേ. ഓക്കെ, അവര് പോയോ?
4: മൂത്താളുടെ കല്യാണം കഴിഞ്ഞ്.
3: ആ, അത്ര വലിയ

0: ഇത് അമ്മയുടെ ശബ്ദം കേട്ട പ്രായം തോന്നുകയില്ലല്ലോ.
1: ഹസ്ബൻഡിന്റെ ഒരു ഇതീസ്
0: ഓക്കേ,
1: രണ്ട് മക്കളുണ്ട്.
0: അവർക്ക് രണ്ട് മക്കളുണ്ട്, കൊള്ളാലോ. ഞാൻ പറയട്ടെ, ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഒരു 38 അതിൽ കഴിഞ്ഞ് പോവൂല കേട്ടോ. നല്ല ശബ്ദ. അപ്പൊ ഇന്ന് വീട്ടിലാരൊക്കെ ഉണ്ട്, പിള്ളേര് ആരെങ്കിലും ഉണ്ടോ? ആരുടെ ബർത്ത്ഡേ ആണ് ഇന്ന്? അത് ശ്രീകുട്ടിയുടെ. ശ്രീകുട്ടി ഉണ്ടോ വീട്ടില്? ഓ, പോയേക്കാണ്. ഓ, അപ്പൊ ഞങ്ങളുടെ അന്വേഷണം പറയണം. അപ്പൊ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഓക്കെ പറഞ്ഞേക്കണം കേട്ടോ ശ്രീകുട്ടിയുടെ അടുത്ത്. അപ്പൊ ഇനി ഏത് പാട്ടാ വേണ്ടേ? ഓ, അപ്പൊ വിജയ. ഓ, ഇത് രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരു ദിവസമാണ് അല്ലേ? അപ്പൊ ഇന്ന് വിജയുടെ ബർത്ത്ഡേ ആണ്, അപ്പൊ ശ്രീകുട്ടിയുടെയും ബർത്ത്ഡേ ആണ്. വിജയ് ഫാനും ആണ്, കൊള്ളാലോ. എന്നാ പിന്നെ വിജയ് തന്നെ പാടിയ പാട്ട് തന്നെ ഇരിക്കട്ടെ അല്ലേ. ബീസ്റ്റ് എന്ന മൂവിയിൽ ഒരു കിടിലം പാട്ടുണ്ട്, ഞാൻ വെച്ചു കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ എന്തായാലും ആ പാട്ട് വെച്ചു കൊടുക്കാം. അപ്പൊ ഇന്നത്തെ ദിവസത്തിന് ഇങ്ങനെ കുറെ പ്രത്യേകതയാണ്. നമ്മളായിരിക്കുക, അതായത് ബീയിങ് യു ഡേ, ഇന്റർനാഷണൽ ബീയിങ് യു ഡേ ആണ്. അവനവനായിട്ട് തന്നെ ഇരിക്കാൻ കഴിയാറുണ്ടോ എപ്പോഴും? അതായത് സ്വന്തം ഉള്ളിലുള്ള സ്വഭാവം തന്നെ പുറത്ത് കാണിച്ച് ഞാനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ആളാണോ? ചിരി വരെ ആലോചിച്ച് നോക്കാം. ഞാനായിട്ട് തന്നെയാണോ ഇരിക്കുന്നത്? ഇത് ഞാൻ തന്നെയാണോ അല്ലേ? ഓക്കെ, എന്തായാലും സന്തോഷമായിട്ടിരിക്കൂ, സമാധാനമായിട്ടിരിക്കൂ. എല്ലാരും അന്വേഷണം പറയണം, പാട്ട് വെച്ചു തരാം കേട്ടോ. ആ, അവന്റെ പേര് പറയൂ. ലക്കിയ, നല്ല പേരാണല്ലോ. എവിടെയാണ് കൂട്ടുകാരിയുടെ വീട്? മുപ്പത്തണ്ണം തന്നെയാണ്. അപ്പൊ ഞങ്ങളുടെ അന്വേഷണം പറയണം, കൂട്ടുകാരിക്കും ഞങ്ങളുടെ വക ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൊടുത്തേക്കണം കേട്ടോ. അപ്പൊ അവർക്കും കൂടെ വേണ്ടി ഇരിക്കട്ടെ ഈ പാട്ട്. ഓക്കെ, അപ്പൊ രണ്ട് നമ്മുടെ വിജയ്ക്ക് വേണ്ടിയിട്ടും, വിജയ് ഫാനായ ശ്രീകുട്ടിക്ക് വേണ്ടിയിട്ടും, ഒപ്പം മിനിയുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ടും എല്ലാം ഈ പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബൈ, വിളിച്ചതിന് സന്തോഷം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

0: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയപ്പോ ഇതാ ഇനി ഒരാൾ നമ്മുടെ കൂടെ വരുന്നുണ്ട്. ഇതാരാ നോക്കാം. ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ഹലോ, ഇതാരാണ്?
1: ഞാൻ വാസന്തിയാണ്.
0: എന്തൊക്കെയാണ് വിശേഷങ്ങള്?
1: നല്ല വിശേഷങ്ങള്.
0: സുഖം?
1: സുഖം.
0: എവിടെ നിന്നാ?
1: ഞാൻ ഇത് ഞാലക്കുടക്ക് അടുത്ത് വിഷ്ണുപുരത്തുനിന്ന് വിളിക്കുന്നു.
0: നമ്മൾ ഇടയ്ക്ക് വിളിക്കാറുള്ള ആളാണെന്ന് തോന്നുന്നു അല്ലേ?
1: ഇടയ്ക്ക് ഞാൻ വിളിക്കാറില്ല. ഇന്ന് ഞാൻ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: ആ എന്നിട്ട് പിന്നെ ഉച്ചക്ക് വിളിച്ചാ? ഇനി മുതൽ അതിനൊക്കെ നിയന്ത്രണങ്ങൾ വരാൻ പോവാണ്. എപ്പോഴും എപ്പോഴും വിളിക്കുന്നവർക്ക് പണി കിട്ടും. കാരണം എന്താന്ന് വെച്ചാണെങ്കില് എപ്പോഴും എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എത്രയോ പേര് ട്രൈ ചെയ്യുന്നുണ്ടാവും, അവർക്ക് കിട്ടാതിരിക്കല്ലേ. അവര് ചിലപ്പോ ഒരു വർഷമായിട്ട് ട്രൈ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ അവരുടെ ഒരു ചാൻസ് അല്ലേ നമ്മൾ കളയണേ. അങ്ങനെ ആ പറഞ്ഞു. അപ്പൊ ഇന്ന് രാവിലെ കിട്ടിയതോ? ആ സന്തോഷത്തിൽ പിന്നെ വിളിച്ചല്ലേ. എന്റെ പൊന്നെ, എനിക്ക് വയ്യ. ഇപ്പൊ സംസാരിച്ചപ്പോ സന്തോഷായോ? വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിലെ എനിക്ക് രണ്ട് ചേച്ചിമാരുണ്ട്, പിന്നെ അമ്മയുണ്ട്, രണ്ട് മക്കളുണ്ട്. ഞാൻ ഭർത്താവായിട്ട് 15 വർഷമായി സെപ്പറേറ്റഡ് ആയിട്ട് എന്റെ സ്വന്തം വീട്ടിലാണെന്ന്.
0: വീട്ടിലാണ്? ഓക്കെ. വീട്ടിലാരൊക്കെയാ? അവരൊക്കെ പേര് പറഞ്ഞേ.
1: ആ, എന്റെ ചേച്ചിയുടെ പേര് വിജയ, എന്റെ മൂത്ത ചേച്ചിയുടെ പേര് പങ്കജ, അമ്മയുടെ പേര് കല്യാണി, എന്റെ രണ്ട് മക്കളുടെ പേര് മൃണാൾഡ റൊണാൾഡ.
0: എന്റെ അമ്മ കിടിലം പേരാണല്ലോ. അവരെന്ത് ചെയ്യുന്നു?
1: ആ, മൃണാൾഡ BCA കഴിഞ്ഞ് നിക്കുവാണ്. പിന്നെ റൊണാൾഡോനെ ചാലക്കുടിയില് ഒരു മഠത്തിലാണ് ചേർത്തിയിരിക്കുന്നത്.
0: ഓക്കെ.
1: എംബ്രോയിഡറി ഹാൻഡ് അങ്ങനെയുള്ള തയ്യൽ പരിപാടി
0: എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ അന്വേഷണം പറയണേ ഇവരെ രണ്ടുപേരെ.
1: ആ, പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. അടുത്ത ജൂലൈ 6 എന്റെ റൊണാൾഡോയുടെ ബർത്ത്ഡേ ആണ്.
0: ജൂലൈ 6. ഓക്കെ, അപ്പൊ നമുക്ക് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൊടുത്തേക്ക്. ഇനി എങ്ങനെ വിളിച്ചിട്ട് കിട്ടുമോ ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ എന്റെ വക ഇപ്പോഴേ ബർത്ത്ഡേ വിഷസ് കൊടുത്തേക്ക് ട്ടാ.
1: പിന്നെ എനിക്കൊരു ചെറിയൊരു ചായക്കടയാണ്.
0: അതെവിടെ?
1: ഇവിടെ വിഷ്ണുപുരത്ത്. ഇത് ഞങ്ങൾക്കിടത്ത് വിഷ്ണുപുരത്ത്.
0: അപ്പൊ അവിടെ ഫുൾ ടൈം ഞങ്ങളായിരിക്കുമല്ലോ.
1: ആ, പിന്നെ രാവിലെ റെഡി വെച്ച് കഴിഞ്ഞാ ഞാൻ കടയിൽ നിന്ന് 1 മണിയായിട്ട് അങ്ങോട്ട് പോരുക. 2 മണി വരെ വെക്കും കട.
0: ഓ,
1: റെഡി വെക്കും
0: അങ്ങനെ. ഓ, അപ്പൊ അവിടെ വരുന്നവരെ ഒക്കെ ഞങ്ങളെ കേൾപ്പിച്ചു കൊടുത്തോണ്ടും കൂടെ ഇരിക്കാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നത്തെ പണികൾ കഴിഞ്ഞോ?
1: ഇന്നത്തെ പണികൾ കഴിഞ്ഞു. ഈ നേരമാകുമ്പോ ചായക്ക് എത്ര ആൾക്കാർ? ഉള്ളേരിയാണ്, ഗ്രാമപ്രദേശം.
0: ഓ, ശരി ശരി. ചായ മാത്രം വെക്കാനാണ്?
1: ചായ ഉണ്ട്, പിന്നെ ഉള്ളിവടയാണ് കടി.
0: ഓ, അങ്ങനെ ഓരോ ദിവസം സ്പെഷ്യൽ ആണോ?
1: ആ, പപ്പട വടയുണ്ട്.
0: അപ്പൊ
1: വൈകിട്ട് 4 മണി വരെ ഉള്ളു.
0: അപ്പൊ വൈകുന്നേരത്തേക്ക് ഉള്ളത് ഉണ്ടാക്കി വെക്കുമോ രാവിലെ തന്നെ?
1: ആ, രാവിലെ തന്നെ ഉണ്ട്.
0: ഓ, അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഉള്ളിവടയാണ്.
1: ആ, രാവിലെ പിന്നെ ഭൂരി, ദോശ, വെള്ളയപ്പം, ഇഡലി, മസാലക്കറി, കൊള്ളിക്കറി അങ്ങനെയുള്ള ഐറ്റൊക്കെ രാവിലെ ഉണ്ടാവും.
0: അപ്പൊ എപ്പോ എഴുന്നേറ്റ് ഈ പണികളൊക്കെ ചെയ്യും?
1: രാവിലെ 3:30 ആവുമ്പോ എഴുന്നേൽക്കും.
0: 3:30 ആവുമ്പോ എഴുന്നേൽക്കൂലേ. എന്റെ അമ്മേ,
1: എന്റെ ചേച്ചിയും കൂടി എല്ലാം ചെയ്യും.
0: ഓ, ശരി ശരി. അപ്പൊ ചേച്ചിയെ അന്വേഷണം പറയണം.

0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ഈ പാട്ടിനോട് എന്താണ് ഇത്ര ഇഷ്ടം?
1: ഒത്തിരി ഇഷ്ടപാട്ട്. എനിക്ക്
0: പാട്ട് പാടുവോ?
1: പാട്ട് പാടും.
0: പാടുന്നോ? രണ്ടു വരി
1: പാടാൻ ശ്രമിക്കാം.
0: ആ നോക്ക്.
1: കാക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ, കാർവർണ്ണൻ എന്റെ കാർവർണ്ണൻ. അത് മതി.
0: പിന്നല്ല, അടിപൊളി. അപ്പൊ ആ പാട്ട് വരുന്നുണ്ട്. ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേഷൻ?
1: ഡെഡിക്കേഷൻ എന്ന് വെച്ചാ എന്റെ, ഞാനേ 10-ാം തരം പ്ലസ് ടു തുല്യത വിദ്യാളാണ്. പിന്നെ അത് പ്ലസ് വൺ, പിന്നെ പ്ലസ് ടു. ഇപ്പൊ പ്ലസ് ടു ഇടുക്കി കടന്നു.
0: ഇടുക്കി
1: ആണ് അടുത്ത മാസം എക്സാം.
0: ഓ, അപ്പൊ ഞങ്ങളുടെ ആശംസകൾ, അടിപൊളിയായിട്ട് വിജയിക്കട്ടെ.
1: അപ്പൊ എല്ലാവർക്കും, എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ റെഡിക്കേറ്റ് ചെയ്യും.
0: എല്ലാവർക്കും, ഒപ്പം പഠിക്കുന്ന, പ്ലസ് ടു പഠിക്കുന്നവർക്കും ഒക്കെ വേണ്ടി. അപ്പൊ ഞങ്ങളുടെ വക ഒരു ബിഗ് സല്യൂട്ട്. ഈ തിരക്കിനിടയിലും ഈ മൂന്നരക്കൊക്കെ എഴുന്നേറ്റ് ഇത്രയും തിരക്കിനിടയിലും വീണ്ടും പഠിക്കാനായിട്ട് ആഗ്രഹിച്ച് പഠിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ.
1: എന്തായാലും
0: ഒത്തിരി സന്തോഷം വാസന്തി ചേച്ചി വിളിച്ചേല്. അപ്പൊ ഇനി ഒരു 3 മാസം കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി കേട്ടോ.
1: അപ്പൊ
0: എന്റെ പൊന്നോ, എന്നെ അങ്ങ് തളർത്തി. എന്തായാലും ഒത്തിരി സന്തോഷം ചേച്ചി. അപ്പൊ ചേച്ചിക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ഈ പാട്ട് വരുന്നുണ്ട് കേട്ടോ. മക്കളെയൊക്കെ അന്വേഷണം പറഞ്ഞേക്കണം. ഓക്കെ, ബൈ ബൈ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: You are listening to FM Rainbow 107.5.
2: വെൽക്കം ബാക്ക് ഡിയർ. സമയം ഇങ്ങനെ 12 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആകുമ്പോൾ ഒരാൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, നമസ്കാരം. ഹലോ ഹലോ
3: ഹലോ,
2: നമസ്കാരം. ഇതാരാണ്?
3: മഞ്ജുള.
2: മഞ്ജുള എവിടെ നിന്നാ?
3: എഴുപുന്ന
2: തരകന്റെ നാട്ടിൽ നിന്നാണ്. എന്തൊക്കെയാ വിശേഷം?
3: നല്ല വിശേഷം.
2: ഓക്കേ, വീട്ടിലാരൊക്കെയുണ്ട്?
3: ഹസ്ബൻഡ്, പിന്നെ മകളുടെ കല്യാണം കഴിഞ്ഞ്.
2: ആ,
3: രണ്ടു കുട്ടികളുണ്ട്.
2: അവരൊക്കെ പേര് പറഞ്ഞോ.
3: പേര്, മകളുടെ പേര് രമ്യ.
2: ഓക്കേ.
3: കുട്ടികളുടെ പേര് ആദിദേവ്, ധ്യാൻദേവ്.
2: ഓക്കേ. അവരൊക്കെ സ്കൂളിൽ പോയേക്കാണോ?
3: ഒരാൾ 6ാം ക്ലാസ്, ഒരാള് LKG.
2: എല്ലാരും സന്തോഷായിട്ടിരിക്കുന്നോ? ഇപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? വെടിക്കെട്ടിലെ ഏതെങ്കിലും ഒരു പാട്ട് മതിയോ? ഇഷ്ടാണ്, അത്ര ഇഷ്ടാണ് വെടിക്കെട്ട് മൂവി. ഓക്കേ, അപ്പൊ എന്തായാലും നല്ലൊരു പാട്ട് തന്നെ വെടിക്കെട്ടിലേ കൊടുത്തേക്കാട്ടോ. മകന്റെ പേരെന്തായിരുന്നു? മകന്റെ പേരെന്താ?
3: രാഹുൽ.
2: ഓക്കേ, അപ്പൊ എന്തായാലും നല്ലൊരു പാട്ട് തന്നെ വെടിക്കെട്ടിലേ കൊടുത്തേക്കാം. ഓക്കേ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. കൊറേ നാള് കൂടിയാണോ നമ്മളെ വിളിക്കുന്നേ?
3: ആദ്യമായിട്ടാണ്
2: വിളിക്കുന്നേ. ഓ ശരി. ആദ്യമായിട്ടാണ് വിളിക്കുന്നത്, നമ്മുടെ അടുത്ത് പറഞ്ഞില്ല കേട്ടോ. ആദ്യമായിട്ട് വിളിക്കുന്ന ആളിങ്ങനെ ഭയങ്കര സന്തോഷായിട്ടായിരിക്കും വിളിക്കുക. പക്ഷെ ഇങ്ങനെ ഇങ്ങനെ ആദ്യമായിട്ട് വിളിച്ച എന്റെ ഒരു പേടിയിലാന്ന് തോന്നുന്നല്ലേ. എന്തായാലും പേടിയൊന്നും വേണ്ട. അപ്പൊ എന്തായാലും വെടിക്കെട്ടിലെ പാട്ട് ഞാനങ്ങ് പ്ലേ ചെയ്തേക്കാട്ടോ.
3: ശരി,
2: ഓക്കേ, ബൈ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ട് ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി നാളെ സമ്മാനിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് UG പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ട് ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സമ്മേളനത്തിൽ 11 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ലോകം ഇന്ന് നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയം യോഗം ചർച്ച ചെയ്യും. നിലവിലെ അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും പ്രധാന ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും ബ്രിക്സ് അംഗരാജ്യങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. വിദേശകാര്യമന്ത്രി S.ജയശങ്കറിന്റെ മംഗോളിയൻ സന്ദർശനത്തിന് തുടക്കമായി. മംഗോളിയൻ സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇന്ത്യ മംഗോളിയ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഫലപ്രദമായ ഇടപെടൽ

0: ഉച്ചകോടികൾ നടത്തുമെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഈ മാസം 24-ന് ദക്ഷിണ കൊറിയയിൽ എത്തുന്ന ശ്രീ ജയശങ്കർ വിദേശകാര്യമന്ത്രി ചോ ഹ്യൂണുമായും കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമു മധ്യപ്രദേശിലെ കുനോ ദേശീയ ഉദ്യാനം സന്ദർശിച്ചു. രാജ്യത്ത് വംശനാശം സംഭവിച്ച ചീറ്റപ്പുലിയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി രാഷ്ട്രപതി വിലയിരുത്തി. പാർക്കിലെ ചീറ്റ മാനേജ്മെന്റ് ഏരിയ സന്ദർശിച്ച രാഷ്ട്രപതിയോട് പദ്ധതിയുടെ സ്ഥിതിയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഒരു റിപ്പോർട്ട്.
1: മികച്ച ആവാസ വ്യവസ്ഥ, താരതമ്യേന കുറഞ്ഞ മനുഷ്യ ഇടപെടൽ എന്നിവയാണ് ചീറ്റ പുനരുദ്ധാരണത്തിനായി പ്രോജക്ട് ചീറ്റയുടെ കീഴിൽ കുനോ ദേശീയോദ്യാനം തെരഞ്ഞെടുത്തത്. കുനു ദേശീയോദ്യാനത്തിൽ സഫാരി നടത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു ചീറ്റകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സഹരിയ ഗോത്രത്തിലെ അംഗങ്ങളുമായും ചീറ്റ ട്രാക്കർമാരുമായും പ്രാദേശിക വനം ഉദ്യോഗസ്ഥരുമായും ടൂറിസ്റ്റ് ഗൈഡുകളുമായും സംവദിച്ചു. ഇന്ത്യയിൽ നിലവിൽ 52 ചീറ്റകളാണുള്ളത്. ഇതിൽ 49 കുനു ദേശീയോദ്യാനത്തിലും 3 ഗാന്ധിസാഗർ വന്യജീവി സങ്കേതത്തിലുമാണ്. 2022 പ്രോജക്ട് ചീറ്റ പദ്ധതിക്ക് തുടക്കമായത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അതിർത്തി സുരക്ഷ, വിദേശനയം തുടങ്ങിയ വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ജമ്മു കശ്മീർ ലഡാക്ക് സന്ദർശനം ആരംഭിച്ചു. ശശി തരൂർ എംപി അധ്യക്ഷനായ സമിതി 4 സന്ദർശനം നടത്തും. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളിലെ സമീപകാല വികാസങ്ങൾ, സിന്ധു നദീജല ഉടമ്പടി, അതിർത്തി കടന്നുള്ള ഭീകരത തുടങ്ങിയവ സമിതി പരിശോധിക്കും. ഈ മാസം 25 വരെയാണ് സന്ദർശനം. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് MSME സംരംഭകർക്കായി കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MSMEകൾ ഉയർന്ന വരുമാനം മാത്രമല്ല നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. 140 സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. നീറ്റ് യുജി പുനഃപരീക്ഷ ചോദ്യപേപ്പർ ടെലിഗ്രാമിൽ ചോർന്നതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വീഡിയോ നിർമ്മിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് NTA വ്യക്തമാക്കി. സമഗ്രമായ സുരക്ഷയിലും നിരീക്ഷണത്തിലുമാണ് ഇന്നലെ പരീക്ഷ നടത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രത്തിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 54 പേർക്ക് പരിക്കേറ്റു. 18 പേരെ കാണാതായി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ കേന്ദ്രങ്ങളിലൊന്നായ റാസ് ലഫാൻ വ്യാവസായിക മേഖലയിലാണ് സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷത്തുനിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നിപ റിപ്പോർട്ട് ചെയ്തപ്പോഴുണ്ടായ നടപടികൾ ശരിയായില്ലെന്നും സാഹചര്യത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ടുള്ള നടപടികളല്ല ഉണ്ടായതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി K.മുരളീധരൻ മറുപടിയായി പറഞ്ഞു. മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുമെന്നും പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു.
0: സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. UGC നെറ്റ് പരീക്ഷകൾക്ക് തുടക്കമായി. ഈ മാസം 30 വരെയാണ് ദേശീയ തലത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടക്കുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ. കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവച്ചു. CBSE പ്ലസ് ടു പുനർമൂല്യനിർണയ പരീക്ഷാഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട്

0: വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രഖ്യാപനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 361 പോയിന്റ് ഉയർന്ന് 77,164-ലും നിഫ്റ്റി 105 പോയിന്റ് നേട്ടത്തിൽ 24,118-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 320 രൂപ വർദ്ധിച്ച് 107,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ വില. ആഗോള അസംസ്കൃത എണ്ണവില ഇന്ന് 3% വരെ ഇടിഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആദ്യ റൌണ്ട് സമാധാന ചർച്ചകൾ അവസാനിച്ചതിന് പിന്നാലെയാണ് എണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയത്. ഇതോടെ വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കുറയുകയും ഇറാനിയൻ എണ്ണ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷ ഉയരുകയും ചെയ്തു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യൻമാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം ഇരു ടീമും 2 വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ന്യൂസിലന്റിനെ 1-3 ഈജിപ്റ്റ് പരാജയപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പ് പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ ജിഒവി, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sc.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. സിബിഎസ്ഇ 12 ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലങ്ങൾ ഘട്ടംഘട്ടമായി പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. ലഭിച്ച ആകെ അപേക്ഷകളുടെ 87%ത്തിലധികവും ഇന്നലെ പ്രഖ്യാപിച്ചതായി സിബിഎസ്ഇ അറിയിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ പരിശോധിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി നാളെ സമ്മാനിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച് അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് യുജി പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: Your choice. Your one-stop destination for finest music. Your choice.
2: യുവർ ചോയ്സിലേക്ക് തിരിച്ചെത്താൻ സമയം അങ്ങനെ 1 കഴിഞ്ഞിരിക്കുകയാണ്. സമയം എങ്ങനെ മൂവ് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല അല്ലേ. അതുപോലെ തിരക്കിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ എന്തായാലും ഈ തിരക്കുകൾക്കിടയിലും ഇന്നത്തെ ദിവസത്തിന് കുറേ പ്രത്യേകതകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേ ആണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബീയിങ് യു ഡേ ആണ്. നമുക്ക് നമ്മളായി തന്നെ നിങ്ങളായി തന്നെ ഇരിക്കാനുള്ള ഒരു ദിവസമാണ്. ഒരു ദിവസമല്ല കേട്ടോ, എല്ലാ ദിവസവും അങ്ങനെ തന്നെ ഇരിക്കണം. എന്നാലും നമ്മൾ ആ ഒരു ദിവസത്തെ കൂടി ഓർക്കുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ലോക മഴക്കാടുകളുടെ ദിനമാണ്. ഈ മഴക്കാടുകളൊന്നും ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്താവുമായിരുന്നു ചിന്തിച്ചു നോക്കുക. നിറയെ പൊല്യൂഷനും അതുപോലെ തന്നെ പല വാതകങ്ങളും എല്ലാം വന്നിട്ട് നമ്മുടെ ഓക്സിജൻ ഒന്നും ഇല്ലാത്തൊരവസ്ഥ വന്നേനെ. മഴക്കാടുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതന്നെയെല്ലാം ഒന്ന് ഓർക്കാനും മരങ്ങളെല്ലാം വെട്ടിക്കളയുന്നത് തടയാനും എല്ലാമായിട്ടുള്ളൊരു ദിവസമാണ് ഇത്. അപ്പോൾ ഇന്നത്തെ യുവർ ചോയ്സിൽ നിങ്ങൾക്കും വിളിക്കാം, പങ്കുവയ്ക്കാം നിങ്ങളുടെ വിശേഷങ്ങളും. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810 എന്ന നമ്പറിലേക്ക് വിളിക്കേണ്ടത്. കൂടെയുണ്ട് ഞാൻ RJ ജ്വൽ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: You are listening to FM Rainbow 107.5, musically yours.
3: വെൽക്കം ബാക്ക്. ദേ സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, നമസ്കാരം. ഇതാരാണ്?
4: എന്റെ പേര് റിദ്ധി എന്നാണ്.
3: റിദ്ധി എവിടെ നിന്നാ?
4: കൈപ്പമംഗലം 12, തൃശ്ശൂരാണ്.
3: തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് അല്ലേ? ഓക്കെ. എന്തൊക്കെയാണ് റിദ്ധി വിശേഷം? എന്ത് ചെയ്യുന്നു റിദ്ധി?
4: ഞാനിവിടെ പമ്പില് വർക്ക് ചെയ്യണം.
3: ഇന്ത്യൻ ഓയിലില്. തൃശ്ശൂര് തന്നെ? അയ്യോ, അപ്പൊ അവിടെ

0: വിളിക്കാൻ സമയം കിട്ടുമോ?
1: കുഴപ്പമില്ല,
0: അത്യാവശ്യം നമുക്കിങ്ങനെ മറിയുന്ന സംസാരിക്കാം അല്ലേ. അവിടെ റേഡിയോ വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടുണ്ടോ? ആ, അപ്പൊ അമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റേഡിയോ ഒക്കെ കേൾക്കാം. ഓ ശരി ശരി. അവിടെ ആരൊക്കെ ഉണ്ട്? ലേഡീസ് ആണോ കൂടുതല്? ഓക്കെ. ഓ, അത് കഴിഞ്ഞ് ജെന്റ്സ് വരും അല്ലേ.
1: ഓക്കെ.
0: അവരുടെ പേര് ഒന്ന് പറയോ എല്ലാവരുടെയും, നിങ്ങളുടെ കൂട്ടുകാരുടെ?
1: സനി ചേച്ചി.
0: ഓക്കെ.
1: പിന്നെ ജൂലി. പിന്നെ സ്വപ്ന.
0: ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ കൂടിയാണ് അല്ലേ.
1: അതെ.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്കൊരു പെണ്ണുണ്ട്.
0: എന്താണ് ഈ പാട്ടിനോട് പ്രിയം? അതുകൊണ്ടാണ് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചു തരാം കേട്ടോ. അത് ആർക്കൊക്കെയാ ഡെഡിക്കേഷൻ ഈ പാട്ട്? എല്ലാവർക്കും, തൃശ്ശൂര് ഇന്ത്യൻ ഓയിൽ പമ്പിലെ എല്ലാവർക്കും. ഓക്കെ റിദി, അപ്പൊ എന്തായാലും പാട്ട് വെച്ചു തരാം. ബൈ
1: ബൈ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
2: സമയം ഇങ്ങനെ ഇതാ 1 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആവുമ്പോൾ നല്ല നല്ല പാട്ടുകളുമായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത പാട്ടുകളുമായിട്ട് ഞാനിത് കൂടെ ആർ ജെ ജ്വൽ കേട്ടുകൊണ്ടിരിക്കുന്നു. നോട്ട് 7.5 FM റെയിൻബോ. ഇനി നമ്മുടെ കൂടെ ആരാണോ ഉള്ളതെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഇതാരാണ്?
3: അബ്ദുൽ ഖാദർ.
2: എവിടെ നിന്നാ?
3: അലുവ.
2: ഓക്കെ, എന്താ ചെയ്യുന്നേ?
3: ജോലിയൊന്നുമില്ല, വെറുതെ ഇരിക്കുകയാണ്.
2: ആണോ, എന്താ ചെയ്തുകൊണ്ടിരുന്നത്?
3: ചെറിയൊരു കട വെച്ചിട്ടുണ്ടായിരുന്നു.
2: ആഹാ, എന്തിന്റെ കടയായിരുന്നു?
3: പലചരക്ക്.
2: ഓക്കെ, അപ്പൊ ഇപ്പൊ ഇല്ല കട?
3: ഇപ്പൊ ഇല്ല,
2: ഇപ്പൊ വീട്ടില് തന്നെ. വീട്ടിൽ അത്യാവശ്യം കൃഷിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ?
3: ഇല്ല.
2: വീട്ടിലാരൊക്കെ ഉണ്ട്?
3: വീട്ടില് 2 ഭാര്യമാര്, 5 മക്കള്.
2: 5 മക്കള്. അവരുടെയൊക്കെ പേരൊന്ന് പറയോ.
3: ഭാര്യയുടെ പേര് ഫാത്തിമ.
2: ഹലോ.
3: ഈശക്കുട്ടി.
2: ഓക്കെ. പിന്നെ മക്കള്?
3: മക്കള് അബ്ദുള്ള, മുഹമ്മദ് അലി, കൊച്ചുണ്ണി.
2: ഓക്കെ. അവരൊക്കെ ജോലിക്ക് പോയേക്കാണോ?
3: ആ, ജോലിക്ക് പോയേക്കാണ്.
2: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? കസവിന്റെ തട്ടമിട്ട്. എന്താണ് ഈ പാട്ടിനോട് ഇത്ര ഇഷ്ടം? ഈ പാട്ടിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ഈ പാട്ട് വെച്ചിരട്ടെ. ഓക്കെ, അപ്പൊ ആർക്കൊക്കെ വേണ്ടിട്ടാ? എല്ലാവർക്കും വേണ്ടി,
3: എല്ലാവർക്കും
2: വേണ്ടി ഇതാ പാട്ട് വരുന്നുണ്ട്, കേട്ടോളൂ. ബൈ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: Listen to your favorite tracks on Kochi FM, Rainbow 107.5. Stay tuned.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: You are listening to FM Rainbow 107.5, musically yours.

0: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ ഇതാ 1 മണി കഴിഞ്ഞ്, 20 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇതാരാണ്?
1: ഉഷ. ഉഷ
0: എവിടെ നിന്നാ?
1: എന്റെ വീട് കൊടുവരങ്ങാലങ്ങാട്. കൊടുവരങ്ങ
0: ആലങ്ങാട് അല്ലേ? ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്?
1: ഞാനും ഭർത്താവും ഉള്ളു. എനിക്കൊരു മോളാണുള്ളത്.
0: ആ ഹാ.
1: മോളെ കല്യാണം കഴിച്ചു.
0: ഓക്കെ. അവരെവിടെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്?
1: ഇവിടെ അടുത്ത് തന്നെയാണ്. ഇത് ആലങ്ങാട് എന്ന് പറയും.
0: ഓക്കെ. അവരാരൊക്കെയുണ്ട് അവിടെ വീട്ടില്?
1: അതിന് ഹസ്ബൻഡും അതിന്റെ അനിയനും അമ്മയും മാത്രമേ ഉള്ളൂ.
0: ആ ഹാ ഹാ. ഓക്കെ.
1: പിന്നെ അതിന്റെ ഒരു മോളുണ്ട്, LKG പഠിക്കുന്നു.
0: കുഞ്ഞു കുട്ടിയാണ്? എന്താണ് കുഞ്ഞിക്കുട്ടിയുടെ പേര്?
1: അൻവിക.
0: അൻവിക. ഓക്കെ. അപ്പൊ ഇന്ന് ആർക്ക് വേണ്ടിയാണ് പാട്ട്?
1: ഞാനിപ്പോ ഇതെല്ലാവർക്കും വേണ്ടി. എന്താന്ന് വെച്ചാ, കൊറേ കാലമായിട്ട് കിട്ടാതിരുന്ന് കിട്ടിയത്.
0: ഓ, അങ്ങനെ ഇന്ന് കൊറേ കാലം കൂടി കിട്ടിയതാണ്. ആഹാ.
1: കിട്ടിയത് ജൂവലിനെയാണ്.
0: ഓ, സന്തോഷമായോ അതോ സങ്കടമായോ?
1: സന്തോഷം. എന്താന്ന് വെച്ചാല്, മറ്റേ ഫാമിലിയും ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും, കിട്ടൂല. അപ്പൊ ഞാൻ നേരത്തെ ഇതുപോലെ അടിച്ചു വാർത്തക്കു മുമ്പ് പറഞ്ഞിട്ട് വെച്ചു.
0: ഓ,
1: ഞാൻ എങ്ങനെ വിളിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കയാണ്.
0: ഇന്ന് കിട്ടിയിട്ട് തന്നെ കാര്യം അല്ലേ?
1: കിട്ടിയിട്ട് ഭയങ്കര സന്തോഷമായി.
0: ഓ, അപ്പൊ ഇനി ഏത് പാട്ടാ വേണ്ടേ?
1: ഞാൻ പറഞ്ഞത് സായുജ്യത്തിലെ.
0: ആ, സായുജ്യത്തിലെ ഏതാണ്? സ്വപ്നം പോലെ അല്ലേ?
1: എല്ലാവർക്കും വേണ്ടി.
0: എല്ലാവർക്കും, ഇത് കേൾക്കുന്ന എല്ലാവർക്കും. ഉഷ ചേച്ചിക്കും. ഉഷ ചേച്ചിയുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ പേര് പറഞ്ഞോ.
1: ഉഷ ചേച്ചിയുടെ ഫ്രണ്ട്സ് കുറെ ഉണ്ട്. എന്റെ ചേച്ചിയും ചേട്ടനും എന്റെ വീട്ടുകാരിക്കും അവരൊക്കെ കേൾക്കുവാന്നാവും. ഞാൻ കുഞ്ഞിലേ തുടങ്ങി മറ്റേ വലിയ തിരുവനന്തപുരം ആലപ്പുഴ ഇതൊക്കെ ഞങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു.
0: ആഹാ. അവിടെ എല്ലാം കിട്ടോ? ഇതൊക്കെ കിട്ടോ?
1: അതൊക്കെ കിട്ടുവോ? അത്ര റേഡിയോ വിളിക്ക മേടിച്ചേക്കണ. എനിക്ക് റേഡിയോ
0: ഇല്ലാണ്ടാ.
1: അപ്പൊ ഞാൻ രാവിലെ മറ്റേ FM വെക്കും. FM വെച്ച് 8-7 കാലാവുമ്പോ തിരിച്ച് ഇത് വെക്കും.
0: ഇത് വെക്കും.
1: ഇത് വെച്ച് കഴിഞ്ഞ 8 ആവുമ്പോ അപ്പുറത്ത് വെക്കും.
0: അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണോ അല്ലേ?
1: അങ്ങനെ
0: പിന്നെ
1: അവരുടെയും അവതരണവും നല്ലതാണ്.
0: ഓ, സന്തോഷം. ഓക്കെ. അപ്പൊ ഇന്ന് ആർക്ക് വേണ്ടിട്ടാണ് ഈ പാട്ടിന്ന്? എല്ലാവർക്കും വേണ്ടി.
1: എനിക്കറിയാൻ പാടില്ല.
0: സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെക്കുന്ന എല്ലാവർക്കും അല്ലേ?
1: അപ്പൊ അതാണ്,

0: ഞങ്ങളാണ് ഇപ്പൊ പൂവണിഞ്ഞത്.
1: ഓ സന്തോഷം, സ്വപ്നം കണ്ട ഒരാൾക്ക് എന്തായാലും കിട്ടിയല്ലോ. അപ്പൊ എന്തായാലും ഈ പാട്ട് തന്നെ പ്ലേ ചെയ്തു തരാം, എല്ലാവരുടെ അടുത്ത് അന്വേഷണം പറയണോട്ടോ.
0: ആ ശരി,
1: ഓക്കേ ബൈ.
0: ശരി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: You are listening to FM Rainbow 107.5.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Listen to your favorite tracks on Kochi FM, Rainbow 107.5. Stay tuned.
2: തിരിച്ചെത്താം യുവർ ചോയ്സിലേക്ക്. സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ ആരെന്ന് നോക്കാം. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ഇതാരാണ്?
3: ഞാൻ ശംസുദ്ദീൻ കരുപ്പറന്ന.
2: ഓക്കെ, എവിടെ നിന്നാണ്? കറക്റ്റ് പ്ലേസ്?
3: ഇത് കറക്റ്റ് സ്ഥലം കൊടുങ്ങല്ലൂരാണ്.
2: കൊടുങ്ങല്ലൂരാണ്. ഓക്കെ, എന്തൊക്കെയാണ് കൊടുങ്ങല്ലൂർ വിശേഷങ്ങൾ?
3: കൊടുങ്ങല്ലൂർ വിശേഷം തർക്കമല്ല, ഇന്ന് ചെറിയ തോതിൽ മഴ ആരംഭിച്ചിട്ടുണ്ട്.
2: മഴ വന്നോ?
3: ആ, മഴ ചെറുതായിട്ട് ആരംഭിച്ചു.
2: ഓ,
3: ഗംഭീര
2: വെയിലായിരുന്നു. വെയില് കണ്ടപ്പോ നമ്മൾക്കൊന്ന് പേടിച്ചു അല്ലേ, മഴയെ ആദ്യം കുറ്റം പറഞ്ഞപ്പോ പോയി.
3: എന്തായാലും മഴ തയ്യാറെടുപ്പായിട്ട് എന്തായാലും മഴ പെയ്യും, പെയ്യാതിരിക്കൂല.
2: അതെ, ഒന്ന് ഒന്ന് മാറി നിന്നതാന്നല്ലേ.
3: ഒന്ന് തയ്യാറെടുക്കല്ലേ.
2: എന്ത് ചെയ്യുന്നു?
3: ഞാൻ ചെറിയൊരു കടയാണ്.
2: എന്ത് കടയാണ്?
3: പെട്ടിക്കട. പെട്ടിക്കട, പെട്ടിക്കട
2: ആണോ? എവിടെയാണത്?
3: അതേ കരുപ്പണെന്നാ പറയുന്നത്. അത് കൊടുങ്ങല്ലൂരിന്റെ അടുത്ത സ്ഥലം, ഒരു 7 കിലോമീറ്റർ കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിന് റോഡ് സൈഡിൽ പെട്ടിക്കട.
2: ചെറിയ കടയാണ് അല്ലേ?
3: ആ, എനിക്ക് ഞാൻ പെട്ടിക്കടയിൽ ഇരിക്കുന്നതിന്റെ പേരിൽ വെച്ചാൽ എനിക്ക് കാലുണ്ട് വയ്യാത്തിന്റെ പേരിൽ, അത് കാലില്ല.
2: അപ്പൊ
3: അതിന്റേതായ ഒരു മാനസിക സംസ്കൃതിന്ന് വെച്ചാൽ റേഡിയോ കേൾക്കുക, പാട്ട് കേൾക്കുക, പാട്ട് പാടുക, അങ്ങനെയൊക്കെയുള്ള ഒരു.
2: അതിനെന്താ, ഞങ്ങൾ കൂടിയല്ലേ എപ്പോഴും.
3: ഞാൻ റെയിൻബോ ഒരുപാട് വർഷങ്ങളായി കേൾക്കാൻ തുടങ്ങി.
2: ഇത് എത്ര നാളായി ഈ കട?
3: കട ഏതാണ്ട് 14 വർഷത്തോളം.
2: ഓ, അത്രയും വർഷമായിട്ടുള്ള കടയാണല്ലേ. അപ്പൊ എല്ലാവർക്കും അറിയാം, ശംസുദ്ദീൻ എന്ന് പറഞ്ഞാൽ അറിയാം.
3: റേഡിയോ അതായത് കൊച്ചി എഫ് എം, കൊച്ചി റെയിൻബോന്റെ എല്ലാ ആർജേസിനും അറിയാം ശംസുദ്ദീൻ കരുപ്പറന്ന എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ്.
2: അതാണ്. അപ്പൊ ഈ ഒരു സമയത്തൊക്കെ പറഞ്ഞു
3: പാട്ട് പറഞ്ഞിട്ട്
2: ഈ ഒരു സമയത്തൊക്കെ വലിയ തിരക്കുണ്ടാവില്ലായിരിക്കും അല്ലേ?
3: അതിന് കടയിലും തിരക്കൊന്നുമില്ല. കടയിൽ വല്ലപ്പോഴും ഒഴിക്കുക, നല്ല ഒരു വീഡിയോ വല്ലപ്പോഴും ഒഴിക്കൊരാൾ വരും,
2: അത്രയൊക്കെ ഉള്ളൂ.
3: അവരായിട്ട് കുറച്ചേരം വർത്തമാനം പറയും, വാട്സപ്പ് ഗ്രൂപ്പുകൾക്ക് വേണ്ടി പാട്ട് പാടും. എങ്ങനെയെങ്കിലൊക്കെ ഒരു എന്റെ കീബോർഡ് വായിക്കും, എന്റെ കീബോർഡ് ഉണ്ട്, ഒരു പിന്നെ ചെറിയൊരു മൈക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. പെട്ടിക്കട എന്ന് പറഞ്ഞാൽ വെറും പെട്ടിക്കടല്ല. എനിക്ക് എന്റെ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്റേതായ ഒരു സന്തോഷത്തിന് വേണ്ടിട്ട് അരി ചോറ് മേടിക്കാനല്ല, അരി മറ്റേ അരി മേടിക്കാനല്ല, അരി മേടിക്കാനുള്ള കപ്പാസിറ്റി അതിൽ കിട്ടില്ല.
2: അപ്പൊ എന്തായാലും സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഒക്കെ കാണാൻ, വർത്താനം പറയാം, പാട്ട് പാടാം.
3: തീർച്ചയായും.
2: അപ്പൊ പണ്ട് മുതലേ പാട്ടുകാരനാണ്?
3: തീർച്ചയായും, ഞാനൊരു 55-56 വർഷമായിട്ടുണ്ട് ഗാനമേള രംഗം.
2: ഓ, അതാണ്, നമുക്ക് സന്തോഷത്തോടു കൂടി ഇരിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് വലിയ കാര്യം. നമുക്ക് സങ്കടത്തിലിരുന്നിട്ട് എന്താ കാര്യം? ഇന്നത്തെ ഒരു ദിവസത്തിന്റെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഇന്റർനാഷണൽ ബീയിങ് യു ഡേ ആണ്. അതായത് നമ്മളായി തന്നെ, നിങ്ങളായി തന്നെ ഇരിക്കാൻ. ഇപ്പൊ നമ്മൾക്ക് പാട്ടൊക്കെ പാടാൻ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഇങ്ങനെ പറ്റി എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നതിനേക്കാളും
3: അങ്ങനെ ചിന്തിക്കൂല. എനിക്കിപ്പോ അങ്ങനെ എറണാകുളം ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുമ്പോ തന്നെ ഡോക്ടർമാര് എന്റെ ഇതിലേക്ക് വന്നിരുന്നത് എന്താണ്, ശംസുദ്ദീന്റെ മനസ്സിലെ പ്രയാസം. നമുക്ക് ഒരു പ്രയാസമില്ല, കാരണം എന്നെക്കാളും എനിക്കൊരു കാലല്ല പോയിട്ടുള്ളൂ, രണ്ട് കാലും രണ്ട് കൈ ഇല്ലാത്തൊരു ജീവിക്കുന്നില്ല.
2: അതെ അതെ, വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന എത്രയോ മനുഷ്യര്.
3: എനിക്കിപ്പോ അങ്ങനെ അങ്ങനെ വന്ന ഞാനും അതിൽ അങ്ങനെ ലയിച്ചു പോവുകയാണ്. കാരണം ഇതിന്റെ പിന്നാലെ ഞാൻ മനസ്സുകൊണ്ട് കരയാനോ അങ്ങനെയുള്ളതൊന്നുമില്ല.
2: പാട്ടും കൊണ്ട് നമ്മളങ്ങ് മറക്കൂലേ, പാട്ടൊക്കെ പാടി.
3: എന്റെ മനസ്സിലത്തെ ആഗ്രഹം വെച്ചാല് രണ്ടുപേരും പാട്ടെങ്കിലും പാടാനുള്ള ഒരു അവസരം, അതായത് നമുക്ക് ആ ഒരു കഴിവ് അത് മാത്രമേ കളയരുതെന്ന് ദൈവത്തിനോടുള്ള പ്രാർത്ഥന.
2: അപ്പൊ ഞങ്ങൾക്ക് പാടിത്താ,
3: തീർച്ചയായും
2: പാട്ട് കേൾക്കാൻ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാം, പാടിത്തരൂ ഞങ്ങൾക്ക്
3: രണ്ടുപേരും.
2: ഏത് പാട്ടാ വേണ്ടത്?
3: ഇന്ന് വേണ്ടത് ഉർവശി ഭാരതി എന്ന ഈത്തരത്തിൽ ജയചന്ദ്രൻ പാടിയൊരു പാട്ടുണ്ട്. തുള്ളി തുള്ളി നടക്കുന്ന കള്ളിപ്പെണ്ണി കാക്കപ്പുള്ളിയുള്ള നിൻ കവിളിൽ നുള്ളി നോക്കട്ടെ.

0: കൊള്ളടക്കുന്ന കള്ളിപ്പെണ്ണെ, കാക്കപ്പുള്ളിയുള്ള നിൻ കവിളിൽ നുള്ളി നോക്കട്ടെ, ഒന്നു നുള്ളി നോക്കട്ടെ.
1: അതുല്യമായിട്ട് നല്ല നല്ല ഭംഗിയായിട്ട് പാടിയിട്ടോ. ആ പാട്ടിന്റെ ഒരു മനോഹാരിത ഇപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ മനസ്സിലാവുന്നത്. നല്ല പാട്ട്. ഇന്ന് ആർക്കു വേണ്ടി ഈ പാട്ട്? എല്ലാ പാടുന്നവർക്കും ഇരിക്കട്ടെ, പാട്ടിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അല്ലേ?
0: തീർച്ചയായിട്ടും. അവർക്ക് എന്തായാലും പാട്ടിനോട് ഇഷ്ടം, ചിലർക്ക് പാടാൻ കഴിവില്ല, ചിലർക്ക് കുറച്ച് പാടി വരുമ്പോഴത്തെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കില്ല. രണ്ടുപേരും റേഡിയോ ഒന്ന് പാടാൻ ആഗ്രഹം. വാസ്തവത്തിൽ റെയിൻബോയില് ലൈവ് പ്രോഗ്രാം വന്നതിന് ശേഷം ഒരുപാട് റേഡിയോ ശ്രോതാക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു വരി പാട്ട് പാടാൻ. അത് തീർച്ചയായിട്ടും റെയിൻബോ എഫ്എമ്മിന് ഞാൻ ആദ്യം ഒരു നന്ദി.
1: ഓ സന്തോഷം, സന്തോഷം. എന്തായാലും നിങ്ങളുടെ ഈ ഒരു സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത്.
0: എന്തായാലും ഒരുമാതിരി ഈ ഓൺലൈൻ റേഡിയോയിൽ ഇപ്പൊ ഇഷ്ടം പോലെ ലൈവ് പ്രോഗ്രാം, ഇഷ്ടം പോലെ. കാരണം ഒരു 5-10 റേഡിയോയിൽ ഞാൻ പാടിയിട്ടുണ്ട്, 10-30 ഈ പ്രാവശ്യം ഞാൻ പാടിയിട്ടുണ്ട്.
1: എന്തായാലും ഈ പാട്ട് പാടാനുള്ള വരം എന്ന് പറയുന്നത് ദൈവം കനിഞ്ഞ ഇങ്ങനെ തന്നൊരു വരം തന്നെയാണ്. അത് എല്ലാവർക്കും കിട്ടുന്നതല്ല.
0: എനിക്ക് പാടാൻ പറ്റുന്ന പ്രതീക്ഷിച്ചതല്ല. കാരണം ആക്സിഡന്റിന്റെ വലിയൊരു ആക്സിഡന്റ് താടിയിൽ പൊളിഞ്ഞു. താടിയിൽ പൊളിഞ്ഞിട്ട് അത് എറണാകുളം സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആ താടിയിൽ ഇങ്ങനെ ലെവൽ ഒതുക്കി കെട്ടി, കുറെ തുന്നലൊക്കെ ഇട്ട്, അടിയിലും മുകളിലൊക്കെ തുന്നലിട്ട്, ഞാനിങ്ങനെ മേപ്പോട്ട് ഇങ്ങനെ ഇങ്ങനെ മേപ്പോട്ട് നോക്കണം. കാരണം എനിക്ക് രണ്ടുപേരും വാക്കെങ്കിലും സംസാരിക്കാൻ ഒരു പറ്റൂ എന്നുള്ള ഒരു അത്രക്കും ഒരു ത്യാഗം അനുഭവിച്ചു. പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞ പിന്നെ എനിക്കൊരു എന്റെ നാട്ടിലെ ഒരു സ്വീകരണം തന്നു. കൃത്യമകാല വെച്ചതിനേഷം, ഒരു സ്വീകരണം തന്നു. ആ സ്വീകരണത്തില് അവരിങ്ങനെ പ്രോഗ്രാം പറഞ്ഞിങ്ങനെ ശമിക്കുന്നതിന് ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയാള് കുറച്ച് മാനസിക ഇതിലാണ് പറഞ്ഞു. ഭയങ്കര ഇതായിരുന്നു, 50,000 വർഷത്തെ ഭയങ്കര സൗണ്ട് സിസ്റ്റമായിരുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ ഒരു ഗാനമേളയുണ്ട്. അപ്പൊ എനിക്ക് മൈക്കോ തന്നു, എന്നിട്ട് പറഞ്ഞു രണ്ടുപേരും സംസാരിക്കുക എന്ന് പറഞ്ഞ് മൈക്കോ കിട്ടി. ഇതില് രണ്ടു ഭാഗത്ത് സംസാരിച്ചപ്പോ എന്റെ ജീവൻ ശരിക്കുണ്ട് ഉയർന്നു
1: പോകുന്നു.
0: അതുവരെ ഞാൻ മാസികമായിട്ട് ഭയങ്കര കാണിക്കാറ് അതങ്ങനെ എല്ലാ ശ്രോതാക്കൾക്കും ഇങ്ങനെ സംവാദം കഴിഞ്ഞിട്ട് രണ്ട് വരിയാണ് മൂളി വാഗപ്പൂമരങ്ങളെ. വാഗപ്പൂമരം ചൂടും വാരിളൻ പൂക്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തന്നൽ, പണ്ടൊരു വടക്കൻ തന്നൽ. ഈ പാട്ടൊക്കെ പാടിയ ശേഷം ഉണ്ടല്ലോ കയ്യടിയോട്.
1: ഇപ്പൊ എനിക്കും കയ്യടിക്കണെങ്കിൽ തോന്നുവായിരുന്നു. അടിപൊളിയായിട്ട് പാടി. നല്ല
0: അതിനുശേഷം പിന്നെ സംസുഖ
1: ഞാനും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനിയും ഒത്തിരി ഒത്തിരി പാടാനായിട്ട് അവസരം നൽകട്ടെ. നല്ല ശബ്ദമാണ്, ഞങ്ങൾക്കും ഒക്കെ കേൾക്കാനായിട്ട് നിരവധി പാട്ട് പാടാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ സമയം വൈകിയത് കൊണ്ട് നമ്മളോട് നിർത്തുകയാണ്. എന്തായാലും അപ്പൊ എന്തായാലും ഇതാ പാട്ട് വരുന്നുണ്ട്, പ്രിയപ്പെട്ട ഗാനം വരുന്നുണ്ട്. അപ്പോ നമ്മൾക്ക് നമ്മളായിട്ട് ജീവിക്കാനായിട്ട് ഏറ്റവും നന്നായിട്ട് പാട്ട് പാടിയും സന്തോഷത്തോടു കൂടി ഇരിക്കുക. പാട്ട് വരുന്നുണ്ട് കേട്ടോ.
0: Okay, thank
1: you. Okay, bye.

0: You are listening to FM Rainbow 107.5, Musically Yours.
1: തിരിച്ചെത്താം യുവർ ചോയ്സിലേക്ക്. സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആവുന്നു. യുവർ ചോയ്സുമായിട്ട് കൂടെ ഉണ്ട് ഞാൻ ആർ.ജെ. ജ്വൽ. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കിയാലോ. ഹലോ ഹലോ, നമസ്കാരം.
2: നമസ്കാരം,
1: ആരാണിത്?
2: എന്റെ പേര് ധർമ്മരാജ്.
1: ഓക്കെ, എവിടെ നിന്നാ? തൃശ്ശൂരിൽ നിന്നാണ്. ഇപ്പൊ തൃശ്ശൂരിൽ നിന്ന് ഒരാൾ വിളിച്ചേവളോ? മുണ്ടൂർ. ഓക്കെ, എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ?
2: വിശേഷങ്ങൾ ഇപ്പൊ മഴ പെയ്തോണ്ടിരിക്കുന്നു.
1: ആ, മഴ പെയ്തു അവിടെ.
2: മേഡം, ഞാനും എന്റെ ഭാര്യയും പ്ലെയിനാണ്. എന്റെ ഭാര്യയുടെ പേര് ബിന്ദു എന്നാണ്.
1: ബിന്ദു, ഓക്കെ. എന്ത് ചെയ്യുവാണ് നിങ്ങള്?
2: ഇപ്പൊ ഞങ്ങള് ലോട്ടറിയാണ് ചെയ്യുന്നത് നിലവില്.
1: എവിടെയായിട്ടാണ് ലോട്ടറി കച്ചവടം ഒക്കെ നടത്തുന്നത്? കടയായിട്ടാണോ അത് കൊണ്ട് നടന്ന് കൊടുക്കുന്നത്? അങ്ങനെയാണോ?
2: കട ഇട്ടിട്ടുണ്ട്, പക്ഷെ അതില് ഇടയ്ക്ക് ഇരിക്കുള്ളൂ. എന്തൊക്കെ ഞാൻ അധികം അവിടെ ഇരുന്നിട്ട് പോകത്തോണ്ട് പുറത്തൊക്കെയാണ് ഞാൻ പോകുന്നത്.
1: പുറത്ത് പോകുമ്പോ പക്ഷെ ബുദ്ധിമുട്ടല്ലേ നമ്മള് നടക്കുമ്പോഴൊക്കെ?
2: ആ, നടക്കുമ്പോ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങള് ഓരോ സ്റ്റാൻഡിലും
1: അവിടെ നിക്കും അല്ലേ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടില് ഞാനും ഭാര്യ മാത്രമേ.
1: ഓക്കെ ഓക്കെ. ഭാര്യയുടെ പേര്?
2: ഭാര്യയുടെ പേര് ബിന്ദു. പിന്നെ ഇടയ്ക്ക് സാരി ഒക്കെ ഉപയോഗിച്ച് ചവിട്ടിയൊക്കെ ഉണ്ടാക്കും.
1: ഓക്കെ, അപ്പൊ നിങ്ങൾ ഭാര്യയും കൂടെ തന്നെയാണോ ലോട്ടറി വിൽക്കുന്നത്? അതെയോ വേറെ എവിടെയെങ്കിലും ആണോ?
2: അത് ആള് വേറെ ആളായിട്ടും പോകും. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് ബമ്പർ, വിഷു, ഓണം, ക്രിസ്മസ് ഇതൊക്കെ ആവുമ്പോ, ആലപ്പുലൊക്കെ ആവുമ്പോ ഒന്നിച്ച് പോയിട്ടു.
1: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെ അറിയുന്നവരും ഒക്കെ കേൾക്കുന്നുണ്ടാവും. ഇത്
2: രണ്ടുപേരി പാട്ട് പാടുന്നത്.
1: എന്ന് പാട്ട് പാടുന്ന ആളാണോ? ആഹാ, തീർച്ചയായും പാടൂ. ഏത് പാട്ടാണ്?
2: ഞാൻ പാടുന്ന പാട്ട് തന്നെയാണ് ആവശ്യപ്പെടുന്നത്.
1: ഓക്കെ, ഏത് പാട്ടായിരുന്നു വേണ്ടത്? ഇന്ന്
2: പാട്ട് എന്റെ നന്ദിനിക്കുട്ടിയില് യേശുദാസ് പാടിയ പുഴയോരകളുള്ള പെണ്ണുങ്ങൾ.
1: ഓക്കെ ഓക്കെ, പാടിക്കോളൂ.
2: പുഴയോരകുള്ള പെണ്ണ്, പാലുവ പുഴയോരകുള്ള പെണ്ണ്, കല്ലും മാലയും മാറിൽ ചാർത്തിയ ചെല്ലക്കുലുസിട്ട പെണ്ണ്. പുഴയോരകുള്ള പെണ്ണ്, പാലുവ പുഴയോരകുള്ള പെണ്ണ്.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഈ പാട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. വിളിച്ചാലും ഒത്തിരി സന്തോഷം. ബൈ.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: സമയം ഇങ്ങനെ ഒരു മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയി കഴിഞ്ഞു. യുവർ ചോയ്സിന്റെ സമയം ഇതാ, ഒരു കോളും കൂടെ നമ്മൾ വന്നിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ ഹലോ. അയ്യടാ, കോളെന്തോ ഡ്രോപ്പ് ആയി പോയെന്ന് തോന്നുന്നു. വിജയനാണ് വിളിച്ചത്. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ടും ഒക്കെ പാടി തരാനൊക്കെ ആയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം, ഒന്നും കൂടെ വിളിച്ച് സംസാരിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. അപ്പൊ എന്തായാലും പാട്ട് പറഞ്ഞത് തുമ്പി വാ എന്ന് തുടങ്ങുന്ന ഗാനമാണ് പറഞ്ഞത്.

ഓളങ്ങൾ എന്ന മൂവിയിൽ. അപ്പോൾ എന്തായാലും വിളിച്ചിട്ട് കിട്ടിയില്ല, കട്ടായി പോയി, നോക്കട്ടെ ആൾ തന്നെയാണോ വിളിക്കുന്നതെന്ന്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഹലോ, കോളെന്തോ ഡ്രോപ്പായി പോയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഓളങ്ങൾ എന്ന മൂവിയിൽ പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം.

സമയം എങ്ങനെയാ? 1 മണി കഴിഞ്ഞ് 57 മിനിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ യുവ ചോയ്സിന്റെ സമയം ഇങ്ങനെ തീരുവാണ്. അപ്പൊ ഒരു പാട്ടും കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ എന്തായാലും കുറെ പേര് നമ്മളെ വിളിച്ചു, അവരുടെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചു. അപ്പോൾ ഇന്ന് ഇന്റർനാഷണൽ ബീയിങ് യു ഡേയും കൂടിയാണ്. നിങ്ങളായി തന്നെ ഇരിക്കുക, നമ്മളായി തന്നെ ജീവിക്കുക. പലർക്കും സാധിക്കാറില്ല, ചിലർ ഒരു മുഖം

മൂടി പോലെയാണ് ലൈഫ്. പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സന്തോഷമായിട്ട് നമ്മളായി തന്നെ, നമ്മൾ എന്താണോ അകത്ത്, നമ്മളുടെ സ്വഭാവം എന്താണോ, നമ്മളുടെ ആ ഒരു ഇഷ്ടങ്ങൾ എന്തൊക്കെയാണോ അതിനനുസരിച്ച് ജീവിക്കുക, സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സമയം എന്താ, 1:58 ആകുമ്പോൾ ഇന്നത്തെ യുവ ചോയ്സ് അവസാനിക്കുകയാണ്. നിങ്ങളോട് പോകണ്ടായിരുന്നത് ഞാൻ ആർ ജെ ജുവലാണ്. ഇനിയും കേട്ടുമുട്ടാൻ നമുക്ക്. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകളാണ്, അതിനുശേഷം ട്രിപ്പിൾ ട്രീറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ ടു 107.5 FM Rainbow.

0: Rainbow FM presents Triple Treat. Three songs back to back. Enjoy the tracks and stay tuned. Three, two, one, let's go! Triple Treat.
1: ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട നടൻ ആക്ടർ വിജയുടെയും അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രിയാണ് വിജയ്, അപ്പൊ അദ്ദേഹത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ മലയാളം ആക്ട്രസ് മമിത ബൈജുവിന്റെയും ബർത്ത്ഡേ ആണ്. സോ ബർത്ത്ഡേ സ്പെഷ്യൽ ട്രിപ്പിൾ ട്രീറ്റ്.

0: ബർത്ത്ഡേ സ്പെഷ്യൽ ട്രിപ്പിൾ ട്രീറ്റ് ആണ് കേട്ടത്. ഹാപ്പി ബർത്ത്ഡേ വിഷസ് ടു വിജയ് ആൻഡ് മമിത. ഇനി കേൾക്കാം സ്പോൺസേർഡ് പ്രോഗ്രാം.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ രാജിവെച്ചു. ലേബർ പാർട്ടി നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് രാജി എന്നാണ് റിപ്പോർട്ട്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരം ചാക്ക ITI മുതൽ ശംഖുമുഖം വരെയുള്ള സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിയിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ഡാറ്റയുടെയും ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് സർക്കാരിന്റെ പ്രധാന മുൻഗണനയാണെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാന ഡാറ്റയ്ക്കായുള്ള സൈബർ സുരക്ഷാ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വർഷത്തെ നെഹ്റു ട്രോഫി ജലമേള ആഗസ്റ്റ് 22 നടത്താൻ തീരുമാനം. എം പിമാരായ കെ സി വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. തൊടുപുഴ നഗരത്തിൽ ഇന്നുച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴയിൽ വ്യാപക വെള്ളക്കെട്ട്. 2 മണിക്കൂറോളം നീണ്ടുനിന്ന ശക്തമായ മഴയെ തുടർന്ന് നഗരത്തിലെ പ്രധാന റോഡുകളും കവലകളും പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ക്രിക്കറ്റ് കോച്ച് തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശി മനു 2-ാമത്തെ കേസിലും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. കോടതി നാളെ വിധി പറയും. സംസ്ഥാനമെമ്പാടുമുള്ള നാവിക വെറ്ററാൻമാരുടെ സംരംഭമായ ഇന്ത്യൻ നേവൽ വെറ്ററാൻ സൊസൈറ്റി തിരുവനന്തപുരം, പാലക്കാട്, എറണാകുളം, ആലപ്പുഴ, കൊല്ലം ചാപ്റ്ററുകളിൽ യോഗാദിന പരിപാടികൾ സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ +1 2-ാംഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശന നടപടികൾക്ക് തുടക്കമായി. 2-ാംഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നാളെ വൈകിട്ട് 5 മണിവരെ പ്രവേശനം നേടാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ SC.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം.
0: ന്യൂസ് റെയിൻബോ.
2: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
3: On the go, drive time music. On the go on Rainbow FM 107.5. Drive time music.

ഒരു ആർപ്പോ ഇറോ എന്ന ഒരു എന്താ പറയാ വലിയ ഒരു ആരവത്തോടു കൂടിയാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. യെസ്, അപ്പൊ സമയം 5 മണി കഴിഞ്ഞിട്ട് 9 മിനിറ്റ് ആയിരിക്കുകയാണ്. പതിവ് പോലെ തന്നെ

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ സമയമാണ്. ഇവിടെ ഞങ്ങൾ രണ്ടുപേരാണ്, ഞാൻ സിമി, എന്റെ കൂടെ
1: ഞാൻ വിദ്യ.
0: യെസ് വിദ്യ, ചായയെ കുറിച്ച് സന്തോഷവതിയായല്ലേ?
1: ഇപ്പഴാണെങ്കിൽ കണ്ണു കാണാൻ പറ്റുന്നത്.
0: വന്നപ്പോ തന്നെ എനിക്ക് കണ്ണു കാണാൻ പാടില്ല, ഞാൻ വിചാരിച്ചു കണ്ണടിച്ചോ ഈശ്വരോ വിചാരിച്ചു. പറഞ്ഞില്ല, വിശന്നിട്ടാണ് കണ്ണു കാണാതിരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ വിശപ്പൊക്കെ മാറിയപ്പോഴത്തേക്കും ഇത് വളരെയധികം സന്തോഷവതിയായിട്ടായിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പോ ഇന്ന് പതിവ് പോലെ തന്നെ നമുക്ക് ഒത്തിരി ഒത്തിരി ചോദ്യങ്ങളുണ്ട്, ലിസണേഴ്സിനുള്ള ചോദ്യങ്ങളുണ്ട്.
1: എല്ലാം റെഡിയാണ്,
0: എല്ലാം റെഡിയാണ്. വാട്സപ്പിലുള്ളത് വേറെ ഐറ്റം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മനോഹരമായ പാട്ടുകൾ, അങ്ങനെ പിന്നെ നമ്മുടെ
1: തരംതിരിച്ചു
0: വെച്ചിരിക്കുകയാണ്.
1: എല്ലാം മേലാ പണിഞ്ഞുകൊണ്ട് നമ്മുടെ വാചകടി.
0: അതെ അതെ, നിർത്തിപ്പോ എന്ന് പറഞ്ഞാലേ പോവുള്ളൂ.
1: പക്ഷെ 11 മണിവരെ പോവാൻ പറഞ്ഞാലും പോവില്ല.
0: അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്, പോവില്ല ഞങ്ങൾ. ഓക്കെ, അപ്പൊ ഇനി കുറെ നേരം ഞങ്ങളെ സഹിക്കാം.
1: അതെ,
0: സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: You are listening to Rainbow FM Kochi 107.5. Musically yours.

0: അപ്പോഴേ നമ്മുടെ വാട്സപ്പിൽ ക്വസ്റ്റിനില്ലേ ക്വസ്റ്റിനില്ലേ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്വസ്റ്റിനിലേക്ക് പോകാന്ന്.
1: കൊടുത്തേക്കാം.
0: ഇനി അതായിട്ടൊരു വിഷമം
1: വേണ്ട.
0: ഓക്കെ, ഇന്ന് ആദ്യം തന്നെ നമ്മൾ ടുഡേ സ്പെഷ്യാലിറ്റി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മള് ക്വസ്റ്റിനാണ്, വാട്സപ്പ് ക്വസ്റ്റിനാണ് ഇന്ന് കൊടുക്കാൻ പോകുന്നത്. അപ്പോ കൊടുത്തേക്കല്ലോ വിദ്യ.
1: പിന്നല്ല
0: ചൂടോടുകൂടി കൊടുക്കാം. ഓക്കെ, ഇന്ന് വാട്സപ്പിൽ കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഇറങ്ങേറാൻ പോകുന്നത്. അപ്പോ നമ്മുടെ ലിസണേഴ്സിന് അത് വളരെ എളുപ്പമാണെന്ന് എനിക്കറിയാം. പിന്നെ നമ്മളൊരു ഫോർമാലിറ്റി എന്ന നിലയിലും പിന്നെ പരീക്ഷിക്കണമല്ലോ എന്ന നിലയിലും വെറുതെ
1: കൊടുക്കുകയാണ്.
0: അതെ അതെ അതെ, അവർക്കൊക്കെ നേരത്തെ തന്നെ അറിയാവുന്നതാണ്. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഇനി അറിയില്ലാത്തവരുണ്ടെങ്കിൽ അങ്ങനെ അറിയാനുള്ളൊരു ചാൻസും കൂടെ. കിച്ച് കിച്ച്, സോറി ടാ, ക്ഷമിച്ചിരിക്കുന്നു, നല്ലവനായോണ്ട് ക്ഷമിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോ ഇതാണ് ഇന്നത്തെ ചോദ്യം. ആദ്യത്തെ ചോദ്യം ഇതാണ്, വാട്സപ്പ് വഴി
1: നിങ്ങൾക്കായുള്ള ആദ്യത്തെ ചോദ്യം
0: ഇതാ വന്നിരിക്കുന്നു. ഇതാ, കപ്പലുകളിൽ നിന്നുണ്ടാവുന്ന എണ്ണ ചോർച്ച മൂലം കടൽ മലിനമാവുന്നത് തടയാൻ ഉപയോഗിക്കുന്ന എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അതായത് കപ്പലുകളിൽ നിന്നുണ്ടാവുന്ന എണ്ണ ചോർച്ച മൂലം കടൽ മലിനമാവുന്നത് തടയാൻ ഉപയോഗിക്കുന്ന എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്?
1: ബാക്ടീരിയയുടെ പേരാണ് ആൻസറായിട്ട് പറയുന്നത്.
0: ഈ അടുത്തൊക്കെ ഒരുപാട് കപ്പലുകളിൽ നിന്നൊക്കെ തീപിടുത്തവും മറ്റൊക്കെ ഉണ്ടായിരുന്നപ്പോ, അപ്പോ അതില് ഈ പറയുന്ന സംഭവമാണ് അവിടെ ഏറ്റവും കൂടുതൽ
1: പേരെന്താണെന്ന്
0: വേഗം തന്നെ ആൻസർ ചെയ്തോളൂ. ആൻസർ അയക്കാനുള്ള
1: വാട്സ്ആപ്പ് നമ്പർ 8547341475.
0: അതെ, 8547341075 എന്ന നമ്പറിലേക്ക് വേഗം
1: ഉത്തരങ്ങൾ
0: അയച്ചോളൂ. ഇനിയും ചെറുപറ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസിന്റെ മഴയാണ് ഇവിടെ. അതെ,
1: നിങ്ങൾ ആൻസർ അയക്കാൻ ഞങ്ങൾ ഋഷിസിംഗമാരോട് എത്തിയിട്ടുണ്ടെന്ന്,
0: നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ് അനുസരിച്ചിരിക്കും എത്ര ക്വസ്റ്റ്യൻസ് കൊടുക്കണം
1: എന്നുള്ളത്.
0: അപ്പൊ ചോദിക്കും കോളില്ലേ കോളില്ലേ എന്ന്. കോൾ ഉണ്ട്,
1: അവരില്ലാതിരിക്കോ?
0: അവർക്കുള്ളത് വേറെ ഉണ്ട്.
1: സിമി വിദ്യ വന്നാ പിന്നെ കോൾ ഇല്ലാതിരിക്കോ?
0: വിളിച്ചാണെങ്കിലും പറയൂ. ഓക്കെ, അപ്പൊ സമയം 5:24 ആയിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു പാട്ടിനൊക്കെ ശേഷം വരാം. അതിനുശേഷം നമുക്ക് ഫുട്ബോളിന്റെ ഓളപ്പെരുക്കമുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വരാം. സ്റ്റേറ്റ്മെന്റ് അപ്പോഴേക്കും ആൻസർ ചെയ്യാൻ മറക്കരുത് കേട്ടോ.
1: അതന്നെ പെട്ടെന്ന് ആൻസർ ചെയ്തോളൂ. നമ്മൾ ഓളപ്പെരുക്കത്തിന് ശേഷം ആയിരിക്കും ഉത്തരങ്ങൾ റിവീൽ ചെയ്യുന്നത് അല്ലേ?
0: അത്രേയുള്ളൂ. വാട്സ്ആപ്പ് നമ്പർ 8547341075 എന്ന നമ്പറിലേക്ക്. സ്റ്റേറ്റ്മെന്റ് ടു ആകാശവാണി കൊച്ചി FM 107.5.
1: യെസ്.

23-ാം തീയതി പുലർച്ചെ 2:30 ഗ്രൂപ്പ് എൽ പോരാട്ടം ഫ്രാൻസ് വേഴ്സസ് ഇറാഖ്. പുലർച്ചെ 5:30 നോർവേ വേഴ്സസ് സെനഗൽ. രാവിലെ 8:30 ഗ്രൂപ്പ് ജയിൽ ജോർദാൻ വേഴ്സസ് അൾജീരിയ. 23-ാം തീയതി രാത്രി 10:30 ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗൽ തങ്ങളുടെ 2-ാം മത്സരത്തിൽ ഏറ്റുമുട്ടുന്നു ഉസ്ബെക്കിസ്ഥാനുമായി. Painting the airwaves with the colors of football, FM Rainbow joins the celebrations of FIFA World Cup 2026.

0: ഈ ലോകത്ത് ഒറ്റയ്ക്ക് ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. എന്നാൽ ഒരാൾക്ക് പലതും ചെയ്യാനാകും എന്ന തെളിവ് സഹിതം കാണിക്കുകയാണ് ഈ ലോകകപ്പിൽ പലരും. ആദ്യം കേപ് വർഡോയുടെ ഗോൾ കീപ്പർ ജോസിമാർ ജോസ് എവോറോ ഡയസ് എന്ന വസിഞ്ഞോ കപ്പ് മോഹവുമായി വന്ന സ്പെയിനെ ഗോൾരഹിത സമനിലയിൽ തളച്ചു. 40-കാരനായ വസിഞ്ഞോയുടെ ഗോൾ വലയ്ക്ക് മുന്നിലെ മാസ്മരിക പ്രകടനത്തിന് സ്പെയിനിന് മറുപടിയുണ്ടായില്ല. ജർമ്മൻ കരുത്തിനു മുന്നിൽ അമ്പെ തകർന്നുപോയ ക്യുറസോവ എന്ന കരീബിയൻ ദ്വീപ് രാജ്യം പരാജയത്തിൽ നിന്ന് ഉണർത്തെണീറ്റു. കുറഞ്ഞ സമയത്തിനുള്ളിൽ ടീം സെറ്റാക്കി അവർ ഇക്വഡോറിനെ ഗോൾരഹിത സമനിലയിൽ തളച്ചു. ഇതിനു പിന്നിൽ എമിലി റൂം എന്ന ഗോൾ വല കാവൽക്കാരന്റെ വ്യക്തിഗത മികവ് കാരണമായി.
1: ലോകത്തിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഗോൾ കീപ്പർ റഷ്യയുടെ ലെവിയാഷിൻ ആണ്. ലെവിയാഷിൻ പരമ്പരയിൽ പിന്നീട് എണ്ണം പറഞ്ഞ ഗോളികളുണ്ടായി. ജർമ്മനിയുടെ ഒലിവർ ഖാൻ, ഇറ്റലിയുടെ ജിയൻലൂഗി ബഫൻ, സ്പെയിനിന്റെ ഇയർ കാസിയസ്, അങ്ങനെ പലരും ഈ നിരയിൽ വന്നവരാണ്. വീണ്ടും ലെവിയാഷിന്റെ ആൽബട്രോസ് സിറകിൽ നിന്നും കുഞ്ഞുങ്ങൾ പിറന്നുകൊണ്ടേയിരുന്നു. അതിൽ ഏറ്റവും പുതിയ ഏടുവയ്പ്പുകളാണ് വെസിഞ്ഞോവും എമിലി റൂമുമൊക്കെ. ഗോൾ കീപ്പർമാരുടെ കാര്യങ്ങൾ പറയുമ്പോൾ മറക്കാനരുതാത്തതാണ് തങ്ങളുടെ അനാദൃശ്യമായ കഴിവുകൾ കൊണ്ട് ഫുട്ബോൾ ഗ്രൌണ്ടിനെ തങ്ങളുടെ ഭ്രാന്തമായ ചിന്തകൾ കൊണ്ട് മതിച്ച കൊളംബിയൻ ഇതിഹാസം ഹിഗിയുടെയും പരാഗ്വൻ ഗോളർ ഷിലാവർത്തും. അങ്ങനെ ഫുട്ബോൾ മൈതാനങ്ങളിൽ ഭ്രാന്തമായ ആവേശങ്ങൾ നിറച്ച എല്ലാ ഇതിഹാസങ്ങൾക്കും ഈ ലോകകപ്പ് കാലത്തിൽ ആവേശം നിറഞ്ഞ സല്യൂട്ട്.

0: ലോകകപ്പ് മത്സരങ്ങൾ പുരോഗമിക്കവേ ഇതുവരെ നടന്ന കളികളുടെ വിവരണവുമായി സ്പോർട്സ് കമന്റേറ്റർ ശ്രീ ഹാരിസ് നെന്മേനി.
1: ലോകകപ്പിൽ പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടന്ന ദിവസങ്ങളാണ് പിന്നിട്ടത്. ഏറെ പ്രതീക്ഷയർപ്പിക്കപ്പെട്ട വമ്മൻ ടീമുകളും പുത്തൻ ശക്തികളും ഒരുപോലെ കരുത്തുകാട്ടിയ ദിവസങ്ങൾ. ഇതിനിടയിൽ തങ്ങളുടെ പാകതയും ഗംഭീരമാക്കി ജർമ്മനിയും മെക്സിക്കോയും അമേരിക്കയുമെല്ലാം നോക്കൌട്ട് റൌണ്ടിൽ കടക്കുകയും ചെയ്തു. മത്സരങ്ങളെ നമുക്ക് വിശദമായി നോക്കാം. അമേരിക്ക ഓസ്ട്രേലിയ ലോകകപ്പ് പോലൊരു വലിയ ടൂർണമെന്റിൽ ആദ്യ കളി തന്നെ ജയിച്ചു തുടങ്ങുക ഏത് ടീമും മോഹിക്കുന്ന കാര്യമാണത്. അങ്ങനെ ഒരു തുടക്കം കിട്ടിയ ടീമുകളാണ് അമേരിക്കയും ഓസ്ട്രേലിയയും. ഇരു ടീമുകളും ശുഭപ്രതീക്ഷയോടെ രണ്ടാം വട്ട പോയിറങ്ങിയപ്പോൾ ജയം ആതിഥേയ രാജ്യമായ അമേരിക്കയ്ക്ക് സ്വന്തം. വാഷിംഗ്ടണിലെ സ്വീറ്റ്ലെ സ്റ്റേഡിയത്തിൽ സ്വന്തം കാണികൾക്ക് മുമ്പിൽ പന്തുതട്ടാനിറങ്ങിയ യുണൈറ്റഡ് സ്റ്റേറ്റുകാർ കങ്കാരുക്കളെ മറികടന്നത് മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്ക്. ആദ്യ ഗോൾ കാമറൂൺ ബർഗാസിന്റെ പിഴവ് ഗോളായിരുന്നു. രണ്ടാം ഗോൾ ആദ്യ പകുതിയുടെ 43-ാം മിനിറ്റിൽ അലക്സ് ഫ്രീമാൻ നേടി. ജയത്തോടെ മെക്സിക്കോക്ക് പിന്നാലെ അമേരിക്കയും അടുത്ത റൌണ്ടിൽ പ്രവേശം ഉറപ്പിച്ചു. സ്കോട്ട്ലാൻഡ് മൊറോക്കോ ഈ ലോകകപ്പ് കണ്ട അതിവേഗ ഗോളോടെ തുടങ്ങിയ മത്സരത്തിൽ സ്കോട്ട്ലാൻഡിനെതിരെ മൊറോക്കോക്ക് ജയം. കളിയുടെ 72-ാം സെക്കൻഡിൽ സൈബാരിയ നേടിയ ഗോളിനാണ് മൊറോക്കോ സ്കോട്ടിഷ് വെല്ലുവിളി മറികടന്നത്. ആദ്യ കളിയിൽ ബ്രസീലിനെ വിറപ്പിച്ച ഗോളടിച്ച സൈബാരി ഈ മത്സരത്തിലും മിന്നുന്ന പ്രകടനമാണ് പുറത്തെടുത്തത്. രണ്ട് കളികളിൽ നിന്ന് 4 പോയിന്റുള്ള മൊറോക്കോ ഏതാണ്ട് അടുത്ത റൌണ്ട് പ്രവേശനത്തിന് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. സ്കോട്ടുകാർക്ക് ഇനി ബ്രസീലുമായുള്ള കളി നിർണായകവുമായി. ബ്രസീൽ ഹെയ്റ്റി ഈ ലോകകപ്പിൽ മറ്റൊരു നിറമങ്ങിയ പ്രകടനം കൂടി പുറത്തെടുക്കുക എന്നത് ബ്രസീലിനെ സംബന്ധിച്ച് അചിന്ത്യമായ കാര്യമായിരുന്നു. ആദ്യ കളിയിലെ സമനില ടീമിനും ആരാധകർക്കും സമ്മാനിച്ച നിരാശ സഹിക്കാനാവാത്തതായിരുന്നു.

അതുകൊണ്ട് തന്നെ ഹെയ്ത്തിക്കെതിരെ കളിച്ചപ്പോൾ ആദ്യ മിനിറ്റ് തൊട്ട് ആക്രമിക്കുക എന്ന ശൈലിയാണ് മുൻലോക ചാമ്പ്യന്മാർ പുറത്തെടുത്തത്. വിനീഷ്യസ് ജൂനിയറിന്റെ ഷോ കണ്ട മത്സരത്തിൽ 3-0 ബ്രസീലിന്റെ ജയം. വിനീഷ്യസിന്റെ അടി റീബൗണ്ടായി വന്നത് വലയിലേക്ക് എത്തിച്ച് മത്യാസ് ക്യൂന ടീമിന് ആദ്യ ഗോൾ സമ്മാനിച്ചു. വിനീഷ്യസിന്റെ തന്നെ പാസിൽ ക്യൂന തന്നെ 2 ഗോൾ നേടി. ഇതിനു പിന്നാലെ കളിയുടെ ഇഞ്ചുറി സമയത്ത് പക്കറ്റയുടെ പ്യാസ് പിടിച്ചെടുത്ത് ഒറ്റയ്ക്ക് കുതിച്ച വിനീഷ്യസ് ജൂനിയർ 3 ഗോളും നേടിയതോടെ മത്സരം ബ്രസീലിന് സ്വന്തമായി. 2 പകുതിയിൽ ഗോളൊന്നുമുണ്ടായില്ല എങ്കിലും ബ്രസീലിന്റെ സമ്പൂർണ്ണ ആധിപത്യത്തോടെയാണ് സമാപിച്ചത്. 3-0 ബ്രസീലിന്റെ ജയം പൂർണ്ണം. ആക്രമണവും പ്രതിരോധവും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം 90 മിനിറ്റും കണ്ട ഒരു മത്സരം. അതായിരുന്നു പരാഗ്വേ തുർക്കി മത്സരം. ഒടുവിൽ ഒറ്റ ഗോളിന്റെ മാർജിനിൽ ജയം പരാഗ്വേക്ക്. കളിയുടെ തുടക്കത്തിൽ 62-ാം സെക്കൻഡിൽ തന്നെ പരാഗ്വേ ഗറാസയുടെ ഗോളിൽ മുമ്പിലെത്തുന്നതാണ് കണ്ടത്. തിരിച്ചെടുക്കാൻ തുർക്കി ആഞ്ഞു ശ്രമിച്ചതോടെ കളി ആവേശകരമായി. തുർക്കിയുടെ മുന്നേറ്റവും പരാഗ്വേയുടെ പ്രതിരോധവും തമ്മിലുള്ള പോരാട്ടമായി കളി മാറി. ഇടയ്ക്ക് അൽബ്രൈറ്റൻ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതോടെ 10 ആളായി ചുരുങ്ങിയ പരാഗ്വേ 2-ാം പകുതിയിലും ഉജ്ജ്വലമായി ചേർത്തുന്നതോടെ കളിയുടെ തുടക്കത്തിൽ നേടിയ ഗോളിൽ പരാഗ്വേ ജയം സ്വന്തമാക്കി. നെതർലാൻഡ് സ്വീഡൻ, 2 വമ്പൻ യൂറോപ്യൻ ടീമുകൾ. 2 ടീമുകളും താരസമ്പന്നം. അവ പരസ്പരം പോരടിക്കുമ്പോൾ തീ ചിതറുമെന്ന് പ്രതീക്ഷിക്കാവുന്നതേയുള്ളൂ. കളത്തിലും അത് തന്നെ കണ്ടു. ആദ്യ നിമിഷങ്ങൾ തൊട്ടേ ആക്രമണ ഫുട്ബോളിന്റെ യൂറോപ്യൻ സൗന്ദര്യം കണ്ട കളിയിൽ ഡച്ചുകാർ 1-5 ഗോളുകൾക്ക് ജയിച്ചു കയറി. ഒഴുക്കോടെ കളം നിറഞ്ഞു കളിച്ച നെതർലാൻഡ് ആദ്യ പകുതിയിൽ ബ്രോബിയുടെ 2 ഗോളിൽ മുന്നിട്ട് നിന്നു. 2-ാം പകുതിയിൽ ഡച്ചു മതിനരക്കാരൻ കോഡി ഗാക്പോക്ക് സ്വന്തമായിരുന്നു. ബ്രോബിയുടെ 1 ഗോളിന് അസിസ്റ്റ് നൽകിയ ഗോക്പോ 2-ാം പകുതിയിൽ 2 വട്ടം ഗോളടിച്ചു. മറ്റൊന്ന് സോമർ വില്ലയുടെ ബൂട്ടിൽ നിന്നും പിറന്നു. ഇടയ്ക്ക് സ്വീഡൻ 1 ഗോൾ മടക്കിയെങ്കിലും കളിയിലേക്ക് മടങ്ങിയെത്താൻ അത് തികയുമായിരുന്നില്ല. അപാര ഫോമിൽ കളം നിറഞ്ഞ ഡച്ചു ഗോളി വെർബൂഗൻ 4 വട്ടമെങ്കിലും സ്വീഡനെ ഗോളടിക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്തു. ജർമ്മനിയും ഐവറക്കോസ്റ്റും തമ്മിലുള്ള മത്സരവും ആവേശകരമായിരുന്നു. ക്യാപ്റ്റൻ കെസിയ ഐവറിക്കായി അടിച്ച ഗോളിൽ പിന്നിലായിപ്പോയ ജർമ്മനി 68-ാം മിനിറ്റിലാണ് സമനില കണ്ടെത്തുന്നത്. പകരക്കാരനായി ഇറങ്ങിയ ഡെന്നിസ് സുണ്ടാം അമിരി നൽകിയ ക്രോസ് വിജയകരമായി ഫിനിഷ് ചെയ്തപ്പോൾ മത്സരത്തിൽ 1-1 സമനില. അതേ സ്കോറിൽ കളി അവസാനിച്ചേക്കുമെന്ന് തോന്നിയ ഘട്ടത്തിലാണ് 94-ാം മിനിറ്റിൽ ഉണ്ടാം ഐവറികളുടെ ഹൃദയം തകർത്ത ഗോളിലൂടെ ജർമ്മനിക്ക് ജയം സമ്മാനിക്കുന്നത്. അവസാന ഫലം ജർമ്മനി 2-1. ഇക്വഡോർ കുറോസോ, അന്തിമ ഫലം ഗോൾരഹിത സമനിലയായിരുന്നുവെങ്കിലും ഇക്വഡോറും കുറോസോയും തമ്മിലുള്ള കളിയായിരുന്നു ദിവസത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം. ഏതാനും നാളുകൾക്ക് മുമ്പേ സ്പെയിനിനെ സമനിലയിൽ തളച്ച കേപ്പ് ബർഡോ എന്ന കുഞ്ഞു രാജ്യത്തിന്റെ പ്രകടനം കണ്ട് ഫുട്ബോൾ ലോകം അതിശയിച്ചു നിന്നതാണ്. അക്ഷരാർത്ഥത്തിൽ അതിനു മാറ്റാവുന്ന പ്രകടനമാണ് ലോകകപ്പിലെ മറ്റൊരു കന്നിക്കാരായ കുറോസോ പുറത്തെടുത്തത്. സ്പെയിനിനെ കുരുക്കിയത് 40-കാരൻ ബൊസൂനിയോയുടെ അമാനുഷ്യ പ്രകടനമായിരുന്നു എങ്കിൽ ഇവിടെ ഇക്വഡോറിനെ തടഞ്ഞത് എലോയ് വിക്ടർ റൂം എന്ന 37-കാരൻ ഗോളിയാണ്. പ്രതിരോധ നിരയെ കൂട്ടുപിടിച്ച് കട്ടയ്ക്കുകട്ട പൊരുതിയ വിക്ടർ റൂം 2 പകുതികളിലായി 15 സേവുകൾ നടത്തിയപ്പോൾ ഇക്വഡോറിനായി വലൻസിയയും പ്ലാറ്റോയും പെസിയാഡോയും നടത്തിയ ശ്രമങ്ങളെല്ലാം വിഫലമായി. ഒടുവിൽ 95 മിനിറ്റുകൾക്ക് ശേഷം റഫറി മത്സരത്തിന് അന്തിമ വിസിൽ മുഴക്കിയപ്പോൾ കുറോസോക്ക് 0-0 രാജകീയ സമനിലയ്ക്കൊപ്പം ലോകകപ്പ് സ്റ്റേജിലെ ആദ്യത്തെ പോയിന്റും സ്വന്തം. തുടരെ ആക്രമിച്ചിട്ടും ഗോൾ നേടാൻ ആവാതെ പോയ ഇക്വഡോറിന് മുമ്പിൽ ഇനി ജർമ്മനി എന്ന വമ്പൻ കടമ്പയാണ് ബാക്കി. ജപ്പാൻ ടുണീഷ്യ, ആദ്യ മത്സരത്തിലെ വലിയ തോൽവിക്ക് ശേഷം ഗോളിയെയും പ്രതിരോധക്കാരെയും മാത്രമല്ല കോച്ചിനെയും മാറ്റി കളത്തിലിറങ്ങിയിട്ടും ടുണീഷ്യയുടെ മത്സരവിധി മാത്രം മാറിയില്ല. വീണ്ടും ഒരു വലിയ തോൽവി. ഇത്തവണ ഏകപക്ഷീയമായ 4 ഗോളിന് ജപ്പാനെതിരെ. പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ കളം നിറഞ്ഞ ഏഷ്യൻ ടീം 30 മിനിറ്റിനകം 2 വട്ടം ഗോളടിച്ച് കളി തങ്ങളുടെ വരുതിയിലാക്കി കഴിഞ്ഞിരുന്നു. ടൈസി കമാദയും അയാസ് കുദാദയും നീല ജേഴ്സിക്കാർക്കായി ഗോൾ നേടി. ആദ്യ അരമണിക്കൂറിന് ശേഷം തണുത്തുപോയ കളി പിന്നീട് ജീവൻ വയ്ക്കുന്നത് 69-ാം മിനിറ്റിൽ ഇറ്റോയുടെ ഗോളിലൂടെയാണ്. 84-ാം മിനിറ്റിൽ ഉദാദയുടെ 2-ാം ഗോൾ കൂടി വന്നതോടെ ജപ്പാന് 4-0 ജയം. സ്പെയിൻ സൗദി അറേബ്യ, അടുത്ത മത്സരത്തിൽ സ്പെയിൻ സൗദി അറേബ്യ നേരിട്ടപ്പോൾ മറ്റൊരു അതിശയ ഫലം കൂടെ പിറക്കുമോ എന്ന ആകാംക്ഷയുണ്ടായിരുന്നു. പക്ഷേ പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാതെ തങ്ങളുടെ ഏറ്റവും മികച്ച ടീമിനെയും കൊണ്ട് കളത്തിലിറങ്ങിയ സ്പെയിൻ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് സൗദിയെ തകർത്തു. ലമീനമാൽ തുടക്കമിട്ട സ്കോറിംഗിന് 2 ഗോളുകൾ കുറിച്ച് ഓസ്റ്റാംബൂൾ പിന്തുണ നൽകി. മറ്റൊന്ന് സെൽഫ് ഗോളായിരുന്നു. പിന്നീട് അരങ്ങേറിയ 2 മത്സരങ്ങളും സമനിലയിൽ അവസാനിക്കുന്നതാണ് കണ്ടത്. ആദ്യം ഇറാൻ ശക്തരായ ബെൽജിയത്തെ ഗോൾരഹിതമായ സമനിലയിൽ കുരുക്കി. 2-ാം മത്സരം കൂടുതൽ ആവേശകരമായിരുന്നു. 2-2

0: സമനില. ബിനോയുടെ നിലം പറ്റിയുള്ള ഫ്രീ കിക്ക് വലയിൽ കയറിയപ്പോൾ ലോകകപ്പ് ചരിത്രത്തിൽ കേപ് വർദോ എന്ന കുഞ്ഞു രാജ്യത്തിന്റെ ആദ്യ ഗോൾ. പക്ഷെ തിരിച്ചടിച്ച ഉറൂഗെ അറോഹോയുടെയും ഖനോമ്പിയുടെയും ഗോളിൽ ഇടവേളയ്ക്ക് മുമ്പേ ലീഡിലെത്തി. രണ്ടാം പകുതിയിൽ 61 മിനിറ്റിൽ കേപ് വർദോ കാത്തിരുന്ന നിമിഷമെത്തി. പകരക്കാരനായി ഇറങ്ങിയ ഹെലിയോ വറേല കീപ്പറേയും പ്രതിരോധത്തെയും വീഴ്ത്തി സമനില പിടിച്ചു. കേപ് വർദോയ്ക്ക് 2-2 ഉജ്ജ്വല സമനില. ഈജിപ്ത് ന്യൂസിലാൻഡ്. ഒന്നാം പകുതിയിൽ ഒരു ഗോളിന് പിറകിൽ നിന്ന ശേഷം പൊരുതിക്കയറിയ ഈജിപ്ത് മുഹമ്മദ് സലായുടെ ചിറകിലേറി ന്യൂസിലാൻഡിന്റെ വെല്ലുവിളി 3-1 മറികടന്നു. സർമാൻ ന്യൂസിലൻഡിനായി ലീഡെടുത്തപ്പോൾ സീക്കോയും സലയും ട്രൈസഗവയും ഈജിപ്തിനായി ഗോൾ നേടി. കളിയിലെ 4 ഗോളുകളും എണ്ണം പറഞ്ഞ ഫിനിഷിംഗുകളിലൂടെയാണ് വന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ലോകകപ്പിന്റെ ഗ്രൂപ്പ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. വമ്പൻ ജയങ്ങളും ജയത്തോളം പോന്ന സമനിലകളുമെല്ലാം കണ്ടുകഴിഞ്ഞു. മെക്സിക്കോയും ജർമ്മനിയും അമേരിക്കയുമെല്ലാം അടുത്ത റൗണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് കളത്തിലിറങ്ങുന്ന അർജന്റീനയും നാളെ മൂട്ടുകെട്ടുന്ന ഇംഗ്ലണ്ടുമെല്ലാം തുടർ ജയങ്ങളിലൂടെ സസ്പെൻസ് ഒഴിവാക്കി അടുത്ത റൗണ്ട് ഉറപ്പിക്കാനാവും ശ്രമിക്കുക. ഗ്രൗണ്ടിലെ ഓരോ മിനിറ്റും നിർണായകമാവുന്ന ലോകകപ്പ് പോലൊരു അവസരത്തിൽ അനിശ്ചിതത്വത്തിനും ആവേശത്തിനും കുറവ് കാണില്ല എന്ന് ചരിത്രം സാക്ഷി.
1: ഇന്ത്യ ലോകകപ്പിൽ ഇതുവരെ കളിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ന് എന്ന ചോദ്യം ആരുടെയെങ്കിലും മനസ്സിൽ ഇതിനോടകം ഉദിച്ചു കാണും. എന്നാൽ ഇതിനൊരു ഉത്തരം തരികയാണ് സ്പോർട്സ് ലേഖകനായ ശ്രീ എ എൻ രവീന്ദ്രദാസ് ഈ ചെറുകുറിപ്പിലൂടെ.
2: ലോകകപ്പ് ഫുട്ബോളിന്റെ ഏടുകളിലേക്ക് കണ്ണൊടിച്ചാൽ വിസ്മയകരമായ പലതും കാണാനാകും. 1930 യുറഗ്വേ വേദിയായ പ്രഥമ ലോകകപ്പിൽ ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഒറ്റ ടീം പോലും ഉണ്ടായിരുന്നില്ല. 1934 ഇറ്റലിയിൽ ഈ രണ്ട് ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഒരു ടീമാകാമെന്നായി. 1938 ഫ്രാൻസിലേക്കെത്തിയ 3rd ലോകകപ്പിൽ ഏഷ്യയിൽ നിന്ന് ആദ്യ ടീം പങ്കെടുത്തു. ഇന്തോനേഷ്യ അഥവാ ഡച്ച് കോളനിയായിരുന്ന ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് ദേശീയ ടീമാണ് ഫ്രാൻസിൽ കളിക്കാനിറങ്ങിയത്. അവരെ കൂടാതെ ജപ്പാനും യോഗ്യത നേടിയിരുന്നെങ്കിലും ആ ലോകകപ്പിൽ നിന്ന് അവർ പിന്മാറി. ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് ടീമിന് കളിക്കാനായത് ഹംഗറിയോടും മാത്രം. മറുപടിയില്ലാത്ത അരഡസൺ ഗോളിന് ഹംഗറി അവരുടെ കഥ കഴിച്ചു. രണ്ടാം ലോക മഹായുദ്ധം മൂലം 1942-46 വർഷങ്ങളിൽ ലോകകപ്പ് നടന്നില്ല. തുടർന്നെത്തിയ 1950 ലോകകപ്പിന് ബ്രസീലാണ് ആതിഥ്യം വഹിച്ചത്. 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ ധീരോദാത്തമായ പ്രകടനം നടത്തിയ ഏഷ്യയിലെ അക്കാലത്തെ മഹാരഥന്മാരായ ഇന്ത്യക്ക് ബ്രസീൽ ലോകകപ്പിലേക്ക് ക്ഷണം കിട്ടി. പുതുതായി കൈവന്ന സ്വാതന്ത്ര്യത്തിന്റെ ആവേശം തുടിച്ചുനിന്ന അന്തരീക്ഷമായിട്ടും ലോകകപ്പിൽ അരങ്ങേറ്റം നടത്താൻ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്താൻ ഇന്ത്യക്കായില്ല. ഇന്ത്യ പിൻവാങ്ങിയതിന്റെ യഥാർത്ഥ കാരണം ഇന്നും അജ്ഞാതമാണ്. ബർമയും ഫിലിപ്പീൻസും ഇന്തോനേഷ്യയും പിൻവാങ്ങിയതോടെ ഏഷ്യയുടെ പ്രതിനിധി ഇന്ത്യ മാത്രമായിരുന്നു താനും. അക്കാലത്ത് ദേശീയ ടീമുകളുടെ റാങ്കിംഗ് നിലവിലുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ത്യൻ കളിക്കാരുടെ പേരുകൾ ഫുട്ബോൾ നാടുകളിൽ അറിയപ്പെട്ടിരുന്നു.
1: ലോകകപ്പിനെ മുന്നിൽ കണ്ട് ഷില്ലോങ്ങിൽ നടന്ന പരിശീലന ക്യാമ്പിൽ ഇന്ത്യൻ ഫുട്ബോളിലെ പ്രമുഖരെല്ലാവരും ഉണ്ടായിരുന്നു. ടി ആവ്, സുനിത് ചാറ്റർജി, താജ് മുഹമ്മദ്, മഹാവീർ പ്രസാദ്, രാമൻ, വരദരാജ്, SS മന്ന, മേവാലാൽ, ബഷീർ, സത്താർ, വെങ്കടേഷ്, പരാബ്, മലയാളിയായ ബോംബെ താരം തിരുവല്ല പാപ്പൻ, ടാറ്റാസിന്റെ ആന്റണി പഞ്ഞിക്കാരൻ, മോയിൻ തുടങ്ങിയവർ ക്യാമ്പിലെത്തി. ഒളിമ്പ്യൻ ഷൺമുഖം ഉൾപ്പെടെ മൈസൂരിൽ നിന്ന് 9 പേരുണ്ടായിരുന്നു. ആ ക്യാമ്പിൽ നിന്ന് കണ്ടെത്തിയ ദേശീയ ടീം അഫ്ഗാനിസ്ഥാനിലും ഇന്നത്തെ ശ്രീലങ്കയായ സിലോണിലും ബർമ തായ്ലൻഡ് ഹോങ്കോങ് എന്നിവിടങ്ങളിലും പര്യടനങ്ങളിൽ മത്സരങ്ങൾ കളിച്ച് ആത്മവിശ്വാസം ആർജിക്കുകയും ചെയ്തു. അക്കാലത്ത് ലോകകപ്പ് ഫുട്ബോളിന് തിളക്കം കുറവായിരുന്നു. ഫ്രാൻസ്, ചെക്കോസ്ലോവാക്യ എന്നീ രാജ്യങ്ങൾ പിൻവാങ്ങിയതിനാൽ 1950 ബ്രസീൽ ലോകകപ്പിൽ 13 ടീമുകളാണ് ഉണ്ടായിരുന്നത്. ബ്രസീൽ വരെ കപ്പലിൽ യാത്ര പല രാജ്യങ്ങൾക്കും ചിന്തിക്കാനാവുമായിരുന്നില്ല. വിമാനത്തിൽ ടീമിനെ അയക്കുന്നതിന്റെ ചെലവ് ദുർവഹമായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഇന്ത്യക്ക് ലോകകപ്പിൽ വല്ലതും കാട്ടിക്കൂട്ടാൻ കഴിയുന്ന കാലമായിരുന്നു അത്. കാരണം അടുത്ത കൊല്ലമാണ്, അതായത് 1951 ഡൽഹിയിൽ നടന്ന പ്രഥമ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഫുട്ബോൾ സ്വർണം നേടിയത്. 5 കൊല്ലം കഴിഞ്ഞ് 1956 മെൽബൺ ഒളിമ്പിക്സിൽ സെമി ഫൈനലിൽ കടക്കുന്ന ആദ്യ ഏഷ്യൻ രാജ്യം എന്ന ബഹുമതിയും ഇന്ത്യയിലേക്ക് എത്തുകയുണ്ടായി. 1950 നടക്കാതെ പോയ ഇന്ത്യയുടെ ലോകകപ്പ് മോഹത്തിന്റെ കഥയിലേക്ക് വരാം. ചെലവിന്റെ പങ്ക് വഹിക്കാമെന്ന് ആതിഥേയ രാഷ്ട്രമായ ബ്രസീൽ സമ്മതിച്ചെങ്കിലും ഇന്ത്യ യാത്രയ്ക്ക് വിസമ്മതിക്കുകയായിരുന്നു. ആവശ്യത്തിന് വിദേശ നാണ്യം ഇല്ലെന്നായിരുന്നു പറഞ്ഞ കാര്യം. ഏഷ്യൻ യോഗ്യതാ ഗ്രൂപ്പിൽ കളിക്കേണ്ട രാജ്യങ്ങളായ ഫിലിപ്പീൻസും ഇന്തോനേഷ്യയും ബർമയും പിൻവാങ്ങിയപ്പോൾ പകരം ഇന്ത്യക്ക് ഫൈനൽ റൌണ്ടിലേക്ക് നേരിട്ട് നറുക്കുവീണ അവസരമായിരുന്നു ആ ലോകകപ്പ്.
2: ബ്രസീൽ ലോകകപ്പിൽ ഇന്ത്യയെ ഇറ്റലി, പരഗ്വേ, സ്വീഡൻ എന്നീ ടീമുകളുടെ ഗ്രൂപ്പിൽ പെടുത്തിയിരുന്നു. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അറിയിപ്പെത്തി. ഇന്ത്യ ലോകകപ്പ്

പിന്നെ പോകുന്നില്ല. കളിക്കാരെയും ഫുട്ബോൾ ആരാധകരെയും തീർത്തു നിരാശപ്പെടുത്തിയ പ്രഖ്യാപനം. കാരണം എന്താണെന്നല്ലേ, ലോകകപ്പിൽ ബൂട്ട്സ് ധരിച്ച് കളി നിർബന്ധമാണ്. ഇന്ത്യൻ കളിക്കാർക്ക് ബൂട്ടിട്ട കളി അപരിചിതവും, അതുകൊണ്ട് ഇന്ത്യ ലോകകപ്പിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ചുവെന്നാണ് കഥ. ബൂട്ട്സ് ധരിക്കാതെ ഒളിമ്പിക്സിനെത്തിയ ഇന്ത്യയെ പാശ്ചാത്യർ കളിയാക്കിയതും ചരിത്രത്തിന്റെ ഭാഗമാണല്ലോ. ബൂട്ട്സ് ധരിച്ചാൽ കളി ശരിയാവില്ലെന്ന കളിക്കാരുടെ നിലപാടാണ് ഇന്ത്യക്ക് ലോകകപ്പ് മത്സരം അപ്രാപ്യമാക്കിയതെന്ന് പിന്നീട് രേഖപ്പെടുത്തപ്പെട്ടെങ്കിലും അത് പല കാരണങ്ങളിൽ ഒന്നു മാത്രമായേ കാണാനാവൂ. 1930 പ്രഥമ ലോകകപ്പിൽ തന്നെ ബൂട്ടിട്ട കളി അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷനായ ഫിഫ നിയമം അനുസരിച്ച് നിർബന്ധമായിരുന്നു. അപ്പോൾ 1950 കളിക്കാർ അവസരം ലഭിച്ചിട്ട് ലോകകപ്പിൽ ബൂട്ടിട്ട കളിയെ അനുവദിക്കുകയുള്ളൂ എന്ന കാര്യത്തെ സംബന്ധിച്ച് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഇരുട്ടിലായിരുന്നുവെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത കഥ തന്നെ. 1948 ഒളിമ്പിക്സിൽ നഗ്നപാതരായി കളിച്ചെങ്കിലും ഒളിമ്പിക്സിലും ബൂട്ടിട്ട കളി നിർബന്ധമാക്കിയപ്പോൾ 4 കഴിഞ്ഞ് 1952 ഹെൽസിങ്കി ഗെയിംസിൽ ഇന്ത്യയുടെ കളിക്കാരും ബൂട്ട്സ് ധരിച്ചു തന്നെ കളിച്ചതാണ്. അന്ന് ഇന്ത്യ ലോകകപ്പിൽ അരങ്ങേറ്റം നടത്തിയിരുന്നെങ്കിൽ ചരിത്രത്തിൽ അതൊരു നാഴികക്കല്ലാകുമായിരുന്നു. 1950 ജൂൺ 25 പരഗ്വേക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം നിശ്ചയിച്ചിരുന്നത്. ദുർബലരായ ആ ടീമിനെതിരെ വിജയം സാധ്യവുമായിരുന്നു. 1949 ഒരു വിമാനപകടത്തിൽ ഇറ്റലിയുടെ 8 കളിക്കാരാണ് മരണമടഞ്ഞത്. കോച്ച് വിക്ടോറിയ പോസോ സ്ഥാനമൊഴിയുകയും ചെയ്തിരുന്നു. അങ്ങനെ സെറ്റാകാത്ത ഇറ്റലിയെ തന്നെ വിറപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയുമായിരുന്നു. സ്വീഡൻ അന്നും ശക്തമായ ടീം തന്നെയായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ ലോകകപ്പ് അരങ്ങേറ്റം വെറും വ്യാമോഹം മാത്രമായി. ഇന്ത്യൻ ഫുട്ബോളിന്റെ ലഭ്യമായ രേഖകളിലൊന്നിലും 1950 ലോകകപ്പിൽ ടീമിന് പ്രവേശനം കിട്ടിയതായി പറയുന്നില്ല. അതിനർത്ഥം ഇന്ത്യ ഒരിക്കലും ലോകകപ്പിന്റെ ഫൈനൽ റൌണ്ടിൽ കളിച്ചിട്ടില്ല. ഏതായാലും കൈവന്ന കനകാവസരം കളഞ്ഞുകുളിച്ച ഇന്ത്യ ഹിമാലയ മണ്ടത്തരമാണ് കാണിച്ചത്. അന്ന് പങ്കെടുത്തിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഫുട്ബോൾ ചരിത്രം തന്നെ മറ്റൊന്നാകുമായിരുന്നു.

ലോകകപ്പ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. വിജയത്തിന്റെ ആഹ്ലാദവും പരാജയത്തിന്റെ കണ്ണീരും അതോടൊപ്പം അട്ടിമറികളുടെ ആകസ്മികതകളും നിറച്ച് എന്തെന്ത് വിശേഷങ്ങൾ നമുക്ക് നൽകിയാണ് ഈ വിസ്മയപന്ത് ഇനി ചലിക്കുക എന്ന ആകാംക്ഷ നമുക്ക് മുന്നിലേക്ക് എറിഞ്ഞു തന്ന് കുതിക്കുകയാണ് ട്രയോണ്ട. ലോകകപ്പ് ഓളപ്പെരുക്കം ഇന്നിവിടെ ഇതുവരെ. ഇനി അടുത്ത വെള്ളിയാഴ്ച. ലോകകപ്പ് ഓളപ്പെരുക്കം 2026 സമാപിക്കുന്നു. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം സീനായഹിയ.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

0: സമയം 5 മണി കഴിഞ്ഞിട്ട് 52 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയത്, എന്തായിരുന്നു, കപ്പലുകളിൽ നിന്നുണ്ടാവുന്ന എണ്ണ ചോർച്ച മൂലം കടൽ മലിനമാവുന്നത് തടയാൻ ഉപയോഗിക്കുന്ന എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകൾ ഏതാണ് എന്നതാണ് ചോദിച്ചത്. എനിക്കിതിന് വളരെ കുറച്ച് ആൻസേഴ്സ് കിട്ടിയിട്ടുള്ളൂ, പക്ഷെ കിട്ടിയതെല്ലാം തെറ്റാണ്. എല്ലാമല്ല, ഇതിൽ ഒരാൾ മാത്രമാണ് എനിക്ക് ശരി ഉത്തരം അയച്ചിരിക്കുന്നത്. അത് സരിത് എൻ കൃഷ്ണനാണ് കറക്റ്റ് ആൻസർ അയച്ചിരിക്കുന്നത്. ഇനി ആ ബാക്ടീരിയയുടെ പേര് സൂപ്പർ ബഗുകൾ, സൂപ്പർ ബഗുകളാണ്
1: ഈ ബാക്ടീരിയ. ഇവരാണ് ഈ എണ്ണ മൂലം കടല് അശുദ്ധമാവാതിരിക്കുക, അല്ലെങ്കിൽ കടല് മലിനമാവാതിരിക്കാൻ
0: എണ്ണ കഴിച്ചു തീർക്കുന്ന ആൾക്കാരാണ് സൂപ്പർ ബഗുകളാണ്. അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. ഇത് വാട്സപ്പ് ഓൺലി ആണ് കേട്ടോ, വാട്സപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ
1: വിളിക്കാനുള്ള
0: അവസരം ഇത് കൂടി കഴിഞ്ഞിട്ട് വിളിക്കാനുള്ളത് തരാം. ഒരു ഓരോ സൈഡ് ഇങ്ങനെ തീർത്തുകൊണ്ട് വരികയാണല്ലോ, ആകെ കൺഫ്യൂഷൻ ആയി എന്ന് പറയുന്ന അവസ്ഥയിലാകും. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇന്ന് ഭയങ്കര ജീക്കയാണ്, എനിക്ക് ഭയങ്കര ജീക്ക, എന്താന്നറിയില്ല. ഇനി വളരെ എനിക്ക് ഒത്തിരി പാടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടായിരിക്കും,
1: ക്വസ്റ്റ്യൻ പാട് ആയിരിക്കാം ചിലപ്പോ, പക്ഷെ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ അത്. ഇപ്പൊ നമുക്ക് എനിക്കറിയില്ലായിരുന്നു ആൻസർ. സിമി പറഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ബാക്ടീരിയ ഉണ്ട്, അതാണ് ഈ കടല് മലിനമാവാതെ സംരക്ഷിക്കുന്നത്.
0: നമ്മൾ ആ ഒരു കടലിൽ ഷിപ്പ് കത്തുന്ന ഒരു സംഭവം ആ ഒരു ഇടയ്ക്ക് ഉണ്ടായിരുന്നില്ലേ, അപ്പൊ ആ ഇടയ്ക്ക് പത്രങ്ങളിലെപ്പോഴും ഈ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെയൊക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോട്ടെ. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഇനിയൊരു വളരെ എന്താ പറയാ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്?
1: ഓ,
0: അതെനിക്കറിയാന്നല്ലേ. ഒരു കുരുവിയുടെ പതനം എന്നത് ആരുടെ ആത്മകഥയാണ്?
1: പെട്ടെന്ന് ആൻസർ പറഞ്ഞോളൂ. ഉത്തരം പറയേണ്ടത് 8547341075 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കാണ്.
0: അതെ,
1: എനിക്ക് മലയാളമല്ലേ അറിയുള്ളൂ,
0: എനിക്ക് വായിക്കാനല്ലേ അറിയുള്ളൂ, എഴുതാനറിയില്ലല്ലോ. ഓക്കെ, 8547341075 എന്ന നമ്പറിലേക്ക് ഇത് മെസ്സേജ് വാട്സപ്പ് വഴി അയക്കാവുന്നതാണ്.
1: ഒപ്പം തന്നെ
0: പതനം അത് ആരുടെ ആത്മകഥയാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇങ്ങനെയാണ്, വിളിച്ചാൽ കൊടുക്കുന്നത് വളരെ രസകരമായ
1: മറ്റ്
0: ചോദ്യങ്ങൾ, അത് കൂടുതലും ഫിലിം ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വിളിക്കാൻ, വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത്.
1: അപ്പൊ വിളിക്കേണ്ട നമ്പർ 0484242810 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്.
0: 0484242481 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ രസകരമായ
1: ശരത്ത് എനിക്കൊരു കാര്യം പറഞ്ഞു, ആർജി ശരത്തിലേ ഒരു കാര്യം പറഞ്ഞു തന്നെ. ഞാൻ എപ്പോഴും ഇത് പറയുന്നത് 0484242810 എന്നാണ്. അപ്പൊ എന്നോട് ഒരു പാറ്റേൺ ഉണ്ട്, ആ പാറ്റേൺ മാറ്റി പിടിക്കരുത്, 2428101 എന്ന് പറയണം.

0: പറഞ്ഞു. പക്ഷെ ഞാനത് ഇവിടെ വന്നിരുന്നപ്പോ മറന്നുപോയി. വീണ്ടും സിബി അത് പറഞ്ഞപ്പോ ഞാൻ
1: കുട്ടി മറന്നുപോയി.
0: അതെ മറന്നുപോയി.
1: സാറില്ല. ഓക്കെ, അപ്പൊ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഒന്നും കൂടി പറയണോ? വേണ്ട,
0: ഒന്നുകൂടി പറഞ്ഞോ. 04-242-8101.
1: ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ വേഗം വിളിച്ചോളൂ. ശ്രീ ടൂണ്ടു, ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.

0: സമയം 6 മണി കഴിഞ്ഞിട്ട് 6 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേ ഇന്നത്തെ സ്പെഷ്യാലിറ്റി നമ്മൾ പറഞ്ഞില്ലായിരുന്നു. ടുഡേസ് സ്പെഷ്യാലിറ്റി, അതെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് June 22 ലോക മഴക്കാടുകളുടെ ദിനമാണ്. വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേ ആണ്.
1: നമ്മളുടെ നിലനിൽപ്പിന്റെ ഒക്കെ ആധാരം എന്ന് പറയുന്നത് മഴക്കാടുകളാണ്.
0: യെസ്, അതെ. അപ്പോൾ ഈ മഴക്കാടുകളുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് അവബോധം സൃഷ്ടിക്കാനും അവ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കാനും ഒക്കെ ആയിട്ടാണ് ഇന്ന്
1: ഈ ദിവസം ആചരിക്കുന്നത്.
0: അതെ അതെ അതെ അതെ.
1: അപ്പോൾ എനിക്കൊരു കാര്യം അറിയോ, നമ്മളുടെ ഭൂമിയിലെ ജീവൻ നിലനിൽക്കുന്നതിന്റെ, ഈ ജീവൻ ജീവജാലങ്ങളുടെ അവർ വസിക്കുന്നത് ഒരു പകുതിയിലധികം വസിക്കുന്നത് ഈ മഴക്കാടുകളിലാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഭൂമിയിൽ ആകെ എത്ര ശതമാനം മഴക്കാടുകൾ ഉണ്ടെന്ന് അറിയോ?
0: ഇല്ല, ശതമാനക്കണക്ക്.
1: ഏകദേശം 6% മഴക്കാടുകളാണ് ഭൂമിയിൽ ആകെ ഉള്ളത്.
0: ഓക്കെ,
1: ഈ 6% ഭൂമിയിലെ ജീവജാലങ്ങളുടെ പകുതിയിലധികവും വസിക്കുന്നത് എന്ന് പറയുന്നത്.
0: ഓ,
1: അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അല്ലേ മഴക്കാടുകളുടെ പ്രത്യേകത എന്താണെന്ന്, പ്രാധാന്യം എന്താണെന്ന്.
0: അതുപോലെ തന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട്, ഉഷ്ണമേഖലാ മഴക്കാടാണ് ആമസോൺ കാടുകൾ പറയുന്ന പോലെ. അപ്പോ
1: അവിടെ മുതലങ്ങ് സൈലന്റ് വാലി വരെ ഇങ്ങനെ പച്ചപ്പ് പടർന്നു കിടക്കുകയാണ്.
0: അതെ, ലോകത്തിന്റെ ശ്വാസകോശം എന്നാണ് അറിയപ്പെടുന്നത്
1: ഈ മഴക്കാട്
0: മഴക്കാടുകൾ. ആ, കാരണം ഇത് വൻതോതിൽ കാർബൺ സംഭരിക്കുകയും ആഗോള കാലാവസ്ഥയെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്.
1: ഈ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല കേട്ടോ, അത് ഓക്സിജൻ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഭയങ്കര പൊല്യൂഷൻ ഉള്ള
0: സ്ഥലങ്ങളിലൊക്കെ
1: ആവാസ ഈ മഴക്കാടുകൾ എന്ന് പറയുമ്പോൾ തിങ്ങിപ്പാർത്തത് നിൽക്കുമ്പോൾ. അതുപോലെ ഒരു കാര്യം കൂടി പറയുന്നത് എന്താണെന്നറിയോ, ഈ മഴക്കാടുകളിൽ മഴ പെയ്യുമ്പോൾ അതിന്റെ ഭൂമിയിലേക്ക് വെള്ളം എത്താൻ എടുക്കുന്ന സമയം എത്രയാണെന്ന് അറിയാം? അപ്പൊ നമ്മളുടെ ഇവിടെയൊക്കെ പെട്ടെന്ന് വരുന്ന വെള്ളം വീഴല്ലേ, 10 മിനിറ്റോളം എടുക്കും പറഞ്ഞത്.
0: താഴേക്ക് എത്താനായിട്ടല്ലേ? അത് ശരി. അങ്ങനെയൊക്കെ വളരെ വലിയ പ്രത്യേകതകളുണ്ട്.
1: പണ്ട് എന്താ അറിയാം, എനിക്കിത് പറയുമ്പോഴേ എന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നേ, മഴ പെയ്യുമ്പോ ഇങ്ങനെ അവന്റെ അമ്മ പറയേ, മഴ പെയ്യുന്നുണ്ട് നീ കൊടയെടുത്തിട്ട് പോകുന്ന പറയൂ. അപ്പൊ ചേട്ടൻ പറയുന്നതാണ്, ഞാൻ മഴത്തുള്ളിടെ കൂടി ഓടിക്കോളാം.
0: അത് ശരി.
1: ഞാൻ ഈ മഴ സമയം എടുക്കുമെന്ന് പറഞ്ഞപ്പോ
0: ഇതിന്റെ ഇടയിൽ മഴ തട്ടാതെ ടച്ച് ചെയ്യാതെ ഞാൻ
1: ഓടിക്കോളാം.
0: അപ്പൊ അതാണ് ഇന്നത്തെ പ്രത്യേകത. അപ്പൊ എന്താ പറയാ,
1: അതുപോലെ തന്നെ വംശനാശം നേരിടുന്ന ഒരുപാട് പക്ഷി മൃഗാദികൾ ജീവിക്കുന്നത്
0: ആമസോൺ വനാന്തരങ്ങൾ ആദ്യമേ ഓർമ്മയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യമുണ്ട്. അതെ, ബാക്കി എന്ത് പറഞ്ഞാലില്ല, ആദ്യം തന്നെ എന്നെക്കൊണ്ട എന്നുള്ള സംഭവം ഉണ്ടോന്നുള്ള. ഒപ്പം തന്നെ ഈ മക്കാവ് തത്തകൾ ഉണ്ടല്ലോ നമ്മളെ, അത് മറ്റേ പഞ്ചവർണ തത്ത എന്നൊക്കെ പറയുന്ന പോലെയാണെന്ന് തോന്നുന്നു. അതൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇവിടെയാണ്. പിന്നെ എന്താ പറയാ, ആയിരക്കണക്കിനുള്ള സസ്യ ഇനങ്ങളും അതുപോലെ തന്നെ ഒട്ടനവധി കീട ഇനങ്ങളും ഈ ചെറിയ ചെറിയ
1: ജീവാണുക്കളൊക്കെ
0: ഒക്കെ കാണുന്ന ഏറ്റവും വലിയ ഏറ്റവും ഭൂമിയുടെ തന്നെ ഏറ്റവും വലിയ
1: കലവറയാണ്
0: ആമസോൺ മഴക്കാടുകൾ. അപ്പൊ ഇന്നപ്പോ പറഞ്ഞു വന്നത്, ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇന്ന് ഒരു ആഗോളതലത്തിലെ ലോക മഴക്കാടുകളുടെ ദിനമായിട്ട് അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമ്മളത് മറന്നു പോകരുത്. ശ്വാസമാണ്, ശ്വാസം നിന്ന് പോകരുതല്ലോ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ശ്വാസം നിൽക്കാതിരിക്കണമെങ്കിൽ ഇവിടെ കോള് വരണം.
1: അതെ, കോള് വരാനായിട്ട് ഒന്ന് രണ്ട് കോളുകൾ വന്നു എടുക്കാൻ പറ്റില്ല,
0: ചിലർ ഇടക്കിടക്ക് കട്ട് ആവുന്നുണ്ട്.
1: അതെ, അപ്പൊ ഒന്നുകൂടി പറയാം, 0484-242-8101 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ചോളൂ. ഇനി വിദ്യ പറയാം, ഇപ്പൊ സ്പീഡ് കോള് പോയിന്ന് വേണ്ട, നിർത്തി പറയൂ.
0: ഇല്ല, അത് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. 04-842-42-8 1 01 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. അങ്ങനെ

0: ഉണ്ടല്ലോ. ഒരു ക്ലൂ തരാം, ക്വസ്റ്റ്യൻ ഏതാണ് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ക്ലൂ തരാം.
1: എനിക്കത് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ
0: ചിരി വരുന്നുണ്ടല്ലേ, എനിക്കും ചിരി വരുന്നുണ്ട്. എന്നാലും സാരല്ല, ഞാൻ പറയും. ഇത് ഒരു സിനിമയെ ആസ്പദമാക്കിയാണ്. സിനിമയുടെ പേര് മിന്നാരമാണ്.
1: അതെ, മിന്നാരം എന്ന് പറഞ്ഞ സിനിമയില് നമ്മൾ ഏറ്റവും അധികം ചിരിച്ച ഒരു രംഗത്തെ പറ്റിയാണ് ചോദ്യം വരുന്നത്.
0: വിളിച്ചോളൂ, വിളിച്ചോളൂ, ധൈര്യമുള്ളവർ വിളിച്ചോളൂ, ഇനി വിളിച്ചോളൂ. ഓക്കേ.

0: എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ പാട്ട്. ഒരു വല്ലാത്തൊരു മൂഡിലേക്ക് കൊണ്ടുവന്ന ഒരു പാട്ടാണ്.
1: അത്
0: ഭ്രമയുഗത്തിൽ
1: ഹൈ പിച്ച് നിൽക്കായിരുന്നേ, പെട്ടെന്ന് താഴത്തേക്ക് വന്നിങ്ങനെ ഓളപ്പരപ്പിലൂടെ ഒഴുകി നടന്നു കുറച്ചു നേരം.
0: അത് ശരി,
1: ഇത്ര നേരം അവിടെ
0: നിൽക്കാറുണ്ട്. നമുക്കേ ഒരാള് കൊള്ളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആവട്ടെ, ഇരയൊന്നും അല്ല, നമ്മളുടെ സ്ഥിരം ശ്രോതാവാണ്. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ. ആ പ്രസാദ്, കാലടിന്നല്ലേ. എന്തൊക്കെയുണ്ട് വിശേഷം?
0: ഇവിടെ ഇരുന്നിട്ട് മഴയാണോ വെയിലാണോ എന്ന് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇതിന്റെ ഉള്ളിൽ എന്ത് വന്നാലും അറിയില്ല,
1: പോലും അറിയില്ല.
0: നല്ല മഴയുണ്ടല്ലോ.
1: കാലടിയിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് എന്തിനു പോയത് അപ്പോ?
2: ഞാൻ റൂട്ടിൽ ഇങ്ങനെ എന്റെ പ്രൊഫഷൻ പറഞ്ഞ മാർക്കറ്റിംഗ് ഫീൽഡാണ്,
1: അതിന്റെ ഭാഗമായിട്ടുള്ള യാത്രയിലായിരുന്നു.
2: തൊടുപുഴയൊക്കെ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വന്നോണ്ടിരിക്കുന്ന ഓരോ ഷോപ്പ് കയറിയിട്ടേ ഫർണിച്ചറിന്റെ റെഡിയാണ്. അതാണ് മാട്രസും ചെയർസും ഒക്കെ അതിന്റെ കടകളിൽ ഷോപ്പുകളിൽ സപ്ലൈ ചെയ്തതാണ്. ഡിസ്ട്രിബ്യൂട്ടറോടെ വർക്ക് ചെയ്യുന്നു.
1: സ്വന്തമായിട്ടാണ്?
2: അല്ല, ഡിസ്ട്രിബ്യൂട്ടർ കൂടെ വർക്ക് ചെയ്യുന്നു.
1: ആ ഡിസ്ട്രിബ്യൂട്ടർ കൂടെ വർക്ക് ചെയ്യുന്നു, അത് ഞാൻ കേട്ടില്ല.
2: ആലക്കാട് ഗ്രൂപ്പ് എന്നാണ് ഞങ്ങൾ സ്ഥാപനത്തിന്റെ പേര്.
1: പിന്നെന്തൊക്കെയുണ്ട് വിശേഷം?
2: സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല.
1: ആരൊക്കെ ഉണ്ട് വീട്ടില്?

0: വീട്ടിലെ വൈഫ്, രണ്ട് കുട്ടികള്, മോള് കൃഷ്ണേന്ദു, ഒന്നെങ്കിലും നീറ്റൊക്കെ എഴുതാൻ പോയിട്ട് വന്നോളൂ. പിന്നെ മോൻ നേഴ്സിംഗിനായിട്ട് ജർമ്മനിയിൽ പഠിച്ചോണ്ടിരിക്കുന്നു.
1: ഉത്തരവാദിത്തം ഭയങ്കര അതിലെ പീക്ക് ലെവലിൽ നിൽക്കുകയാണ്. എന്നാലും മക്കളൊക്കെ എല്ലാം നല്ല രീതിയിൽ തന്നെ ആവട്ടെ.
2: വൈഫിന്റെ പേര് പറഞ്ഞില്ല.
0: വൈഫിന്റെ പേര് സിന്ധു.
2: സിന്ധു.
0: മോൻ ഹരി.
2: മോളുടെ പേര് പറഞ്ഞു. അച്ഛന്മാരാവുമ്പോഴേ എപ്പോഴും പെമ്മക്കളുടെ പേര് പറയാൻ എനിക്കൊരു ടെൻഡൻസി.
1: കുടുംബകലഹം ഉണ്ടാക്കോ?
2: അല്ല, എന്റെ അച്ഛൻ അങ്ങനെയാണ്.
1: ഓക്കെ, അപ്പോഴേ ചോദ്യത്തിലേക്ക് പോട്ടെ എന്നാ.
2: ചോദ്യം ചോദിച്ചാൽ ചോദിക്കാൻ വെമ്പി നിൽക്കുന്ന
1: ചിരി പറഞ്ഞിട്ടുണ്ട്. എന്നാലും സാറില്ല, മിന്നാരം നമ്മൾ എത്ര പ്രാവശ്യം കണ്ടു എന്ന് ചോദിക്കുന്നതിൽ കൊണ്ട് അർത്ഥമില്ല. ഒരുപാട് പ്രാവശ്യം കണ്ട സിനിമയാണ്. ആ ചിത്രത്തിലെ ജഗദീഷ് ശ്രീകുമാർ ഒരു ക്ലബിൽ വെച്ചിട്ട് ഒരു ആംബുലൻസ് വിളിച്ച് ബുക്ക് ചെയ്യും.
2: നമ്മുടെ മോഹൻലാലിന്
1: ആംബുലൻസ് വിളിച്ച് ബുക്ക് ചെയ്യുന്ന ആ ഹോസ്പിറ്റലിന്റെ പേരെന്ന് പറഞ്ഞേ. പെട്ടു.
2: ബാക്കിയെല്ലാം ഓർമ്മ വരുന്നുണ്ടല്ലേ, അത് മാത്രം ഓർമ്മ വരില്ല.
1: അതാ ഞാൻ ആദ്യം തന്നെ ഞാൻ ക്ലൂ ഇട്ട് കൊടുത്തത് വിളിക്കാൻ വേണ്ടിട്ടായിരുന്നു. ആരുടെങ്കിലും കഥാപാത്രത്തിന്റെ പേരോ അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിച്ചത്, അങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചത് അല്ലെ. സോറി ഒന്നും പറയണ്ട. എന്നാ ഞാൻ ഉത്തരം പറയട്ടെ. റിച്ചാർഡ്സ് ഹോസ്പിറ്റൽ. കേൾക്കണോ? ഇപ്പൊ കേൾപ്പിച്ചേരാം.
3: ഹലോ, റിച്ചാർഡ്സ് ഹോസ്പിറ്റൽ. വേഗം ഹൈ റേഞ്ച് ക്ലബിലേക്ക് ഒരു ആംബുലൻസ് അയക്കണം. ഒരു ശവം കൊണ്ടുവരുന്നുണ്ട്
1: കേടോ. ഇനി ഇത് മറക്കരുത്. അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുന്നു. ഓക്കെ അപ്പൊ. ഓക്കെ അപ്പൊ ഇടയ്ക്ക് സംസാരിക്കാം.
2: ബൈ.
1: ഓക്കെ ബൈ.
0: താങ്ക്
1: യു. എന്താ
2: ഒരു സന്തോഷല്ലേ, റിച്ചാർഡ്സ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പോഴേ ഇവിടെ ഇരുന്ന് ഭയങ്കര
1: ജഗതി ആനന്ദം കൊണ്ടതുപോലെയാണ് ഇവിടെ ഇരുന്ന്.
2: കുറച്ച് ആരെ എന്നെ തന്നെ
1: സത്യ ആ സീൻ പോലെ ആവാതിരുന്നാ മതിയായിരുന്നു, എന്നെ തന്നെ എടുത്തോണ്ട് വേണ്ടി ഇതിന്. അപ്പോ ഇതുപോലത്തെയുള്ള ഡൈവി ക്വസ്റ്റ്യൻസും ആയിട്ട്
2: ഇനിയും ഇവിടെ ഞങ്ങൾ റെഡിയാണ്. അപ്പോ പെട്ടെന്ന് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0484242810 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒപ്പം തന്നെ ഒരു ചോദ്യം, നമ്മളൊരു ജി കെ കൊടുത്തിരുന്നു. ഇവിടെ ഹാസ്യമാണെങ്കിൽ അവിടെ സീരിയസ്
1: ആണ്. ഇവിടെ താലി കേട്ടോ, അവിടെ പാലി കേട്ടോ, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
2: ചിറകുടിഞ്ഞ ഗ്രാമങ്ങൾ.
1: അപ്പൊ അത് ആ ക്വസ്റ്റ്യൻ വേറെ ആയിരുന്നു. അതെന്തായിരുന്നു? നമ്മളുടെ ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ് എന്നതായിരുന്നു വാട്സപ്പ് ക്വസ്റ്റ്യൻ.
2: കുറച്ച് സമയം കൊടുക്കുന്നുണ്ട്.
1: ആ കൊടുക്കുന്നുണ്ട്. 8547341075 നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0484242412 81 നമ്പറിലേക്ക്. സ്റ്റേറ്റ് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: You are listening to Rainbow FM 107.5, musically yours.

0: അടുത്ത ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ള ആള് റെഡി
1: ആയിട്ടുണ്ട്. തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്,
0: അത് എത്തിയിട്ടുണ്ട് നമ്മുടെ അടുത്തേക്ക്. ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ്?
2: നമസ്കാരം, ഇത് ചാന്തി, അമ്പാട്ടുകാവ്.
0: അമ്പാട്ടുകാവ്,
1: അമ്പാട്ടുകാവ്.
0: നമ്മൾ ഇടയ്ക്ക് വിളിക്കാറുണ്ട് അല്ലേ?
2: ആ, ഇടയ്ക്ക് വിളിക്കാറുണ്ട്.
1: അമ്പാട്ടുകാവില് മഴ ഉണ്ടോ?
2: ഇന്ന് മഴ ഉണ്ടായിരുന്നു,
1: ഇപ്പൊ ഇല്ല അല്ലേ?
2: ഇത്ര ദിവസം ഇപ്പൊ ഇല്ല മഴ.
1: ഇവിടെ നിന്ന് അങ്ങോട്ട്
0: പോയതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ ഇങ്ങോട്ടും ആയിരിക്കും. എന്തായാലും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമൊക്കെ സജീവമായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോഴേ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ,
1: എളുപ്പം
0: എളുപ്പം വേറെ ഇല്ല.
1: ഇത്തവണ ഞാനാ ചോദിക്കാൻ പോണേ.
0: വിദ്യ
1: ചോദിക്കട്ടെ,
0: ധൈര്യമായിട്ട് ചോദിച്ചോളൂ.
1: ഗോഡ്ഫാദർ എന്ന ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. നമ്മള് ഗോഡ്ഫാദർ കണ്ടിട്ടുണ്ടോ? എത്ര വട്ടം എന്നല്ലേ? അപ്പൊ ഗോഡ്ഫാദർ കാണുമ്പോ മുകേഷ് കനകയുടെ വീട്ടില് വരുന്നൊരു സീനില്ലേ, രാത്രി മരത്തിന്റെ മുകളിൽ കൂടിയ കൂർന്നിറങ്ങി ജഗദീഷിനൊക്കെ പിടിക്കുന്ന ഒരു സീൻ. ഈ സീനില് ജനലിൽ കൂടി തലയിട്ട് അകത്തേക്ക് നോക്കിട്ട് കനകേനെ തോണ്ടി വിളിക്കുന്ന ഒരു സീനിൽ അവരൊരു ഫിലിം കണ്ടോണ്ടിരിക്കുകയാണ് അല്ലേ?
0: അവര് ഫാമിലി എല്ലാവരും, ഫിലോമിനയും ജനാർദ്ദനും
1: എല്ലാവരും കൂടി ചേർന്നിട്ട് സകുടുംബം ഒരു സിനിമ
0: കണ്ടോണ്ട്.
1: അപ്പൊ ആ സമയത്ത് ആദ്യം ഒരു പാട്ടാണ് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്, സിനിമയിൽ ഒരു പാട്ടാണ് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ചോദ്യം ഇതാണ്, ആ സിനിമ ഏതാണെന്ന് അറിയാമോ, അതല്ലെങ്കിൽ ആ പാട്ട് ഏതാണെന്ന് ഓർമ്മയുണ്ടോ എന്ന്? ഒന്നാലോചോക്ക്,
0: ഭയങ്കര അത്. ആ സിനിമ എന്ന്
1: പറഞ്ഞാലത്തെയും
0: എക്കാലത്തെയും ഹിറ്റ് പടമാണ് അത്.
1: അതുപോലെ തന്നെ ആ പാട്ട് എന്താ പറയുന്നത്, മുറിക്കുള്ളിൽ അടച്ചിരിക്കുന്ന പാട്ടാണല്ലേ.
0: അങ്ങനെയും
2: പറയാം.
0: ഇതൊരു വലിയ ക്ലൂ ആയി പോയിട്ടോ.
1: ഞാൻ ഓർത്തി ഇത് പറയില്ല. ഓ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സമ്മാനത്തിന്റെ പകുതി എനിക്ക്. ഇത് പറയിപ്പിച്ചതാണ് ഞാൻ, പറഞ്ഞതല്ല.
0: ഓക്കെ, അപ്പൊ ഞാൻ ആ ഒരു സീൻ പ്ലേ ചെയ്ത് കാണിക്കാം.
3: എന്താ

0: സന്തോഷായില്ലേ?
1: കിട്ടിയില്ലേ? കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു, പറയിപ്പിച്ചു. ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ, താങ്ക് യു. ഇത് വേണ്ടായിരുന്നു കേട്ടോ, ഇത്രയെങ്കിലും കൊടുക്കണ്ടായിരുന്നു.
0: എനിക്ക് ഞാൻ ചോദിച്ചാൽ ഞാൻ തന്നെ പറയണോന്നല്ലേ?
1: ഒരിക്കലും ഇല്ല കേട്ടോ, ഞാൻ വളരെ ഈസിയാ കൊടുക്കുന്നു ലിസ്നേഴ്സിന് അറിയാം.
0: അതുകൊണ്ടോ? ശരി
1: ശരി. ഓക്കെ, അപ്പൊ ഇതുപോലെ രസകരമായ ചോദ്യങ്ങൾ കൂടെ ഉണ്ട്, വേഗം വിളിച്ചോളൂ. 04842 42 81 എന്ന നമ്പറിലേക്ക്,
0: 04842 42 81 01 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ചോളൂ. ഇതുപോലത്തെ ഒരു ഒറ്റയ്ക്ക് ചോദ്യങ്ങളുടെ സിമി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചുനേരം ഒന്ന് ഒറ്റയ്ക്ക് ചിരിക്കും, പിന്നെ ഒറ്റയ്ക്ക് പാടും, ഒറ്റയ്ക്ക് പറയും.
1: പൊതുവിൽ ഒറ്റവാക്കിൽ പറഞ്ഞാ മതി, പട്ടായില്ലേ.
0: ഞാൻ വിചാരിച്ച എനിക്കാണ് ഇതൊക്കെ ഉള്ളത്. അപ്പൊ നോക്കുമ്പോ എന്നെക്കാളും വലിയ അപ്പുറത്തിരിക്കും.
1: സെയിം പിച്ച്.
0: അതെ,
1: എന്നാലും നമുക്ക് ആ ബോബിലെ പാട്ട് കേൾക്കാം.
0: കേട്ടാലോ,
1: തീർച്ചയായിട്ടും.

0: കാത്തിരുന്ന് കാത്തിരുന്ന ആള് വെച്ചിട്ട് പോയോന്നറിയില്ല. ഹലോ,
1: വിശമിച്ചിട്ടുണ്ടാവും. ഹലോ,
0: ഇത് ഒന്നൊന്നര കാത്തിരിപ്പായി പോയല്ലേ?
2: അതെ,
0: ഞങ്ങൾ വിചാരിച്ചില്ല. ഒരു 7 മിനിറ്റോളം ഉണ്ടായിരുന്നു പാട്ട്. പരീക്ഷണം പരീക്ഷണം. ഓക്കെ, ഇത് ആരാണ്? പേരെന്താണ്?
1: വിശ്വാസിന്റെ കൂടെയുള്ളവരുടെ പേര് കൂടി പറഞ്ഞോളൂ.
3: എന്റെ പേര് അനീന.
1: അലക്സ്. അലക്സും അനീനയും വിശ്വാസം കൂടി എവിടെ നിന്ന് എങ്ങോട്ട് പോവാണ്? ഓ ഓ ഓ, ശരി ശരി. അനീനേനെ ജോലിസ്ഥലത്ത് വിളിച്ച് തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഒറ്റയ്ക്ക് വരാൻ പറ്റാത്ത ആളാണല്ലേ, എന്തെങ്കിലും ഗുരുത്തക്കേട് ഒപ്പിക്കുന്നു.
0: ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. മേലെ പറമ്പിൽ ആൺവീട് എന്ന സിനിമ കണ്ടു കാണുമല്ലോ അല്ലോ അല്ലേ? ആ സിനിമയില് വളരെ എളുപ്പമുള്ള ചോദ്യം ഉണ്ടോ അതില്ല? ആ സിനിമയില് ജയറാമിന് ഏത് പാർസൽ കമ്പനിയിലാണ് ജോലി കിട്ടുന്നത്?
1: പറഞ്ഞോളൂ. ആ, ജയറാമിന് ഒരു പാർസൽ കമ്പനിയിൽ ജോലി കിട്ടുന്നതാണല്ലോ ആ സിനിമയുടെ ഒരു വഴിത്തിരിവ്. തമിഴ്നാട്ടിലെ ഒരു ഗൗണ്ടറുടെ പാർസൽ കമ്പനിയിൽ ജോലി കിട്ടുന്നു.
0: ഇനി പറഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പ്രോഗ്രാം ചെയ്യേണ്ടി വരും.

0: അത് പറഞ്ഞിട്ടാണ് അവിടുത്തെ മുങ്ങുന്നത്. മുങ്ങുന്നതല്ല, ജോലി കിട്ടി. ജോലിക്ക് വിടില്ലല്ലോ നരേന്ദ്രപ്രസാദിന്റെ ക്യാരക്ടർ.
1: ക്ലൂ തരാം, ക്ലൂ എന്നൊരു വീക്ക്നെസ് ആണ്. ഈ അതിനകത്ത് ഓർക്കാനായിട്ട് വലിയ ക്ലൂ ഒന്നുമല്ല, എന്നാലും ഒരു ലോറിക്കടിയിൽ നിന്നാണ് ജയറാമിനെ
0: വലിച്ചെടുക്കുന്നത്.
1: അപ്പൊ ചോദിക്കും എന്തിനാണ് ഈ ലോറിക്കടിയിൽ കയറി കിടന്ന് നിൽക്കുമ്പോൾ, ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന പാർസൽ കമ്പനിയുടെ ലോറിയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ പാർസൽ കമ്പനിയുടെ പേര് ആ ലോറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്.
0: എന്തോ പറയുന്നുണ്ടല്ലോ, പറയിരുന്ന പറയൂ. അല്ല പറയൂ, അപ്പൊ എനിക്ക് തെറ്റാണെന്ന് പറയാലോ.
1: ദൈവം ഈ ചോദ്യം ഒക്കെ എവിടെ നിന്ന് കൊണ്ടുവരുന്ന നാനിനെ ചോദിക്കുന്നത്.
0: പേരൊക്കെ ആയിരുന്നെങ്കിൽ വേഗം തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കായിരുന്നു, ക്യാരക്ടറൊക്കെ ആയിരുന്നെങ്കിൽ ഇത് പെട്ടു. പറഞ്ഞോട്ടെ.
1: അത് മൂന്ന് ലെറ്റേഴ്സ് ആണ്.
0: പറഞ്ഞോട്ടെ. നിങ്ങളിവിടെ ചർച്ചയാണോ? അവളുടെ പേരല്ലേ അതിൽ ക്യാരക്ടറിന്റെ?
1: അതൊക്കെ ഉണ്ടല്ലേ, ആ പേരിന്റെ ലെറ്റർ ഒക്കെ
0: ഉണ്ട്. കിട്ടില്ല കിട്ടില്ല കിട്ടരുത്. ഇവിടെ ദുഷ്ടാർജകളാ, ഇഷ്ടം മനസ്സ്.
1: എന്തോ
0: പറയട്ടെ, പി കെ ടി കേട്ടിട്ടുണ്ടോ? ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്.
2: കയ്യിലുള്ള പഠിത്തം വെച്ച് ഇതിലും വലുതൊന്നും കിട്ടൂലേ? ഇപ്പോ മാനേജ്മെന്റ് ട്രെയിനിയാ, പിന്നീട് മാനേജർ ആകാം. ആ ഈ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അന്തസ്സുള്ള പണിയാണോടാ മച്ചമ്പി? ആവശ്യത്തിന് അന്തസ്സൊക്കെ ഉണ്ട്. പി കെ ടി എന്നൊക്കെ പറയുമ്പോ തന്നെ ഒരു വെട്ടി പൊട്ടണ പോലെ.
1: വെടി പൊട്ടിയോ?
0: ഓക്കെ, അപ്പൊ ഇടക്കിടക്ക് ഈ വഴി വരണേ. തീർച്ചയായിട്ടും. എന്നാൽ എനിക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനേ അറിയുള്ളൂ.
1: അയ്യോ, ഉത്തരങ്ങളൊരു പറയുന്നത്
0: പറയുന്നത് ആവശ്യം. എല്ലാ ദിവസവും ക്യാരക്ടറും ഇതൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും വളരെ ചെറവറ ചെറവറ ചോദിക്കും ആൻസർ.
1: അന്നൊന്നും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല വീട്ടിൽ പോയിട്ടൊന്ന്.
0: എന്റെ ഉള്ളില് സൈക്കോ ഞാൻ ആശ്വസിപ്പിച്ചു കിടത്തിരുന്നു.
1: നമുക്ക് അടുത്ത ദിവസം തിരിച്ചു വരാമെന്നല്ലേ?
0: ദൈവം, എന്തൊരു
1: ഞാൻ കുറുക്കം പിടിച്ചുറങ്ങുന്നു.
0: എന്തൊരു കശ്മലയാണോ എന്നൊക്കെ ആയിരിക്കും ആൾക്കാർ വിചാരിക്കുന്നത്. ഇല്ല ഇല്ല, വളരെ രസകരമായിട്ടുള്ള ഒരു.
1: നിങ്ങൾ വിചാരിക്കുന്നില്ലേ ഇത് കേട്ടിട്ട്?
0: അതെ അതെ അതെ.
1: ഇവരെ എവിടെ നിന്ന് കൊണ്ടുവരുന്നടാ ഈ ചോദ്യം എന്ന് നിങ്ങളും വിചാരിക്കുന്നില്ലേ?
0: ഭയങ്കര ബുദ്ധിയാണ്.
1: ഞങ്ങൾ തുമ്മിക്കൊണ്ടേയിരിക്കുകയാണ് ഇവിടെ.
0: ചീത്ത കേട്ടിട്ടല്ലേ? അതെ. എന്തായാലും കുറച്ച് മധുര സ്വപ്നങ്ങൾ കേട്ടിട്ട് വരാം.
1: അതെ, അതിന് മുന്നേ ആ
0: ആൻസർ അല്ലേ, വാട്സപ്പിന്റെ ആൻസർ അല്ലേ, അത് ഞാൻ ഇപ്പൊ പറഞ്ഞേക്കാം. വാട്സപ്പിന്റെ ആൻസർ എനിക്ക് രണ്ടുപേര് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അത് ദീപ സുരേഷും പിന്നെ സുനിത വിദ്യ സുനിത ഉണ്ണികൃഷ്ണൻ.
1: വിദ്യ സുനിത ഉണ്ണികൃഷ്ണൻ,
0: സിമി വിദ്യ എന്നുള്ള, സോറി, സിമി കണ്ട ഒരു ലവ് ചിഹ്നം പിന്നെ ഒരു വിദ്യ പിന്നെയാണ് സുനിത ഉണ്ണികൃഷ്ണർ. എന്റെ
1: സംബന്ധിക്കട്ടെ,
0: വടക്കൻ പറവൂർ നിന്നിട്ട്. അപ്പൊ ആൻസർ ഇതായിരുന്നു. ഒരു കുരു ചോദ്യം എന്താണ്? ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ് എന്നതായിരുന്നു. ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം എന്നുള്ളത്.
1: സലീം അലി അലിയുടെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം.
0: പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയാണ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ
1: അടുത്ത
0: ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് എന്തായാലും ഒരു പാട്ട്
1: കേൾക്കാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റേഡിയോ 107.5 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. ഇത്രയൊക്കെ നീട്ടി പറയാനുള്ള കാരണം വന്ന കൊളുക്കട്ടായി പോയിട്ടുണ്ട്.
1: പേടിക്കണ്ട, അടുത്ത ഉടൻ വരും എന്ന് പ്രതീക്ഷിക്കുന്നു.
0: അടുത്തത് വന്നു കഴിഞ്ഞു
1: തീർച്ചയായിട്ടും. ഹലോ
0: ഹലോ
1: ഹലോ
2: ഹലോ, എന്റെ കോൾ ഡ്രോപ്പ് ആയി പോയി.
0: കറക്റ്റ് ആണ് തന്നെയാണ് വിളിച്ചത്.
1: ശ്രീജിത്ത് തന്നെയാണോ? ശ്രീജിത്തെ എന്താ ചെയ്യുന്നേ?
2: ഞാൻ അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്നത്.
1: എവിടെയാ?
2: സ്ഥലം ഉഴവൂരാണ്. ഞാനിപ്പോ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്.
0: എവിടെയാ വർക്ക് ചെയ്യുന്നത്? അവിടെ തന്നെയാണോ?
2: എറണാകുളത്താണ്.
0: ഓ, അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്? ഇപ്പോ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്?
2: എന്തോ,
0: എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്? ഓ ശരി.
1: ട്രെയിനാണോ പോകുന്നേ? അപ്പോ ചോദ്യത്തിലേക്ക് പോട്ടെ, ട്രെയിൻ മിസ് ആവണ്ട, വേഗം ചോദ്യം ചോദിച്ചിട്ട് പരിപാടി അടിക്കാം.
0: എത്ര മണിക്കാണ് ട്രെയിൻ?
2: എനിക്ക് റൈറ്റ് ടൈം 6:45 ആണ്, പക്ഷേ ലേറ്റ് ആണ്, 15 മിനിറ്റ്.
1: ആണോ? 6:50 ആയി.
0: സ്റ്റേഷനിൽ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്.
1: കണ്ട് പഠിക്കേ വിദ്യ,
0: നിങ്ങളങ്ങനെ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആളുകളാണ്.
1: ഞാൻ വിദ്യയോട് പറയായിരുന്നു അതൊക്കെ കണ്ട് പഠിക്കാൻ, നല്ല ശീലങ്ങളൊക്കെ പഠിക്കുന്നു.
0: എങ്ങനെ പഠിക്കും ഞാൻ?
2: നല്ല
0: രസം കേൾക്കാൻ.
1: ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ പറക്കും തളിക എന്ന ചിത്രത്തില് ദിലീപ് ഓടിക്കുന്ന ആ ബസിന്റെ പേരെന്താണ്?
2: അതിന്റെ പേര് പുരുഷ എന്താണ്?
1: പുരുഷ ഞാൻ ഗ്രഹിക്കണമല്ല, വഴി മാറിപ്പോയി.
2: അതിന്റെ പേര് ഈ പറക്കും തളിക തന്നെ.
1: ദിലീപിന്റെ അച്ഛന്റെ പേര് ആ സിനിമയില.
0: ക്ലൂ പറയാനില്ല,
1: ക്ലൂ പറഞ്ഞാലോ.
2: മനസ്സിലായി.

0: ദിലീപിന്റെ അച്ഛന്റെ പേര് ആലോചിച്ച് നോക്ക്,
1: സിനിമയിലെ ക്യാരക്ടറില് അങ്ങനെ പറയും.
0: താമരപ്പൂവിൽ
1: കഴിഞ്ഞു കേട്ടോ, ഇന്നത്തെ പരിപാടി കഴിഞ്ഞു, എല്ലാരും വീട്ടിൽ പോയിക്കോ, ഇനി ആരെ കേക്കണ്ട. എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്, അടുത്ത ലിങ്കോട്ട് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ.
2: ഞാൻ പറഞ്ഞില്ലേ, എന്തായാലും നിങ്ങൾ വെറുതെ ഒരു പാട് മൂളിപ്പാട്ട് പറഞ്ഞു, അത് ഞാൻ ആൻസർ പറഞ്ഞല്ലോ.
0: ഇന്നേക്ക് 16-ാം നാള്
1: എല്ലാവരും
0: വീട്ടിലേക്ക് വീട്ടിൽ പറയുകയാണ് ഞാൻ ഈ നാട്ടിൽ.
1: ഒരു ഒരു ചോദ്യം ഉണ്ടാക്കുന്നതിന്റെ വിഷമം മുഴുവൻ എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്താ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാത്തത്?
0: ഇത് പറഞ്ഞ ആളുണ്ടല്ലോ ഈ ചോദ്യം.
2: ഞാൻ കേട്ടല്ലോ ഹംദുമേ കമറേനെ ബന്ധിയെന്നുള്ള പാട്ട്, അതെന്തായാലും അത് പറയും, മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ.
1: അതാ ഞാൻ പറഞ്ഞു, ഉത്തരം കൂടി പറഞ്ഞു കൊടുക്കുകയാണ്, വെറുതെ വിളിക്കുകയാണ്.
0: അതല്ലോ ഇവിടെ ഇരുന്നിട്ട് ഈ താമ എന്തോ
2: ഇതിപ്പോ ഞാൻ എന്താ പറയാ, അൺഫോർച്ചുനേറ്റ്ലി ഒരു ഹിന്റ് പറഞ്ഞു.
1: അതെ ഉത്തരമായിട്ട് നിങ്ങൾ പരിഗണിക്കണ്ടാവുന്നത്.
0: ഇവിടെ ഇരുന്നിട്ടേ ഞാൻ പറഞ്ഞു ഈ ആൻസർ എളുപ്പമല്ലേ എന്ന് വെച്ചപ്പോ, ഇടയ്ക്ക് ഒരു സിമ്പിൾ ആൻസർ ഒക്കെ കൊടുക്കാം എന്ന് പറഞ്ഞ ആളാണ് ഈ ഉത്തരം പറഞ്ഞു എന്ന് കേട്ടപ്പോ വിഷമിച്ചിരിക്കുന്നത്.
1: ഓക്കെ താങ്ക് യു. അപ്പൊ ഇനി ബസ് മിസ് ആവണ്ട, അല്ല ബസ് അല്ല ട്രെയിൻ. ഓക്കെ ഓക്കെ അപ്പൊ
2: വേഗം ആയതേ.
0: അപ്പൊ ഒരു കാര്യം ചെയ്ത്, അവിടം വരെ ഒന്ന് ഓർത്തിച്ചിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ
2: കിട്ടിയിട്ടില്ലേ,
0: അവിടം വരെ ഈ താമരപ്പൂ മറക്കാതെ പാടിക്കൊണ്ടുപോയിക്കൂ.
1: എന്തായാലും
0: ഓക്കെ,
2: ഈ പാട്ട് പാടിയാൾക്ക് സ്പെഷ്യൽ താങ്ക്സ്.
0: ഓ നന്ദി, സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ 16-ാം നാൾ എന്റെ വീട്ടിലേക്ക് വന്നോളൂ. പഴം പഴം വയസ്സ്
1: സദ്യ വിത്ത് കാക്ക. ഓക്കെ
0: ശരി, ബൈ.
1: ഓക്കെ ബൈ, താങ്ക് യു,
2: ബൈ ബൈ.
3: പറക്കും തളികൾ ഇത് മനുഷ്യരെ കറക്കും തളികൾ.

0: യു ആർ ലിസ്ണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours. Rainbow FM presents Triumph of Waves. Triumph of Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. It is the World Cup time. It is the World Cup time. 23rd day. പുലർച്ചെ 2:30 ഗ്രൂപ്പ് എൽ പോരാട്ടം ഫ്രാൻസ് വേഴ്സസ് ഇറാഖ്. പുലർച്ചെ 5:30 നോർവേ വേഴ്സസ് സെനഗൽ. രാവിലെ 8:30 ഗ്രൂപ്പ് ജയിൽ ജോർദാൻ വേഴ്സസ് അൾജീരിയ. 23rd രാത്രി 10:30 ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗൽ തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ ഏറ്റുമുട്ടുന്നു ഉസ്ബെക്കിസ്ഥാനുമായി. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.

0: 6 മണി കഴിഞ്ഞിട്ട് 59 മിനിറ്റ് ആയിരിക്കാണ്. അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ്? പേര് പറയാമോ? തിലകൻ ചേട്ടാ, എവിടെന്നാ വിളിക്കുന്നത്? കോടാലി. ആ, അടിപൊളി സ്ഥലപ്പേരാണല്ലോ. പിന്നെന്തൊക്കെയാണ് വിശേഷം? വിദ്യക്ക് കുറച്ച് പേടിയായി. പാവങ്ങളല്ലേ, ഇങ്ങോട്ട് വന്നാ വിട്ടുകൊടുക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നല്ലേ. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? എന്താണ് അളന്ന് മുറിച്ച് സംസാരിക്കണേ?
2: നല്ല വിശേഷം, ഇത്ര ഉള്ളു എന്നല്ലേ. അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ,
0: അപ്പൊ എന്തായാലും ചോദ്യത്തിലേക്ക് കടന്നാലോ.
2: ചോദിച്ചോയിക്കട്ടെ.
0: തിലഞ്ചേട്ടാ, എന്റെ വായ മൂടി കെട്ടാൻ പറഞ്ഞിട്ടാണേ ഇവിടെ ചോദ്യം ചോദിക്കാൻ പോകുന്നത്.
2: അങ്ങനെയൊന്നുമില്ല കേട്ടാ, ചോദിക്കാണേ. മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയില്ലേ,
0: ആ സിനിമയെ പറ്റി, ആ സിനിമയെ ബന്ധപ്പെട്ടിട്ടാണ് ചോദ്യം ചോദിച്ചത്.
2: കണ്ടിട്ടുണ്ടോ ആ സിനിമ? അയ്യോ, കണ്ടിട്ടുണ്ടോ?
0: കണ്ടിട്ടില്ല.
1: 2015
2: ഓക്കെ ഓക്കെ ഓക്കെ.
0: പക്ഷെ ചോദ്യം വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ്.
2: അതില് മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയില് ഫഹദ് ഫാസിൽ ഒരു സ്റ്റുഡിയോ നടത്തുന്നുണ്ട്, ഒരു ഫോട്ടോ സ്റ്റുഡിയോ, ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഡിജിറ്റൽ സ്റ്റുഡിയോ. ആ സ്റ്റുഡിയോയുടെ പേരെന്താന്നാണെന്ന് ചോദിക്കാൻ വന്നത്. അത് ഫഹദ്, ഫഹദ് ഫാസിലാണ്
1: സ്റ്റുഡിയോയുടെ പേര്.

0: കിട്ടുമോ, ഓർമ്മയുണ്ടോ, അറിയാമോ? എന്നാ ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ? ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി,
1: കൂടുതൽ പറയരുത്, എനർജി വേസ്റ്റ് ആക്കരുത്,
0: അത്രേ ഉള്ളൂ. ഭാവന സ്റ്റുഡിയോ എന്നാണ് പേര്. ഇനി മറക്കരുത്,
1: അടുത്ത പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോ കൃത്യമായിട്ട് ആൻസർ എഴുതണം.
0: ഓക്കെ, ഒറ്റ പ്രാവശ്യം എഴുതിയാ മതി. ഓക്കെ
1: ഓക്കെ
0: എന്നാ, ബൈ ബൈ.

0: ഓൺ ദ ഗോ അപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സമയം 7 മണി കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ആയിരിക്കുകയാണ്. അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇതാരാണ്? പ്രകാശൻ. ഞാൻ പ്രകാശൻ. ചേട്ടൻ എവിടെന്നാ വിളിക്കുന്നേ?
2: ഞാൻ വൈപ്പിൻ മുലമ്പം റോഡിന്റെ കുഴുപ്പള്ളി എന്ന് പറഞ്ഞൊരു നല്ല ഒരു സ്ഥലമുണ്ട്.
1: നമ്മുടെ കുഴുപ്പള്ളി,
0: കുഴുപ്പള്ളി ബീച്ച്.
2: നമ്മുടെ കുഴുപ്പള്ളി, നമ്മുടെ കുഴുപ്പള്ളി
1: അതന്നെ. നമ്മുടെ കുഴുപ്പള്ളി നല്ല കാറ്റേറ്റ് നല്ല തിരമാലകളുടെ ശബ്ദമൊക്കെ കേട്ടിട്ടാണോ വിളിക്കുന്നത്?
2: അതെ അതെ അതെ. കുഴുപ്പള്ളി പ്രധാന ജംഗ്ഷനായ ചാത്തേരത്ത് പറമ്പ്.

0: ചാത്തങ്ങാട് ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്.
1: കടലിന് അപ്പൊ ബീച്ചിനടുത്താണോ അത്?
2: അപ്പൊ ഉച്ചക്ക് എന്തായിരുന്നു ഊണിന് കറി?
0: നല്ല കേര കേര വെച്ചത്.
3: ട്രോളിംഗ് നിരോധനാണ്.
0: തേങ്ങ വറുത്തരച്ച് കടുവ തളിച്ച ഒരു ഉഗ്രം കറി ഉണ്ടായി.
3: ഞാൻ പോകുന്നു, നിങ്ങൾ തമ്മിൽ
1: സിമി നിർത്തി നീ കളി.
3: സിമി കളിക്ക.
1: ഓക്കെ, അപ്പൊ ഞാൻ ചോദ്യത്തിലേക്ക് പോട്ടെ.
0: ഞാനേ നമ്മളൊരു പഴയ ആളാണ്, പഴയെന്ന് പറഞ്ഞാൽ പഴയത് ഏത് ചോദിച്ചാലും അതിനോട് അനുസരിച്ചിട്ടുള്ളത് ഞാൻ ഉത്തരം പറയാം.
2: അന്നാ സിമി ചോദിക്കില്ല.
1: അയ്യോ,
2: തീരെ
1: പഴയതില്ല,
2: തീരെ പഴയതല്ല, തീരെ പുതിയതും അല്ല.
1: അതെ, മിഡിലാണ്, മിഡിൽ.
2: ഇതൊക്കെ ചേട്ടൻ പ്രകാശൻ ചേട്ടൻ ഒരു 10 വർഷം കണ്ടുള്ള സിനിമയെ പറ്റിയാണ് ചോദിക്കുന്നത്.
1: ടിവിയിൽ എപ്പോഴും പറഞ്ഞ സിനിമയാണ്.
0: ഞാൻ നമ്മുടെ സത്യം മാഷയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്.
1: അയ്യോ,
2: ശബ്ദം കേട്ടിട്ട് നമ്മുടെ മോഹൻലാലിന്റെ കൂട്ടത്തിലുള്ള ആളെ പോലെയാണ് തോന്നുന്നത്.
1: ഓക്കേ, അപ്പൊ എന്തായാലും ചോദ്യം നമുക്ക് മോഹൻലാലുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചാലോ?
2: ചോദിക്കിമി പ്രകാശിന്റെ പേരൊക്കെ കുട്ടി ഊണ് കഴിച്ച് ഉത്തരം പറയാൻ റെഡി ആയിട്ടിരിക്കുകയാണ്.
1: അത്രേ ഉള്ളൂ. ഈ ആറാം തമ്പുരാൻ എന്ന സിനിമയില്ലേ, അതില് മോഹൻലാൽ ഒരു കോവിലകം വാങ്ങും. കോവിലകം
2: ആറാം തമ്പുരാൻ കണ്ടിട്ടില്ലേ?
1: ഉണ്ടോ? ഏത് കോവിലകമാണ്? ഏത് കോവിലകത്ത്?
2: ആ കോവിലകത്ത് എന്റെ പേരെന്താണ് ആ സിനിമയില്?
1: അതെ,
2: ഈ കോവിലകത്തെ ആറാം തമ്പുരാൻ എന്നാണ് പറയുന്നത്. ഈ എന്ന് പറയുന്ന ഡാഷ് ആണ്, അത് പൂരിപ്പിക്കണം.
1: ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ്.
0: കോവിലകം അത് നമ്മള് സ്ഥിരമായിട്ട് ഒരുപാട് കാണുന്ന പ്രാവശ്യം കണ്ടതും പിടിച്ചതും അതെല്ലാം മനസ്സിലുള്ളതാണ്. പക്ഷെ
1: ആരാ
0: ഇപ്പോഴാണ് ആ കോവിലകത്തിന്റെ പേര് പിടികിട്ടാത്ത? ശരിക്കും പറഞ്ഞാൽ അത്ര ശ്രദ്ധിച്ചില്ല കേട്ടോ
2: പ്രകാശ് ചേട്ടാ. എനിക്ക് ക്ലൂ തന്നെ ഉണ്ട്, പക്ഷെ എന്നെ ഒരു വടി എടുത്തിട്ട് എന്നെ വടി തുമ്പിൽ നിർത്തിയേക്കാണ്. മിണ്ടി പോകരുതെന്നും പറഞ്ഞ്
3: ബന്ധിപ്പിച്ച് നിർത്തിക്കേ ഇവിടെ.
2: അല്ല, ആ കോവിലകം പേര് കേട്ട കോവിലകമാണ്. ആ സിനിമയിൽ ഒരു കൊറേ പ്രാവശ്യം ആ കോവിലകത്തിന്റെ പേര് പറയുന്നുണ്ട്.
0: അതെ,
2: ഞാനൊരു ക്ലൂ തരാം. വിഷുവുമായി ബന്ധപ്പെട്ട ഒരു വാക്കിലാണ് ഈ ഇത് തുടങ്ങുന്നത്. ഈ കോവിലകത്തിന്റെ പേര് അറിയാതെ പുത്രം പറഞ്ഞേനെ
1: എനിക്ക് തീർന്നേ.
2: വിഷുവിന് നമ്മൾ എന്തൊക്കെയാണ് പ്രത്യേകത? അതുമായി ബന്ധപ്പെട്ട ഒരു പേരിലാണ് ഈ കോവിലകത്തിന്റെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിഷുവിന് നമ്മൾ എന്തൊക്കെ ചെയ്യും?
1: വിഷു സദ്യ
2: വിഷുന്റെ മെയിൻ മെയിൻ സാധനമൊന്നാണ്. പ്രകാശൻ ചേട്ടനെ വഴിതെറ്റിക്കുന്നു സിമി. ഞാൻ പറയുന്ന മാർഗത്തിലൂടെ മാത്രം പോയിക്കോ, ഉത്തരം കിട്ടും.
1: മത്താപ്പൂ കൊരവപ്പൂ
2: വിഷുവിന്റെ മെയിൻ സംഭവം എന്താണ്? ചൂട് ചൂടേ ചൂട്. അയ്യോ പോയി,
1: വേണം അങ്ങനെ തന്നെ വേണം. പിടിച്ചോട്ടോ തട്ട ആള് തിരിഞ്ഞു പോയി.
2: മാത്രമല്ല ചേട്ടാ,
1: കണിക്കൊന്നകൾ പൂക്കുമ്പോ
0: നമ്മളെ ചിന്തിച്ചല്ല നമ്മക്ക് ഇത് ആലോചിച്ചൊക്കെ. ഭക്ഷണമുള്ള സമയം നമുക്കില്ലല്ലോ.
1: തരൂല, ആകെ 2-3 മണിക്കൂറുള്ള പരിപാടി. അതിൽ എന്തൊക്കെ പരിപാടികൾ വേണം? ഇനി സമയം തരില്ല. ടിക്ക് 1, ടിക്ക് 2, ടിക്ക് 3 കഴിഞ്ഞു കഴിഞ്ഞു. പറഞ്ഞോട്ടെ. ഓ എന്താ, എന്നെ കൊണ്ട് പറയിപ്പിക്കില്ലട്ടോ, പറയാനുണ്ട്. റെഡി
2: ആയിട്ട് കുട്ടി പറയും, കുട്ടി
1: പറഞ്ഞു ആനന്ദ നിർവൃതി അടഞ്ഞോളൂ. പറയട്ടെ, കണിമംഗലം
0: കോവിലകം.
1: കണി കണി
0: കണി വെച്ച്, കണിന്ന് വെച്ച് അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അതാണ് ഞാനൊരു അതൊക്കെ പോട്ടെ, ഇനിയിപ്പൊ നിങ്ങളിപ്പോ ഇത് പോകാൻ പോയല്ലേ പരിപാടി. ഞാൻ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം.
1: കട്ട് ചെയ്തു, ഞാൻ കട്ട് ചെയ്തു, ഞാൻ പോയി.

0: ഓ
1: ഒരു കടം കഥ, ഒരു കടം
0: ആ
1: കഥ.
0: ആ ചോദിച്ചോളൂ ചോദിച്ചോളൂ, ഇല്ലെന്ന് പറയാമല്ലോ.
1: എന്നില്ല കേട്ടോ, എന്നില്ലാതെ ജനിച്ചു, പാട്ടും പാടി മരിച്ചു, എന്താ സാധനം?
2: നാക്കാണോ?
1: ആ എന്നില്ലാതെ അത് ജനിക്കുമ്പോ എല്ലും മുള്ളും ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഉത്തരം പാട്ടു പാടിയിട്ട് അതും മരിച്ചു, അതോടുകൂടി തന്നെ മരണവും കഴിഞ്ഞു.
2: ഓടക്കൂടാണോ? അറിയില്ല. ക്ലൂതാ ക്ലൂതാ.
1: കുളുവ
2: ആ കുളു
0: കുളു.
1: അപ്പൊ നിങ്ങൾ ഇതിന്ന് തോറ്റുന്നുള്ള രീതിയിലാണോ?
2: ഇല്ല, ക്ലൂ തന്നിട്ടേ തോക്കുള്ളൂ.
1: കുളു അതിന് എന്ന് പറയാ, കാണാനും ഇത് പറഞ്ഞ കാണാനും പറ്റൂല, കേൾക്കാനും പറ്റൂല, പക്ഷെ എല്ലും ഇല്ല മുള്ളും ഇല്ല ജീവിക്ക്, അതിനൊരു ഒറ്റ പാട്ടോടു കൂടി അത് മരണം, അതിന്റെ മരണം കഴിഞ്ഞു, ഉഗ്രം പാട്ട് പാടും, അങ്ങനത്തെ ഒരു സാധനമാണ്.
2: കാണാൻ പറ്റില്ലേ?
1: ആ കാണാനൊന്നും പറ്റില്ല, കാണാൻ പറ്റില്ല,
0: അറിയില്ല,
1: ഒട്ടും കാണാൻ പറ്റില്ല,
0: അറിയില്ല.
1: ഈ എന്നാ ഞാൻ പറഞ്ഞോട്ടെ,
2: പറഞ്ഞു.
1: ഈ തേമാവിൻ കൊമ്പത്ത് എന്ന് പറഞ്ഞ പടത്തില് ഈ നമ്മുടെ മോഹൻലാൽ വഴിക്കി വഴിക്കി വഴി
0: ചോദിക്കുന്നു, ഈ റൂട്ട് ഇവിടെ കട്ട് ചെയ്യാണ്,
2: സെൻസർ
0: സെൻസർ ചെയ്തിരിക്കുന്നു. അപ്പൊ ആ വകുപ്പ് പരിപാടി ഇവിടെ വേണ്ട. ഓക്കെ, എന്തായാലും നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. വിളിച്ചോളൂ 04 8 4 2 4 2 8 1 0 1 എന്ന നമ്പറിലേക്ക്.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ചർച്ചയായി. ഏകദിന സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തുന്ന കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയയെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം ബിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണത്തിലും ഭരണ സംവിധാനത്തിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുക്ഷേമ പദ്ധതികളിലൂടെ ദശലക്ഷക്കണക്കിന് പൌരന്മാരുടെ ജീവിതം കൂടുതൽ സൌകര്യപ്രദവും സുരക്ഷിതവുമാക്കുന്നതിൽ ഈ മാറ്റങ്ങൾ നിർണായക പങ്കുവഹിച്ചതായും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി.

0: ും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ ഊഷ്മളതയും കരുത്തും പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ചർച്ചകളെന്ന് വിദേശകാര്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നിവയ്ക്ക് പുറമെ ഖനനം, ഹരിത ഊർജ്ജം, കാർഷിക സംസ്കരണം എന്നീ മേഖലകളിലെ പുതിയ സാധ്യതകളും ഇരു നേതാക്കളും വിലയിരുത്തി. മംഗോളിയൻ സന്ദർശനത്തിന് ശേഷം വിദേശകാര്യമന്ത്രി ദക്ഷിണ കൊറിയയിലേക്ക് തിരിക്കും. വ്യാഴാഴ്ച ജെജുവിൽ നടക്കുന്ന ജെജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റിയിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തും. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ റിട്ടയർഡ് മേജർ ജനറൽ ആമിർ ബരാമുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇസ്രയേൽ തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിനുള്ള ഇസ്രയേലിന്റെ താൽപര്യം ആമിർ ബരാം രാജ്നാഥ് സിംഗിനെ ധരിപ്പിച്ചതായി പ്രതിരോധ മന്ത്രാലയം സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സുരക്ഷയൊരുക്കുന്ന സാമ്പത്തിക സൈനികരായാണ് CISF ജവാന്മാർ പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബെണ്ടി സഞ്ജയ് കുമാർ. ന്യൂഡൽഹിയിൽ CISF ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സേനാംഗങ്ങളുടെ ക്ഷേമത്തിനായി ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയ അടിസ്ഥാന സൌകര്യ വികസനങ്ങൾ, സാങ്കേതിക മുന്നേറ്റങ്ങൾ, ക്ഷേമ പദ്ധതികൾ എന്നിവ മന്ത്രി പ്രഖ്യാപിച്ചു. ജവാന്മാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും മാനസികാരോഗ്യം ഉറപ്പാക്കുന്നതിന് കൌൺസിലിംഗ് നൽകുന്ന CISFന്റെ പ്രൊജക്ട് മൻ എന്ന പദ്ധതിയെ അദ്ദേഹം അഭിനന്ദിച്ചു.
1: ജവാനൊക്കെ കല്യാൺ ഔർ ഉൻകെ പരിവാറിൻകി സന്തുഷ്ടി മാന്യ പ്രധാനമന്ത്രിജിക്ക് സർക്കാർക്ക് സർവോച്ച പ്രാധാന്യമേ ഏക് ഹെ. ജവാനൊക്കെ മാനസിക തനാവ് ദൂർ കന്നെ ഔർ ഉൻക മനോബല ബനായ രക്നെ കെ ലിയെ CISF കാ പ്രൊജക്ട് മൻ ഹജാരോ കർമ്മിയോ ഔർ ഉൻകെ പരിവാറിൻകി കൌൺസിലിംഗ് കർ റഹാ ഹെ.
0: ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ രാജിവച്ചു. പ്രധാനമന്ത്രി പദവിയും ലേബർ പാർട്ടിയെ നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് രാജിയെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രിയായി ഇരുന്ന രണ്ടു വർഷക്കാലം എടുത്ത തീരുമാനങ്ങളെല്ലാം രാജ്യനന്മയ്ക്കായിരുന്നെന്ന് രാജ്യപ്രഖ്യാപനത്തിൽ അദ്ദേഹം പറഞ്ഞു. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ സ്റ്റാർമർ താൽക്കാലികമായി പദവിയിൽ തുടരും. 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേശകരുടെ യോഗത്തിനിടെ ദേശീയ സുരക്ഷാ ഉപദേശകൻ അജിത് ഡോവൽ ഇറാന്റെ SNSC പ്രതിരോധ കര ഡെപ്യൂട്ടി സെക്രട്ടറിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരുപക്ഷവും പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ അവലോകനം ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബ്രിക്സ് സഹകരണത്തെക്കുറിച്ചും ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. എത്യോപ്യയിലെ നാഷണൽ ഇന്റലിജൻസ് ആന്റ് സെക്യൂരിറ്റി സർവീസസിന്റെ അനാലിസിസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായും അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തി. അതിർത്തി സുരക്ഷ, വിദേശ നയം തുടങ്ങിയ വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ജമ്മുകാശ്മീർ ലഡാക്ക് സന്ദർശനം ആരംഭിച്ചു. ശശി തരൂർ MP അധ്യക്ഷനായ സമിതി 4 ദിവസം സന്ദർശനം നടത്തും. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളിലെ സമീപകാല വികാസങ്ങൾ, സിന്ധു നദീജല ഉടമ്പടി, അതിർത്തി കടന്നുള്ള ഭീകരത തുടങ്ങിയവ സമിതി പരിശോധിക്കും. ഈ മാസം 25 വരെയാണ് സന്ദർശനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ കേരളത്തിൽ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ നടത്തുന്ന സൈക്ലിംഗ് ബൈ ദ സീ എന്ന സൈക്കിൾ റാലിയിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കും പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. GB രാജ സ്പോർട്സ് സ്കൂളും മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് കേരള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തോടനുബന്ധിച്ച് നടക്കുന്ന 2026 ഐച്ചി നാഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും സംബന്ധിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റജു കോലിയക്കോട്.
3: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി K മുരളീധരൻ മറുപടിയായി പറഞ്ഞു. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു.
0: കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്കെത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി

0: കെ മുരളീധരൻ. ഒരാളിൽ രോഗബാധ കണ്ടെത്തിയതിനെ തുടർന്ന് എല്ലാ സമ്പർക്ക സാധ്യതകളും കണ്ടെത്തി പഴുതടച്ച പ്രതിരോധമാണ് നടത്തിയത്. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കോഴിക്കോട് മാവൂരിൽ ഷിഗല്ല ബാധിച്ച് സ്ത്രീ മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് നിരീക്ഷണം തുടരുന്നു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പിൽ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ് വെർദെ മത്സരം സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ഈജിപ്റ്റ് 1-3 ഗോളുകൾക്ക് ന്യൂസിലന്റിനെ പരാജയപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അലിഗഞ്ച് പ്രദേശത്ത് ഉച്ചയ്ക്ക് ശേഷമുണ്ടായ തീപിടുത്തത്തിൽ 13 വിദ്യാർത്ഥികൾ മരിച്ചു. അലിഗഞ്ചിലെ പുരാനിയയിൽ കോച്ചിംഗ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രികൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 16-18 ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചതെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പഥക് പറഞ്ഞു. തെരച്ചിൽ തുടരുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഡിസൈനിംഗ് ഇന്നവേറ്റീവ് സൊല്യൂഷൻസ് ഫോർ ഹോളിസ്റ്റിക് ആക്സസ് ടു ജസ്റ്റിസ് ദിശ 2.0 എന്ന പേരിൽ പരിഷ്കരിച്ച് ഈ വർഷം ഏപ്രിൽ 1 മുതൽ 2031 മാർച്ച് 31 വരെ 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് സർക്കാർ അംഗീകാരം നൽകി. സെൻട്രലൈസ്ഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും AI അധിഷ്ഠിത ന്യായസേതു ചാറ്റ് ബോട്ടും ഉൾപ്പെടുന്ന വിധി സഞ്ജീവനി എന്ന പുതിയ ഘടകത്തോടെയാണ് ഇത് പരിഷ്കരിച്ചിട്ടുള്ളതെന്ന് നിയമനീതി മന്ത്രാലയം അറിയിച്ചു. നാഷണൽ അഗ്രികൾച്ചറൽ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷാ നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പോർട്ടൽ. ചടങ്ങിൽ ചില പ്രധാന ഡിജിറ്റൽ ജനക്ഷേമ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കുമെന്ന് സഹകരണ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നിർവ്വഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ചർച്ചയായി. ഏകദിന സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തുന്ന കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: You are listening to Akashvani Rainbow FM Kochi 107.5.
2: Rainbow FM presents Triumph of Waves. Triumph of Waves.
3: Let's play football.
2: FIFA World Cup 2026 updates. ഇരുപത്തിമൂന്നാം തീയതി പുലർച്ചെ 2:30 ഗ്രൂപ്പ് എൽ പോരാട്ടം ഫ്രാൻസ് വേഴ്സസ് ഇറാഖ്. പുലർച്ചെ 5:30 നോർവേ വേഴ്സസ് സെനഗൽ. രാവിലെ 8:30 ഗ്രൂപ്പ് ജയിൽ ജോർദാൻ വേഴ്സസ് അൾജീരിയ. 23-ാം തീയതി രാത്രി 10:30 ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗൽ തങ്ങളുടെ 2-ാം മത്സരത്തിൽ ഏറ്റുമുട്ടുന്നു ഉസ്ബെക്കിസ്ഥാനുമായി. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.

0: സമയം 7 മണി കഴിഞ്ഞിട്ട് 46-ാം മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ഓൺ ദ ഗോയുടെ സമയം ഏകദേശം ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്തുകൊണ്ട്
1: പറഞ്ഞോളൂ. ഞാനും ഇൻട്രോ പറയാനായിട്ട് റെഡി ആയിരുന്നു. ഞാനും ഒരു ശ്വാസം എടുത്തു, സിമി ഒരു ശ്വാസം എടുത്തു.
0: ആരാണ് ആദ്യം പറയുന്നത്?
1: ശ്വാസം നീണ്ടുപോയി.
0: ദീർഘ

0: വിശ്വാസം ആയി, ദൈവമേ. ഓക്കെ, അപ്പോ നമ്മള് ചോദ്യങ്ങള് ഒത്തിരി ഉണ്ട്, കോളേഴ്സും ഉണ്ട്, പക്ഷേ
1: പക്ഷേ ഇനിയിപ്പോ
0: സമയമില്ല.
1: സമയമില്ലല്ലോ.
0: ഇനിയിപ്പോ കണക്ട് ചെയ്യലും ബുദ്ധിമുട്ടാണ്. അത് 7:48 ആയിട്ടുണ്ട്. അപ്പോ
1: ഇനി വിളിക്കാൻ വെയിറ്റ് ചെയ്യുന്നവർക്ക് അരികെ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം പുറകെ വരുന്നുണ്ടല്ലേ?
0: അതെ അതെ, അതില് കുറച്ചും കൂടി നമ്മളൊന്ന് അയയും.
1: അതെ, ഈ ഒരു മസിൽ പിടുത്തൊക്കെ ഒന്ന് പതുക്കെ കുറച്ച്.
0: അതെ,
1: അപ്പൊ ചോദിക്കും ഇപ്പൊ നിങ്ങൾ മസിൽ പിടിച്ചിട്ടുണ്ടോ എന്ന്.
0: ഇല്ല,
1: പക്ഷെ പറയാനുള്ളത് ഇപ്പൊ നമ്മള് കൗളുകൾ വരുമ്പോ നമ്മള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, നമ്മളും എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. ഓരോ കൗളുകളും
0: ശ്രോതാക്കൾ ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്.
1: പലപ്പോഴും വിളിക്കുമ്പോ അവരുടെ ചിരി കേൾക്കുമ്പോ അവരുടെ സന്തോഷം പങ്കുവെക്കുമ്പോഴൊക്കെ നമുക്കും അത് ഫീൽ ചെയ്യാറുണ്ട്.
0: പക്ഷേ
1: ഒരു കാര്യം എപ്പോഴും ഓർമ്മിപ്പിക്കാനുള്ളത്, ഞാൻ സിമിയോട് സംസാരിക്കുമ്പോഴും സിമി എന്നോട് സംസാരിക്കുമ്പോഴും നമ്മൾ ഈ പറയുന്നത് മുഴുവനും ലോകം മുഴുവനും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ചും കൂടി
0: അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.
1: ചിലപ്പോ ചില തമാശകളായിരിക്കാം, പക്ഷെ എന്നാൽ പോലും ഇതൊരു പൊതുമാധ്യമമാണ്. ഇതിലൂടെ
0: അതിൽ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്.
1: അപ്പൊ അതൊക്കെ ആർക്കും വിഷമമില്ലാത്ത രീതിയിൽ ആർക്കും കൊണ്ടും പരാതികള്, പ്രത്യേകിച്ചും ഈ ഒരു സ്ഥലത്ത് അയ്യോ അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊരു പരാതിക്കട നൽകാത്ത രീതിയിൽ
0: ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണല്ലോ നമ്മള്. അപ്പോ അതിനനുസരിച്ചുള്ള ഒരു മര്യാദയും കൂടി പാലിച്ചിട്ട് വേണം പോവാനായിട്ട്. അതിപ്പോ ഞങ്ങളാണെങ്കിലും ശരി, കേൾക്കുന്നവരാണെങ്കിലും ശരി, വിളിക്കുന്നവരാണെങ്കിലും ശരി, എല്ലാവരും അല്ലേ. ഓക്കെ, അപ്പോ ഒന്ന് ഓർമ്മിപ്പിച്ചു വന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോ അടുത്ത ഒരു പാട്ടിലേക്ക് പോവാണ്. അതിനുശേഷം നമുക്ക് നേരത്തെ വൈൻഡപ്പ് ചെയ്യണ്ട, കാരണം ഫിഫയുടെ അപ്ഡേറ്റ് വരാനുണ്ട്. അപ്പോ അതൊക്കെ കൊണ്ടാണ് ഇപ്പോ പരിപാടി
1: ഏകദേശം.
0: അതെ അതെ അതെ, ബ്ലിങ്ക് ചെയ്തോണ്ടിരിക്കുകയാണ്,
1: അത് കാണുമ്പോ സങ്കടമുണ്ട്
0: എടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ടിലേക്ക് പോവാണ്. അതിനുശേഷം ഈ ഫിഫയുടെ ഇതൊക്കെ കാണുന്നതോടെ കുറച്ച് ഇവിടെ കുറച്ചിത്തിരി ധൃതിയാണ്. ഈ ഫിഫ കാരണം ഞങ്ങളും കുറച്ചിത്തിരി പന്താട്ടത്തിലാണ് ഇവിടെ. ഓക്കെ, എന്തായാലും അടുത്ത നല്ലൊരു മനോഹരമായ ഒരു പാട്ടിലേക്ക്, മനോഹരമായ ഒരു പാട്ടിലേക്ക്,
1: അതിമനോഹരം.
0: അതെ.

0: നാഗെ ആടി ഇളകാൻ തോന്നിയൊരു പാട്ടല്ലേ.
1: അതെ അതെ. താത കണ്ണുവൻ
0: തപോവനത്തിൽ നിന്നും ഇനിയും
1: മടങ്ങിയെത്തിയില്ല ശകുന്തള. താത കണ്ണുവൻ എവിടെ നിന്ന് വന്നില്ല എന്നാണ് ചോദിച്ചത്?
0: തപോവനത്തിൽ നിന്നും.
1: ഭൂമിയിലാണോ തപോവനത്തിലാണോ?
0: തപോഭൂമിയിൽ ആയിരിക്കും. അവസാനത്തെ കോർണറോട് ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യം ഇതായിരുന്നു. പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടും കാൽപന്ത് കളിയുടെ മായിക ലോകത്തിരിക്കുന്നത് കൊണ്ടും അത് ചോദിക്കാൻ സാധിച്ചില്ല.
1: തീരെ ടൈം കിട്ടാത്തത് കൊണ്ടും ഞങ്ങളിപ്പോ ഇവിടെ ഈ പരിപാടി വെച്ച് പൂട്ടിക്കെട്ടുകയാണ്.
0: അതെ.
1: ഓക്കെ. സമയം 7 മണി കഴിഞ്ഞിട്ട് 54 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോ ഇന്നത്തെ ഓൺ ദ ഡ്രൈ ടൈം മ്യൂസിക്കിൽ നിന്ന് ടാറ്റ ബൈ പറയുന്നത് ഞാൻ സിമി,
0: ഞാൻ വിദ്യ.
1: സ്റ്റേ ട്യൂൺ ടു 107.5 മ്യൂസിക്കലി.
0: യെസ്.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. 65 പേർ കൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ചർച്ചയായി. ആരോഗ്യവകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും PSC റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകൾ സംബന്ധിച്ച് അടിയന്തരമായി അവലോകനം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 10 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, വയനാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി കെ സി ബി തമിഴ്നാട് കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. കേരള സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം കാര്യവട്ടം CLIF സംഘടിപ്പിച്ചു. പരിപാടി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ മോഹനൻ കുന്നുമൽ ഉദ്ഘാടനം ചെയ്തു. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. സെൻസസ് ഡയറക്ടറേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ പ്രദീപ് കുമാർ വിദ്യാർത്ഥികളുമായി സംസാരിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്.
0: ന്യൂസ് റെയിൻബോ. This is Rainbow FM 107.5. Musically yours.
2: Isai Tendral, ungal manadhai thodum paadalgal.

0: just awesome na.
1: No tension, bebe.
2: ഹായ് ഹലോ, വണക്കം. June 22nd ഇന്നിക്ക് നമ്മ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലെ മികപ്പെരിയ ഒരു ആക്ടറുടെ ബർത്ത്ഡേ, ദ റിയൽ ഹീറോ ഓഫ് തമിഴ്നാട്, നമ്മ ദളപതി വിജയോടെ 52nd ബർത്ത്ഡേ. വെൽക്കം ടു വിജയ് ബർത്ത്ഡേ സ്പെഷ്യൽ ഇസൈ തെൻഡ്രൽ വിത്ത് മീ ആർ ജെ അരുണ. நாம ஏற்கனவே போன மாசம் தளபதி மாஸ்ங்கிற பேர்ல விஜயோட மாஸ் சாங்ஸ் மட்டும் போட்டு இசை

ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൗപതി മുർമു നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും.

0: 25 പേർ കൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ചർച്ചയായി. ആരോഗ്യവകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും PSC റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകൾ സംബന്ധിച്ച് അടിയന്തരമായി അവലോകനം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 10 ഷെഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, വയനാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് ഷെഗല്ല സ്ഥിരീകരിച്ചത്. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ C5 നടപടി പിൻവലിക്കും. കരാർ നേടിയ C ചാനൽ അധികൃതരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സ്ട്രീമിംഗ് സൌജന്യമായി നടത്താൻ അനുമതി ലഭിച്ചെന്ന് മന്ത്രി OJ ജനീഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ അർജന്റീന ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. രാത്രി 10:30 മത്സരം. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ ജില്ലയിലെ പൈതൽ മലയിൽ മിന്നലേറ്റ യുവതി മരണപ്പെട്ട പശ്ചാത്തലത്തിൽ സഞ്ചാരികൾ പ്രവേശിക്കുന്നതിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയതായി വനംവകുപ്പ് അറിയിച്ചു. ഫറോക്ക് പഴയ പാലത്തിന്റെ മുകളിൽ പുഴയിൽ നിന്ന് വീണ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. ചാലിയം മത്സ്യബന്ധന ഹാർബറിൽ ബോട്ട് ജെട്ടിയിൽ പൊങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വാർത്തകൾ പൂർണ്ണമായി, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ. This is Rainbow FM 107.5. Musically yours. ഉലക സഞ്ചാരം.
2: ഉലകം ചുറ്റി ഒരു സഞ്ചാരം. ഇത്

ഹലോ, നമസ്കാരം. ടി ഉലക സഞ്ചാരത്തിന്റെ പുതിയൊരു യാത്ര ഇവിടെ തുടങ്ങുവാണ് കേട്ടോ. യാത്ര കൊണ്ടുപോകാൻ എത്തിയിട്ടുള്ള ആളുടെ പേര് പതിവ് പോലെ തന്നെ വിനു എന്നാണ്. നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി പോവണേ. ഫുട്ബോൾ ആവേശമൊക്കെ എവിടം വരെ എത്തി എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ, ആവേശം അതിന്റെ ഏറ്റവും പീക്കിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ സീസണാണ്. നമുക്ക് വളരെയധികം അടുപ്പമുള്ള, വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ വീട്ടുകാരാണെങ്കിൽ പോലും, വേൾഡ് കപ്പ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ ആശയങ്ങൾ തമ്മിൽ തെറ്റാൻ സാധ്യതയുണ്ട്. വീട്ടിലും അല്ലെങ്കിൽ കൂട്ടുകാർക്കിടയിലും ഒക്കെ ആശയപരമായൊക്കെ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഫുട്ബോളിൻ്റെ ഒരു വലിപ്പമാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വലിയ രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ്. അതിനെ കുറ്റപ്പെടുത്താനൊക്കെ ഒരുപാട് പേരുണ്ടാവും കേട്ടോ. പക്ഷേ നമുക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ടി ഉലക സഞ്ചാരത്തിൻ്റെ ആ ഒരു നടത്തിപ്പുകാരൻ എന്ന നിലയ്ക്ക് ഇതുപോലെ ഓരോ രാജ്യത്തിൻ്റെയും പേര് പറഞ്ഞ് ആ രാജ്യത്തിൻ്റെ പതാകകൾ നമ്മൾ എടുത്തുകൊണ്ട് നടക്കുന്നതും അത് നമ്മളുടെ ചുറ്റും പാറി പറക്കുമ്പോഴും, അല്ലെങ്കിൽ ആ കളിക്കാരുടെ പടങ്ങളെല്ലാം പലയിടങ്ങളിൽ പതിപ്പിക്കുമ്പോഴും ഒക്കെ നമ്മൾ ചിന്താപരമായി വളരും കേട്ടോ. അത് അടിപൊളിയാണ്. നമുക്ക് വളരെയധികം പ്രിയപ്പെട്ട മെസ്സിയും റൊണാൾഡോയും നെയ്മറും ഒക്കെ ഈ വേൾഡ് കപ്പ് പരിപാടി നിർത്തിയാലും നമ്മൾ നിർത്തുന്നില്ല. അതങ്ങനെ തന്നെയാണ്, വളരെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആവേശകരമായ മത്സരമാണ് അത്. ഓരോ മത്സരവും ഇനി അങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ നോക്കൌട്ട് പരിപാടികളൊക്കെ നമ്മൾ എവിടെ കാണണമെന്ന് പോലും പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രാജ്യം എങ്ങാനും പൊരുതി തോറ്റ് പുറത്തു പോയാലും നമ്മൾ ഫുട്ബോൾ കാണൽ നിർത്തമൊന്നുമില്ല. നമ്മൾ അടുത്ത രാജ്യത്തിനൊപ്പം ചേരും, അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളുടെ രാജ്യത്തിനൊപ്പം പയ്യെ അങ്ങോട്ട് ചേരും. അങ്ങനെ ചേർന്ന് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ മത്സരങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നോക്കുന്നവരാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ടീമിൻ്റെ പ്രധാനപ്പെട്ട കളികളൊക്കെ എല്ലാം നോക്കാറുണ്ടല്ലോ. ബ്രസീലിൻ്റെ ആദ്യത്തെ കളി എങ്ങനെ ഉണ്ടായിരുന്നു? ബ്രസീലിൻ്റെ ആദ്യത്തെ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ആദ്യം തന്നെ ബ്രസീലിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഞാനൊരു ബ്രസീൽവാദിയാണ് എന്ന് വിചാരിക്കരുത്, ഞാനൊരു തികഞ്ഞ അർജന്റീനവാദിയാണ്. പക്ഷേ ബ്രസീലിൻ്റെ മത്സരം നമ്മൾ നോക്കും, ഫ്രാൻസിൻ്റെ നമ്മൾ നോക്കും, പോർച്ചുഗലിൻ്റെ നമ്മൾ ശ്രദ്ധിക്കും. അങ്ങനെ വേണമല്ലോ, ചുറ്റുമുള്ളവരുടെ മത്സരങ്ങളൊക്കെ ഇത് റേഞ്ച് പിടിക്കാൻ പറ്റുന്നു എന്ന് അന്വേഷിക്കലും കൂടി നമ്മളുടെ ഭാഗമാണല്ലോ. ബ്രസീൽ മൊറോക്കോ മത്സരം കണ്ടവർക്കെല്ലാം ബ്രസീലിനൊപ്പം നിൽക്കണം, ബ്രസീൽ ജയിക്കണം എന്ന ആഗ്രഹമാണ് നമ്മൾക്കെങ്കിലും, മൊറോക്കോൻ്റെ മത്സരം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഈ മൊറോക്കോ നമ്മളങ്ങനെ ഉദ്ദേശിച്ചതുപോലത്തെ ചെറിയ ടീമൊന്നുമല്ല. മൊറോക്കോ ചെറിയ ടീം അല്ല ശരിക്കും, എന്നാലും ബ്രസീലിനൊപ്പം മുട്ടി നിൽക്കുമ്പോൾ ഒരൊറ്റ സമനില കൊണ്ടേ ബ്രസീലിൻ്റെയും ബ്രസീൽ ഫാൻസിൻ്റെയൊക്കെ സമനില തെറ്റിച്ച മൊറോക്കോയെ പറ്റി ഞാനിങ്ങനെ ഒന്ന് ആലോചിക്കുമായിരുന്നു. മൊറോക്കോ കൊള്ളാം. മൊറോക്കോയിലേക്ക് നമ്മളങ്ങനെ യാത്രയൊന്നും പോയിട്ടില്ല. യാത്ര ചെല്ലാൻ പറ്റുന്ന ഇടമാണോ? യാത്ര ചെന്നു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും മൊറോക്കോയിൽ കാണാനുള്ളത്? അങ്ങനെ ആ ഒരു ആലോചന എത്തി നിൽക്കുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊറോക്കോയിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നിടത്താണ്. ടി ഉലക സഞ്ചാരം ഇന്ന് മൊറോക്കോയിലേക്ക് പുറപ്പെടാൻ പോവുകയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെയും മെഡിറ്ററേനിയൻ കടലിൻ്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ നാട്ടിലേക്കുള്ള ടി ഉലക സഞ്ചാരത്തിൻ്റെ യാത്ര ഇവിടെ തുടങ്ങുമ്പോൾ ഇതൊരു പകപോക്കൽ യാത്രയൊന്നുമല്ല കേട്ടോ. നമ്മൾ ബ്രസീലും അർജന്റീനയും പോർച്ചുഗലും ഫ്രാൻസും ഒക്കെ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. അപ്പം ഇംഗ്ലണ്ട് സ്പെയിനും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്നിച്ചാണ്, ഒന്നിച്ച് തന്നെയാണ്, അതിലൊരു തർക്കമില്ല. എന്തായാലും മൊറോക്കോ ഒന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് മതി ബാക്കി പരിപാടി. കേട്ടുകൊണ്ടിരുന്നോളൂ, ടി ഉലക സഞ്ചാരത്തിൻ്റെ മൊറോക്കോ യാത്ര ഇവിടെ തുടങ്ങുവാണ്. കൂടെയുള്ളത് വിനുവാണ്.

വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ ആവേശം അങ്ങേ അറ്റത്തെത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഫുട്ബോൾ ചർച്ചകളിൽ തുടങ്ങിയ യാത്രയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടീം ഉലക സഞ്ചാരത്തിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പണി യാത്രകളോട് യാത്രകളാണെങ്കിലും അല്ലെങ്കിൽ എല്ലാവരെയും യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കലാണെങ്കിലും കുറച്ച് നാളത്തേക്ക് ദൂരയാത്രകളൊക്കെ നമ്മൾ പെൻഡിംഗ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. കാരണം എല്ലാ ദിവസവും മത്സരങ്ങൾ കാണാതെയുള്ളൊരു യാത്രയെപ്പറ്റി നമ്മൾ ആലോചിക്കുന്നില്ല. ഇഷ്ട ടീമിൻ്റെ മത്സരം കാണും, ഒരുപാട് ഇഷ്ടമില്ലാത്ത ടീമിൻ്റെയും മത്സരം കാണും. എല്ലാവരും എങ്ങനെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമല്ലോ. പിന്നെ ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കളി നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സ്നേഹവും ഇഷ്ടവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ എല്ലാ ദിവസത്തെ രീതികൾ, ഈ 4 വർഷമായിട്ടുള്ള നമ്മളുടെ സ്ഥിരം രീതികളിൽ നിന്ന് നമുക്ക് കുറേ മാറ്റം വരും. ഇപ്പോൾ രാത്രി ഉറങ്ങാനുള്ളതാണെന്നും പകൽ എണീറ്റ് ജോലിക്ക് പോകാനും ക്ലാസ്സിൽ പോകാനുള്ളതാണെന്നും ഒക്കെയുള്ള ഒരു പഴഞ്ചൻ ചിന്ത എന്നൊക്കെ നമുക്കൊരു മോചനം കിട്ടും. ഇതൊരു പഴഞ്ചൻ ചിന്തയൊന്നുമല്ല, എന്നാലും ഇപ്പം അങ്ങനെ പറയാം. വെളുപ്പിന് 2 മണി അല്ലെങ്കിൽ 1 മണി, വെളുപ്പിന് 3 മണി, ഈ സമയത്തൊക്കെ എഴുന്നേറ്റിരുന്ന് കളി കാണുന്നു. നമ്മൾ വേറൊരു കാര്യത്തിനും വർഷത്തിൽ ഒരിക്കലും നമ്മളിങ്ങനെ എണീറ്റിരിക്കാറില്ല. ഇനിയിപ്പോൾ ക്രിസ്മസിന് കരോളിന് പോകാൻ വേണ്ടി ഒന്ന് എണീറ്റാ പറയാം, ചിലപ്പോൾ എണീറ്റും. അല്ലെങ്കിൽ പള്ളിയിൽ വല്ല പാതിരാ കുർബാനയ്ക്ക് പോകാനോ അല്ലെങ്കിൽ പൂരത്തിന് ഏതെങ്കിലും ഇടത്തെ പൂരമൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ രാത്രിയൊക്കെ എണീറ്റിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഉറങ്ങും. ഇപ്പോൾ ഈ ഉറക്കത്തിൽ നിന്ന് നമ്മളെ മാറ്റി നമ്മളുടെ മൊത്തത്തിലുള്ള ടൈമിങ്ങിലൊക്കെ ചില വ്യത്യാസങ്ങൾ വരുത്തുന്ന ഒരു സീസണിലൂടെ പോകുന്നു. അതൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ. ഉറങ്ങേണ്ട സമയത്ത് എണീറ്റൊക്കെ ഇരുന്ന് പിന്നെ ചിലപ്പോൾ എണീറ്റിരിക്കേണ്ട സമയത്ത് ഉറങ്ങുന്ന ഒരു രീതി. സന്തോഷമുണ്ടെന്ന് പറയുമ്പോൾ പലരും എന്നെ രൂക്ഷമായിട്ട് നോക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വിനു ജോലിക്കൊന്നും പോവാതെ ക്ലാസ്സിലൊന്നും പോവാതെ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നതിനാണല്ലോ സന്തോഷം. അങ്ങനെയല്ല കേട്ടോ, ഇത് ശരിക്കും ഒരു സീസണിൻ്റെ പ്രത്യേകതയാണല്ലോ. നമ്മളത് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ടീമിൻ്റെ കളി കാണും, ഇഷ്ടമില്ലാത്ത ടീമിൻ്റെയും കളി കാണും. അങ്ങനെ കണ്ടുവരുന്ന വഴിക്കാണ് ബ്രസീൽ മൊറോക്കോ മത്സരം കണ്ടത്. മൊറോക്കോയെപ്പറ്റി നമ്മൾ കൂടുതൽ ആലോചിച്ച് തുടങ്ങിയത്. മൊറോക്കോ അവിടെ നിൽക്കട്ടെ കേട്ടോ, ഞാനേ ഇന്ത്യയിലേക്ക് വീണ്ടും ഒന്ന് തിരിച്ചു വരുവാണ്. നമ്മൾ ഇന്ത്യയിലെ ബ്ലൂ സിറ്റി എന്ന് പറഞ്ഞൊരു ടൂറ് പണ്ട് ഉലകസഞ്ചാരത്തിൻ്റെ എനിക്ക് തോന്നുന്നു 10 വർഷം മുൻപൊക്കെ നമ്മൾ നടത്തിയിട്ടുള്ളതാണ്. നമ്മൾ ആദ്യഘട്ട യാത്രകളിൽ ഇന്ത്യ മുഴുവനായി കറങ്ങുന്നതിൻ്റെ ഭാഗമായി പോയപ്പോൾ നമ്മൾ ജോധ്പൂർ പോയതാണ്. ബ്ലൂ സിറ്റി എന്ന് പറഞ്ഞ ടൈറ്റിൽ എങ്ങനെ വന്നു, എന്താണ് ബ്ലൂ സിറ്റി, എങ്ങനെയാണ് ബ്ലൂ സിറ്റി, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബ്ലൂ സിറ്റി, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഒരുപാട് കെട്ടിടങ്ങൾ, നീല നിറത്തിൽ നീല പെയിൻ്റ് അടിച്ച കുറേയധികം കെട്ടിടങ്ങളുള്ള ഒരു നഗരം. നമുക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി. പലയിടത്തും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാകും അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടോ. ഇനിയിപ്പോൾ നേരെ നമുക്ക് തിരിച്ച് ഫുട്ബോളിലേക്ക് വരാം. നമ്മളിന്ന് മൊറോക്കോയിലേക്ക് പോകുമ്പോളേ ഈ മൊറോക്കോയിലും ഒരു ബ്ലൂ സിറ്റി ഉണ്ട്. ബ്ലൂ സിറ്റി നമ്മുടെ നാട്ടിലുണ്ട്. ബ്രസീലിൻ്റെ മത്സരം വളരെ ആവേശത്തിൽ കണ്ടപ്പോൾ എതിർ ടീമായിട്ട് മത്സരിച്ച മൊറോക്കോയിലും ഉണ്ട് ഒരു ബ്ലൂ സിറ്റി. എന്തായാലും മൊറോക്കോയിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെ പോകണം എന്നുള്ള ചിന്തയ്ക്ക് യാതൊരു വിധ കോട്ടവും വരുന്നില്ല. മൊറോക്കോയിലെ ബ്ലൂ സിറ്റിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മളുടെ ജോധ്പൂർ പോലെ പറയാൻ എളുപ്പമൊന്നുമല്ല, പോവാനും ഒട്ടും എളുപ്പമല്ല. ഷെഫ് ഷാവൻ എന്നാണ് ബ്ലൂ സിറ്റിയുടെ പേര്. ഒന്ന് പറഞ്ഞേ, ഷെഫ് ഷാവൻ. ഓക്കെ, അപ്പോൾ നമ്മൾ മൊറോക്കോയുടെ തലസ്ഥാനമായിട്ടുള്ള റാബത്തിലേക്കാണ് പോകാൻ പോകുന്നത്. റാബത്തിൽ നിന്നൊരു 3-3.5 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിത്വാനെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലാം. തിത്വാനയിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങാൻ പോകുന്നത്. മൊറോക്കോയിലെ ബ്ലൂ സിറ്റി എങ്ങനെയുണ്ടെന്ന് കാണാനും മൊറോക്കോയുടെ കളി കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഈ രാജ്യം കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നോക്കാനും ഒക്കെയുള്ള യാത്രയാണ്. കേട്ടുകൊണ്ടിരുന്നോളൂ, ഉലക സഞ്ചാരമാണ്, കൂടെ വിനുവാണ്.

ടി ഉലകസഞ്ചാരത്തിന്റെ മൊറോക്കോ യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവുണ്ട്. നമ്മൾ ഇത്തവണത്തെ ഫുട്ബോൾ വേൾഡ് കപ്പ് കണ്ടപ്പോൾ മൊറോക്കോയുടെ മത്സരം കണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയതാണ്. ബ്രസീൽ മൊറോക്കോ മത്സരം കണ്ട് മൊറോക്കോയോട് തോന്നിയ ഒരു ഇഷ്ടമാണ്. ആ ഇഷ്ടം എവിടെ വരെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൊറോക്കോയിൽ കൊണ്ടുവന്ന് എത്തിച്ചു. മൊറോക്കോയിലെ മനോഹരമായ ഒരു ബ്ലൂ സിറ്റി ഉണ്ട് എന്നറിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് കണ്ട പോകുന്നത്. ഷെഫ്ഷാവൻ എന്നാണ് നഗരത്തിന്റെ പേര്. നമ്മൾ റാബത്ത്, അതായത് മൊറോക്കോയുടെ തലസ്ഥാനത്ത് നിന്ന് തുടങ്ങിയ യാത്രയാണ്. മനോഹരമായ കാലാവസ്ഥ ആസ്വദിച്ചുകൊണ്ട് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് കിട്ടുന്ന മനോഹരമായ കാറ്റ് ആസ്വദിക്കുന്നു. ഒപ്പം ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. നല്ല തണുപ്പ് വരാൻ പോകുന്നു എന്ന് പറയുന്ന രീതിയിൽ ചെറിയ തണുപ്പ് വന്നിട്ടുള്ള ഒരിടത്ത് കൂടി നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയുണ്ടോ. ഷെഫ്ഷാവണിലേക്കുള്ള യാത്രയിൽ ചുറ്റും ഗംഭീരമായ തോട്ടങ്ങളൊക്കെ തന്നെ കണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സൈത്തിൻ തോട്ടങ്ങൾ ഒത്തിരി ഇടങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഇടയിലൂടെയുള്ള ഒരു റോഡാണ്. ശരിക്കും ഈ ഷെഫ്ഷാവൺ എന്ന് പറഞ്ഞത് ഒരു ഹിൽ സ്റ്റേഷനാണ്. നമുക്ക് പോകുന്ന വഴിയിൽ, റാബത്തിൽ നിന്ന് തുടങ്ങിയ യാത്ര പോകുന്ന വഴിയിലൊക്കെയും ദൂരെ മലനിരകളൊക്കെ കാണാൻ പറ്റും. പടുകൂറ്റൻ മലകളല്ല, പക്ഷെ ഒരു മീഡിയം റേഞ്ച് മലകൾ കാണാൻ പറ്റും. ആകാശത്തിന് നീലനിറമാണ്. നീലനിറം എല്ലായിടത്തും ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഇല്ലല്ലോ. ഹിൽ സ്റ്റേഷനോട് അടുക്കുമ്പോൾ നമ്മൾ ആകാശത്തിൻ്റെ നീലനിറം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടല്ലോ. ഈ നീലനിറം മനസ്സിൽ വെച്ചോളൂ. കുറേയധികം നീല നിറത്തിലുള്ള കാഴ്ചകൾ കാണാൻ പോകുന്നിടത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പോയിട്ട് സ്ട്രോബറി തോട്ടങ്ങൾ ഒത്തിരിയുള്ള ഒരിടത്തേക്ക് എത്തുകയാണ്. അതിൻ്റെ നടുവിലൂടെയുള്ള റോഡാണ്. സ്ട്രോബറി പാടങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കുന്നു രണ്ടു വശത്തും. അതിൻ്റെ നടുവിലൂടെയുള്ള വിശാലമായിട്ടുള്ള റോഡ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് കണ്ട് കണ്ട് ഇങ്ങനെ ഇപ്പോൾ എവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഫ്ഷാവനിലേക്ക് എത്തുകൊണ്ടോ. ഹിൽ സ്റ്റേഷനിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു നാട് നടന്നാണ് കാണാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ മാത്രമല്ല, ആര് വന്നാലും ഈ നാട് കംപ്ലീറ്റ് ആയിട്ട് കാണണമെങ്കിൽ നടന്നേ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ, ഈ ഷെഫ്ഷാവൻ എന്ന് പറഞ്ഞ ഹിൽ സ്റ്റേഷനിൽ ചെറിയ, അതായത് ഇടവഴികളുടെ നാട് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. ബ്ലൂ സിറ്റി എന്നെല്ലാവരും വിളിക്കുന്നുണ്ട്. നമ്മളിവിടെ മൊത്തം കറങ്ങിക്കഴിഞ്ഞാൽ ഇടവഴികളാണ് കൂടുതലും. ഇടവഴികൾ എന്ന് പറഞ്ഞാൽ താഴെ കരിങ്കൽ പാകിയിട്ടുള്ള കെട്ടിടങ്ങൾ അടുത്തടുത്തടുത്തായിട്ട് നിൽക്കുന്ന കഷ്ടി രണ്ട് പേർക്ക്, ഒരാൾക്ക് അങ്ങോട്ട് പോയാൽ തിരിച്ചൊരാൾക്ക് ഇങ്ങോട്ട് വരാം. മൂന്ന് പേരായി കഴിഞ്ഞാൽ ഒരാൾ സൈഡിൽ ഭിത്തിയിൽ ഒട്ടി നിൽക്കേണ്ടി വരും. ഒരാളെ ഒട്ടിച്ച് വെച്ചാലേ ബാക്കി രണ്ടു പേർക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ ഇടനാഴികളുള്ള നഗരം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ നാടിൻ്റെ വൈബ് മൊത്തത്തിൽ ആവാഹിച്ചെടുക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റും. രണ്ടു വശത്തും ഒരുപാട് പഴക്കം ചെന്ന കെട്ടിടങ്ങൾ, അതിൻ്റെ ഇടയിലൂടെ നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നു. കെട്ടിടങ്ങൾ കാണുമ്പോൾ മുതലില്ലേ നമ്മളിങ്ങനെ കണ്ണ് മഞ്ഞളിച്ചു പോയി എന്ന വാക്ക് ഉറപ്പായിട്ടും ബ്രസീൽ ഫാൻസ് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അർജൻറ്റീന ഫാൻസ് കണ്ണ് നീലിച്ചു പോയി അല്ലെങ്കിൽ നീലമയമായി എന്ന് ഒരു പ്രയോഗമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്രയോഗമില്ല എന്നാലും അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നൊരിടത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കെട്ടിടത്തിന് മുഴുവൻ നീല നിറമാണ്. കെട്ടിടങ്ങൾ പലരുടേതാണ്, പല വർഷങ്ങളിൽ പല കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണെങ്കിലും പെയിൻ്റ് എല്ലാം ഒന്നാണ്. നീല പെയിൻറ്റുകൾ അടിച്ച കെട്ടിടങ്ങൾ ഇങ്ങനെ വരിവരിയായിട്ട് നിൽക്കുന്നു. നമ്മൾ അതിൻ്റെ നടുവിലൂടെ നടന്നു തുടങ്ങുകയാണ്. ഇനി എങ്ങാനും നമ്മളൊന്ന് ഇടയ്ക്ക് ഒന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴെ കരിങ്കൽ പാകിയ നേരത്തെ പറഞ്ഞ പോലെ നടപ്പാതയാണ്. മുകളിലേക്ക് നോക്കിയാൽ ആകാശം ഈ രണ്ട് ഭിത്തിയിലും കാണുന്ന നീല നിറത്തോട് മത്സരിച്ച് നിൽക്കുന്ന രീതിയിൽ നീല അടിച്ചിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിലൊരു നീലമയമുള്ള ഇടത്ത് എത്തിയിട്ടുണ്ട്. ചെറിയ കെട്ടിടങ്ങൾക്ക്, വലിയ കെട്ടിടങ്ങൾക്ക്, പുതിയത് പണിയാൻ പോകുന്നതിന്, പണിത് കഴിഞ്ഞതിന്, എല്ലാത്തിനും നീലനിറം മാത്രമുള്ള ആളുകളുടെ നാട്ടിലേക്ക് എത്തുകയാണ്. തെരുവിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇടവഴികളിലൊക്കെ തിരക്കാണ്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നാട്ടുകാരുണ്ട്, നമ്മളെപ്പോലെ വരുന്ന സഞ്ചാരികളൊക്കെ ഉണ്ട്. അപ്പോൾ ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഈ ഇടവഴികളിൽ കടകളുമൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും സ്ഥലപരിമിതി എത്രത്തോളം ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അതിനെ എത്രത്തോളം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് അവർ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ബ്ലോക്കൊക്കെ വരും. നമ്മൾ വാഹനങ്ങളുടെ ബ്ലോക്കല്ലേ കണ്ടിട്ടുള്ളൂ, അത് ഈ നടന്നു പോകുന്നവർ മൂലമുണ്ടാകുന്ന ബ്ലോക്ക് ഇടയ്ക്ക് വരും. അപ്പോൾ ഏറ്റവും മുന്നിലാൾ പോയാലേ പുറകിൽ ഇങ്ങനെ നിൽക്കുന്നവർക്ക് പോയി തീർക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇടവഴികളിൽ ജംഗ്ഷനുകൾ വരും. അത് ഓരോ ഇടത്തേക്ക് മാറി തിരിഞ്ഞൊക്കെ പോകും. പോയി നമ്മൾ ഇടവഴികളിൽ നിന്ന് ഒരു മെയിൻ റോഡിലേക്ക് പുറത്തെത്താൻ കുറച്ച് സമയമെടുക്കും. സമയം എടുക്കുന്നത് വരെയുള്ള ആ ഒരു യാത്ര തന്നെയാണ് ഈ ഒരു രാജ്യത്തിൻ്റെ വൈബ്, ഈ ഒരു സിറ്റിയുടെ വൈബ്. അത് ആസ്വദിച്ചുകൊണ്ട് ബ്ലൂ സിറ്റിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. മൊറോക്കോയിലാണ്, കൂടെയുള്ളത് വിനുവാണ്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ, ഇത് ഉലക സഞ്ചാരമാണ്.

ടി ഉലകസഞ്ചാരത്തിന്റെ മൊറോക്കോ യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനു കണ്ടിട്ടോ, നമ്മൾ ഷെഫ്ഷാവൻ നഗരത്തിലൂടെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നഗരം എന്നൊന്നും ഇതിനെ വിളിക്കണോ എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇതിനെ ഒരു ചെറിയ ഗ്രാമം എന്നൊക്കെ വിളിച്ചാൽ മതി. കാരണം വളരെ മനോഹരമായി കിടക്കുന്നു, ഒരുപാട് തിരക്കുകളില്ല, വാഹനങ്ങൾ കയറി ഇറങ്ങാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വണ്ടിയിൽ വരുന്നവരൊക്കെ ദൂരെ പാർക്ക് ചെയ്തിട്ട് നടന്ന് തന്നെയാണ് എല്ലായിടത്തൂടെയും പോകുന്നത്. വാഹനങ്ങളില്ലാതെ പലയിടത്തും നടക്കാൻ മാത്രം പറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു ഒരു രസമുണ്ടല്ലോ, അത് ആസ്വദിച്ചുകൊണ്ട് നമ്മൾ നല്ല കാലാവസ്ഥയാണ്, അതായത് ചെറിയ തണുപ്പ് തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇടത്ത് കൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഇങ്ങനെ മൊത്തത്തിൽ കണ്ട് മനസ്സിലാക്കുക, ആ നീല കെട്ടിടങ്ങളുടെ ഇടയിലൂടെ പോകുമ്പോഴുള്ളൊരു ഒരു വൈബ് പിടിക്കുക, ഇതൊക്കെ തന്നെയാണ് പ്ലാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് പയ്യെ മല ഇറങ്ങുകയാണ്, മലഞ്ചെരുവിലൂടെ താഴേക്ക് പോകും.

ഉണ്ട്. അപ്പൊ എന്താണെങ്കിലും കയറി നിൽക്കുന്നത് ഒരു മലയിലാണെങ്കിൽ മലയുടെ ചെരുവിലേക്ക് പയ്യെ താഴേക്ക് ഇറങ്ങുവാണെങ്കിൽ ഏറ്റവും താഴെ വെള്ളത്തിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടല്ലോ. അങ്ങനെയാണല്ലോ ശാസ്ത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ ശാസ്ത്രമൊക്കെ പഠിച്ചവരായതുകൊണ്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു അരുവി ഒഴുകുന്ന ശബ്ദമൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അരുവി ഒഴുകുന്ന ശബ്ദം കേട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലാതിരിക്കാൻ നിർവാഹമില്ല, ഉറപ്പായിട്ടും പോകും. അങ്ങനെ ചെന്ന് മലയുടെ ചെരുവിലൂടെ താഴേക്ക് ഇറങ്ങി നമ്മളൊരു മനോഹരമായ അരുവി കാണുമട്ടോ. മൊറോക്കോയിലുള്ള ഒരു അരുവിയാണേ. ഒരുപാട് അരുവികൾ, ഒരുപാട് നാട്ടിൽ കണ്ട നമ്മൾ മറ്റൊരു രാജ്യത്ത് പുതിയൊരു അരുവി കാണാൻ പോകുന്നു. അരുവിയുടെ പേര് മാ എന്നാണ്. മാ അരുവി നമ്മൾ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അരുവിയെ ക്രോസ് ചെയ്തൊരു പാലവും കൂടിയുണ്ട്. പാലം കാണാനും നല്ല ഭംഗിയാണ്. നടന്ന് പാലത്തിനടുത്തേക്ക് എത്തുമ്പോൾ തന്നെ രണ്ടു വശത്തും നമ്മൾ വരവേൽക്കുന്ന കുറേ കച്ചവടക്കാരുണ്ട്. പഴങ്ങളാണ് ഈ നാട്ടിൽ കിട്ടുന്ന, നമ്മൾക്ക് അങ്ങനെ കഴിച്ച് സ്ഥിരമായി കഴിച്ച് പരിചയമില്ലാത്ത പല പഴങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മളിവിടെ മാങ്ങയുടെ സീസൺ വരുമ്പോൾ എല്ലാ കടകളിലും വഴിവക്കത്തും എല്ലായിടത്തും മാങ്ങ വിൽക്കുമല്ലോ, അല്ലെങ്കിൽ തണ്ണിവത്തൻ്റെ സീസൺ വരുമ്പോൾ തണ്ണിവത്തം വിൽക്കുമല്ലോ. ഇവിടെ അതുപോലെ സ്ട്രോബറിയാണ്. സ്ട്രോബറി ഇങ്ങനെ കൂന കൂട്ടി വെച്ചിരുന്ന് വിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഈ പഴമല്ലേ ചെറിയ ട്രാൻസ്പെറൻറ്റ് ബോക്സിനൊക്കെ ആക്കി നമ്മുടെ നാട്ടിലെത്തി വൻ വില, വലിയ വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നത് എന്നൊരു തോന്നലൊക്കെ നമുക്കുണ്ടാവും. പക്ഷേ അവിടെ സ്ട്രോബെറിക്ക് വലിയ വിലയൊന്നുമില്ല. സ്ട്രോബെറിയൊക്കെ നമ്മൾ വാങ്ങിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളാളും നോക്കിയിട്ട് പാവപ്പെട്ടവരാണല്ലേ എന്നൊരു ചിന്തയൊക്കെ അവർക്ക് വരും. ചുമ്മാ പറഞ്ഞ കേട്ടോ, സ്ട്രോബെറി നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ സ്ട്രോബെറി അല്ലെങ്കിൽ പരിചയമില്ലാത്ത പല പഴങ്ങൾ വാങ്ങിക്കഴിക്കാം. പാലത്തിൻ്റെ മുകളിലേക്ക് കയറാം. ഏറ്റവും സെൻറ്ററിലെത്തിയിട്ട് താഴേക്ക് നോക്കാം. അരുവി വളരെ മനോഹരമായി ഒഴുകുന്നു. ഒപ്പം രണ്ട് വശത്തും മലനിരകളാണ്. നമ്മൾ ഇറങ്ങി വന്ന മലയുടെ ചെരുവിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നീല നിറത്തിലുള്ള കെട്ടിടങ്ങൾ, വീടുകൾ എല്ലാം നിൽക്കുന്നതിൻ്റെ മറ്റൊരു ആംഗിൾ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ദൂരെയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ അതിൻ്റെ ഇടയിലൂടെ പോയെങ്കിൽ ഇപ്പോൾ നമ്മൾ ദൂരെ നിന്ന് ആ മലയുടെ ചെരുവിലുള്ള ഒരു ഏരിയ മുഴുവനും നീല നിറത്തിൽ കാണുന്ന ഒരിടത്തേക്ക് നോക്കി നിൽക്കണം. നല്ല രസമുണ്ട് കേട്ടോ. ഇത് പറയുന്നതിനേക്കാളും ഭംഗിയാണ് ഈ ഒരു സ്ഥലത്തെ ചെന്ന് ഇത് നേരിട്ട് ആസ്വദിച്ച് കഴിഞ്ഞാൽ. കാരണം ആകാശം എപ്പോഴും ഭയങ്കരമായ സപ്പോർട്ടാണ് ഈ ഒരു നാടിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ എറണാകുളത്താണെങ്കിൽ നേരെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകാശമൊക്കെ കാണും, പക്ഷേ നീലാകാശം എപ്പോഴൊക്കെ കാണാറുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല, വല്ലപ്പോഴൊക്കെ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വല്ല മൂന്നാറേക്കോ അല്ലെങ്കിൽ ഇടുക്കിയിൽ എവിടെയെങ്കിലുമൊക്കെ പോയാലേ നമുക്ക് നീലാകാശം എറണാകുളത്തിനടുത്ത് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കൊടൈക്കനാൽ കുറച്ചും കൂടി ദൂരേക്ക് പോകണം, അല്ലെങ്കിൽ ഹിമാചലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല നീലാകാശം കാണാൻ പറ്റും. പക്ഷെ മൊറോക്കോയിൽ അങ്ങനെയല്ല, നല്ല നീലാകാശമുണ്ട്, കെട്ടിടങ്ങൾക്കെല്ലാം നീല നിറവുമുണ്ട്. ഷെഫ്ഷാവൻ എന്ന് പറഞ്ഞ ആ ഒരു നാട് നമ്മളെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയോട്ടോ. നമ്മളപ്പോൾ തിരിച്ചു പോരുന്നതിന് മുമ്പ്, തിരിച്ചു വരാനുള്ള സമയമായി, പക്ഷെ പോരാൻ തോന്നുന്നില്ല. എന്താണ് ഇവരിങ്ങനെ ഈ നീല നിറം ഒരു ഏരിയയിലുള്ള കെട്ടിടങ്ങൾക്ക് മാത്രം അടിച്ചത്? എന്തുകൊണ്ടാണ് ബ്ലൂ സിറ്റി എന്ന് ഈ നാടിനെ വിളിക്കുന്നത്? ഒരുപാട് പേർ അത് കാണാൻ വരുന്നത് എന്നൊക്കെ അവിടെ ഇരുന്ന് ആലോചിച്ചു. ആലോചിക്കാനേ നമുക്ക് പറ്റുള്ളല്ലോ. എന്നിട്ട് കുറച്ച് പേരോടൊക്കെ ഒന്ന് അന്വേഷിച്ചു. അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ ഉത്തരങ്ങൾ കേട്ടപ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ നാടുമായിട്ട് മൊറോക്കോയെ ബന്ധിപ്പിക്കാനുള്ള കുറേ കാര്യങ്ങൾ കിട്ടി. ഒരുപക്ഷെ ഇതൊരു വലിയ കണ്ടെത്തലായിരിക്കും കേട്ടോ. ബുക്കും പേനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്കൂ. ഈ കണ്ടെത്തൽ നമ്മൾ ടീം ഉലകസഞ്ചാരം നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്നതാണ്. എന്താണെന്നറിയാമോ ഈ കണ്ടെത്തലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ജോധ്പൂരിനെ പറ്റി സംസാരിച്ചിട്ടാണ് ഈ യാത്ര തുടങ്ങിയത്. അതായത് നമ്മളുടെ നാട്ടിലെ നീല നഗരം, ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ നമുക്ക് പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട ജോധ്പൂർ. ജോധ്പൂർ നമ്മൾ കറങ്ങുമ്പോഴും എന്തുകൊണ്ട് ഈ നാട് നീല നിറത്തിലായി എന്നതിനെ പറ്റിയൊക്കെ അന്വേഷിക്കാറുണ്ട്. ജോധ്പൂര് നീല നിറത്തിലായതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളിൽ കുറേ കാരണങ്ങളും, ഒപ്പം നമ്മളീ പറഞ്ഞതുപോലെ മൊറോക്കോയിലെ ഷെഫ്ഷാവൻ നഗരം നീല നഗരം എന്നറിയപ്പെടുന്നതിൻ്റെ പിന്നിലെ കുറേ കാരണങ്ങളും സെയിം ആണ്. ഇത് രണ്ടും ഏറെക്കുറെ ഇത് രണ്ടിന് സാമ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് ആഹാ, ഇതൊരു വല്ലാത്ത കണ്ടുപിടുത്തമാണല്ലോ എന്നൊരു തോന്നൽ വരും. നമുക്ക് നമ്മളോട് തന്നെ ഒരു സന്തോഷവും അഭിമാനമൊക്കെ തോന്നും. എന്താ കാര്യം എന്നറിയാവോ? ഈ പറഞ്ഞ നമ്മൾ നേരെ മൊറോക്കോയിലേക്ക് പോകുകയാണ്. മൊറോക്കോയിൽ നമ്മളിപ്പോൾ ഷെഫ്ഷാവൻ എന്ന് പറഞ്ഞ നഗരം നീല നഗരമായതിൻ്റെ പിന്നിൽ, ബ്ലൂ സിറ്റി ആയതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം, ഇതിങ്ങനെ ചരിത്ര രേഖകളിൽ എഴുതി പുസ്തകത്തിൽ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഈ നാട്ടുകാരുടെ അവരുടെ അവകാശവാദങ്ങളാണ്. കുറേയൊക്കെ അതിൽ ശരിയുമുണ്ട്. ഇതിലൊരു കാര്യമായിട്ട് അവർ പറയുന്നത് ജൂത പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. പണ്ടുകാലത്ത് ജൂതന്മാർ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ആ ഒരു പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നീല നിറം അടിച്ചത് എന്ന്. നേരെ തിരിച്ച് ജോധ്പൂരിലേക്ക് വരുന്നു. ജോധ്പൂരിൽ ഇപ്പോൾ ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്നതിൻ്റെ പിന്നിലെ പല കാരണങ്ങളിൽ ഒന്നായിട്ട് പറയുന്നത് ബ്രാഹ്മണ പാരമ്പര്യം ഈ നാട്ടിലുണ്ടായതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ പണ്ടുകാലത്ത് അങ്ങനെ ഉണ്ടായപ്പോൾ ചെയ്തതാണ് നമ്മളുടെ ജോധ്പൂരിലെ ബ്ലൂ സിറ്റി എന്ന് പറഞ്ഞാൽ. ജോധ്പൂര് അങ്ങനെയാണ് ഉണ്ടായത്, ബ്ലൂ സിറ്റി അങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയുന്നു. ഇത് രണ്ടും ഓക്കെ, രണ്ട് പാരമ്പര്യത്തെപ്പറ്റി പറയുന്നതാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാരണങ്ങളെല്ലാം സെയിമാണ്. രണ്ടിടത്തെയും, രണ്ട് ഭൂഖണ്ഡങ്ങളിലെ രണ്ട് രാജ്യങ്ങളിലെ, ഒരുപക്ഷെ ഒരിക്കലും ഇവിടുത്തുകാർ അവിടെയും അവിടുത്തുകാർ ഇവിടെയും വന്നിട്ട് പോലും ഉണ്ടാകാൻ സാധ്യതയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളയിടത്ത് ചില കണ്ടുപിടുത്തങ്ങൾ നടത്തിയപ്പോൾ അത് രണ്ടും സെയിം ആയതിനെപ്പറ്റി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത കാരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ചൂട് കുറയ്ക്കാൻ, അന്തരീക്ഷത്തിലെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയാണ്, താപനില മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ നീല നിറം അടിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ഒരു പരിധിവരെ രാജസ്ഥാനിലെ കേസ് ശരിയാണ്. കാരണം മരുഭൂമിയൊക്കെ

അടുത്തുള്ള ഇടത്ത് ഇതുപോലത്തെ പെയിന്റ് അടിക്കുന്നത് മൂലം ആ നാട്ടിലെ അല്ലെങ്കിൽ ആ നാട്ടിലെ വീടുകൾക്കുള്ളിലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഒരുപാട് തണുപ്പൊന്നും വരില്ല, എന്നാലും താപനില കുറയ്ക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. നമ്മളിപ്പോൾ ഓർത്തു, നമ്മളിപ്പോൾ മൊറോക്കോയിൽ നിൽക്കുമ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണല്ലോ, അപ്പോൾ ഇവിടെ എന്തിനാണാവോ ഇങ്ങനെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് നമുക്കൊരു സംശയമൊക്കെ തോന്നിയപ്പോൾ അവർ പറഞ്ഞു, മോനെ ഇപ്പം മാത്രമാണ് ഇവിടെ തണുപ്പ്, ഇവിടെ തണുപ്പ് മാറി ചൂട് വരും, ചൂട് വന്നു കഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര വരവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ചൂട് കാലം വരുമ്പോൾ ആ ഒരു ചൂടിനെ മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ ചൂടിനെ അല്പം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് അവിടെയും നീല അടിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ചില പ്രത്യേക പ്രാണികൾ വീട്ടിലുള്ളവരെയൊക്കെ ആക്രമിക്കാൻ വരുന്ന എന്ന് പറഞ്ഞാൽ കൊതുക് പോലെയുള്ള ചില പ്രത്യേക പ്രാണികളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് നീല നിറം അടിച്ചിരിക്കുന്നത്. അത് ജോധ്പൂരും അടിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ്, മൊറോക്കോയിലും അടിച്ചിരിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ്. ഇനി ഏറ്റവും ഒടുവിലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ രണ്ട് നാടും ബ്ലൂ സിറ്റി ആയിട്ട് അറിയപ്പെട്ടു തുടങ്ങി. അറിയപ്പെട്ടതിൻ്റെ പേരിൽ കുറേ ആളുകൾ അങ്ങോട്ടേക്ക് ചെന്നു തുടങ്ങി, ഇത് കാണാനും ഫോട്ടോസ് എടുക്കാനും തുടങ്ങി, ടൂറിസം വളർന്നു തുടങ്ങി. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ടൂറിസം നമ്മുടെ നാട്ടിൽ പ്രധാന വരുമാന മാർഗമാക്കിയേക്കാം എന്ന ചിന്ത വന്നതിൻ്റെ പേരിൽ പിന്നീട് കെട്ടിടം പണിയാവുന്നവരെല്ലാം, പണിയാൻ പോകുന്നവരും പണിയുന്നവരുമെല്ലാം നീലനിറം അടിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ ടൂറിസത്തെ വളർത്തി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നീലനിറം അടിച്ചു തുടങ്ങി. ഇത് ജോധ്പൂരത്തെ കേസും ശരിയാണ്, അതോടൊപ്പം തന്നെ മൊറോക്കോയിലെ കേസും ഇത് തന്നെയാണ്. അങ്ങനെ മൊത്തത്തിൽ രണ്ട് ഭൂഖണ്ഡങ്ങളിലെ രണ്ട് രാജ്യങ്ങളിലെ രണ്ട് സിറ്റികൾ തമ്മിലുള്ള ബന്ധം കൂടി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. നമ്മൾ എവിടെ പോയാലും എല്ലാവരുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരണമല്ലോ. ടീം ലോക സഞ്ചാരം മൊറോക്കോയിൽ നിന്ന് തിരിച്ചു വരുവാണ്. നമുക്ക് ഒരുപാട് ഫുട്ബോൾ മത്സരങ്ങൾ കാണേണ്ടതുണ്ട്, അത്ഭുതപ്പെടുത്തുന്ന പ്രത്യേകതകളുള്ള പല രാജ്യങ്ങളിലേക്കും പോകേണ്ടതുണ്ട്. ഇത്രയും നേരം മൊറോക്കോയിലൂടെ കറക്കിയത് വിനുവാണ്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നുള്ളൂ ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5.

0: പതിവ് പോലെ തന്നെ അരികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം 10 മണി കഴിഞ്ഞിട്ട് 7 മിനിറ്റ് അരികയാണ്. ഇന്ന് അരികയിൽ കൂടെ ചേരുന്നത് ഞാൻ സിമിയാണ്.
1: ഞാൻ വിദ്യ. സിമി,
0: പറയും.
1: പല പല വ്യക്തികളുണ്ടല്ലേ നമ്മുടെ ജീവിതത്തില്,
0: വന്നുപോയവര്,
1: ചില നിമിത്തങ്ങളായവര്, വഴികാട്ടികളായവര്,
0: തീർച്ചയായും
1: നമ്മുടെ എല്ലാം എല്ലാമായവര്, എല്ലാം

0: എല്ലാമായിട്ട് നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റാതെ പോയവരൊക്കെ അല്ലേ?
1: തീർച്ചയായിട്ടും
0: ഒരുപാട് ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്, അനുഭവിക്കാറുണ്ട്, പറയാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് എന്തിനെ കുറിച്ചാണ്?
1: ശരിക്കും ഇന്ന് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരാളെ കുറിച്ചിട്ടാണ്, അത്തരത്തിലൊരാൾ, അത് വേറെ ഒന്നുമല്ല, സുഹൃത്തായിട്ട് വന്നിട്ട് ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ മാറിയ ഒരാൾ.
0: അതൊരു പക്ഷേ നമ്മുടെ പാർട്ട്ണർ ആവണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല.
1: ഇല്ല, പാർട്ട്ണർ ആവണമെന്നില്ല, ആവാം,
0: ആവാതിരിക്കാം.
1: അതെ, ആവാം, ആവാതിരിക്കാം, സുഹൃത്തായാവാം. പലപ്പോഴും നമ്മുടെ കുടുംബത്തെക്കാളും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരാളായിരിക്കാം.
0: അതെ, ചിലപ്പോൾ അത് നമുക്ക് എല്ലാവരോടും റിവീൽ ചെയ്യാൻ
1: പറ്റില്ല. ഇല്ല, അവർ നമ്മുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും കൂടി ഉണ്ടാവുകയും
0: ചിലപ്പോൾ ഒരു നമ്മളുടെ ഒരു നിശ്വാസം മതിയാവും അവർക്ക് നമ്മളെ
1: മനസ്സിലാക്കാനായിട്ട്. ശരിയാണ്, നമ്മുടെ ജീവിതയാത്രയെ കൂടുതൽ മനോഹരമാക്കുകയും ചെയ്യുന്ന ഒരാൾ.
0: ചിലപ്പോൾ ചില സമയങ്ങളിൽ ആ ഒരാൾ നമുക്ക് ഭയങ്കര ഒരു വിങ്ങലും ആവാറുണ്ടല്ലേ. നമുക്കത് ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവാം.
1: തീർച്ചയായിട്ടും
0: ആളെന്റെ എല്ലാം എല്ലാം ആണെന്നല്ലേ. അത് തെറ്റായ അർത്ഥത്തിലാവണമെന്നൊന്നും ഇല്ല കേട്ടോ.
1: ഇല്ല, അതൊരു മോശമായ അർത്ഥത്തിലല്ല പറഞ്ഞത്, പക്ഷേ അത് മറ്റുള്ളവർക്ക് അത് മോശമായിട്ട് തോന്നുന്നതായിരിക്കാം. പക്ഷേ
0: നമ്മുടെ ഈ ഒരു സാഹചര്യം കൊണ്ട് ആ വ്യക്തി അങ്ങനെയാണോ എന്ന് ചോദിക്കപ്പെട്ടാൽ നമുക്ക് ജീവിക്കുന്ന ചുറ്റുപാടുകളെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റാതിരിക്കുന്നതാവാം.
1: അതെ. അപ്പൊ ഇതുപോലെ സുഹൃത്തായിട്ട് വന്നിട്ട് ജീവിതത്തിന്റെ ഭാഗമായി മാറിയവര് നിങ്ങൾക്കും ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുണ്ടോ?
0: അതെ.
1: അതിനെ കുറിച്ചുള്ള ആ ഒരു
0: നല്ല നല്ല മെമ്മറീസ്
1: ഷെയർ ചെയ്യാനായിട്ട് വിളിക്കാം.
0: വിളിക്കേണ്ട നമ്പർ 0484-242-801.
1: 0484-242-801.

0: നമുക്കൊരാളെ തിരിയുണ്ട്. ഹലോ
1: ഹലോ,
0: ഹലോ, നമസ്കാരം. ആരാണ്?
1: നമസ്കാരം നമസ്കാരം, ഞാൻ പറയുന്നത് രമണി.
0: ആ രമണി.
1: ആ എനിക്ക് ഞങ്ങൾ ചെറുപ്പം മുതലേ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ് എന്റെ കൂട്ടുകാരത്തി.
0: ആ പേരെന്താണ്?
1: സ്കൂളിൽ വിളിക്കുന്ന പേര് രമ എന്നാണ്. വീട്ടിൽ വിളിക്കണ ഗീത, ഞാൻ വിളിക്കണ മഞ്ജു.
0: ശരി, ശരിക്കും പേരെന്തായിരുന്നു അപ്പോ? ശരിക്കും പേരെന്തായിരുന്നു?
1: ശരിക്കും പേര് സ്കൂളിൽ രമ എന്നാണ്. രമ.
0: ആ രമണി ചേച്ചിയുടെ കൂട്ടുകാരി രമ.
1: രമ.
2: അതുകൊണ്ടാണോ മഞ്ജു എന്ന് വിളിച്ചിരുന്നത്? മഞ്ജു
1: വളർന്നവരാണ്. അപ്പൊ അവളെ കല്യാണം കഴിച്ച് പെഴലിയിലാണ്, 19-ാം വയസ്സിൽ കല്യാണം കഴിച്ച്. പക്ഷേ പുള്ളിക്കാരത്തി 2013 ആക്സിഡന്റിൽ മരിച്ചു.
0: അയ്യോ,
1: അതൊരു എനിക്കൊരു ഭയങ്കര ഒരു ദുഃഖമായി പോയി. ഞങ്ങളൊരു കല്യാണത്തിന് പോവുകയായിരുന്നു, അപ്പൊ വണ്ടിയിൽ ഇരുന്നാണ് അറിഞ്ഞത് വിവരം. അതൊരു പെട്ടെന്നൊരു ഷോക്കായി പോയി. ഞങ്ങൾക്ക് എല്ലാവർക്കും കേട്ടപ്പോൾ എത്രയും പാവം കുട്ടിയായിരുന്നു. ആ ഇല്ലായ്മ എന്നൊക്കെ വളർന്ന കുട്ടിയാണ് അവള്. അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോ ചെറുപ്പം മുതലേ തന്നെ വീട്ടിലെ പണികളൊക്കെ ചെയ്ത് രണ്ടു കുട്ടികളായി മരിച്ച്. അപ്പൊ അതൊരു ഭർത്താവുണ്ട്, രണ്ടു കുട്ടികളുണ്ട്. അപ്പൊ അതിപ്പോ മറക്ക എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല.
0: ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു.
1: ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു. എന്ത് കാര്യത്തിന് ഇപ്പൊ വർഷത്തിലൊരിക്കൽ അവര് വളരെയുള്ളു ഉത്സവത്തിന്.
0: വീട്ടില് വരും, വീട്ടില് വരും.
1: തൊട്ടടുത്ത അമ്പലത്തില് ഹോളി ആഘോഷിക്കാനായിട്ട് വരുമ്പോ എന്നെ ഞാൻ അവളെ കണ്ടില്ല, ഞാൻ അന്വേഷിച്ചു പോകും.

0: എന്നെ കണ്ടില്ല അവളെ അന്വേഷിച്ച് വരും എന്നെ. അവരങ്ങടെ മിറ്റത്തെ കൂടിയാണ് അവർക്ക് പോണ്ടത് വീട്ടിലോട്ട്. പോണ വഴിക്ക് തന്നെ വിളിച്ചിട്ടും പോവുള്ളു, കണ്ടില്ലെങ്കിൽ പിന്നെ അന്വേഷിച്ച് വരും. ഇത്രയും ഉണ്ടായിരുന്നു.
1: ചില കാര്യങ്ങളിൽ നമുക്ക് ഒന്നും തടുത്തു വെക്കാൻ പറ്റില്ല.
0: അല്ല,
1: ചില നഷ്ടങ്ങൾ എപ്പോഴും അങ്ങനെയായിരിക്കും, പക്ഷെ നമുക്ക് അതിനെ ഒന്നും തടുത്തു വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് മാത്രമാണ്,
2: അത്രയേ ഉള്ളൂ. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഓക്കെ, അപ്പൊ ഒത്തിരി സന്തോഷം കേട്ടോ. ഓക്കെ, വിളിച്ചു പറഞ്ഞതിന് ഒത്തിരി സന്തോഷം. പക്ഷെ ആ ഒരു ദുഃഖത്തിൽ പങ്കുചേരുന്നു. ശരി ചേച്ചി, ഇടയ്ക്ക് വിളിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ.

0: ഹലോ.
1: ഹലോ,
0: ആ പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് കുമുദാബായി.
0: എവിടെ നിന്നാ വിളിക്കുന്നത്?
1: കുടങ്ങല്ലൂർ.
0: എന്തൊക്കെയാണ് വിശേഷം?
1: നല്ല നല്ല വിശേഷം.
0: അപ്പോ നമ്മൾ പറഞ്ഞിരുന്നത് കേട്ടിട്ടില്ല അല്ലേ?
1: കേട്ടല്ലോ.
0: നമ്മുടെ ഒന്നുമല്ലാതിരുന്നിട്ടും പിന്നീട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മുടെ എല്ലാം എല്ലാമായി മാറിയ ആ ഒരു വ്യക്തി, അത് ആരും ആവാം, അങ്ങനത്തെ ഒരാളെ കുറിച്ചാണ് പറയേണ്ടത്. പറഞ്ഞോളൂ.
1: എന്റെ ഭർത്താവിന് തന്നെ പറയാ, എന്റെ മാമന്റെ മകൻ, അമ്മയുടെ മകൻ. ആദ്യം എനിക്കൊന്നും ഇഷ്ടണ്ടായിരുന്നു എന്റെ വീട്ടില് വരുന്നതൊന്നും. പിന്നീട് ഇങ്ങനെ അവര് ഈ മദ്യം കഴിക്കുന്നവരുണേ, പിന്നെ ഞാൻ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോ അവർക്കടക്കം വാശി ചെയ്ത് തീർന്നു.
0: വാശിയായി,
1: ഭയങ്കര വാശി. വീട്ടില് വരും, എന്നോട് ചോദിക്കും, നീ ആടെ ചോദിക്കാൻ, ഞാൻ എന്റെ മാമന്റെ വീട്ടില് വരും എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും, ഞങ്ങൾ പെൺകുട്ടികളുടെ വീട്ടിലൊന്നും വരണ്ട, ശരിയാവില്ല എന്ന് പറഞ്ഞു. അവർക്കത് വൈരാഗ്യമായി തീർന്നു.
2: ഓ, പിന്നെ
1: എന്റെ ആങ്ങള ഉണ്ട്, ആങ്ങളായിട്ട് ഭയങ്കര കമ്പനികൾ. അവര് മദ്രസിലൊക്കെ പോയി വെച്ചിട്ട് അവര് ഓരോ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. അവർക്ക് തന്നെ കല്യാണം കഴിക്കാന്നുള്ള വാശി, ഒരു വാശി തീർക്കാൻ വേണ്ടിട്ടായിരുന്നു മേഡം അത്.
2: ഓ, കല്യാണം വാശി തീർക്കാൻ വേണ്ടിട്ട് കല്യാണം കഴിച്ചതുപോലെ ആയി.
1: അതെ. ആ, എന്നിട്ട് വീട്ടില് ഞാൻ പറഞ്ഞു, എനിക്ക്

0: എന്നൊക്കെ കല്യാണം എന്നുള്ള വാശി
1: ഓ
0: ഒരു വാശി തീർക്കാൻ വേണ്ടിട്ടായിരുന്നു മാഡം അത്.
2: ഓ
1: കല്യാണം
2: വാശി തീർക്കാൻ വേണ്ടിട്ട് കല്യാണം കഴിച്ചത് പോലെയായി.
0: അതെ ആ എന്നിട്ട് വീട്ടില് ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമില്ല ഇല്ല എന്ന് പറഞ്ഞു. എന്താ ഞങ്ങളാന്ന് പറയുന്നത് വിചാരി
2: ക്ലിയർ ആയില്ല എന്താണ്
0: നടക്കും അത്രക്ക് കഴിവുള്ള മനുഷ്യനാണ്. അപ്പൊ അവിടെ പറഞ്ഞു നീ വെച്ചിട്ടൊന്നും വേണ്ട ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചാൽ മതി അവന് എന്നെ ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്നു. ഞാൻ പറഞ്ഞ എന്താണ് മാഡം വെറുതെ അങ്ങോട്ട് മാലിട്ടൊന്ന് മാത്രമേ ഉള്ളൂട്ടാ വീട്ടില് എന്റെ അച്ഛനൊന്നും ഇഷ്ടമുണ്ടായിരുന്നല്ലേ അച്ഛൻ മാത്രമേ ഉള്ളൂ
1: അമ്മയൊന്നും എനിക്ക്
0: എന്റെ അമ്മയെ കണ്ടിട്ട് പോലും ഇല്ല. അങ്ങനെ ഇങ്ങനെ പറയണു കല്യാണം കഴിച്ചു ആള് നമ്മ കൊറച്ച് നാൾ കഴിഞ്ഞ് നമ്മളെ ആള് നമ്മളെ ഉപേക്ഷിച്ചിട്ടാ പോയി ഒരു കുഞ്ഞിനെ തന്ന് അത് നമ്മളെ ഉപേക്ഷിച്ചു പോയി. ഒരു വൈരാഗ്യം തന്നെ തീർത്തതല്ലേ എന്നാടാ അത്
2: ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സ്വന്തം അനുഭവമാണ്. പക്ഷെ നമ്മള് ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
0: അല്ല ആള് എന്നിട്ട് പിന്നെ വേറെ പിന്നീട് എന്നെ കൊണ്ടുപോകണമെന്നൊക്കെ ഓർമ്മിച്ച് പിന്നീട് വന്നിട്ടുണ്ടായിരുന്നു സമ്മതിച്ചില്ല.
2: ഓ പിന്നീട് ആ പിന്നീട് ആ പിന്നീട് സ്വീകരിക്കാമെന്ന് പറഞ്ഞു വന്നു അല്ലേ.
0: പിന്നീട് എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് വന്നതേ ആങ്ങളെ പറഞ്ഞു നീ അവൾക്ക് ഇഷ്ടമില്ലാതെ കണ്ടിട്ട് ഞാൻ അവള് നിർബന്ധിച്ച് ജയിക്കരുത് പക്ഷെ നീ എന്നിട്ട് അവള് പഠിച്ചില്ലേ ഇനി വേണ്ട ഇനി നീ എന്റെ മറ്റേ പെണ്ണെ എന്റെ പെണ്ണുകളെ വന്നിട്ട് എന്റെ പെങ്ങളെ ഞാൻ നോക്കി കൊണ്ടുവന്നു പറഞ്ഞിട്ട്
2: എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു. നമ്മൾക്ക് ഒന്നും അല്ലാത്ത ഒരാള് അല്ല സുഹൃത്തായിട്ട് വന്ന ഒരാള് നമ്മുടെ ജീവിത പങ്കാളിയായിട്ട് മാറുക അല്ലെങ്കിൽ
1: ജീവിതമായിട്ട് മാറിയ ഒരാളെ കുറിച്ചാണ് സംസാരിക്കേണ്ടിയിരുന്നത്.
2: കുഴപ്പമില്ല
1: എന്തായാലും ഒരു അനുഭവകഥയാണല്ലോ പറഞ്ഞത്.
2: അതെ അതെ അതെ
1: അപ്പൊ എന്തായാലും നമുക്കൊരു പാട്ട് കേൾക്കാം.
2: സന്തോഷം
1: പാട്ട് കേൾക്കാട്ടോ.
2: അപ്പോ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക്. നമ്മളുടെ സുഹൃത്തായിട്ട് വന്നിട്ട്
1: സുഹൃത്തോ ആരുമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്ന ഒരാള് നമുക്ക് വളരെ പ്രിയപ്പെട്ടതായി മാറി.
2: പിന്നീട് അയാളെ നമുക്ക് നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും
1: അറിഞ്ഞും അറിയാതെയും ഒക്കെ കൂടെ നിൽക്കുന്ന ഒരാളല്ലേ
2: വ്യക്തി. അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് സംസാരിക്കാനായിട്ട് നമ്മള് ഈ ഒരു അരികിലൂടെ
1: ശ്രമിച്ചോണ്ടിരിക്കുന്നത്.
2: അതെ അതെ അതെ. അപ്പോൾ സമയം 10 മണി കഴിഞ്ഞിട്ട് 27 മിനിറ്റ് ആയിരിക്കുകയാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ് 04-44-2-42-81-01 എന്ന നമ്പറിലേക്ക് ഇപ്പം എന്തായാലും ഒരു പാട്ട് കേട്ടിട്ട് വരാം അല്ലേ.
1: കേൾക്കാം.

0: ഹലോ,
1: ഹലോ,
0: ആ പേര്
1: നമസ്കാരം.
0: പറഞ്ഞോളൂ.
1: ഇതാരാണ്?
0: നസീമ.
1: നസീമ
0: എവിടെന്നാ വിളിക്കുന്നത്? പെരുമ്പടം.
1: പെരുമ്പടപ്പ്, പള്ളൂരുത്തി പെരുമ്പടപ്പ്.
0: ഊണൊക്കെ കഴിഞ്ഞോ? ഊണൊക്കെ കഴിഞ്ഞോ? കിടക്കാറായപ്പോഴാണ് അരികെ കൂടെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചതല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ അരികെയുള്ള ടോപ്പിക് അറിയാലോ അല്ലേ? ഒന്നുമല്ലാതിരുന്നിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗമായി മാറിയ ആളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ക്ലിയർ ആവുന്നില്ല, റേഞ്ച് ചെറുതായിട്ട് പോകുന്നുണ്ട്.
1: അമ്മയുടെ അനിയത്തി.
2: ഏഴ് വയസ്സിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ. ഇവരൊരു കൂട്ടുകെട്ടുകളെ പോലെ ആയിരുന്നു,
1: സുഹൃത്തുക്കളെ പോലെ ആയിരുന്നു.
2: അപ്പൊ എന്റെ കാര്യം, എന്റെ ജീവിതത്തിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാന് എന്റെ ഉമ്മാനോട് പറയണെങ്കിലും പുള്ളിനോടെ പറയണത് ഏതെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞ് പറയുകയും ചെയ്യും. എന്ത് എന്റെ ഹസ്ബൻഡിന്റെ ആരായാലും മക്കളെ കാര്യമായാലും
0: എന്തായാലും
2: ഞങ്ങൾ ഭയങ്കര ഒരു എല്ലാരും പറയും ചേട്ടത്തെ നീറ്റാന്നെ പറയുള്ളൂ ഞങ്ങളെ കണ്ട. ഇതുപോലൊരു ബന്ധം വരുന്നു. എനിക്ക് പറയാൻ പറ്റില്ല, ഒരു 3 വർഷം കൊണ്ട് പുള്ളി അറ്റാക്ക് വന്ന് മരിച്ചു. അറ്റാക്ക് അത് ഒരു ഭയങ്കര വിഷമമാണ്. എനിക്ക് ഇപ്പോഴും പിന്നെ പറ്റും, എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ്. അതൊക്കെ എന്താ, എനിക്ക് പിന്നിമാരൊന്നുമില്ല, ഞാൻ ഒറ്റമൊക്കെ. അത് പുള്ളി അറിഞ്ഞ എന്റെ എല്ലാം
0: ഇല്ല.
2: എനിക്കൊരു ഭയങ്കര വിഷമോരും ഇല്ല, ആയിരുന്ന ഒരാളെ പെട്ടെന്ന് ഇല്ലാണ്ടായിരുന്നു.

0: അത് മനസ്സിലാവും പറയുമ്പോൾ.
1: നമുക്കേ എല്ലാ കാര്യത്തിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ പറയാം, പക്ഷേ മരണം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മാത്രം നമുക്കൊന്ന്
0: ഒന്നും പറയാൻ
1: പറഞ്ഞു
0: പറ്റില്ല.
1: കൊടുക്കാനായിട്ടോ നമുക്ക് പരസ്പരം ആശ്വസിപ്പിക്കാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല.
0: അതെ, മറ്റെന്തിനേയും നമുക്ക് മാറ്റിമറിക്കാമെന്നൊരു ധൈര്യം മനുഷ്യനുണ്ട്,
1: അല്ലെ?
0: പക്ഷെ മരണത്തെ മാത്രം നമുക്ക് തൊടാൻ പറ്റില്ല. അത് മനസ്സിലാവും, അത്രയും ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ.
1: പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു ഒന്നും നമുക്ക് തോന്നില്ല.
0: അതെ, പ്രത്യേകിച്ചും ആ ആള് വയ്യാതെ കിടക്കുകയൊക്കെ ആണെങ്കിൽ നമ്മൾ മനസ്സൊന്നും ഒരുങ്ങും. പക്ഷെ അതല്ല, പെട്ടെന്നൊരു ദിവസം ആ ആള് പോകുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
1: നമുക്ക് നമ്മൾ വിചാരിക്കും അവരിവിടെ ഉണ്ട്, അല്ലെങ്കിൽ അപ്പുറത്തുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പണി ചെയ്യായിരിക്കും എന്നൊക്കെ നമ്മൾ മനസ്സിനെ ഇങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കും.
0: നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആ ഒരു ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലേ?
1: അത്രേ ഉള്ളൂ.
0: അത് എന്ത് വിശ്വാസത്തിന്റെ പുറത്തായാലും അത് ഈശ്വരനിലേക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
1: ശരി എന്നാ, ഓക്കെ. ഇതുപോലെ നമ്മളെന്താണോ പറഞ്ഞത്, പക്ഷെ നമ്മൾ കേൾക്കുന്നത് മറ്റൊന്നാണ്, അല്ലേ? പക്ഷേ അത്രയ്ക്കും എന്താ പറയുക, അവരുടെ ഉള്ളിൽ പിടഞ്ഞിട്ടാണ്
0: അരികെ എന്ന് പറയുന്ന ആ വാക്ക് അന്വർത്ഥമാക്കുന്ന
1: ഒരു ശരിക്കും ഇപ്പോൾ ഈ ഒരു സമയത്ത് വരുന്നത്, നമ്മൾ എന്നെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ ആരെങ്കിലും,
0: അല്ലെങ്കിൽ തീർച്ചയായും,
1: അല്ലെങ്കിൽ എൻ്റെ വിഷമങ്ങൾ പറയാനായിട്ട്
0: ഒരിടം,
1: അതുപോലെ തന്നെ ഞാൻ പറയുന്നതൊന്ന് കേട്ടിരിക്കാൻ ഒരാള്.
0: വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത്.
1: ശരിയാണ്, ശരിയാണ്, അതൊരു വലിയൊരു ഭാഗ്യമാണ്.
0: ചിലപ്പോ നമ്മൾ തന്നെ ചില കാര്യങ്ങൾ പറയാൻ ഒരാളില്ലാതെ, ചിലപ്പോ കണ്ണാടിയുടെ മുമ്പിൽ ഇപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പൊ നമുക്ക് പറയാൻ ആളില്ലായിക്കല്ല. ഇപ്പൊ എന്റെ അമ്മ മരിച്ചിട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ ശ്രാദ്ധം. അപ്പോ ഞാൻ അമ്മ മരിച്ചതിന് ശേഷം അമ്മ കിടന്നിരുന്ന റൂമില് എത്ര വട്ടം കയറിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ അത് കയറാറില്ല, കാരണം എന്റെ മനസ്സിൽ അമ്മ ഇപ്പോഴും അവിടെ ഉണ്ട്. ഞാൻ ചെല്ലുമ്പോ ഇങ്ങനെ ചിരിയോടെ കാത്തിരിക്കും. അമ്മ ഭയങ്കര ഇഷ്ടമായിരുന്നു നമുക്ക് ഞാൻ ചെല്ലുന്നത്. അപ്പൊ ഇങ്ങനെ ചിരിയോടെ കാത്തിരിക്കുന്ന ആ അമ്മയുടെ മുഖം, അമ്മ അവിടെ എവിടെയോ ഉണ്ട്, അമ്മയ്ക്ക് വേണ്ടതൊക്കെ ഞാൻ കൊടുത്തിട്ട് ഞാൻ ഇപ്പുറത്ത് വന്നിരിക്കുകയാണ് എന്നൊരു ചിന്തയാണ് എന്റെ ഉള്ളിൽ വരിക.
1: അപ്പൊ
0: അത് അങ്ങനെ ആയിരിക്കും ചില ബന്ധങ്ങളല്ലേ. അപ്പൊ ഈ പറയുമ്പോഴൊക്കെ എനിക്ക് അമ്മയാണ് ഓർമ്മ വരുന്നത്.
1: ശരിയാണ്. ഇപ്പൊ നമ്മൾ പറയുന്നില്ല, എല്ലാവരും വിളിക്കുമ്പോൾ നിങ്ങൾ ഞാൻ കേട്ടിട്ടേ ഉറങ്ങാറുള്ളൂ എന്ന് പറയുന്ന എത്രയോ ലിസണേഴ്സ് ഉണ്ട് നമുക്ക്. നമ്മൾ ചേർത്ത് പിടിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒത്തിരി പേരുണ്ട്.
0: നമ്മൾ അവരോടാണ് സംസാരിക്കുന്നത് അവർക്ക് പലപ്പോഴും തോന്നുന്നുണ്ടാവും. അവരോട് മാത്രമായിട്ടാണ് നമ്മൾ
1: സംസാരിക്കുന്നത്. ഇത് എത്ര പേർക്ക് മനസ്സിലാവും? വളരെ കുറച്ച് പേര് ചിലപ്പോ ഇതൊക്കെ എന്താണ് എന്നുള്ളത് ചോദ്യം ഉന്നയിക്കുന്നുണ്ടാവും. അയ്യോ, ഇത് എന്തൊരു പരിപാടി, ഇതെന്ത് ഇങ്ങനെ എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവും. പക്ഷെ ഒരു നമ്മളിലേക്ക് ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിയുമ്പോഴായിരിക്കും നമുക്കൊക്കെ ഒറ്റപ്പെടൽ, അതെന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്
0: നമ്മളിപ്പോ സംസാരിച്ചു തുടങ്ങിയത് നമ്മളുടെ പ്രിയപ്പെട്ട ആളായി മാറിയ ഒരാളെ കുറിച്ച്, പ്രിയപ്പെട്ടതായി മാറിയ ഒരാളെ കുറിച്ച്. പക്ഷെ പറയുമ്പോൾ മിക്കവരും പറയുന്നത് പ്രിയപ്പെട്ടതായിട്ട് നഷ്ടപ്പെട്ടു പോയി, ഒറ്റപ്പെട്ടു പോയ കഥകളാണല്ലേ.
1: അതെ,
0: ഈ ഒറ്റപ്പെട്ടു പോയവരെ കേൾക്കാൻ പറ്റുന്നതും ഒരു
1: ഭാഗ്യമാണ്.
0: അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ളവരെല്ലാവരും വിചാരിച്ചോളൂ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അതെ, അടുത്തേക്ക് എത്തി നിങ്ങളെ ആശ്വസിപ്പിക്കാനോ നിങ്ങൾ പറയുന്നത് കേൾക്കാനോ നമുക്ക് സാധിക്കുന്നില്ല എങ്കിലും,
1: ഒരുപക്ഷെ വലിയ വലിയ സൊല്യൂഷൻസ് ഒന്നും പറഞ്ഞുതരാനായിട്ട് ഉണ്ടാവില്ല. പക്ഷെ ചിലപ്പോഴെങ്കിലും കേട്ടിരിക്കാൻ പറ്റും, കൂടെ ഉണ്ടെന്ന്.
0: ഞങ്ങളുണ്ട് കൂടെ,
1: കൂടെ ഉണ്ട്
0: പറയാൻ മാത്രമായിരിക്കും ഒരുപക്ഷെ
1: പറ്റുന്നുള്ളത്. അപ്പോ എന്തായാലും വിളിക്കുക, ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. നമുക്ക് ഒരു കോൾ എത്തിയിട്ടുണ്ട്, കണക്ട് ചെയ്ത് നോക്കാം. ഹലോ
0: ഹലോ ഹലോ
1: ഹലോ നമസ്കാരം. ഹലോ, കേൾക്കാമോ? ഇല്ല. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04842421 01 എന്ന നമ്പറിലേക്ക് കൂടെ ഞങ്ങളുണ്ട് അരികെ
0: വിളിച്ചോളൂ പെട്ടെന്ന്.

0: നസീമ എന്ന ഈ ചിത്രത്തിലെ പാട്ടായിരുന്നു. നസീമ എന്നൊരു പേര് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു പാട്ടാണ് കേട്ടോ ഞാൻ ഇട്ടത്. ഹലോ
1: ഹലോ, ഞാൻ പള്ളുരുത്തി നിന്ന് ജയ്യാണ്.
0: അടുത്ത പള്ളുരുത്തിക്കാരിയാണല്ലോ,
2: പള്ളുരുത്തിക്കാരാണെന്ന് വിളിക്കുന്നത്. അത്
1: തന്നെ, നിങ്ങളുടെ സ്ഥിരം ശ്രോതാവാണ് ഞാൻ.
2: സന്തോഷം.
0: സന്തോഷം. എന്താ ചെയ്യുന്നത്?
1: ഞാനൊരു
0: വീട്ടമ്മയാണ്.
1: വീട്ടമ്മയാണ്, വീട്ടിലേക്ക് പോവുകയാണ്. കുട്ടികളുണ്ട്, ഭർത്താവില്ല.
0: അപ്പൊ ആരാണ്?
2: ചിരിച്ചുകൊണ്ടാണ് എല്ലാം പറയുന്നത്.
0: സന്തോഷമാണ്, കേൾക്കുമ്പോഴും സന്തോഷം.
1: പിന്നെ
0: അങ്ങനെ
2: തീർച്ചയായും അങ്ങനെ തന്നെ വേണം.
1: അപ്പൊ എന്റെ ഞങ്ങള് ഞാൻ ഒരു എനിക്കൊരു 3 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങള് ഈ പള്ളുരുത്തിയിൽ വന്ന് താമസിക്കുന്നത്. അപ്പൊ എനിക്കൊരു ഞങ്ങളുടെ

0: കാസ്റ്റ് ആണ് ചേച്ചി.
1: പക്ഷെ
0: ഞങ്ങൾക്ക് എന്തിനു ഏത് അമ്മയില്ലാണ്ട് വളർന്നാണ് ഞങ്ങൾ 5 മക്കളാണ്. അപ്പൊ ആ ചേച്ചി ഞങ്ങൾക്കൊരു വലിയ സഹായമായിരുന്നു. സഹായം തന്നെ ലാസ്റ്റ് ഞങ്ങള് 4 പെണ്ണും ഒരാണുമാണ്, ലാസ്റ്റ് 5 പെണ്ണും
2: ഒരാണുമായി
0: ഒരാണുമായി. അത്ര സ്നേഹമായിട്ട് ഞങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഞങ്ങളെ എന്തിനു ഏതിനും ഒക്കെ സഹായിക്കുന്ന ഒരു ചേച്ചിയായിരുന്നു. ഇപ്പൊ ഇത്രേ ഞങ്ങളെയൊക്കെ കെട്ടിച്ചു വിട്ടത് കാരണം അകന്നു പോയി. എന്നാലും വിളിക്കാൻ പറയൊക്കെ ചെയ്യൂ കേട്ടാ.
2: പേരെന്താണ് ആളുടെ? പേര് പറയാം.
0: സെൽമ. അത് ഇപ്പൊ നമ്മൾക്കൊരു മാങ്ങ വേണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ വേണേ മാവിയെ കയറിക്ക് പറിച്ചു തരും. കൊണ്ടുപോയേം ഞങ്ങൾക്ക് ഒരു അമ്മ ഇല്ലാത്തൊരു ദുഃഖം
2: അറിയാറില്ല.
0: അറിയാറില്ല.
2: അതൊക്കെ ഒരു ഭാഗ്യാണല്ലേ ശരിക്കും സത്യത്തില്.
0: അതന്നെ ഒരു സിനിമ കണ്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ പറ്റി, ഞങ്ങൾ കുട്ടികൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും വന്നിരുന്ന് കഥ
2: പറഞ്ഞു
0: ഞങ്ങൾ കൊട്ടിയും പാട്ടും കൊട്ടും ഒക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഹാപ്പി ആയിട്ട് പോകും.
1: അത് പറയുമ്പോഴും ചേച്ചേച്ചി ആ ഒരു കാലത്തിലേക്ക് പോകുന്നുണ്ട്.
2: ഞങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ട്. എന്തൊരു സന്തോഷമാണ് അത് പറയുമ്പോ.
0: ഞങ്ങൾക്കൊരു കുഞ്ഞു വീടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് പിന്നെ ഒരു കാരണ്ട് ഞങ്ങള് അതിന് ചുറ്റിനെ ഇരിക്കും. എന്നിട്ട് ഈ ചേച്ചി ഇരുന്ന് കഥയും പറയും പാട്ടും പാടും, എന്നിട്ട് അതിനെ കൊട്ടുകയും ചെയ്യും. നല്ല ചേച്ചിയായിരുന്നു.
2: എന്ത് രസമാണ് സുന്ദരമായ മനോഹരമായ കാലഘട്ടങ്ങൾ.
1: അതെ, നമ്മളുടെ ആരും അല്ലാതിരുന്നിട്ട് നമ്മളുടെ എല്ലാമായി മാറി അല്ലെ. അമ്മയ്ക്ക് തുല്യം എന്ന് പറയുമ്പോൾ
2: ഒരു വാക്ക് പറഞ്ഞത് ശ്രദ്ധിച്ചോ? അമ്മ ഇല്ലാതിരുന്നിട്ട് ആ കുറവ് അറിയിക്കാതെ
1: കൊണ്ടുവരണം.
2: ഇപ്പൊ കൂടപ്പിറപ്പുകൾക്ക് പോലും സാധിക്കാത്തൊരു കാര്യമാണ്. അപ്പോ ഈശ്വരൻ ഒന്നില്ല എങ്കിൽ മറ്റൊന്ന് റീപ്ലേസ് ചെയ്ത് തന്നു എന്നുള്ള രീതിയിലാക്കി. അപ്പൊ ജയചേജി
1: എന്തായാലും ഒരു സന്തോഷകരമായ അനുഭവമാണ് പങ്കുവച്ചത്.
2: ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം കേട്ടോ. മനസ്സ് നിറഞ്ഞു സത്യത്തിൽ.
1: സലീമ ചേച്ചിനെ കണ്ടിട്ടില്ലെങ്കിലും മനസ്സിലൊരു രൂപം. സൽമ അല്ലേ?
2: സൽമ
1: കണ്ടിട്ടില്ലെങ്കിലും മനസ്സിലൊരു രൂപം ഇങ്ങനെ ഇപ്പൊ ഉണ്ട്.
2: അതെ അതെ അതെ.
1: അപ്പൊ എന്തായാലും നമുക്ക് ആ സന്തോഷത്തിൽ ഒരു പാട്ട് കേട്ടാലോ.
0: സന്തോഷം.
1: അപ്പൊ പാട്ട് കേൾക്കാട്ടോ. ഓക്കെ
0: ഓക്കെ
1: ശരി
2: ഓക്കെ.

0: സുഹൃത്തായി വന്നവർ അറിയാതെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ട് മാറിയവർ, രക്തബന്ധമില്ലെങ്കിലും ഹൃദയബന്ധം കൊണ്ട് ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയവർ, അങ്ങനെ എത്രയെത്ര പേരെയാണ് നമ്മൾ കണ്ടത്.
1: അതെ,
0: ഇനിയും എത്രയെത്ര പേർക്ക് നമ്മളോട് സംസാരിക്കാനുണ്ടാവും. അതിലുദാഹരണമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കോളുകൾ. പക്ഷേ സമയം മാത്രമാണ് നമ്മുടെ കയ്യിലില്ലാത്തത്.
1: അപ്പോൾ ഇനിയും ഒരിക്കൽ നമുക്കിതുപോലെ അവരുടെ കൂടെ കൂടാ അല്ലേ.
0: അതെ, മറ്റൊരു വിഷയമായി അല്ലെങ്കിൽ ഇതുതന്നെയാവാം. ഇതൊരു വിഷയമോ ഒരു അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യമോ എന്നതിനേക്കാളൊക്കെ ഉപരി ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ള നമ്മളുടെ വികാരങ്ങളാണ്, നമ്മളുടെ വിഷമങ്ങളാണ്, നമ്മളുടെ എന്താ പറയുക അനുഭവങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. ഇതൊരു ഒരു റേഡിയോ പ്രോഗ്രാമാണെന്ന് പോലും പലപ്പോഴും മറന്നു പോകുന്ന തരത്തിലേക്കാണ് പലപ്പോഴും നമ്മൾ പോകുന്നത് അല്ലേ.
1: കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സമയം അതിക്രമിച്ചിരിക്കുന്നല്ലോ, ഞാൻ പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഓരോ കോളേഴ്സ് വരുമ്പോഴും സിമിയുടെ കണ്ണിങ്ങനെ നിറയുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു.
0: അല്ല, അത്രയ്ക്കും എന്താ പറയാ, നമ്മളെ ഹൃദയത്തിൽ തൊട്ടാണ് ഓരോരുത്തരും സംസാരിക്കുന്നത്. നമ്മൾ തിരിച്ചു അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോ എന്തായാലും ഇന്ന് ഈ ഒരു സമയത്ത് ഇത് ഇവിടെ വെച്ച് പൂർത്തിയാക്കുകയാണ് നമ്മള്. 10 മണി കഴിഞ്ഞിട്ട് 57 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി 11 മണിക്ക് നമുക്ക് റിലേ ഉണ്ട്. ഹിന്ദിയിൽ വാർത്തകളും ഇംഗ്ലീഷിൽ വാർത്തകളൊക്കെ ഉണ്ട്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കാണാം.
1: കേട്ടുമുട്ടാം.